ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 23, കൊല്ലവർഷം 1201, മേടമാസം 30, 2026 മെയ് 13 തീയതി ബുധനാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം സുഭാഷിതം കേൾക്കാം.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി വി മുരളീധര വാര്യർ.
2: നമസ്തേ. സജ്ജന സംഗമത്തിന്റെ ഉത്കൃഷ്ടമായൊരു മാതൃകാ സംഭാഷണമാണ് നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം എന്നത്. ഒരേ സംഭാഷണം തന്നെ ശത്രുക്കളെയും മിത്രങ്ങളെയും സൃഷ്ടിക്കും. സംഭാഷണ പൂർവമാഹു എന്ന് രഘുവംശം വ്യക്തമാക്കുന്നുണ്ട്. നല്ല വാക്കുകൾ കൊണ്ടാണ് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത്, ചീത്ത വാക്കുകൾ കൊണ്ട് ശത്രുക്കളും. മനീഷിബി സപ്തദിനമുച്യതേ, സപ്തപതി കൊണ്ട് ഒരു സുഹൃത്തിനെ ലഭിക്കുമെന്ന് കാളിദാസൻ ഉദ്ബോധിപ്പിക്കുന്നു. സമാനമായ ഖ്യാതികൾ ഉള്ളവർ സുഹൃത്തുക്കളാണ്. സദ്ഗുണങ്ങൾ കൊണ്ട് തുല്യ പ്രശസ്തർ എന്നർത്ഥം. നല്ല വാക്കുകൾ സംസ്കാരത്തെ അളക്കുവാനുള്ള മാനദണ്ഡമാണ്. വ്യക്തികളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ഭാഷ എന്ന ഒറ്റ ഉപാധിയേ ഉള്ളൂ. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ ഉപായമീശ്വരൻ. ഇന്നു ഭാഷയായത് അപൂർണമാമഹോ, വന്നുപോവും പിഴയും അർത്ഥശങ്കയാൽ. സ്വജനങ്ങളെ തിരിച്ചറിയാനും ഭാഷ തന്നെയാണ് ഉപായമെന്ന് രാമായണത്തിൽ സമർത്ഥിക്കുന്നു. ഹനുമാന്റെ മധുര ഭാഷ കേട്ട് ശ്രീരാമൻ പറയുന്നുണ്ട്, ഇല്ല ഒരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ. ഒരു ദുഷ്ടശബ്ദവും പ്രയോഗിക്കാതെ ഋതവും ഋജുവും മൃദുവും സ്ഫുടവുമായ വാക്കുകൾ മധുരമായി ഒഴുകി വരുന്നു. ഇത് സജ്ജനങ്ങളുടെ മഹിമയാണ്. അവരിൽ നിന്ന് നല്ല വാക്കുകളെ ഉണ്ടാവൂ, അവരെ വിശ്വസിക്കാം. വാണ്യേക സമലം കരോതി പുരുഷം, ഏറ്റവും വലിയ ആഭരണം വാക്കുകളാണ്. വാക്കുകളാണ് അനശ്വരമായ ഭൂഷണം. വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന മുറിവ് മരണം വരെ കരിയുകയില്ല. അതുകൊണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നല്ല ഭാഷയിൽ മധുരമായ വാക്കുകൾ കൈമാറണം. നല്ല വാക്കുകൾ മനസ്സിനെയും ബുദ്ധിയെയും ഉണർത്തും. സംസ്കരിക്കേണ്ടത് ബുദ്ധിയെയും മനസ്സിനെയുമാണ്. അത് നല്ല വാക്കുകൾ കൊണ്ടേ സാധിക്കൂ. ഇന്നുള്ള സമസ്ത കലഹങ്ങളുടെയും കാരണം നല്ല വാക്കുകളുടെ കുറവാണ്. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം എന്ന പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് വി വി

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളും നടത്തുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷക സംഘം 15 പേരെ കസ്റ്റഡിയിലെടുത്തു. എല്ലാ തലത്തിലും അന്വേഷണം പുരോഗമിക്കുന്നതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ആകാശവാണിയുടെ 90 വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട് കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി രാവിലെ 10 കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ KV സജയ് സംസാരിക്കും. PP ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തും. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ടെറസ് ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയായ സിജു തോമസാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ പരാജയപ്പെടുത്തി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഇന്നലത്തിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലിയിൽ സുഗതകുമാരിയുടെ പൊരുളറിയാത്ത പാട്ട് എന്ന കവിത ആലാപനം AM ദിലീപ് കുമാർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 FN ഡയറി, ഇതിൽ ട്രെയിൻ സമയം, തുടർന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇനി നിശകൾ നിർഭയം, കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിയെക്കുറിച്ചറിയാം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ സയൻസ് കഫേ, ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ, ജലസംരക്ഷണത്തിനായി സ്വീകരിക്കാവുന്ന മാർഗ്ഗങ്ങൾ, ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ബേഷാബിയുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 7:55 റേഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി. 8:58 9:58 FM പ്രധാന വാർത്തകൾ, 9:00 10:15 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം, 11:00 ഡോക്ടറോട് ചോദിക്കാം, 12:10 സേവന വാർത്തകൾ, 12:15 എൻ കാർത്തിയാനിയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ട്, 12:40 ആരോഗ്യദീപ്തി, വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാരണങ്ങൾ ലക്ഷണങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ, തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ KC രാജീവനുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 1:58 FM പ്രധാന വാർത്തകൾ. രണ്ട് പതിനഞ്ചിന് തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 പി ഭാഗേഷ് മാരാർ അവതരിപ്പിച്ച ഇടയ്ക്ക, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:00 ചലച്ചിത്ര ഗാനങ്ങൾ, 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 ഹരിതവീഥി, കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു KV രമ്യ, തുടർന്ന് കപ്പയും കാന്താരിയും, 7:20 കമ്പോണ വില നിലവാരം, 7:35 അങ്കണം, റീജാ മുകുന്ദന്റെ ചെറുകഥ മരണാനന്തരം, ഹരീന്ദ്രൻ നരവൂരിന്റെ കവിതകൾ, ലീലാ കൃഷ്ണദാസിന്റെ ചെറുകഥ ബൈക്കിനൊരു മണിമുത്തം, 8:00 ടൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി ആവണി എസ്, അനഘ മനോഹർ എന്നിവർ. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. The Central Bureau of Investigation, CBI, has registered a case in connection with an alleged paper leak in the conduct of the National Eligibility Cum Entrance Test on NEET UG 2026. The agency has registered the case based on a written complaint received from Department of Higher Education, Ministry of Education. The agency stated that special CBI teams have been formed and dispatched to various locations for investigation in the matter. The NEET UG 2026 examination was conducted by the National Testing Agency on 3rd of this month. In this case, Special Operations Group of the Rajasthan Police has so far detained 15 people. The Special Operations Group yesterday detained an alleged mastermind identified as Manish from Jaipur. Nashik Police have also detained a man in connection with the NEET paper leak case. CBI has now taken his custody. In Tamil Nadu, the TVK government is scheduled to prove its majority in the assembly today. Chief Minister C. Joseph Vijay has been holding meetings with leaders of supporting parties to consolidate support ahead of the floor test. Along with the backing from allies, the TVK government has secured the support from the breakaway faction of AIADMK and the lone MLA of AMMK, S. Kamaraj. The TVK now has support of around 150 MLAs in the assembly. Meanwhile, in a dramatic turn of events in the political situation in Tamil Nadu yesterday, the AIADMK split into two groups over extending support to the government. The faction, led by former Chief Minister and Party General Secretary Edappadi K. Palaniswamy, has directed party MLAs not to support the TVK government. In West Bengal, following the change of government, the state police has adopted a stringent stance regarding law and order and past cases of political violence. In this regard, ADG Law and Order issued a detailed directive yesterday to all police commissioners, police superintendents and railway police authorities, mandating a series of immediate actions. The directive orders a fresh review of all cases related to violence following the 2021 assembly elections, including those where final reports have already been submitted. In Maharashtra, 6 devotees were killed and around 15 were injured after a wall collapsed during a religious gathering in Jat Tehsil of district yesterday. More than 300 devotees had gathered at the site when strong winds accompanied by heavy rain lashed the area. Prime Minister Narendra Modi has expressed grief over the loss of lives. He has wished for the speedy recovery of the injured. The fragile ceasefire between the United States and Iran appears increasingly unstable after President Donald Trump rejected Tehran's latest peace proposal, describing the agreement as being on massive life support and dismissing Iran's counteroffer as garbage. The sharp exchange has deepened uncertainty over efforts to prevent a wider conflict in West Asia. On the other hand, Iran's parliament speaker, Mohammad Bagheer Ghalibaf, warned that the country's armed forces were prepared to deliver a lesson-giving response to any aggression, while Tehran defended its proposal as reasonable and generous. U.S. President Donald Trump is scheduled to arrive in Beijing today for a high-stake three-day visit to China. The much-anticipated meeting between Donald Trump and Chinese President Xi Jinping is expected to feature discussions on several aspects of bilateral ties, with Mr. Trump indicating that trade would be a key topic on the agenda. The visit will mark Trump's 7th face-to-face meeting with Xi and the first trip by a U.S. president to China since 2017. The India Meteorological Department has issued red alert for heat wave conditions in Rajasthan. Border districts of state are currently reeling under severe heat wave conditions. Temperatures at several places are being recorded between 45 and 47 degrees Celsius. Barmer was the hottest place in the state yesterday, with a maximum temperature recorded at 48.3 degrees Celsius. In IPL cricket, Gujarat Titans defeated Sunrisers Hyderabad by 82 runs to take the top position in the points table with a compelling all-round show in Ahmedabad last night. Chasing the target of 169 runs, Sunrisers Hyderabad were bundled out for just 86 runs in 14.5 overs. In today's fixture, Royal Challengers Bengaluru will take on Kolkata Knight Riders in Raipur. The match will begin at 7:30 p.m. And that is the end of this news bulletin.
0: ആകാശവാണി കണ്ണൂർ. കാവ്യാഞ്ജലി പൊരുളറിയാത്ത പാട്ട്, സുഗതകുമാരിയുടെ കവിത, ആലപിക്കുന്നത് എ എം ദിലീപ് കുമാർ.

പൊരുളറിയാത്ത പാട്ട്, സുഗതകുമാരിയുടെ കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് എ എം ദിലീപ് കുമാർ. കാവ്യാഞ്ജലി

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം രചനാശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പല്ലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാസോൾ, തിരുമല രാമചന്ദ്രൻ, തമന്നാസോൾ, ബിജു കല്ലുവാതുകൽ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഫഹദ് റസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1:00.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. അർച്ചനയിൽ ഇന്ന് ഉണ്ണിമേനോൻ പാടിയ ഗാനങ്ങൾ. ആദ്യം 1000 കൈകൾ പോരെനിക്കുണ്ണിയെ എന്നാരംഭിക്കുന്നു.

0: ഉണ്ണിമേനോൻ പാടിയ ഗാനങ്ങളാണ് അർച്ചനയിൽ ഇതുവരെ കേട്ടത്. അർച്ചന സമാപിക്കുന്നു. വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. പ്രിയ ശ്രോതാക്കളെ, ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. തലശ്ശേരി SDM കോടതിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് നടത്താനിരുന്ന MC കേസുകൾ ഇമാസം 20 രാവിലെ 11 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു. വഖഫ് ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫുകളുടെ മുഴുവൻ വസ്തുവിവരങ്ങളും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ummed.minorityaffairs.gov.in എന്ന സെൻട്രൽ പോർട്ടലിൽ ചേർക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 17 അവസാനിക്കും. അപ്ലോഡ് ചെയ്ത വസ്തുക്കളുടെ വിവരം രേഖകളുടെ പകർപ്പ് സഹിതം വഖഫ് ബോർഡ് ഓഫീസിൽ ലഭിക്കണം. വിവരങ്ങൾ ചേർക്കാത്ത വഖഫ് ഭാരവാഹികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ണൂർ ഡിവിഷണൽ വഖഫ് ഓഫീസർ അറിയിച്ചു. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ശല്യതന്ത്ര വിഭാഗത്തിൽ PG ഗവേഷണ പഠനത്തിന്റെ ഭാഗമായി പൈലോനിഡൽ സൈനസിന് ഗവേഷണാടിസ്ഥാനത്തിൽ സൌജന്യ ചികിത്സ നൽകുന്നു. 15-നും 50-നുമിടയിൽ പ്രായമുള്ള രോഗികൾക്ക് OP നമ്പർ 9 തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫോൺ നമ്പർ 95 39 47 85 75. MBA പ്രവേശന പരീക്ഷയായ കെമാറ്റ് രണ്ടാംഘട്ട പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ പരീക്ഷാ പരിശീലനം പുന്നപ്ര IMTEയിൽ ഈ മാസം 20 മുതൽ നടക്കും. ബിരുദധാരികൾക്കും അവസാന ബിരുദവർഷ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ഫോൺ നമ്പർ 04772267602. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിമിന്റെ ആഭിമുഖ്യത്തിൽ 14th അന്താരാഷ്ട്ര

0: 93 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഐടിഐ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സ്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ബിടെക് കോഴ്സ് കഴിഞ്ഞവർക്ക് 4 മാസവും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 6 മാസവുമാണ് കോഴ്സ് ദൈർഘ്യം. കൂടുതൽ വിവരങ്ങൾക്ക് 95 62 68 03 68 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസും കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 16 രാവിലെ 10 മണി മുതൽ കാസർഗോഡ് ആസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മിനി ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ സൌകര്യവും ഉണ്ടായിരിക്കും. ഫോൺ നമ്പർ 92071557000. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 15-നകം കണ്ണൂർ ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04972705182 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാഞ്ഞങ്ങാട് മീനാപേസിൽ പ്രവർത്തിച്ചുവരുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിലേക്ക് 2026-27 അധ്യയന വർഷത്തെ 8, 9, 10 ക്ലാസുകളിലെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. അംഗീകൃത മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും പെൺകുട്ടികൾക്കാണ് പ്രവേശനം. വിശദവിവരങ്ങൾക്ക് 83 04 83 69 46 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 2025-26 വർഷം വിവിധ വിഷയങ്ങളിൽ പോസ്റ്റ് മെട്രിക് പഠനം നടത്തിയ പട്ടികവർഗ വിഭാഗത്തിലുൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾക്കും ലാപ്ടോപ്പ് അനുവദിക്കാനുമുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന ഇ ഗ്രാൻസ് പോർട്ടലിൽ ഈ മാസം 31 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് e-grants.kerala.gov.in. കല്യാശ്ശേരി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കേന്ദ്രത്തിൽ ഈ വർഷത്തെ പ്രിലിംസ് കം മെയിൻസ് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ബിരുദധാരികൾക്കും അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഫോൺ നമ്പർ 82 81 09 88 75. LBS സെന്റർ കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ സ്കിൽ അപെക്സിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ നടത്തുന്ന ഈ വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. അടിസ്ഥാന യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് 04972702812 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ചേലേരി ആശാരിചാൽ തായ്പരദേവത ക്ഷേത്രത്തിൽ സംക്രമപൂജ നാളെ വൈകുന്നേരം 6 മണിക്ക്. കുന്നത്തൂർപ്പാടി താഴെ മടപ്പുരയിൽ നാളെ സംക്രമ വെള്ളാട്ടം ഉണ്ടാകും. അലവിൽ കളത്തിൽ കാവിൽ സംക്രമപൂജയുടെ ഭാഗമായി നാളെ ഗുളികൻ, കലശം, ചുറ്റുവിളക്ക് എന്നിവയുണ്ടാകും. ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും നാളെ മുതൽ ഈ മാസം 25 വരെ നടക്കും. അഴീക്കോട് മയിലാടത്തടം ഇളം കരുമകൻ ക്ഷേത്രം ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 17 വരെ നടക്കും. പെരളശ്ശേരി നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ സമാപിക്കും. മട്ടന്നൂർ കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദ്രൻ ചാർത്തും 17 വരെ നടക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സംക്രമപൂജ നാളെ വൈകുന്നേരം 5 മണി മുതൽ. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 4:30 പയ്യന്നൂർ കോളേജ് മയ്യിൽ യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബുമായി ഏറ്റുമുട്ടും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു.

0: നാമം
1: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
0: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
4: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ

0: കോഴിക്കോടൻ കണ്ണൂർ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
5: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
4: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
5: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
4: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
5: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
5: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
4: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
5: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
4: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്.

0: അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:24, 1:66:49 പരശുരാം എക്സ്പ്രസ് 10, 1:66:10 പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 10, 1:27:89 മുരുഡേശ്വർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 34 വൈകിയോടിക്കൊണ്ടിരിക്കുന്നു. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: toothpaste. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. Brush before bed.
1: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെൻറ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുതെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ഇന്ന് ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. KPCC മുൻ അധ്യക്ഷന്മാരായ VM സുധീരൻ, MM ഹസൻ, കെ മുരളീധരൻ, കെ സുധാകരൻ, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുമായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ചർച്ച നടത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെയാണ് സത്യപ്രതിജ്ഞ. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ടെടുപ്പ് തേടും. 107 അംഗങ്ങളാണ് TVK. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. 120 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ് അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ AIADMKയിലെ 30 വിമത MLA വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റു മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. പിന്നീട് മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ 7-അംഗ വിദ്യാർത്ഥി സംഘത്തിലെ 4 പേരാണ് മിന്നലേറ്റ് മരിച്ചത്. വെള്ളിമല സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4-ഉം 7-ഉം വയസ്സായ 2 കുട്ടികളും ഇന്നലെ മരിച്ചു. മേൽമുറി പടിഞ്ഞാറേമുക്കു സ്വദേശി അഫ്സലിൻ്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിൻ്റെ ഭാര്യ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൗസാൻ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. മഹാരാഷ്ട്രയിലെ ജാട്ട് തഹസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് 6 പേർ മരിച്ചു. 15-ഓളം പേർക്ക് പരിക്കേറ്റു. കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ജനങ്ങൾ മതിലിന് സമീപത്തേക്ക് മാറിയതിന് തൊട്ടുപിന്നാലെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സാങ്കേതിക വിപണി എന്ന നിലയിൽ നിന്ന് സാങ്കേതിക വികസനദാതാവായും വിശ്വസനീയമായ ആഗോള പങ്കാളിയായും രാജ്യം മാറുകയാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷത്തിന്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഭാരത് ഇന്നൊവേറ്റ്സ് 2026 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം 36,000 ടണ്ണിൽ നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 1,000 കോടി രൂപ നഷ്ടമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ 60 ദിവസത്തേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും LNG 45 ദിവസത്തേക്ക് ആവശ്യമായ LPG കരുതൽ ശേഖരമായി ഉണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ലെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെന്ററി സംഘം ഇന്ന് ഭൂട്ടാൻ സന്ദർശിക്കും. സിക്കിമിലെ രാജ്യസഭാ MP DD

0: ലെപ്ച, ത്രിപുരയിലെ ലോക്സഭാംഗം എം പി ബിപ്ലബ് കുമാർ ദേബ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് 51-അംഗ സംഘത്തിൽ. ഈ വർഷത്തെ നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷക സംഘം 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ, പരീക്ഷയ്ക്ക് മുന്നോടിയായി എവിടെയെല്ലാം ചോദ്യപേപ്പർ ലഭിച്ചു, ആരെല്ലാമാണ് ഇത് പ്രചരിപ്പിച്ചത് തുടങ്ങിയവ സംബന്ധിച്ച് എല്ലാ തലത്തിലും അന്വേഷണം പുരോഗമിക്കുന്നതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ഇന്നലെ ജയ്പൂരിൽ നിന്ന് ചോദ്യപേപ്പർ ചോർച്ചയുടെ സൂത്രധാരനായ മനീഷ് എന്നയാളെ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026-ന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10-ന് കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ കെ വി സജയ് സംസാരിക്കും. പി പി ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12-ന് പാട്ടിന്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ വി ടി മുരളി സംസാരിക്കും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ വരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കച്ചേരി അവതരിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി ഡോക്ടർ എ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃയോഗം രാവിലെ പാണക്കാട്ട് ചേരും. പാർട്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീ യൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുടാചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നതാണ് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റു കുട്ടികളെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് A+ സാക്ഷ്യപത്രം നൽകും. ഇതിന് വിദ്യാർത്ഥികൾ വസ്തുക്കളോടൊപ്പം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പുനരുപയോഗത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ച് ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകുമെന്ന് അറിയിക്കുന്നവർക്ക് ബി പോസിറ്റീവ് സാക്ഷ്യപത്രവും നൽകും.
0: കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം എഴുത്തുകാരൻ എം മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മേധ പട്കർ. ഭാവിയെക്കുറിച്ച് അഴീക്കോടിന്റെ പ്രതീക്ഷകൾ വളരെ വ്യക്തമായിരുന്നുവെന്നും ലാളിത്യം നിറഞ്ഞതായിരുന്നു അഴീക്കോടിന്റെ ജീവിത രീതിയെന്നും അവർ പറഞ്ഞു. തമിഴ് നോവലിസ്റ്റ് പെരുമാൾ മുരുകനും പുരസ്കാരം ഏറ്റുവാങ്ങി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ തോൽപ്പിച്ചു. 169 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് 14.5 ഓവറിൽ 86 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. കൊൽക്കത്തയിൽ ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ഇന്റർകാശി മത്സരം ഗോൾരഹിത സമനിലയിലായി. മോഹൻ ബഗാൻ 22 പോയിന്റുമായി 2-ാമതും ഇന്റർകാശി 12 പോയിന്റുമായി 10-ാം സ്ഥാനത്തുമാണ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കത്തക്ക തരത്തിൽ തീവണ്ടികളുടെ സമയം ക്രമീകരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. DRM തലത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് പ്രേമചന്ദ്രൻ ഇക്കാര്യം അറിയിച്ചത്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ടോറസ് ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയായ സിജു തോമസ് ആണ് മരിച്ചത്. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോംസ്റ്റേ ഉടമ KN ബാലകൃഷ്ണനാണ് മരിച്ചത്. സംസ്കാരം വൈകിട്ട് കണ്ണൂർ പയ്യാമ്പലത്ത്. അതിരപ്പള്ളി വൈശേരിയിൽ കാട്ടാനാക്രമണത്തിൽ 2 യുവാക്കൾക്ക് പരിക്ക്. കുറ്റിച്ചിറ സ്വദേശി ആഷിൻ ആൻഡ്രോ, ചാലക്കുടി സ്വദേശി ധീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. अथ वार्ताः. केन्द्रीयान्वेषणाभिकरणेन अस्य वर्षस्य राष्ट्रिय पात्रता सह प्रवेश परीक्षा नीट यूजी इत्यस्याः आयोजने प्रश्नपत्रम् अनधिकृतरीत्या बहिरागमन विषयमालक्ष्य प्रकरणं पञ्जीकृतम्. शिक्षा मन्त्रालयस्य उच्च शिक्षा विभागात् प्राप्तस्य लिखित परिवादस्य आधारे संस्थया एतत् प्रकरणं पञ्जीकृतम्. संस्थया संसूचितं यत् विशेषाणां केन्द्रीयावेषणाभिकरणदलानां निर्माणं जातं तथा प्रकरणम् अन्वेषणार्थं विभिन्नेषु स्थानेषु एतानि दलानि प्रेषितानि सन्ति. एषा नीट परीक्षा अस्य मासस्य तृतीयदिनांके राष्ट्रिय परीक्षण संस्थया आयोजिता आसीत्. नवदिल्ल्यां नीट परीक्षायाः निरस्तीकरण विषये वार्ताहर सम्मेलनं सम्बोधयन् राष्ट्रिय परीक्षण संस्थायाः महानिदेशकः अभिषेक सिंहः अवदत् यत् राष्ट्रिय परीक्षण संस्था छात्रेभ्यः पुनः परीक्षाम् आयोजयिष्यति. सा च परीक्षा निष्पक्षरूपेण भविष्यति. पुनः परीक्षायै अतिरिक्तशुल्कं न भविष्यति इति. भारतं श्वः आरभ्य ब्रिक्स विदेशमन्त्रिणाम् उपवेशनस्य आतिथ्यं करिष्यति. अद्य उपवेशनस्य अध्यक्षतां विदेशमन्त्री डॉ एस जयशंकरः करिष्यति. नवदिल्ल्यां वार्ताहरान् संसूचयन् विदेशमन्त्रालयस्य प्रवक्ता रणधीर जायसवालः उक्तवान् यत् उपवेशनावधौ ब्रिक्स सदस्य देशानां विदेशमन्त्रिणः पारस्परिकहितस्य वैश्विक क्षेत्रीय विषयेषु विचार विनिमयं करिष्यन्ति इति. लोकसभाध्यक्षस्य ओम बिरला वर्यस्य नेतृत्वे एकं उच्चस्तरीयं भारतीय संसदीय प्रतिनिधिमण्डलं भारत भूटान संबंधान सुदृढीकरणोद्देश्येन सह अद्य भूटानस्य यात्रां करिष्यति. 51 सदस्याः भूटान भारत संबंधानां विभिन्नेषु विषयेषु उभययोः प्रतिवेशिदेशयोः मध्ये सहयोगं संवर्धयितुं च चर्चां करिष्यन्ति इति अपेक्षा अस्ति. यात्रावधौ प्रतिनिधयः भूटान देशस्य राज्ञा तत्रत्य प्रधानमन्त्रिणा च सह मेलनं करिष्यन्ति. उत्तर प्रदेशस्य मुख्यमंत्री योगी आदित्यनाथः राज्यस्य जनान् प्रधानमन्त्रिणः नरेन्द्र मोदिनः आह्वानं व्यावहारिक रूपेण प्रवर्तयितुं प्रार्थयत्. अनेन नागरिकेभ्यः इन्धनस्य उपभोगं न्यूनीकर्तुं अनावश्यकं स्वर्णक्रयणं परिहर्तुं च आग्रहः कृतः. मुख्यमंत्री योगी आदित्यनाथः निर्देशं प्रदत्तवान् यत् मुख्यमंत्रिणः मन्त्रिणाम् अन्ये च जनानां संख्या तत्क्षणमेव 50% यावत् न्यूनीकर्तव्यमिति. असौ प्रार्थयत् यत् राज्ये गृहात् कार्यं कुर्वन्तु इति. महिलानां सुरक्षायै संस्थागत समन्वयं सुदृढीकर्तुं राष्ट्रिय महिला योगेन दिल्ली आरक्षकैः सह एकं उच्चस्तरीयं समीक्षोपवेशनम् आयोजितम्. उपवेशनावधौ राष्ट्रिय महिला योगस्य अध्यक्षा विजया राहतकर इत्येषा समन्वितस्य पीडित केन्द्रितस्य च दृष्टेः आवश्यकतायै बलं प्रदत्तवती. एषा अवदत् यत् महिलाभ्यः समयोचित समर्थनं न्यायं च सुनिश्चेतुं गृहहिंसा अधिनियमस्य अन्तर्गतम् आरक्षकयन्त्रस्य सुरक्षाधिकारिणां च मध्ये प्रभावी सम्पर्कः आवश्यकः अस्ति. अमेरिका देशस्य राष्ट्रपतिः डोनाल्ड ट्रम्प अद्य चीनदेशस्य त्रिदिवसीय यात्रायै बीजिंग नगरं सम्प्राप्स्यति। डोनाल्ड ट्रम्प इत्यस्य चीनदेशस्य राष्ट्रपतेः शी जिनपिंग इत्यस्य च मध्ये बहुप्रतीक्षिते उपवेशने द्विपाक्षिक सम्बन्धानां अनेकेषु विषयेषु चर्चा भविष्यति इति आशास्यते। आईपीएल इति क्रिकेट प्रतिस्पर्धायां ह्यः रात्रौ अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे गुजरात टाइटन्स दलेन सनराइजर्स हैदराबाद दलं 82 अंकैः पराजितम् इति वार्ताः।
3: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:27 1:66:49 പരശുറാം എക്സ്പ്രസ് 10 മിനിറ്റും 1:66:10 പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 14 മിനിറ്റും 6:63:24 ഷൊർണൂർ കണ്ണൂർ മെമു 5 മിനിറ്റും 1:26:01 മംഗളൂരു സെൻട്രൽ മെയിൽ 20 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
8: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
11: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
10: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
12: അസമയത്ത് യാത്ര ചെയ്യുന്നത് ശരിയല്ലെന്നേ ഞാൻ പറയൂ, പ്രത്യേകിച്ച് പെണ്ണുങ്ങള്. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു.
13: പലപ്പോഴും നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അസമയം എന്ന് പറയുന്ന ഒരു കാര്യം. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്നുണ്ട്.
12: സമയം, അസമയം എന്ന് ഈ സമയത്തെ ഇങ്ങനെ രണ്ടായി ഭാഗിച്ചതാരാ? ആകെയുള്ള 24 മണിക്കൂറിൽ പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായിട്ട് അസമയം എപ്പോഴാണ് തുടങ്ങുന്നത്, അവസാനിക്കുന്നത് എപ്പോഴാണ്? കേരള പോലീസ് ആവിഷ്കരിച്ച നിർഭയ നിശ പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഔപചാരികമായി തുടക്കം കുറിച്ച ഈ പുതിയ പദ്ധതിയെക്കുറിച്ച്. ഇനി നിശകൾ, നിർഭയം. കേരള പോലീസ് ആവിഷ്കരിച്ച നിർഭയ നിശ പദ്ധതിയെക്കുറിച്ച് അറിയാം.
13: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ പുറത്ത് പോകുന്ന സമയത്ത് അവരെ പിടിച്ചിരുത്തുന്ന ചില ഘടകങ്ങളുണ്ട്.
12: ശ്രീ പി നിധിൻ രാജ്, IPS, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ.
13: രാത്രികാലങ്ങളിലെ യാത്രയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അതല്ലെങ്കിൽ എത്രമാത്രം ഫെസിലിറ്റീസ് അവർക്ക് രാത്രികാലങ്ങൾ അവൈലബിൾ ആണ് എന്നുള്ള പല ചോദ്യങ്ങളും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങളോ അല്ലെങ്കിൽ വാർത്തകളിലൂടെ അവർ നേടിയിട്ടുള്ള അറിവുകളോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ പുറത്തോട്ട് പോകുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഈ ഒരു ആസ്പെക്ടിനെ അഡ്രസ് ചെയ്യുക എന്നുള്ള വിശാലമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നിർഭയ നിശ എന്ന് പറയുന്ന പദ്ധതിയെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്.
14: ഹലോ അച്ഛാ, ബസ് ലേറ്റ് ആവുന്ന ആപ്പിൽ പറയുന്നത്. ഞാൻ വിളിച്ചു നോക്കി, 40 മിനിറ്റ് ലേറ്റാ. ആ, നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നോ, ഞാൻ എന്തായാലും 2:30 കഴിയും എത്താൻ. മാർക്കറ്റ് റോഡിലെത്തിയാൽ ഞാൻ അച്ഛനെ വിളിക്കാം. വേണ്ട അച്ഛാ, എന്തിനാ ഉറക്കൊഴിക്കുന്നത്? ആ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ബസ് ഷെൽട്ടറിൽ വേറെ ലേഡീസൊന്നുമില്ല, പക്ഷേ ഞാൻ സേഫാണ്, പ്രശ്നമില്ല അച്ഛാ. ഓക്കെ.
15: മോളച്ചക്ക, എന്താ ബസ് കിട്ടിയില്ലേ? ബസ് ലേറ്റാണല്ലേ? പറമോളെ, എവിടേക്കാ പോണ്ടത്? പേടിക്കണ്ടെന്ന്.
14: പ്ലീസ് പ്ലീസ്,
15: ഞാൻ ചായ വാങ്ങിത്തരട്ടെ. നമ്പർ ഇറക്കല്ലേ മോളെ, നട്ടപ്പാതിരക്ക് ഫോണ് വിളിച്ച് പേടിപ്പിക്ക.
14: ഹലോ, 112 എമർജൻസി റെസ്പോൺസ് സെന്റർ, എങ്ങനെയാണ് ഞങ്ങൾ സഹായിക്കേണ്ടത്?
16: മാഡം, ഞാൻ കണ്ണൂർ കാൽടെക്സ് എന്നാണ് വിളിക്കുന്നത്. മാനന്തവാടി പോകുന്ന ബസ് കാത്തു നിൽക്കുകയാണ്. ബസ് 40 മിനിറ്റ് ലേറ്റാണ് അത്രേ. ഒരാൾ ചുറ്റിൽ നിന്ന് കറങ്ങുന്നുണ്ട്. അയാൾ അത്ര ശരിയില്ലാത്ത മട്ടിലാണ് പെരുമാറുന്നത്.
14: ഓ, പേടിക്കണ്ട, ഒട്ടും പേടിക്കണ്ട. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കൃത്യമായി പറഞ്ഞു തന്നാൽ മതി.
16: കണ്ണൂർ കാൽടെക്സ് ബസ് സ്റ്റോപ്പിൽ KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ഇടതുവശത്തെ 2-ാമത്തെ ബസ് ഷെൽട്ടറിൽ.
14: ഓ ശരി ശരി, തൊട്ടടുത്തുള്ള പോലീസ് പെട്രോൾ സംഘത്തെ ഉടൻ അറിയിക്കാം. അവർ അവിടെ എത്തി സഹായിക്കും. ഒന്നുകൊണ്ട് പേടിക്കണ്ട.
16: ശരി മാഡം, താങ്ക്സ്.
15: തള്ളു തള്ളു,

0: കഥയിലെ പെൺകുട്ടി ചെയ്തതുപോലെ 112 എന്ന എമർജൻസി റെസ്പോൺസ് നമ്പറിലേക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിച്ചാൽ സഹായം വിളിപ്പുറത്തുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ. നിർഭയ നിശയുടെ സേവനം ഇത് മാത്രമല്ല കേട്ടോ.
1: രാത്രിയില് ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകള്, അപ്രതീക്ഷിതമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന സഹോദരിമാര്, പുതിയ കാലത്തെ ജെൻഡർ വേർതിരിവുകളൊന്നുമില്ലാതെ ജീവിതത്തെ വളരെ ഈസ്തറ്റിക്കായിട്ട് സമീപിക്കുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾ എല്ലാവരും ഈ നിർഭയ നിശ പദ്ധതിയുടെ തണലിൽ നിർഭയരായി മുന്നോട്ട് പോകാം എന്ന് തന്നെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്.
2: തീർച്ചയായും രാത്രികാലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോലി ആവശ്യമാർത്തോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അസിസ്റ്റൻസ് ആവശ്യം തോന്നുന്ന സമയത്ത്, അതാണ് ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ്, രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന എല്ലാവരും തന്നെ ഈ സ്കീമിൽ വരണം എന്നൊന്നും അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: വീണ്ടും നമുക്കൊപ്പം ശ്രീ പി നിധിൻ രാജ്, IPS, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ.
2: അവർക്കൊരു അസിസ്റ്റൻസ് ആവശ്യമുള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു യാത്രയുമായി ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് സേഫ് ആയിട്ടുള്ള എവിടെയാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ രാത്രി അവൈലബിൾ ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ എമർജൻസി റെസ്പോൺസ് കൺട്രോൾ റൂമിൽ 112 വിളിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള റെസ്പോൺസ് അവർക്ക് കൊടുക്കുക, അതോടൊപ്പം വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുക എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്.
3: സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച ഒരു പുതിയ പദ്ധതിയാണ് നിർഭയ നിശ.
0: കണ്ണൂർ വനിതാ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എക്കണോമിക് ഒഫൻസ് വിംഗ് സബ് ഇൻസ്പെക്ടറായ ധന്യ കൃഷ്ണൻ പറയുന്നു.
3: നമുക്കറിയാം രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ജോലി സംബന്ധമായും പഠന സംബന്ധമായും അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായിട്ടും യാത്ര ചെയ്യാറുണ്ട്. ഈ യാത്രയിൽ സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് കേരള പോലീസിന്റെ നിർഭയ നിശ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെയുള്ള സമയങ്ങളിൽ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന സ്ത്രീകൾക്ക് വാഹന സൗകര്യം ലഭ്യമല്ലാത്ത അവസരത്തിൽ അവർക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുമായി ഉദ്ദേശിക്കുന്നത്.
1: ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് രാത്രി ഒരു 7 മണി 8 മണി കഴിഞ്ഞാൽ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും ഉള്ളിലൊരു ആന്തലാണ്, അയ്യോ അവനവന്റെ സ്ഥലത്ത് എത്തിപ്പെടണ്ടേ. പുതിയ തലമുറ ഒട്ടൊക്കെ ഇതിൽ നിന്ന് മുക്തമാണ് എങ്കിലും അങ്ങനെ ഒരു ഒരു ക്രൈസിസ് വരുമ്പോൾ ആദ്യം എടുക്കേണ്ട ഒരു നടപടി എന്താണ്?
3: നമുക്കറിയാം ഏതൊരു സ്ത്രീ ആയാലും ഒരു രാത്രി അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവളുടെ ഉള്ളിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു അങ്കലാപ്പ് ഉണ്ടാവുന്ന നമുക്കറിയാം. രാത്രി ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അപരിചിതമായ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ അവിടെ സുരക്ഷിതമല്ല, നമ്മളെ ആരെങ്കിലും പിന്തുടരുന്നുണ്ട് എന്നൊരു തോന്നൽ നമ്മൾക്കുണ്ടായാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് കേരള പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ 112 കോൾ ചെയ്യാവുന്നതാണ്.
1: ഇത് വനിതകൾക്ക് മാത്രമുള്ള ഒരു സംവിധാനമല്ലല്ലോ 112 മുൻപേ ഉള്ളതല്ലേ?
3: 112 എന്ന് പറയുന്നത് വനിതകൾക്ക് മാത്രമുള്ള സംവിധാനമല്ല.
1: ഈ നിർഭയ നിശയില് 112 അല്ലാതെ വേറെന്ത് സൗകര്യമാണ് ഉള്ളത്?
3: വനിതകളുടെ രാത്രി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്, നമ്മുടെ കേരള പോലീസിന്റെ ഒരു പോൾ ആപ്പ് സംവിധാനമുണ്ട്. അതില് SOS ബട്ടൺ അമർത്തിയാൽ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ആളിന്റെ വീഡിയോ അടക്കം നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് എത്തുകയും കൺട്രോൾ റൂമിൽ നിന്ന്, അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു ടാർഗറ്റ് സമയം എന്ന് പറയുന്നത് 10 മിനിറ്റിനുള്ളിൽ നമ്മൾക്ക് ഈ മെസ്സേജ് നമ്മൾക്ക് ലഭിച്ച സ്ഥലത്തേക്ക് ഏറ്റവും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ റൂം വെഹിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ പിങ്ക് പട്രോളിംഗ് സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ഹൈവേ പോലീസ് ഉടൻ തന്നെ ആ സ്ഥലത്ത് എത്തുകയും നമ്മൾക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് കേരള പോലീസിന്റെ പോൾ ആപ്പിലെ SOS ബട്ടൺ.
2: പോൾ ആപ്പിലെ SOS ബട്ടൺ, അതിനെ കൂടുതൽ ഫെമിലിയർ ആക്കുക എന്നുള്ളത് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യമാണ്.
0: വീണ്ടും നമുക്കൊപ്പം നിധിൻ രാജ്, IPS, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ.
1: സർ ഇപ്പൊ പറഞ്ഞ പോലെ SOS ബട്ടൺ വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ SOS ബട്ടന്റെ ഈ ഒരു സഹായമല്ലാതെ വേറെ എന്തൊക്കെ ഓപ്ഷനുകളാണ് നമുക്ക് ഈ പോൾ ആപ്പിൽ നിന്ന് കിട്ടുക?
2: സ്വയമേവ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ഏതെങ്കിലും രീതിയിൽ അവരുടെ ട്രിപ്പ് മോണിറ്റർ ചെയ്യപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് അയച്ച് അത് ലൈവായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു സംവിധാനം തുടങ്ങി പല രീതികളിൽ, അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആൻഡ് ഡിയർ വൺസിന് ലൊക്കേഷൻ ട്രാക്കിംഗ് കൊടുക്കുക എന്നുള്ളതും. അപ്പൊ ഇവിടെ പലപ്പോഴും നമ്മൾ കാണേണ്ടത് ഇത് ഏത് രീതിയിലും നിങ്ങൾക്ക് പുറത്തോട്ട് പോകുന്ന സമയത്ത് ഒരു ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ അവിടെ അതിനെ ആ ഒരു സിറ്റുവേഷനെ ഈസി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഉണ്ടാകും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയുടെ ഭാഗമായിട്ടാണ് ഈ പ്രൊജക്ട് വരുന്നത്.
1: ഈ നിർഭയ നിശയ്ക്ക് മാത്രമായിട്ട് വല്ല ആപ്പും ഉണ്ടോ?
2: ഇല്ല, നമ്മുടെ പോൾ ആപ്പാണ്. പലപ്പോഴും നമ്മൾക്ക് പലപ്പോഴും ഉള്ളത് പല ആപ്ലിക്കേഷൻസ് ആവുന്ന സമയത്ത് അതൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കുന്നതിന് ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയെ പറ്റി പറയാറുണ്ട്. സോ പോൾ ആപ്പാണ് ഇപ്പോ എല്ലാ തരത്തിലുള്ള പോലീസിംഗ് സംവിധാനങ്ങളെയും, അത് ആപ്ലിക്കേഷൻ ആണെങ്കിലും പെറ്റീഷൻ ആണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും GD entry ആണെങ്കിലും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കേരള പോലീസിന്റെ POL പോൾ ആപ്പ് എന്ന് പറയുന്ന സംവിധാനമാണ്.
1: അപ്പൊ ഈ നിർഭയ നിശയുടെ സഹായം നമുക്ക് വേണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് പോൾ ആപ്പ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിരിക്കണം എന്നാണോ പറയുന്നത്?
2: അല്ല, നമ്മൾക്ക് 112 എന്ന് പറയുന്ന എമർജൻസി റെസ്പോൺസ് കൺട്രോൾ നമ്പർ ആണ് നമ്മൾ അറിയേണ്ടത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്പറാണ്. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു എന്താണോ സിറ്റുവേഷൻ എന്നുള്ളത് വളരെ ബ്രീഫായിട്ട് അല്ലെങ്കിൽ പറയഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ഇമ്മീഡിയറ്റ്ലി, അതൊരു ഒരു സ്ത്രീയുടെ കോൾ ആണെങ്കിൽ അതിന് മുൻഗണന നൽകിക്കൊണ്ട് അവിടേക്ക് പോലീസിന്റെ സംവിധാനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ട് എന്താണോ അതിൽ സാധ്യമായിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് നോക്കി അതിൽ സഹായം നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പൊ 112 എന്ന് പറയുന്ന നമ്പറാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത്.
1: ഈ പോൾ ആപ്പ് POL അല്ലേ, പോൾ ആപ്പ്, അത് നമുക്ക് എവിടെ നിന്നാണ് സാധാരണ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണ പോലെ ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണോ?
3: അതെ, നമ്മളുടെ ജനങ്ങളിൽ എത്രത്തോളം ഈ പോൾ ആപ്പ് എന്നുള്ള സംവിധാനം എല്ലാവർക്കും അറിയും എന്നറിയില്ല. ഏറ്റവും യൂസ്ഫുൾ ആയി കേരള പോലീസിന്റെ സേവനം ലഭ്യമാകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. അതിൽ നമ്മൾക്ക് ഏകദേശം ഒരു 34 സേവനങ്ങൾ ഇപ്പോൾ തന്നെ ലഭ്യമുണ്ട്.
0: വീണ്ടും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എക്കണോമിക് ഒഫൻസ് വിംഗ് സബ് ഇൻസ്പെക്ടറായ ധന്യ കൃഷ്ണൻ പറയുന്നു.
3: അതായത് നമ്മളുടെ ഇപ്പൊ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാത്രി വിജനമായ ഒരു സ്ഥലത്തെത്തി ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണ് ഇത് എന്ന് നമ്മൾക്ക് അറിയുണ്ടാവില്ല. പോൾ ആപ്പ് നമ്മുടെ അടുത്ത് ഓപ്പൺ ചെയ്താൽ അവിടെ ഒരു നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് എന്ന് നമ്മൾക്ക് അവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റും.
1: ഈ പോൾ ആപ്പില് എന്തൊക്കെ സംവിധാനങ്ങളാണ് അതിൽ ഉള്ളതെന്ന് അതിന്റെ മെനു ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ?
3: അതായത് നമ്മൾക്ക് പോലീസിന്റെ എല്ലാ സർവീസും നമ്മൾക്ക് ഈ പോൾ ആപ്പ് വഴി ലഭ്യമാണ്. നമ്മുടെ പേഴ്സൺ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അടക്കം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോൾ ബ്ലഡ്, നമ്മുടെ ആക്സിഡന്റ് GD എൻട്രി, പിന്നെ റെയിൽവേ പോലീസ് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒറ്റയ്ക്ക് ലോൺലി പാസഞ്ചേഴ്സ് ആയിട്ട് പോകുന്നതാണെങ്കിൽ ആ വിവരങ്ങൾ, അങ്ങനെ നമ്മുടെ പോലീസിന്റെ എല്ലാത്തരം വിവരങ്ങളും നമ്മൾക്ക് ഈ പോൾ ആപ്പ് വഴി ലഭ്യമാണ്.
1: അതായത് റെയിൽവേ പോലീസുമായിട്ടും കൂടി കണക്റ്റഡ് ആണ് അതല്ലേ?
3: കേരള പോലീസിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ കേരള റെയിൽവേ പോലീസ്.
1: ഇതൊക്കെ നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആലോചിക്കുക. അതായത് ഒരു 9 കഴിഞ്ഞ ഒരു 10:30 സമയത്ത് നിവൃത്തികെട്ട ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ നമ്മൾ വല്ല വാഹനത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിൽ നിൽക്കണം എന്ന് വിചാരിക്കുക. ഇനി വരാനുള്ള ഒരു വാഹനം കാത്ത് നിൽക്കുന്ന സമയത്ത് ഏത് സിറ്റുവേഷനിലും ആവാലോ, നമ്മളുടെ അവസ്ഥ ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു, നമ്മളെ ആക്രമിക്കാൻ ഒരാൾ അവിടെ നിൽക്കുന്നു എന്നുള്ള ബോധ്യം നമുക്ക് വരുമ്പോൾ ഈ ആപ്പ് നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാം?
3: നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സുരക്ഷിതമല്ല എന്ന് തോന്നുന്ന സമയത്ത് ഉടൻ തന്നെ കേരള പോലീസിന്റെ പോൾ ആപ്പ് എടുക്കുക. അതിൽ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ SOS ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
1: എവിടെയാണ് ഈ ബട്ടൺ കാണുക? ഈ ഇത് ആപ്പ് തുറന്ന ഉടനെ കാണാം.
3: നമ്മൾ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ താഴെ SOS എന്ന് റെഡ് ലെറ്ററിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിന്റെ വീഡിയോ, അതായത് ഓട്ടോമാറ്റിക്കലി ആ എന്താണോ നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ട പിക്ചർ നമ്മൾക്ക് അതിൽ ക്യാപ്ചർ ആവുകയും നമ്മളത് സെൻഡ് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ കൺട്രോൾ റൂമിലേക്ക് ആ പിക്ക് പോകുന്നതായിരിക്കും. അവർ വെരിഫൈ ചെയ്ത് നമ്മളെ ഉടനെ തന്നെ നമ്മുടെ GPS ലൊക്കേഷൻ അവർക്ക് ലഭിക്കുകയും ആ ലൊക്കേഷൻ വെച്ച് അവർ നമ്മൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷനിലേക്കായാലും കൺട്രോൾ റൂമിലേക്കായാലും ആ മെസ്സേജ് അയക്കുകയും ഒരു 10 തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് ആ സ്ഥലത്ത് എത്തുകയും ചെയ്തതാണ്.
1: ഈ SOS വഴി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഏതെങ്കിലും നമ്പറിലേക്ക് അയക്കണോ അതോ അതിൽ ഓൾറെഡി സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ അങ്ങ് കൊടുത്താൽ മതിയോ?
3: അതിൽ ഓൾറെഡി സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്താൽ അത് കൺട്രോൾ റൂമിലേക്ക് എത്തിക്കോളും.
1: എവിടേക്കായിരിക്കും ഇത് സെൻഡ് ആവുക?
3: ഇത് നമ്മളിപ്പോ തിരുവനന്തപുരം കൺട്രോൾ റൂമിലേക്കാണ് ഈ മെസ്സേജ് എത്തുക. അവിടെ നിന്നാണ് നമ്മുടെ ഏതാണോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധി അവിടത്തേക്ക് വിത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ സെൻഡ് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇവിടേക്ക് ലഭിക്കുന്നതായിരിക്കും.
1: ഇതിപ്പോ ഈ ഒരു സന്ദേശം അയച്ചിട്ട് എത്ര സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് സഹായം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്?
3: നമ്മുടെ മാക്സിമം ടൈം നമ്മളിപ്പം പറയുന്നത് 10 എത്തും എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഇപ്പം ഒരുപാട് CRVs അതുപോലെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ രാത്രി പട്രോളിംഗ് ഉള്ള ടീംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈവേ പോലീസ് ഉണ്ടാവും. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കിലേക്ക് ഈ മെസ്സേജ് അയക്കും.
1: ഇത് എങ്ങനെ പ്രാവർത്തികം ആവുന്നു എന്നറിയാൻ ഒരു താല്പര്യം.
3: അതായത് 112 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് നമ്മൾ മെസ്സേജ് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ ക്രോഡീകരിച്ച് നമ്മൾക്ക് മെസ്സേജുകൾ നമ്മുടെ ഏത് ജില്ലയിലേക്കാണോ വരേണ്ടത് ആ ജില്ലയിലേക്ക് അയച്ച് മാക്സിമം ഒരു 10-15 ഉള്ളിൽ, നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് 13 ആണ്. അപ്പോ നോർമൽ 112 അത് റെസ്പോണ്ട് ടൈം എത്തി പോലീസ് ആ സ്ഥലത്ത് എത്തും.
1: ഇവിടെ ഒരു ടീം എപ്പോഴും സജ്ജമായിട്ടിരിക്കേണ്ടത്, എപ്പോഴാണ് ഇങ്ങനെ ഒരു കോള് വരിക എന്നറിയില്ലല്ലോ.
3: നമ്മുടെ ഈ നിർഭയ നിശ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഓരോ ജില്ലയിലേക്കും 10 പോലീസിനെയാണ് നമ്മൾക്ക് ഈ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവരുടെ സമയം വരുന്നത് രാത്രി 9 മുതൽ പുലർച്ചെ 5 വരെയാണ്. ഈ 10 ടീമിനെയും നമ്മൾ വെൽ എക്യുപ്ഡായിട്ട് അവരെ സെൽഫ് ഡിഫൻസിന്റെ പരിശീലനം നൽകി അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും നൽകിയിട്ടാണ് ആ ടീം ഇവിടെ എത്തിയിട്ടുള്ളത്. അവർക്ക് പോകുന്ന വാഹനത്തിൽ അവർക്ക് വേണ്ടുന്ന സുരക്ഷിതമായ നമ്മുടെ ടോർച്ച്, നമ്മുടെ കിറ്റ്, ജാക്കറ്റ് അങ്ങനെ പോലെ എല്ലാ സംഭവങ്ങളും കൊടുത്തുകൊണ്ടാണ് ഈ ടീം പോകുന്നത്.
1: അപ്പൊ ഈ നിർഭയ നിശയുടെ ഈ ഒരു പ്രവർത്തനം നടപ്പിലാക്കാൻ ഈ ആപ്പ് വളരെ വലിയ സഹായം ചെയ്യുന്നു.
3: ഈ ആപ്പിലൂടെയാണ് നമ്മൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ 112 നമ്മൾ എല്ലാവരും ഡയറക്റ്റ് കോൾ ചെയ്യുന്നതാണ്. ഈ ആപ്പിന്റെ ഒരു പ്രത്യേകത നമുക്ക് ആ വീഡിയോ കൂടി ജസ്റ്റ് നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടെ വീഡിയോ അടക്കം തന്നെ നമുക്ക് ആ പിക്ക് ലഭിക്കും.
4: രാത്രിയിൽ അതിക്രമം നടത്താൻ തുടങ്ങിയ യുവാവിനെ കേരള പോലീസിന്റെ പോൾ ആപ്പിന്റെ സഹായത്തോടെ കെണിയിൽപ്പെടുത്തി യുവതി. മലപ്പുറം ജില്ലയിലെ താനൂരിലാണ് ഈ സംഭവം അരങ്ങേറിയത്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി ഗൌരി ഗോപാൽ നമുക്കൊപ്പം ചേരുന്നു. ഗൌരി, എന്തായിരുന്നു സംഭവം?
5: ആ ശ്വേത, മലപ്പുറം താനൂരിലായിരുന്നു സംഭവം. ഇന്നലെ രാത്രി 11 മണിയോടെ താനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും കുറ്റിപ്പുറം വരെ പോകാൻ ടാക്സി വിളിച്ച യുവതിക്കാണ് ഈ അനുഭവം ഉണ്ടായത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പറയൂ.
6: എനിക്ക് അത്യാവശ്യമായി എന്റെ ഒരു കുടുംബാംഗത്തിന്റെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി കുറ്റിപ്പുറത്ത് വരെ എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോ പരിചയമുള്ള ഒരു ടാക്സിക്കാരന് സൗകര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അയാളുടെ സുഹൃത്തിനെ അയാൾ ഏൽപ്പിച്ചു തരികയാണ് ഉണ്ടായത്. അപ്പോ അതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ച് ആ ടാക്സിയിൽ കയറുകയായിരുന്നു. പക്ഷെ ആ വാഹനം BP അങ്ങാടി വിട്ടതോടെ വഴിമാറി യാത്ര ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഞാൻ അദ്ദേഹത്തോട് അന്വേഷിച്ചു, അയാളൊന്നും പ്രതികരിച്ചില്ല. മാത്രമല്ല, അദ്ദേഹം ഫോണിൽ മറ്റാരെയോ വിളിച്ച് എന്തൊക്കെയോ രഹസ്യ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി.
5: അപ്പൊ നിങ്ങൾ രക്ഷപ്പെടുത്തിയ ആ പോളയപ്പ് നിങ്ങൾ ആ സമയത്ത് ആ ടെൻഷനിലെ അതേ സമയത്ത് തന്നെയാണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത്?
6: അല്ല, ഞാനത് മുന്നേ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്താണ് എനിക്ക് അതിനെ കുറിച്ച് ഓർമ്മ വന്നത്. അപ്പോ അതിലെ SOS ബട്ടൺ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ആ സമയത്തായിരുന്നു എനിക്ക് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലായത്. അപ്പൊ തന്നെ ഞാൻ അയാൾ അറിയാതെ അയാളുടെ വീഡിയോയും കാറിൽ എഴുതി വെച്ച കാറിന്റെ നമ്പറും ഒക്കെ SOS ഓപ്ഷൻ വഴി ഷൂട്ട് ചെയ്ത് സെൻഡ് ചെയ്തു.
5: പോലീസിന്റെ സഹായം ലഭിക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും?
6: അത് ശരിക്കും മിനിറ്റുകൾക്കകം തന്നെ എനിക്ക് കേരള പോലീസിന്റെ സഹായം ലഭിച്ചു എന്നുള്ളതാണ്. പോലീസ് പെട്രോളിംഗ് വാഹനം നമ്മുടെ വാഹനത്തെ പിന്തുടർന്ന് സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് എന്നെ രക്ഷിക്കുകയാണ് ഉണ്ടായത്.
5: ശ്വേത, ഇത്രയുമാണ് ഈ യുവതിക്ക് പറയാനുള്ളത്.
1: കണ്ടോ, തീർച്ചയായും ഈ സഹായം നമ്മുടെ സഹോദരിമാർ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിർഭയ നിശ എന്ന പദ്ധതിയുമായി കേരള പോലീസ് എന്നും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കൂടെയുണ്ട് എന്ന് തന്നെ വീണ്ടും പറഞ്ഞു വെക്കുകയാണ്.
0: അപ്പോ പോൾ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാൻ ഇനി വൈകണ്ട. കഥയിലെ യുവതിയെ പോലെ ഒരു മുഴം മുൻപേ കാണണം കാര്യങ്ങൾ.
1: ഈ നിർഭയ നിശ നടപ്പിലാക്കാൻ ആരുടെയൊക്കെ കോർഡിനേഷൻ ഉണ്ട്?
3: നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ പോലീസിന്റെ 112 ഹെൽപ്പ് ലൈൻ നമ്പർ, അതുപോലെ തന്നെ പോലാപ്പിലെ SOS ബട്ടൺ, പിന്നെ നമ്മുടെ പിങ്ക് പെട്രോൾ ടീം, നമ്മുടെ ഹൈവേ പെട്രോളിംഗ് ടീം, പിന്നെ നമ്മുടെ സ്റ്റേഷനില് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടാവുന്ന നൈറ്റ് ഓഫീസേഴ്സ്, ഇവരെല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: ടെക്നോളജിക്കിനെ വളരെയാണല്ലോ. അപ്പൊ സർ, ഇപ്പൊ പറഞ്ഞ ഈ പോലാപ്പില് ഈ പറഞ്ഞ ഓപ്ഷൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ?
2: ഇതിന്റെ നെക്സ്റ്റ് ഫേസ് ഓഫ് പ്രൊജക്ട് പ്രധാനമായിട്ടും ക്രൗഡഡ് ആയിട്ട് നൈറ്റിൽ കൂടുതലായിട്ടും ആൾക്കാർ കൂടിച്ചേർന്ന സ്ഥലങ്ങളിൽ AI എനേബിൾഡ് ക്യാമറ, ക്രൈം ക്രിമിനൽ ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റംസ് ഒക്കെയുള്ള ക്യാമറകൾ സ്ഥാപിക്കപ്പെടുക തുടങ്ങിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടാവും.
1: നമ്മളിങ്ങനെ പറയും, നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും നമുക്ക് എതിരെ വരുന്ന ഒരാൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ സുരക്ഷിതത്വം അവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പൊ ഒരു ബോധവൽക്കരണം എന്നുള്ള തലത്തിൽ കൂടി ഇത് പ്രാവർത്തികമാക്കേണ്ടതില്ലേ?
2: ഇതിന്റെ രണ്ട് വേർഷൻസ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതും, എന്നാൽ ഈ പ്രൊജക്ടിന്റെ ഭാഗം ആയിട്ടല്ല, നമ്മളത് വളരെ മുമ്പേ തന്നെ ലോഞ്ച് ചെയ്ത ഒരു പ്രൊജക്ടാണ് സെൽഫ് ഡിഫൻസുമായി ബന്ധപ്പെട്ടത്. സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്നത് എല്ലാവരും ജെൻഡർ വേർതിരിവില്ലാതെ എല്ലാവരും പഠിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡിഫൻസ്. അതായത് നമ്മുടെ അനുവാദമില്ലാതെ ഒരാൾ നമ്മളുടെ ശരീരത്തിലേക്കോ നമ്മുടെ പ്രിമൈസസിലേക്കോ ഒക്കെ കയറി വന്ന് നമ്മളുടെ സ്വാതന്ത്ര്യ ലംഘനം നടത്തുന്ന സമയത്ത് നമുക്കുള്ള റൈറ്റ് ടു ഡിഫൻസ്, BNS റൈറ്റ് ടു ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു റൈറ്റ് ടു ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്ന സമയത്ത് എങ്ങനെ ഇത് പ്രതികരിക്കാം, അങ്ങനെ ഒരു സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം പ്രത്യേകിച്ച് വനിതകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പരിപാടി തുടങ്ങിയെങ്കിലും അതിന്റെ പ്രയോക്താക്കളായിട്ട് ജെൻഡർ വേർതിരിവില്ലാതെ അതിന്റെ പ്രയോക്താക്കൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവയർനെസ് എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ജെൻഡർ കുട്ടികളിലൂടെ, മുതിർന്നവരിലൂടെ, യുവാക്കളിലൂടെ, എല്ലാ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് ഗ്രൂപ്പ് നമ്മൾക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് എല്ലാ ആൾക്കാരെയും ബഹുമാനിക്കാനും റെസ്പെക്ട് ചെയ്യാനൊക്കെ പഠിക്കുന്നതൊക്കെ ഇതിന്റെ ഒരു വിശാലമായ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്.
3: പോലീസ് പൊതുജനങ്ങളോട് പറയുന്ന ഒരു കാര്യം പോൾ ആപ്പ് ഡൌൺലോഡ് ചെയ്യുക എന്നതാണ്. എന്നാൽ തന്നെ കുറെ പേര് ഇത് ഡൌൺലോഡ് ചെയ്യാൻ നമ്മൾ പറയുമ്പോഴും ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. എന്നാലും മാക്സിമം എല്ലാവരും, ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള മക്കളെ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഈ ആപ്പ് ഡൌൺലോഡ് ചെയ്യണം എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഒന്നും ഭയപ്പെടേണ്ട, എപ്പോഴും പോലീസ് കൂടെയുണ്ട് എന്ന് മാത്രമേ നമ്മൾക്ക് പറയാനുള്ളൂ.
0: ഘടികാരത്തിലെ 12 അങ്കണങ്ങളും 24 മണിക്കൂറും രാപ്പകൽ ഭേദമില്ലാതെ ആൺപെൺ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അത് അത്യാവശ്യത്തിനായാലും ആനന്ദത്തിനായാലും. നിശകൾ നിർഭയമാകട്ടെ, അസമയങ്ങൾ അത്രയും നല്ല സമയങ്ങളാവട്ടെ. കേരള പോലീസിന്റെ നിർഭയ നിശ പദ്ധതിയെക്കുറിച്ചുള്ള ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, അഭിമുഖം ദീപ കൃഷ്ണൻ, ശബ്ദസാന്നിധ്യവുമായി രമ്യ രാജു, നീത ഷാജി, ശ്രീകല ബിജു, ബേബി സ്മിത, പി വി പ്രഭാത്, കെ ദീപ, വിനീത സുമം.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
8: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
8: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
9: ആകാശവാണി കണ്ണൂർ.
7: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
9: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. മാനവിക വിഷയങ്ങളിൽ ജൂൺ മാസത്തിൽ UGC നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. 10 ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0497-2703-330. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടെക്നിക്കൽ സപ്പോർട്ട്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സൂപ്പർവൈസർ, ഇന്റീരിയർ ഡിസൈനർ, ഓഫീസ് സ്റ്റാഫ്, സെയിൽസ് മാനേജർ തസ്തികകളിലേക്ക് ഈ മാസം 15 രാവിലെ 10 മുതൽ 1 മണി വരെ അഭിമുഖം നടത്തും. ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 300 രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0497-2707-7610. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പന്നിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സിനെ നിയമിക്കുന്നു. PSC അംഗീകരിച്ച ജനറൽ നഴ്സിംഗ് ആന്റ് മിഡ്വൈഫറി, BSc, MSc നഴ്സിംഗ് യോഗ്യതയുള്ളവർ 15 രാവിലെ 11 മണിക്ക് PHC കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് എത്തണം. നീലേശ്വരം നഗരസഭയുടെ അയ്യങ്കാളി തൊഴിലുറപ്പ് സ്കീമിൽ നിലവിലുള്ള ഓവർസിയർ തസ്തികയിലെ ഒഴിവിലേക്കായി 18 രാവിലെ 11 മണിക്ക് നഗരസഭാ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ഫോൺ നമ്പർ 0467-2283-360. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർഗോഡ് ജില്ലയിലെ പെരനടുക്ക വിജ്ഞാൻവാടിയിൽ കോർഡിനേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കും. പ്രായപരിധി 21-45 മധ്യേ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള അതാത് തദ്ദേശ സ്ഥാപന പരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 15 രാവിലെ 11:30 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0499-2564-162. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
7: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
9: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
10: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് സിബിഐ. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യു എ ഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് വിവിധ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിവരികയാണ്. വിശദാംശങ്ങളിലേക്ക്.
11: സഖ്യകക്ഷികളുടെ പിന്തുണയ്ക്കൊപ്പം എ ഐ എ ഡി എം കെയുടെ ഒരു വിഭാഗത്തിന്റെയും അമ്മമക്കൾ മുന്നേറ്റക്കഴകത്തിന്റെ ഏക എം എൽ എ ആയ എസ് കാമരാജിന്റെയും പിന്തുണ ടി വി കെ സർക്കാർ നേടിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ശ്രീ കാമരാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നിലവിൽ ടി വി കെയ്ക്ക് ഇപ്പോൾ ഏകദേശം 150 എം എൽ എമാരുടെ പിന്തുണയുണ്ട്. സർക്കാരിന് പിന്തുണ നൽകുന്നതിനെ ചൊല്ലി എ ഐ എ ഡി എം കെ 2 ഗ്രൂപ്പുകളായി പിളർന്നു. മുൻ മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എം എൽ എ മാർക്ക് ടി വി കെ സർക്കാരിനെ പിന്തുണയ്ക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി വിപ്പ് ലംഘിക്കുന്നവരെ പുറത്താക്കുമെന്ന് മുതിർന്ന നേതാവ് അഗ്രി കൃഷ്ണമൂർത്തി മുന്നറിയിപ്പ് നൽകി. അതേസമയം വിജയ്ക്ക് പിന്തുണ നൽകിയ 30 എംഎൽഎമാരുടെ സംഘം എ ഐ എ ഡി എം കെ നിയമസഭാ കക്ഷി നേതാവായി എസ് പി വേലുമണിയെ തെരഞ്ഞെടുത്തു. മുൻമന്ത്രി സി വി ഷൺമുഖത്തിന്റെ വസതിയിൽ പാർട്ടി നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ ടി വി കെ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ശ്രീ ഷൺമുഖം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
10: കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്കു ശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പ്രധാനമായും പരിഗണനയിൽ ഉള്ളത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻ ഡി എ സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമബംഗാളിൽ ഭരണമാറ്റത്തിന് പിന്നാലെ ക്രമസമാധാന നില ശക്തമാക്കാൻ പോലീസ് നടപടി തുടങ്ങി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായ കേസുകൾ വീണ്ടും അന്വേഷിക്കാനും പുതിയ പരാതികളിൽ കേസെടുക്കാനും കമ്മീഷണർമാർക്കും എസ് പിമാർക്കും എ ഡി ജി പി നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിച്ചെങ്കിലും ജനങ്ങൾക്ക് അമിത ഭാരം നൽകാതെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സി ഐ ഐ വാർഷിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം മൂലം ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടെങ്കിലും രാജ്യത്തെ ഇന്ധന വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിച്ചു. അതിനിടെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം യു എ ഇയിൽ വിന്യസിച്ചതായി ഐക്യരാഷ്ട്രസഭയിലെ യു എസ് സ്ഥാനപതി മൈക്ക് വാൾസ് സ്ഥിരീകരിച്ചു. ലബനനിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.
12: വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന നൽകുകയെന്ന് ട്രംപ് വ്യക്തമാക്കി. 2017 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
13: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
12: ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 3 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് UG പരീക്ഷയിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി പരാതിയുണ്ടായത്. കേസിൽ രാജസ്ഥാൻ പോലീസ് ഇതുവരെ 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ വാർഷിക മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ താൽക്കാലിക കണക്കുകളും 4-ാം പാദത്തിലെ GDP കണക്കുകളും പുറത്തുവിടുന്ന തീയതിയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. എല്ലാ വർഷവും June 7 ഇനി ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുക. മെയ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. GDP കണക്കുകളുടെ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി മുന്നേറുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
14: We can overcome any international global challenge with great resilience. The world is going through a challenging time. The war in West Asia has certainly disrupted global trade and global investment flows, and in these trying times India has a great opportunity to outshine others.
12: IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 runs തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ഉയർത്തിയ 169 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് 86 runs എല്ലാവരും പുറത്തായി. 3 wicket വീതം വീഴ്ത്തിയ കാഗിസോ റബാഡയും ജേസൺ ഹോൾഡറുമാണ് ഹൈദരാബാദിനെ

0: സേവനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് സിബിഐ. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: പാട്ടിൽ ഈ പാട്ടിൽ
5: പി ജയചന്ദ്രൻ ആലപിച്ച ഒരു കന്നഡ ഗാനമാണ് ഇന്നത്തെ പാട്ട്. 1987 പുറത്തിറങ്ങിയ ഒലമിന ഉടുഗോർ എന്ന ചിത്രത്തിൽ പി സുശീലയ്ക്കൊപ്പം ജയചന്ദ്രൻ ആലപിച്ച ഈ ഗാനം ഏറെ ജനപ്രിയമായിരുന്നു. വരികൾ എഴുതിയത് ആർ എൻ ജയഗോപാൽ. സംഗീതം

0: നിങ്ങൾക്കറിയാമോ, രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സരസ്വതി സമ്മാൻ ലഭിച്ച കൃതി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ബംഗാളി എഴുത്തുകാരനായ ഡോക്ടർ രാംകുമാർ മുഖോപാധ്യായ എഴുതിയ ഹരപാർവതി കഥ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത്. പുരാണങ്ങളെയും ഇന്ത്യൻ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങളെയും കോർത്തിണക്കി രചിച്ച ഈ നോവൽ രണ്ടായിരത്തി ഇരുപതിലാണ് പ്രസിദ്ധീകരിച്ചത്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സയൻസ് കഫേ.
4: വെയിൽ കടുക്കുമ്പോൾ വറ്റുന്ന കിണറുകളും താഴുന്ന ജലനിരപ്പുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെയാണ്. ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ബി ഷാബിയുമായുള്ള അഭിമുഖം തുടരുന്നു.
5: പമ്പിങ് കാരണം വെള്ളത്തിന്റെ അളവ് വല്ലാത്ത രീതിയിൽ കുറയാനുള്ള സാധ്യതയുണ്ടോ?
6: പമ്പിങ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജലവിധാനത്തിലുള്ള താഴ്ചയ്ക്കുള്ള പ്രധാന കാരണം. അപ്പം അത് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഇപ്പൊ മോട്ടർ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ടാൽ നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം നിറയുന്നു. കോരിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മള് മാൻ പവർ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയാം. ഈ കോരിയെടുക്കണമല്ലോ എന്നുള്ള വിഷമം കൊണ്ട് നമ്മൾ പരമാവധി ഉപയോഗം കുറയ്ക്കും. ഇപ്പൊ പമ്പിങ് ആവുമ്പോ എന്താ പറഞ്ഞാൽ എപ്പോ ടാങ്കിലെ വെള്ളം തീർന്നാലും സ്വിച്ച് ഇട്ടാൽ മതി, മോട്ടറിൽ വെള്ളം വരും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഉപയോഗത്തിൽ നമ്മൾ കുറവ് വരുത്തുന്നില്ല, നമ്മൾ ലാവിഷായി ഉപയോഗിക്കുകയാണ്. ഇപ്പം ഉപയോഗത്തിലുള്ള കുറവ് വരുത്തണം, അനാവശ്യമായി വെള്ളം നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കുറയ്ക്കുകയും വേണം. ഇപ്പം ഒരു വീട്ടില് ഇപ്പം 1000 ലിറ്ററിന്റെ ടാങ്കില് ഓരോ ദിവസവും 1000 ലിറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 1000 എന്നുള്ളത് ഒരു 600-700 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ഒരു ദിവസം 300 ലിറ്റർ വെള്ളം കിണറിലെ സംഭരിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ലീക്ക്. ഒരു ടാപ്പിൽ നിന്ന് ഒരു സെക്കൻഡിൽ ഒരു തുള്ളി വെള്ളം ലീക്കാവുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 100 ലിറ്റർ വെള്ളമാണ് ലീക്കാവുന്നത്.
5: പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല.
6: ഇല്ല, അപ്പൊ നമ്മൾ ടാപ്പ് അടയ്ക്കുമ്പോൾ പോലും അത് മുഴുവനായിട്ട് അടച്ചിട്ടില്ല, ഓരോ തുള്ളി വീഴുകയാണെങ്കിൽ പോലും 100 ലിറ്റർ വെള്ളത്തോളം ഒരു ദിവസം നഷ്ടപ്പെടുകയാണ്. ആ ഒരു രീതിയിൽ നിന്ന് നമ്മള് അത് കുട്ടികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ മുതലുള്ളവരെ അത് പരിശീലിപ്പിക്കും. ജലത്തിന്റെ പ്രാധാന്യം അവരെ മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ ജലത്തിന്റെ ഉപയോഗം കുറയ്ക്കുക പരമാവധി. ഇതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. പമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഊർജ്ജ നഷ്ടമാണ്, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം. അപ്പൊ നമ്മള് ഒരു ദിവസം പമ്പ് ചെയ്യേണ്ടത് 2 ദിവസം കൊണ്ട് നമുക്ക് പമ്പ് ചെയ്താൽ മതി എന്നൊരു കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ എനർജി സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിന് ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, നമ്മുടെ എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ അതിനെ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയും.
5: അപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ 106 കിണറുകളുടെ ഒരു പരിശോധന, അതിന്റെ ഒരു നിരീക്ഷണം നടക്കുന്നുണ്ടല്ലോ, ഒബ്സർവേഷൻ. അപ്പൊ അതില് ബോധ്യപ്പെട്ടിട്ടുള്ള കണ്ടെത്തലുകൾ എന്തെങ്കിലും ഉണ്ടോ? അത് ഇന്ന ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു ശോഷണം സംഭവിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തലുണ്ടോ?
6: അത് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. സാധാരണ അത് വെച്ചാണ് നമ്മൾ ഇപ്പം പത്രമാധ്യമങ്ങളിലൊക്കെ ഭൂജല വിധാനത്തെ കുറിച്ചുള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കളക്ടറേറ്റിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെല്ലിന് നമ്മുടെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. അത് വെച്ചാണ് എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം എന്നുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടം എടുക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പൊ 106 ഒബ്സർവേഷൻ വെല്ലുകളുടെ കണക്ക് വെച്ചാണ് നമ്മൾ ഒരു വരൾച്ച സാധ്യത പറയുന്നെങ്കിലും നമ്മുടെ ഡാറ്റ എത്രമാത്രം കൂടുന്നോ അതിനനുസരിച്ച് അതിന്റെ അക്യുറസി കൂടും. അപ്പൊ അതിനിടയിലുള്ള പല സ്ഥലങ്ങളും ചിലപ്പം നമ്മുടെ ഇതൊന്ന് വിട്ടുപോവാം. നമ്മളെപ്പോഴും അവൈലബിൾ ഡാറ്റ വെച്ച് എക്സ്ട്രാപൊലേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പറയുക. അപ്പൊ അതിനകത്ത്

0: ചില സ്ഥലങ്ങളിലെ ആക്ച്വൽ ഗ്രൗണ്ട് കണ്ടീഷൻ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ എന്നാലും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം ഒന്നും പറയാനില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം 10 വർഷം മുന്നത്തെ ഡാറ്റ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും 10 വർഷം മുന്നേ വരൾച്ച അനുഭവപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും വരൾച്ച അനുഭവപ്പെടുന്നതായിട്ട് നമ്മുടെ ഡാറ്റയിൽ പറയുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു മാറ്റം വന്നത് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ കുറച്ച് വാട്ടർ ലെവല് താഴേക്ക് പോയതായിട്ട്. സാധാരണ കണ്ണൂർ കോർപ്പറേഷനിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരാറില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ ഈ വേനൽ മഴ അതുപോലെ തുലാവർഷം കണ്ണൂർ കോർപ്പറേഷൻ ഏരിയയിൽ കുറവായിരുന്നു. അതേസമയം കണ്ണൂർ ജില്ലയുടെ തന്നെ മലയോര മേഖലകളിലും ഇടനാട് പ്രദേശങ്ങളിലൊക്കെ നല്ല മഴ കിട്ടി. ആ മഴയുടെ ഒരു വ്യത്യാസം കണ്ണൂർ കോർപ്പറേഷനിൽ എഫക്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു. കാരണം കണ്ണൂർ കോർപ്പറേഷനിലെ പല കിണറുകളിലും ജലവിതാനം താഴേക്ക് പോയിട്ട്
1: വാട്ടർ വളണ്ടിയർമാരെ നിയോഗിച്ചുകൊണ്ട് ഒരു സർവേ നടക്കുന്നു. എല്ലാ ഒരു പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട്?
0: വാട്ടർ വളണ്ടിയർ എന്ന് പറയുന്നത് ഒരു സങ്കല്പമായിട്ട് ഹരിത കേരള മിഷനും അതുപോലെ മോർ എന്ന് പറയുന്ന ഒരു സംഘടന, പിന്നെ അതിനകത്തേക്ക് ശുചിത്വ മിഷനും അതുപോലെ ഭൂജല വകുപ്പും കൂടുകയാണ് ചെയ്തത്. നമ്മുടെയൊക്കെ ജനങ്ങളുടെ മനസ്സിലും നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു കാര്യം, ജലവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ശുചിത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം സർക്കാർ ചെയ്യേണ്ടതാണ്, ജലസംരക്ഷണം സർക്കാർ ചെയ്യേണ്ടതാണ്, എല്ലാം അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഇടയിലുണ്ട്. അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ജനകീയമായി ജലസംരക്ഷണ പ്രവർത്തനം വളരെ എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കാട്ടക്കട. സെമി ക്രിറ്റിക്കൽ ഏരിയയിൽ പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ജലത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അവിടെ ജനകീയമായ ഇടപെടലുകളോടുകൂടെ അതിനെ നമുക്ക് സേഫ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അത് വളരെ നല്ല രീതിയിൽ വിജയിച്ചു. ഇപ്പൊ കാട്ടക്കട ഉൾപ്പെടുന്ന മണ്ഡലം എന്ന് പറയുന്നത് സേഫ് ബ്ലോക്കിലാണ്. അപ്പൊ ആ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ തൊട്ട് ഓരോ വീട്ടിലും ജല ഉപഭോഗത്തിൽ കുറവ് വരുത്തി, പമ്പിംഗ് കുറച്ചു, പലയിടത്തും ഉപയോഗിക്കാതെ കിടന്നിരുന്ന കിണറുകൾ ഉപയോഗയോഗ്യമാക്കി, ധാരാളം കുളങ്ങൾ വൃത്തിയാക്കി, തോടുകൾ ശുചിയാക്കി, ജല സംഭരണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, എല്ലാ വീടുകളിലും റീചാർജ് നിർബന്ധമാക്കി, സർക്കാർ സ്ഥാപനങ്ങളിലെ റീചാർജൊക്കെ ഭൂജല വകുപ്പ് ചെയ്തു, സ്വകാര്യ വീടുകളിലൊക്കെ കിണറുകളുടെ റീചാർജ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ജനങ്ങൾ തന്നെ
1: ഏറ്റെടുത്തു. ജനകീയ കൂട്ടായ്മയിലൂടെ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ പറഞ്ഞു വരുന്നത്.
0: ജനകീയമായ ഒരു മുന്നേറ്റത്തിലൂടെ ജലവിധാനം അല്ലെങ്കിൽ ജലത്തിന്റെ ഗുണനിലവാരം ഒക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ വരൾച്ച പ്രതിരോധിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യമാണ് കാട്ടക്കടയിലെ നമ്മൾ തെളിയിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ കണ്ണൂരും നമുക്ക് ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയുടെ പുറത്താണ് ഈ വാട്ടർ വാളൊരു ഇത്. അത് തികച്ചും സന്നദ്ധമായ രീതിയിലാണ്. ഇതില് താല്പര്യമുള്ള ജനങ്ങളും അതുപോലെ സംഘടനകള്, വിദ്യാർത്ഥികള്, അവരെല്ലാം ചേർന്നുകൊണ്ട് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം തന്നെ പലരും അറിയാത്തതും അല്ലെങ്കിൽ അവര് വിസ്മരിക്കുന്നതാണ്. അങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കുക. ജലവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് പലതും പലതരത്തിലായിരിക്കും. അപ്പൊ അതിനകത്തുനിന്ന് എന്റെ നാട്ടിലെ ഈ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കണം എന്ന് അവിടുത്തെ ജനകീയ കൂട്ടായ്മ തന്നെ ആലോചിക്കുന്നു. അത് അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു ദിവസം അതിന് അവര് കൂട്ടായ്മയായിട്ട് ഇറങ്ങുന്നു, അവരത് പരിഹരിക്കുന്നു. അതേസമയം അത് പരിഹരിക്കാൻ സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയോ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നുന്ന പക്ഷം അത് അവർക്ക് ആവശ്യപ്പെടാം. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ കണ്ണൂരിന്റെ ഭൂജല വിധാനം അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ തുടങ്ങിയതാണ് വാട്ടർ വാളണ്ടിയർ. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ആഗോളതലത്തില് ഒരുപാട് വർഷത്തെ മനുഷ്യന്റെ ഇടപെടലുകളിലൂടെ ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഓസോൺ പാളിയിലെ ശോഷണവും, അത് കൂടുതൽ റേഡിയേഷൻ ഭൂമിയിലേക്ക് ഉണ്ടാക്കും, അത് നമ്മുടെ ചൂട് വർദ്ധിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കും, വനനശീകരണം പോലുള്ളത് ഒഴിവാക്കണമെന്നും കൂടുതൽ പച്ചപ്പ് വെച്ചുപിടിപ്പിക്കണം, അതുപോലെ ഭൂമിക്ക് ഉപദ്രവമായിട്ടുള്ള പല വാതകങ്ങളും, ഇപ്പം CFC പോലുള്ള
1: റെഫ്രിജറേറ്റർ എന്നൊക്കെയുള്ള CFC വാതകങ്ങളില്ല. അപ്പൊ ഇപ്പൊ സമീപകാലത്തായിട്ട് ആളുകൾ എയർ കണ്ടീഷണറാണ്
0: കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ, നമ്മള് ദീർഘകാല പരിഹാര മാർഗങ്ങളിലേക്ക് പോവാതെ പെട്ടെന്നുള്ള, ഇപ്പം ചൂട് കൂടിയാൽ നമ്മൾ AC ഇരുന്നാൽ താപനില കുറയ്ക്കാം, അപ്പൊ AC വെക്കാം, ആ രീതിയിലേക്ക് മാറി. അപ്പൊ നമ്മൾ ലോങ് ടേം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വനനശീകരണം കുറയ്ക്കുകയും അതുപോലെ പച്ചപ്പുകൾ കൂട്ടിയിട്ടാണ് ആഗോളതാപനത്തെ നേരിടേണ്ടത്. അതുപോലെ ജലസംരക്ഷണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രകൃതിദത്തമായി നമ്മുടെ താപനില കൺട്രോൾ ചെയ്യാൻ പറ്റും. പശ്ചിമഘട്ടവും ഒരു ഭാഗത്തുള്ള കടലും നമ്മുടെ തൊട്ട് കിടക്കുന്ന തമിഴ്നാടിന്റെയും കർണാടകയുടെയും കാലാവസ്ഥയിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥ കേരളത്തിൽ രൂപപ്പെടാനുണ്ടായത് ആ പശ്ചിമഘട്ടത്തിന്റെ ഇത് തന്നെയാണ്. പക്ഷെ നമ്മൾ വികസനത്തിന്റെ ഭാഗമായിട്ട് പശ്ചിമഘട്ടത്തിലും നമ്മൾ ഇടപെടലുകൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല, കാരണം വികസനത്തിന്റെ ഭാഗമായിട്ട് അതെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന് ഒപ്പം തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇപ്പം ഹരിത കേരളം മിഷനൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പച്ചത്തുരുത്തുകൾ അങ്ങനെയൊക്കെ നമ്മുടെ മിയാവാക്കി ഫോറസ്റ്റ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പം നമ്മുടെയൊക്കെ ഒരു ധാരണ കോർപ്പറേഷൻ ഏരിയയിലൊക്കെ ഇവിടുന്ന് വനം എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല, നമുക്ക് ഒരു ചെറിയ സ്ഥലമുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു വനം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന ഹരിത കേരളം മിഷനൊക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്റെ പറമ്പിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്ക് ചെയ്യാം. ആ രീതിയിലേക്ക് വന്നാലും ആഗോള താപനം മുഴുവൻ നമുക്ക് മാറ്റാനോ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ മുഴുവൻ നമുക്ക് മാറ്റിമറിക്കാനൊന്നും കഴിയില്ല. പക്ഷെ എന്നാലും നമ്മുടെ ലോക്കൽ കാലാവസ്ഥ നമ്മൾ പറയുന്ന ഇതുണ്ടല്ലോ, ആ കാലാവസ്ഥയെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയും.
1: ഓരോരുത്തരും
0: ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ഇടനാഴി പാലക്കാട് മാത്രമാണ്, പാലക്കാട് ഗ്യാപ്പാണ് ശരിക്കും പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലൊരു വിടവ് എന്ന് പറയാനുള്ളത്. അപ്പം പശ്ചിമഘട്ടം എത്രമാത്രം ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്നുള്ളത് അറിയാൻ നമുക്ക് കേരളത്തിലെ ഈ 14 ജില്ല എടുത്താൽ മതി. കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാടാണ്. അതിന് കാരണം ആ പാലക്കാട് ഗ്യാപ്പാണ്. അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ജില്ലകളിൽ അത്രയും ടെമ്പറേച്ചർ വരുന്നില്ല. ഇപ്പം മലയോര മേഖലകളിലേക്ക് പോകുമ്പോൾ ഇടുക്കി വയനാടിലൊക്കെ തണുപ്പ് വരുന്നത് ആ പശ്ചിമഘട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ്. അതേസമയം കടലോര ജില്ലകളിലേക്ക് വരുമ്പോൾ ഹ്യൂമിഡിറ്റിയുടെ ഇഷ്യൂ കൂടെ വരും.
1: ഭൂജല വകുപ്പിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
0: കാലോചിതമായ മാറ്റം ഭൂജല വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഭൂജല വകുപ്പ് ആദ്യം സ്ഥാപിതമാകുന്ന സമയത്ത് കൃഷിക്കും കുടിവെള്ളത്തിനുമൊക്കെ ആയിട്ടുള്ള കുഴൽക്കിണറുകളുടെ നിർമ്മാണം, അതിന്റെ സർവേ, സ്ഥാന നിർണയം, അത് കഴിഞ്ഞ് അവിടെ കുഴൽക്കിണർ നിർമ്മാണം, കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കൽ, ഇങ്ങനെയുള്ള പദ്ധതികൾ മാത്രമായിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് തിരിയേണ്ട ഒരു ആവശ്യകത വന്നപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പം കൃത്രിമ ജലസംഭോഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരുപാട് കിണർ റീചാർജ് പദ്ധതികൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ വ്യക്തികൾക്ക് കിണർ റീചാർജ് ചെയ്യാനുള്ള പദ്ധതികളില്ല, അത് പഞ്ചായത്തുകൾ വഴിയാണ് ചെയ്യുന്നത്. അതേസമയം സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതു സ്ഥലങ്ങളിലുള്ള റീചാർജ് പദ്ധതികളൊക്കെ ഭൂജല വകുപ്പ് ചെയ്യുന്നുണ്ട്. കണ്ണൂരത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ കിണർ റീചാർജ്, റീചാർജ് പോണ്ടുകൾ, റീചാർജ് പിറ്റുകൾ, അതുപോലെ പൊതു സ്ഥലങ്ങളിലും തോടുകളിലുള്ള ചെക്ക് ഡാമുകൾ ഇതൊക്കെ ഭൂജല വകുപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെ, ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളിലുള്ള അവബോധമാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ, ജനപ്രതിനിധികളെ, വിദ്യാർത്ഥികളെ ഒക്കെ ഈ ജലത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ധാരാളം ബോധവൽക്കരണ സെമിനാറുകളും ഭൂജല വകുപ്പ് നടത്തി വരുന്നുണ്ട്.
1: കുഴൽക്കിണറുകളുടെ അമിതമായിട്ടുള്ള നിർമ്മാണം അത് വലിയ രീതിയിലുള്ള ജലവിധാനത്തെ ബാധിക്കുന്നു എന്നുള്ളത് അത് ശരിയാണോ?
0: കുഴൽക്കിണറുകൾ നമുക്ക് ആവശ്യമായ സ്ഥലങ്ങളുണ്ട്. ഒരു പ്രദേശത്തിന് അനുയോജ്യമായ കിണർ സ്ട്രക്ചർ ഏതാണോ അതാണ് അവിടെ തെരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം ഒരു സ്ഥലത്ത് തുറന്ന കിണറിൽ തന്നെ ധാരാളം വെള്ളം കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടെ കുഴൽക്കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ചില സ്ഥലങ്ങളിൽ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ കുഴൽക്കിണർ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പം സ്ഥലത്തിനനുസരിച്ചായിരിക്കണം ഏത് സ്ട്രക്ചർ വേണം എന്ന് തീരുമാനിക്കുക.
1: അത് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റുമോ?
0: കണ്ടെത്താൻ കഴിയും. ഇപ്പൊ ഭൂജല വകുപ്പ് സർവേ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആ സ്ഥലത്തിന്റെ ജിയോളജി, അവിടുത്തെ സ്ഥലത്തിലെ എത്ര ഭൂജലം അവൈലബിൾ ആണ് ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് അവിടെ ഏത് സ്ട്രക്ചറാണ് അവിടുത്തെ സ്ഥലത്തിന് അനുയോജ്യം അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതേസമയം കുഴൽക്കിണറിന്റെ ഒരു അമിതമായ ഒരു ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിയത് എങ്ങനെയെന്ന് പറഞ്ഞാല് സൗകര്യം നോക്കിയിട്ടാണ്. കുഴൽക്കിണറാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കിണറായി, ഓപ്പൺ വെല്ലിനെ സംബന്ധിച്ചോളം ചെലവ് കുറവാണ്, കുറച്ച് സ്ഥലം മതി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കുഴൽക്കിണറാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് തീരുമാനിക്കുന്നതാണ്. അങ്ങനെയല്ല വേണ്ടത്, ആ സ്ഥലത്തിന് അനുയോജ്യം ഏതാണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കുഴൽക്കിണർ കുഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല, ഏത് സ്ട്രക്ചർ ആണെങ്കിലും കുഴിക്കുന്നതല്ല, അതിൽ നിന്ന് എടുക്കുന്ന പമ്പിങ്ങിന്റെ റേറ്റിനനുസരിച്ചാണ് നമുക്ക് ജലവിധാനത്തിൽ മാറ്റങ്ങൾ വരിക. കുഴൽക്കിണറിന്റെ ക്വാളിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഓപ്പൺ വെല്ലാണ് നല്ലത്. ഗുണനിലവാര പരിശോധന നടത്തുമ്പോൾ ക്വാളിറ്റി മോശമാണ് ബോർവെല്ലിൽ വരുന്നത്. കാരണം ഒന്ന്, അത് കൂടുതൽ ഡെപ്ത് നിന്ന് എടുക്കുന്ന വെള്ളമാണ്. രണ്ടാമത് റീചാർജ്, ഒരു ഓപ്പൺ വെല്ലിലെ വെള്ളം എന്ന് പറയുന്നത് അടുത്ത മഴയത്ത് വീണ്ടും റീചാർജ് ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് പുതിയതായി മാറും, ആ വെള്ളം ക്വാളിറ്റി നന്നാവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓപ്പൺ വെല്ലിന് സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ബോർവെല്ല് കുഴിക്കാതെ ഓപ്പൺ വെല്ല് തന്നെ പരമാവധി ചെയ്യുന്നതാണ് നല്ലത്.
1: വരൾച്ച ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മഴവെള്ളത്തെ കുറിച്ചിട്ടും കിണർവെള്ളത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ജനങ്ങളോടായിട്ട് കൊടുക്കാനൊരു സന്ദേശം എന്താണ്?
0: ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ വെള്ളം വേണം. മറ്റുള്ള ഒരു ജീവജാലങ്ങളും അവരുടെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുകയോ ജലം മലിനീകരിക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യരാണ്. ഇനിയുള്ള തലമുറകൾക്ക് ഇതേപോലെ ഇതിനേക്കാൾ ഭംഗിയായോ അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലോ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതില് നമുക്ക് ചെയ്യാവുന്നതാണ്, നമുക്ക് ആവശ്യം വേണ്ട വായു ജലം ഇതെല്ലാം സംരക്ഷിക്കേണ്ടതാണ്, അത് അടുത്ത തലമുറകൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അതിനനുസരിച്ചുള്ള നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ജീവിത രീതികളിലുള്ള മാറ്റവും നമ്മൾ വരുത്തണം. പരമാവധി ജല ഉപയോഗം കുറയ്ക്കുക. വീട്ടിലൊരു കുളമുണ്ട് അല്ലെങ്കിൽ ഒരു കിണറുണ്ട്, അത് ഉപയോഗിക്കാതെ കിടക്കുകയാണെങ്കിൽ പോലും അതിനെ പരമാവധി നമ്മൾ ഉപയോഗയോഗ്യമാക്കാൻ ശ്രമിക്കുക. പൊതു ജലാശയങ്ങളാണെങ്കിലും അത് മലിനീകരിക്കപ്പെടാതെ ശ്രദ്ധിക്കുക. പരമാവധി നമുക്ക് കിണർ റീചാർജ് പോലെയുള്ള ജല സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അപ്പം ഒരുപാട് റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്തെ ജലവിധാനം നമുക്ക് പെട്ടെന്ന് ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഓരോ വ്യക്തി എന്നുള്ള നിലയിലും അതിനോടൊപ്പം തന്നെ സമൂഹം എന്നുള്ള രീതിയിലും ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനകീയമാക്കുക എന്നുള്ളതാണ് പറയാൻ.
2: ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ഡി ഷാബിയുമായി ഇതുവരെ സംസാരിച്ചത് കെ ഒ ശശിധരൻ. സയൻസ് കഫേ സമാപിക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
10: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:66:10 പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 39 മിനിറ്റും 1:61:60 ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് 11 മിനിറ്റും 1:66:05 ഏറനാട് എക്സ്പ്രസ് 5 മിനിറ്റും 1:26:01 മംഗളൂരു സെൻട്രൽ മെയിൽ 25 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
11: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
11: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
12: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
13: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
14: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
13: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
14: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
13: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
14: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
13: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
14: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
13: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
14: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
13: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
15: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
16: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
18: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
17: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
19: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
20: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
10: ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
21: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं फरहत नाज. और अब मुख्य समाचार. तमिलनाडु में सी जोसेफ विजय के नेतृत्व वाली टीवी के सरकार का बहुमत परीक्षण आज. राज्य में राजनीतिक गतिविधियां तेज. अखिल भारतीय NR कांग्रेस प्रमुख N रंगासामी आज पुदुचेरी के मुख्यमंत्री के रूप में शपथ लेंगे. प्रधानमंत्री नरेंद्र मोदी की अपील पर उत्तर प्रदेश, मध्य प्रदेश और दिल्ली सरकार ने ईंधन बचाने के उपाय शुरू किए. केंद्र ने सोना सहित अन्य कीमती धातुओं के उत्पाद शुल्क में वृद्धि की. समय से पहले दस्तक देगा मानसून. और IPL क्रिकेट में गुजरात टाइटंस ने सनराइजर्स हैदराबाद को 82 रन से हराया. अब समाचार विस्तार से. तमिलनाडु में जोसेफ विजय के नेतृत्व वाली नवनिर्वाचित तमिलगा वेत्री कड़गम टीवी के सरकार को विधानसभा में आज अपना बहुमत साबित करना है. हमारे संवाददाता ने बताया है कि विधानसभा में अब टीवीके के पास लगभग 150 विधायकों का समर्थन है.
22: मुख्यमंत्री सी जोसेफ विजय विधानसभा में विश्वास मत परीक्षण से पहले समर्थन जुटाने के लिए सहयोगी दलों के नेताओं के साथ लगातार संपर्क में हैं. सहयोगियों के समर्थन के साथ साथ टीवी के सरकार को अखिल भारतीय अन्ना द्रविड़ मुनेत्र कड़गम AIADMK से अलग हुए गुट का समर्थन प्राप्त है. इस बीच तमिलनाडु में AIADMK सरकार को समर्थन देने को लेकर दो गुटों में बंट गई. पूर्व मुख्यमंत्री और पार्टी महासचिव एडप्पाडी के पलनी स्वामी के नेतृत्व वाले गुट ने पार्टी विधायकों को टीवी के सरकार का समर्थन न करने का निर्देश दिया है. वरिष्ठ नेता एग्री कृष्णमूर्ति ने चेतावनी दी है कि पार्टी व्हिप का उल्लंघन करने वाले किसी भी विधायक को पार्टी से निष्कासित कर दिया जाएगा. वहीं 30 विधायकों के समर्थन का दावा करने वाले दूसरे गुट ने SP वेलुमणि को AIADMK विधायक दल का नेता चुना है. चेन्नई से जॉय की रिपोर्ट के साथ समाचार कक्ष से जसपाल कौर.
21: वहीं तमिलनाडु के मुख्यमंत्री सी जोसेफ विजय ने राज्य सरकार में IAS अधिकारियों का तबादला किया है, जिनमें पूर्व मुख्य सचिव N मुरुगंदम और वित्त सचिव T उदय चंद्रन शामिल हैं. मुख्यमंत्री कार्यालय में ज्योतिषी रिकी राधान पंडित को विशेष कार्य अधिकारी नियुक्त किए जाने पर गठबंधन सहयोग ने कांग्रेस सांसद शशिकांत सेंथिल और ज्योतिमणि ने इस नियुक्ति पर सवाल उठाए, जबकि CPIM के राज्य सचिव P शुनगमुगम ने कहा है कि कदम सरकार के वैज्ञानिक दृष्टिकोण के खिलाफ है. अखिल भारतीय NR कांग्रेस के नेता N रंगासामी आज पुदुचेरी के मुख्यमंत्री के रूप में शपथ लेंगे. लोक निवास में आयोजित एक समारोह में पुदुचेरी के उपराज्यपाल के कैलाशनाथन श्री रंगासामी को पद और गोपनीयता की शपथ दिलाएंगे. ब्यौरा हमारे संवाददाता से.
23: पुदुचेरी में आज नई सरकार का शपथ ग्रहण समारोह होगा. N रंगासामी एक बार फिर मुख्यमंत्री पद की शपथ लेंगे. 76 वर्षीय N रंगासामी का मुख्यमंत्री के रूप में यह 5वां कार्यकाल होगा. शपथ ग्रहण समारोह में केंद्रीय मंत्री और भाजपा के चुनाव प्रभारी मनसुख मांडविया, भाजपा के राष्ट्रीय अध्यक्ष नितिन नवीन, भाजपा पुदुचेरी प्रभारी निर्मल कुमार सुराना और प्रदेश भाजपा अध्यक्ष VP रामलिंगम सहित कई प्रमुख नेताओं के शामिल होने की संभावना है. इससे पहले श्री नितिन नवीन ने पार्टी मुख्यालय में पार्टी पदाधिकारियों और विधायकों के साथ बैठक की. पुदुचेरी से विपिन S नाथ की रिपोर्ट के साथ समाचार कक्ष से कृष्णकांत.
21: पश्चिम बंगाल में भारतीय जनता पार्टी के सरकार में आने के बाद राज्य की पुलिस ने कानून व्यवस्था और राजनीतिक हिंसा पर कड़ा रुख अपनाया है। अतिरिक्त पुलिस महानिदेशक कानून व्यवस्था ने सभी पुलिस आयुक्तों, पुलिस अधीक्षकों और रेलवे पुलिस अधिकारियों को कई अहम निर्देश जारी किए हैं। इन निर्देशों में 2021 विधानसभा चुनाव के बाद हुई हिंसा के सभी मामलों की नए सिरे से जांच करने को कहा गया है। पुलिस ने सीमा पार तस्करी, अवैध पशु बाजारों, बूचड़खानों और अवैध खनन के विरुद्ध भी कड़ी कार्रवाई करने के निर्देश दिए हैं। केंद्रीय अन्वेषण ब्यूरो सीबीआई ने कथित नीट पेपर लीक मामले में शुभम खैरनार को हिरासत में ले लिया है। राजस्थान पुलिस के अनुरोध पर नासिक पुलिस ने कल महाराष्ट्र के नासिक से शुभम को हिरासत में लिया था। इस महीने की 3 तारीख को आयोजित नीट यूजी परीक्षा कल पेपर लीक के आरोपों के बीच रद्द कर दी गई। नीट यूजी के एक उम्मीदवार के अभिभावक ने लातूर एसपी कार्यालय में शिकायत दर्ज कराई है और आरोप लगाया है कि एक निजी कोचिंग संस्थान ने परीक्षा से पहले एक मॉक टेस्ट आयोजित किया था, जिसमें कथित तौर पर 42 प्रश्न नीट परीक्षा में पूछे गए प्रश्नों से मेल खाते थे। इससे पहले राजस्थान पुलिस के विशेष जांच दल ने संदिग्ध नेटवर्क और धन के लेनदेन की जांच के दौरान 15 लोगों को हिरासत में लिया। पुलिस ने कल जयपुर से कथित मास्टरमाइंड मनीष को भी गिरफ्तार किया। इसी महीने की 7 तारीख को सीकर के करियर काउंसलर राकेश कुमार समेत 5 लोगों को देहरादून से गिरफ्तार किया गया था और अगले दिन 4 नीट उम्मीदवारों को गिरफ्तार किया गया। इस बीच राजस्थान प्रदेश कांग्रेस कमेटी ने आज नीट परीक्षा पेपर लीक मामले को लेकर राज्यभर के सभी जिला मुख्यालयों पर विरोध प्रदर्शन की घोषणा की है। ये समाचार आकाशवाणी से प्रसारित किए जा रहे हैं। ताजा समाचार जानने के लिए आप हमारे सोशल मीडिया हैंडल @AIRNewsHindi को फॉलो कर सकते हैं।
0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
2: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
21: समाचार प्रभात में आपका फिर स्वागत है। वैश्विक ईंधन कीमतों में वृद्धि के चलते प्रधानमंत्री नरेंद्र मोदी के मितव्ययिता के आह्वान पर उत्तर प्रदेश, मध्य प्रदेश और दिल्ली के मुख्यमंत्रियों ने मंत्रियों, विधायकों और जनप्रतिनिधियों द्वारा सरकारी वाहनों के उपयोग को कम करने की घोषणा की। उत्तर प्रदेश के मुख्यमंत्री योगी आदित्यनाथ ने मुख्यमंत्री, मंत्रियों और अन्य अधिकारियों के वाहन बेड़े में 50% की कमी का आदेश दिया और साप्ताहिक वाहन मुक्त दिवस को प्रोत्साहित किया। ब्यौरा हमारे संवाददाता से।
3: मुख्यमंत्री योगी आदित्यनाथ ने नागरिकों से ईंधन की खपत कम करने और सोने की अनावश्यक खरीद से बचने का आग्रह किया। राज्य के वरिष्ठ अधिकारियों के साथ बैठक के दौरान मुख्यमंत्री और अन्य लोगों के वाहनों के बेड़े को तत्काल 50% तक कम करने का निर्देश दिया। उन्होंने आधिकारिक काफिलों से अनावश्यक वाहनों को हटाने के भी निर्देश दिए। मुख्यमंत्री ने राज्य में घर से काम करने की संस्कृति को प्राथमिकता देने की भी अपील की। उन्होंने सार्वजनिक परिवहन, मेट्रो सेवाओं और उत्तर प्रदेश राज्य सड़क परिवहन निगम द्वारा संचालित बसों के उपयोग पर विशेष जोर दिया। मुख्यमंत्री ने कहा कि मंत्रियों, सांसदों, विधायकों और जनप्रतिनिधियों को सप्ताह में कम से कम एक दिन सार्वजनिक परिवहन का उपयोग करना चाहिए। सप्ताह में एक बार वाहन निषेध दिवस यानी नो व्हीकल डे का भी आयोजन किया जाना चाहिए। सुशील चंद्र तिवारी, आकाशवाणी समाचार, लखनऊ।
21: मध्य प्रदेश के मुख्यमंत्री मोहन यादव ने भी अगले आदेश तक अपने काफिले में वाहनों की संख्या कम कर दी है। मुख्यमंत्री के काफिले में अब केवल 8 वाहन होंगे और कोई भी वाहन रैली आयोजित नहीं की जाएगी। दिल्ली की मुख्यमंत्री रेखा गुप्ता ने भी कहा है कि मंत्री, विधायक, अधिकारी और सरकारी विभाग सरकारी वाहनों का उपयोग सीमित करेंगे, कार पूलिंग अपनाएंगे और मेट्रो और बस सेवाओं को प्राथमिकता देंगे। सरकार ने सोने और अन्य कीमती धातुओं पर आयात शुल्क बढ़ा दिया है, जो आज से प्रभावी हो गया है। वित्त मंत्रालय ने कहा है कि सोने और चांदी पर 5% तथा प्लैटिनम पर 5.4% आयात शुल्क लगेगा। इसके अलावा अनुपालन मानदंडों की पूर्ति के अंतर्गत कीमती धातु के प्रयुक्त उत्प्रेरक पर 4.35% आयात शुल्क निर्धारित किया गया है। इससे पहले प्रधानमंत्री नरेंद्र मोदी ने पश्चिम एशिया में चल रहे संकट के चलते लोगों से सोने की खरीदारी से बचने की अपील की। सरकार द्वारा सकल घरेलू उत्पाद जीडीपी के वार्षिक और चौथी तिमाही के अनुमानों की प्रकाशन तिथि को संशोधित करते हुए प्रत्येक वर्ष मई के अंतिम कार्य दिवस से बदलकर 7 जून कर दिया गया है। मंत्रालय ने कहा है कि यह संशोधन आंकड़ों की गुणवत्ता को और मजबूत करने के उद्देश्य से किया गया है। लोकसभा अध्यक्ष ओम बिरला के नेतृत्व में भारतीय संसद का एक उच्च स्तरीय प्रतिनिधिमंडल आज से भूटान की यात्रा पर जाएगा। इस यात्रा का मुख्य उद्देश्य भारत भूटान के संबंधों को और मजबूत करना है। यात्रा के दौरान प्रतिनिधिमंडल भूटान और भारत के बीच संबंधों के विभिन्न पहलुओं तथा दोनों पड़ोसी देशों के बीच सहयोग बढ़ाने के उपायों पर चर्चा करेगा। भारत कल से शुरू होने वाली दो दिन की ब्रिक्स विदेश मंत्रियों की बैठक की मेजबानी करेगा। बैठक की अध्यक्षता विदेश मंत्री डॉ सुब्रमण्यम जयशंकर करेंगे। इस बैठक में ब्रिक्स सदस्य देशों के विदेश मंत्री और प्रतिनिधिमंडल भाग लेंगे। बैठक के दौरान ब्रिक्स सदस्य देशों के विदेश मंत्री आपसी हित के वैश्विक और क्षेत्रीय मुद्दों पर विचारों का आदान प्रदान करेंगे। अमरीका के राष्ट्रपति डॉनल्ड ट्रंप आज चीन की राजधानी बीजिंग पहुंचेंगे। वे चीन की

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: സംഗീതമാധുരയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഷെയ്ഖ് ചിന്ന മൗലാന നാദസ്വരത്തിൽ വായിച്ച കൃതികൾ. ഇനി എന്ത് ഭാഗ്യമോ എന്ന് തുടങ്ങുന്നു.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ഡോക്ടർ ഷെയ്ഖ് ചിന്നമൗലാന നാദസ്വരത്തിൽ വായിച്ച കൃതികളിൽ ഇനി ഏതാവുന നേർച്ചിതിവു എന്നാരംഭിക്കുന്നു.

ഡോക്ടർ ഷെയ്ഖ് ചിന്ന മൗലാന നാദസ്വരത്തിൽ വായിച്ച കൃതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സംഗീത മാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെന്ററി സംഘം ഇന്നു മുതൽ ഭൂട്ടാൻ സന്ദർശിക്കും. സിക്കിമിലെ രാജ്യസഭാ MP DT ലെപ്ച, ത്രിപുരയിലെ ലോക്സഭാംഗം MP ബിപ്ലബ് കുമാർ ദേബ്, വിദേശകാര്യമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് 51 അംഗ സംഘത്തിൽ. കേന്ദ്ര ഗവൺമെന്റും ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും ചേർന്ന് 8 വർഷത്തെ കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാമിന് തുടക്കം. രാജ്യത്തെ IFAD പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്ത്രപരമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരിച്ചറിയുന്നതിനുമാണ് കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ ജാഡ് തഹസിലിൽ

കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് 6 പേർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. കൈലാസ മാനസ സരോവർ യാത്രയിൽ പങ്കെടുക്കാൻ തൽപരരായവർ ഈ മാസം 19 മുമ്പ് അപേക്ഷിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രജിസ്ട്രേഷന് ഔദ്യോഗിക വെബ്സൈറ്റായ kmy.gov.in സന്ദർശിക്കാം. കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം എഴുത്തുകാരൻ എം മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മേധ പട്കർ. കൊല്ലം ചാത്തന്നൂരിൽ MDMA കടത്തു പിടിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിനു നേരെ പ്രതി കാറിടിച്ചു കയറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. പ്രതിയെ ഡാൻസ് ഓഫ് ടീം സാഹസികമായി പിടികൂടി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ പരാജയപ്പെടുത്തി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. ആകാശവാണി കണ്ണൂർ, സമയം 9 മണി. പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ഗാനാമൃതം. ഗാനാമൃതത്തിൽ ഇന്നാദ്യം ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന യൂസഫലി കെച്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
6: ഓ ലവ്ലി, വെൽ ഡൺ.
5: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ.
6: നോ,
5: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
7: RBI പറയുന്നു,
5: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
8: ഗാനമൃതത്തിൽ ഇനി ബ്ലാക്ക് ഡാലിയ എന്ന പടത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ചിത്ര. ഗാനരചന IS കുണ്ടൂർ. സംഗീതം സയാൻ അൻവർ.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാര മാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
7: ഗാനാമൃതം തുടർന്ന് കേൾക്കാം. ഇനി ഒ എൻ വി എഴുതി കെ രാഘവൻ ഈണമിട്ട് യേശുദാസ് പാടിയത് ചിത്രം യുദ്ധകാന്ഡം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: ഗാനമൃതത്തിൽ ഇനി അധിപൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചുന്നക്കര രാമൻകുട്ടി എഴുതി, ശ്യാമീണമിട്ട് ചിത്രപാടിയത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ഗാനാമൃതത്തിൽ ഇനി അത്ഭുതദ്വീപ് എന്ന പടത്തിൽ മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയത്. ഗാനരചന വിനയൻ, സംഗീതം എം ജയചന്ദ്രൻ.

ഗാനമൃതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സാഗരം സാക്ഷി എന്ന പടത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ശരത്തിന്റെ സംഗീതം.

ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹന്യയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ആഭ്യന്തര ഉൽപ്പാദനം 36,000 നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ജാട്ട് തഹസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് 6 പേർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. അന്തരിച്ച മുൻ DGP ഡോ PJ അലക്സാണ്ടറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാടായ കൊല്ലം ആയൂർ കമ്പംകോട് ആൾ സെയിന്റ്സ് മാർത്തോമ പള്ളിയിൽ നടത്തി. ഡോ തിയഡോഷ്യസ്, മാർത്തോമ മെത്രോപൊലീത്ത

0: ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനകം അടുത്ത പരിപാടി.
1: പത്ത് മണി. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. വൃക്കരോഗം ഇന്ന് വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വൃക്കരോഗങ്ങളിൽ പൊതുവെ പ്രാരംഭഘട്ടത്തിൽ ശ്രദ്ധേയമായ ലക്ഷണങ്ങളൊന്നും തന്നെ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലാവും പലപ്പോഴും ഈ രോഗം ശ്രദ്ധിക്കപ്പെടുക. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയാണ് വൃക്കകൾ ആരോഗ്യകരമായി സംരക്ഷിക്കപ്പെടുക എന്നതിന് പ്രസക്തിയേറുന്നത്. വൃക്കകളുടെ ആരോഗ്യം, നിങ്ങളുടെ അപകട സാധ്യത, അതെങ്ങനെ തടയാം എന്നീ കാര്യങ്ങളിൽ നാം ബോധവാന്മാരായിരിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ലിജി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനമാണ് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു മനുഷ്യായുസ് മുഴുവൻ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട വൃക്കകൾ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ തകരാറുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൃക്കരോഗികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതൽ കാണപ്പെടുന്നത്?
2: ശരിയാണ്, ഇന്ന് നമുക്ക് വൃക്കരോഗികളുടെ എണ്ണം പഴയതിനേക്കാൾ വളരെയധികം കൂടിയിരിക്കുന്നു. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ വർധനവാണ്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതി സമ്മർദ്ദം, ഇതെല്ലാം ഇപ്പോൾ പഴയതിനേക്കാൾ വളരെ അധികം വർദ്ധിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് നമ്മുടെ ഫുഡിന്റെയും വ്യായാമക്കുറവും ഇതെല്ലാം അതിനൊരു കാരണം തന്നെയാണ്. ഇനി നമ്മൾ ടോട്ടൽ വൃക്കരോഗികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏറിയ പങ്കും ഉണ്ടാകുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗങ്ങളാണ്. ഡയബറ്റീസ് തുടങ്ങി, അതായത് ഷുഗർ തുടങ്ങി, അത് അൺകൺട്രോൾഡ് ആയിട്ട് കൺട്രോൾ ഇല്ലാതെ ഒരു 10 വർഷം നീണ്ടു നിൽക്കുമ്പോഴാണ് ഷുഗർ കാരണമുള്ള വൃക്കരോഗം ഉണ്ടാകുന്നത്. ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഒരു പാരമ്പര്യ രോഗമായി, അതായത് അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മക്കൾക്കും ഇതുപോലെ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗം, ഡയബറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൺട്രോൾ അല്ലെങ്കിലും ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നു. ഡയബറ്റീസ് കൂടാതെ രക്താതി സമ്മർദ്ദം, പിന്നെ ജനിതകമായ ചില വൃക്കരോഗങ്ങൾ, പിന്നെ നമ്മുടെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, അതായത് നമ്മുടെ ബോഡി തന്നെ ബോഡിക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന വൃക്കരോഗങ്ങൾ, പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ഇല്ലാതെയുള്ള വൃക്കകളുടെ കല്ലുകൾ, ഇതെല്ലാം തന്നെ വൃക്കരോഗങ്ങൾക്ക് കാരണമാണ്. പിന്നെ ചില മരുന്നുകളുടെ അമിതം പോയി, കുറെ വർഷങ്ങളായിട്ടുള്ള അമിത ഉപയോഗം, വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗം, ഇതെല്ലാം വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല വൃക്കരോഗികളുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണം, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ജനങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള അവബോധം കൂടുതലാണ്. അത് കാരണം നമ്മൾ വേഗം വളരെ നേരത്തെ വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇത് കാരണവും വൃക്കരോഗങ്ങളുടെ എണ്ണം കൂടുന്നത് ഒരു കാണുന്നു. മാത്രമല്ല നമ്മുടെ വൃക്കരോഗികളുടെ ആയുർദൈർഘ്യം ഇപ്പോൾ കൂടുതലാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പോൾ പഴയതിനേക്കാൾ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നു. അത് കാരണം വൃക്കരോഗം വന്നാലും അവർ ട്രീറ്റ്മെന്റോടുകൂടി വളരെ കാലം ജീവിച്ചിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും ഇപ്പോൾ പഴയതിനേക്കാൾ വൃക്കരോഗ രോഗികളുടെ എണ്ണം കൂടുതലായി കാണുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായുള്ള പ്രമേഹം, രക്താതി സമ്മർദ്ദം എന്നിവയുടെ വർധനവ് തന്നെയാണ്.
1: മാഡം, നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകുമോ? അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: വൃക്കരോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ രോഗിക്ക് പ്രത്യേകിച്ചൊരു ലക്ഷണം മിക്കവാറും കാണപ്പെടണമെന്നില്ല.

0: എന്നാൽ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്താം. അതായത് പ്രമേഹം മൂലമുള്ള വൃക്ക രോഗമാണെങ്കിൽ രോഗിക്ക് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം പതഞ്ഞു പോവുക എന്നുള്ളതാണ്. മൂത്രത്തിലെ പ്രോട്ടീൻ അധികമായി പോകുമ്പോഴാണ് മൂത്രം ഇങ്ങനെ പതഞ്ഞു പോകുന്നത്. അത് പിന്നീട് രോഗിക്ക് ദേഹത്ത് നീര് നീർക്കെട്ട് കാലിലും മുഖത്തുമായി നീർക്കെട്ട് വരുന്നു. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ വേറെ പല ലക്ഷണങ്ങളും കാണപ്പെടുന്നു. അതായത് ശരീരത്തിൽ വിളർച്ച ഉണ്ടാവുന്നു, അത് കാരണം ക്ഷീണം, തളർച്ച, പിന്നെ നമുക്ക് ഈ വിശപ്പില്ലായ്മ, പിന്നെ വളരെയധികം രോഗം മൂർച്ഛിക്കുമ്പോൾ ഛർദി, ബോധക്ഷയം, ഇതുപോലുള്ള ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. ഇതായത് ഷുഗർ മൂലമുള്ള വൃക്ക രോഗം തുടങ്ങി അവസാനഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഞാനീ പറഞ്ഞത്. അത് മാത്രമല്ല, വൃക്ക രോഗത്തിന്റെ വേറെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ രക്തസമ്മർദ്ദം നമുക്ക് കൺട്രോൾ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആവാതിരിക്കുക, ഇത് വൃക്ക രോഗത്തിന്റെ ലക്ഷണമാണ്. ചിലർക്ക് വളരെ അപൂർവമായിട്ട് ഈ കാലുകളിലെ കോച്ചിപ്പിടുത്തം, പിന്നെ രാത്രി ഒരുപാട് മൂത്രം അധികമായി പോവുക, മൂത്രത്തിലെ രക്തത്തിന്റെ അളവ് അതായത് രക്തമായി പോവുക, ബ്രൗൺ കളറിലോ കട്ടൻ ചായന്റെ നിറത്തിലോ മൂത്രം പോവുക, ഇതെല്ലാം തന്നെ വൃക്ക രോഗത്തിന്റെ ലക്ഷണമായി കാണപ്പെടുന്നു.
1: മാഡം, യഥാസമയം വൃക്കകളുടെ ആരോഗ്യസ്ഥിതി അറിയാതിരിക്കുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വഴി ഉണ്ടാകുന്ന വേസ്റ്റുകളെ, രക്തത്തിലെ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന മാറ്റുന്ന ഒരു അവയവമാണ് വൃക്കകൾ. അപ്പൊ വൃക്കകൾ തകരാറിലാവുമ്പോൾ ഈ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് കാരണമുള്ള ലക്ഷണങ്ങളും സങ്കീർണതകളും രോഗിക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് ജലാംശം കൂടുക എന്നുള്ളതാണ്. വൃക്കകളാണല്ലോ നമ്മുടെ ശരീരത്തിലെ വെള്ളം, അധികമായിട്ടുള്ള ജലത്തിനെ പുറന്തള്ളുന്നത്. അപ്പോൾ വൃക്കകൾക്ക് തകരാറിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂടുകയും ആദ്യം കാലിൽ നീർക്കെട്ടുണ്ടാവുകയും പിന്നീട് അത് കൂടുമ്പോൾ ദേഹം ആസകലം നീർക്കെട്ടുണ്ടാവുകയും അത് ശ്വാസകോശത്തിലെ നീർക്കെട്ടുണ്ടാവുകയും രോഗിക്ക് ശ്വാസമുട്ടലുകൾ, പിന്നെ അത് കാരണമുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാവുന്നു. രോഗിയുടെ ബി പി വളരെ ക്രമാതീതമായി കൂടുന്നതിന് ഒരു കാരണം ഈ ജലാംശം കൂടുന്നത് തന്നെയാണ്. മാത്രമല്ല ശരീരത്തിലെ പല ലവണങ്ങളും, സോഡിയം, പൊട്ടാസ്യം ഇതുപോലുള്ള ലവണങ്ങളെയും പുറന്തള്ളുന്നതും അതിന്റെ ലെവൽ കറക്റ്റാക്കി വെക്കുന്നതും വൃക്കകളാണ്. അപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുമ്പോൾ രോഗിക്ക് ശരീരത്തില് ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുന്നതാണ് ഹൃദയത്തിന്റെ താളക്രമം തന്നെ വ്യതിയാനപ്പെട്ടിട്ട് രോഗിക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഈ പൊട്ടാസ്യം കൂടുന്നതിലുണ്ടാവുന്നു. മാത്രമല്ല ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ആസിഡ്, ഇത് പുറന്തള്ളാനുള്ള ബുദ്ധിമുട്ട് കാരണം അസിഡോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് രോഗി എത്തുന്നു. പിന്നെ കുട്ടികളിലാണ് വൃക്ക രോഗം ഉണ്ടാവണമെങ്കിൽ അവരുടെ വളർച്ചയെ അത് ബാധിക്കുന്നു. കുട്ടികൾ പൊക്കം കുറഞ്ഞ കുട്ടികളായി മാറുന്നു. കുട്ടികൾക്ക് എല്ലുകൾക്ക് ബലക്കുറവ്, എല്ലുകൾക്ക് വളവുകൾ, ഇതെല്ലാം വൃക്ക രോഗത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടാവാം. പിന്നെ വൃക്കരോഗമുള്ളവർക്ക് സാധാരണ ജനങ്ങളെക്കാളും ഹൃദ്രോഗ സാധ്യത, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വൃക്കരോഗികൾക്ക് സാധാരണ ജനങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതായത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ, അതിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയും രോഗി വിളർച്ച, അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത് വൃക്കകളുടെ കാര്യക്ഷമത കൃത്യമായി മനസ്സിലാക്കുന്നതിനായി എന്തെല്ലാം പരിശോധനകളാണ് നാം നടത്തേണ്ടത്?
0: വൃക്കകളുടെ ഞാൻ പറഞ്ഞല്ലോ, വൃക്കകൾക്ക് തകരാറ് വരുമ്പോൾ നമുക്ക് ചില പ്രാരംഭഘട്ടത്തിൽ നമുക്ക് സിംപ്റ്റംസ്, പേഷ്യൻസിന്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് വൃക്കരോഗം വളരെ നേരത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഉള്ളത് മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ. ഇത് ഞാൻ ഷുഗറുള്ള പ്രമേഹമുള്ള വൃക്കരോഗികളുടെ കാര്യമാണ് പറയുന്നത്. പ്രമേഹ രോഗത്തിന് രോഗമുണ്ടായി വൃക്കരോഗമുണ്ടാകുമ്പോൾ യൂറിനിൽ മൈക്രോ ആൽബുമിൻ, അതായത് വളരെ കുറച്ചുള്ള ആൽബുമിൻ ലെവൽ, ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് 30 mg താഴെ ആയിരിക്കണം. 30 mg മുകളിലാണെങ്കിൽ ശരീരത്തിൽ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ എന്ന ലെവൽ കൂടുതലാണ്. ഇത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗർ, പ്രഷർ ഇതെല്ലാം കൃത്യമായി ട്രീറ്റ് ചെയ്ത് ഈ മൈക്രോ ആൽബുമിൻ തടയുന്നതിനുള്ള മരുന്നുകളും നൽകുകയാണെങ്കിൽ രോഗിക്ക് ഈ വൃക്കരോഗത്തിൽ നിന്ന് തിരിച്ച് പഴയ രീതിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് കൺട്രോൾ ആവാതെ രോഗിയുടെ ശരീരത്തിൽ നിന്നും പ്രോട്ടീൻ വളരെ കൂടുതലായി പോവുകയാണെങ്കിൽ നമുക്ക് വൃക്കകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ യൂറിനിലെ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ഷുഗർ ഉള്ള പേഷ്യൻസ് കൃത്യമായ ഇടവേളകളിൽ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ പേഷ്യന്റിന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് അറിയുന്നതിനായി നമ്മൾ യൂഷ്വലി സാധാരണ ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡിലെ ക്രിയാറ്റിനിന്റെ അളവും യൂറിയയുടെ അളവും, കൂടാതെ സോഡിയം, പൊട്ടാസ്യം ഇതുപോലെ ലവണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു, അതും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ വയറിന്റെ സ്കാൻ, വൃക്കകളുടെ പ്രവർത്തനത്തിന് വൃക്കകളിലെ കല്ലുകൾ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ കിഡ്നികളിലെ കല്ലുകൾ, നമ്മൾ അറിയപ്പെടാതിരിക്കുന്ന കല്ലുകൾ, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനായി സ്കാനിംഗ് മൂലം നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നതാണ്.
1: മാഡം, അവസാനമായി വൃക്കകളുടെ സംരക്ഷണത്തിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: വൃക്കരോഗം വരാതിരിക്കാനും എന്നാൽ വന്നു കഴിഞ്ഞാൽ അത് മൂർച്ഛിക്കാതിരിക്കാനും നമുക്ക് കുറെ മുൻകരുതലുകൾ

0: സ്വീകരിക്കാവുന്നതാണ്. വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനം നമുക്ക് മുൻകരുതൽ ഒന്നെന്ന് പറയുന്നത് ഡയബറ്റിസ്, ഷുഗർ കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നതുമാണ്. ആളുകളുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, അതായത് വൃക്കരോഗത്തിന്റെ, അതായത് ഷുഗറിന്റെ മരുന്ന് കഴിച്ചാൽ വൃക്കരോഗം ഉണ്ടാകും എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ധാരണയാണ്. വൃക്കരോഗം ഉണ്ടാകുന്നത് കൺട്രോൾ അല്ലാത്ത ബ്ലഡ് ഷുഗർ കൊണ്ടാണ്. ബ്ലഡ് ഷുഗറിന് വളരെ കറക്റ്റായി ആഹാര നിയന്ത്രണവും വ്യായാമവും അത് കൂടാതെ മരുന്നുകളും ഉപയോഗിച്ച് കൃത്യമായി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രമേഹം മൂലമുള്ള വൃക്കരോഗം നമുക്ക് തടയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മരുന്നുകളും വ്യായാമവും ആഹാരക്രമവും ഉപയോഗിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ. ഇതുകൂടാതെ വൃക്കകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന മരുന്നുകൾ, അതായത് നമ്മൾ ഈ വേദന സംഹാരി ഗുളികകൾ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള വൃക്കരോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാനുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗമാണ്. അപ്പം അത് നിയന്ത്രിക്കുന്നതിനെ പറ്റി അതിനെ കുറിച്ചുള്ള അവബോധം ആളുകളുടെ ഇടയിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ കൂടുതലായി വൃക്കകളിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും അണുബാധ ഉണ്ടാകുമ്പോൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. വൃക്കകളുടെ കല്ലുകൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. ഇതെല്ലാം വൃക്കരോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തസമ്മർദ്ദമാണ്. ഒരു വൃക്കരോഗിക്ക് രക്തസമ്മർദ്ദം കൂടി നിന്നാൽ വളരെ പെട്ടെന്ന് വൃക്കരോഗം മൂർച്ഛിക്കാനും ഡയാലിസിസ് എന്ന സ്റ്റേജിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായ രീതിയിൽ മരുന്നുകൾ ഉപയോഗിച്ചും ആഹാര നിയന്ത്രണവും ഉപ്പിന്റെ നിയന്ത്രണവും എല്ലാം ഉപയോഗിച്ച് പേഷ്യന്റിന്റെ രോഗി അവരുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വൃക്കരോഗം മൂർച്ഛിക്കാതിരിക്കാനുള്ള നമുക്ക് ഉള്ള ഒരു മാർഗമാണ് മൂത്രത്തിൽ കൂടെ പോകുന്ന പ്രോട്ടീന്റെ അളവിനെ കുറയ്ക്കുക. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ച് അത് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വൃക്കരോഗമുള്ളവർ അവരുടെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ക്രമീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതെല്ലാം കൊണ്ടും വൃക്കരോഗം വരാതിരിക്കാനും വന്നവർക്ക് അത് മൂർച്ഛിച്ച് ഡയാലിസിസ് എന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നു.
1: വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ലിജിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ രോഗത്തെ സംബന്ധിച്ച് നാം കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടതും ഒപ്പം തന്നെ ഈ രോഗത്തെ ചെറുക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുമാണ്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന രോഗമാണിത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേർത്ത സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുകയും തലച്ചോറിനെ രോഗം ബാധിക്കുകയും ചെയ്യുന്നു. 97% മരണനിരക്കുള്ള രോഗമായതിനാൽ പൊതുജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. പ്രതിരോധ മാർഗങ്ങൾ. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ, പ്രത്യേകിച്ച് കുളങ്ങൾ, തോടുകൾ, കൈത്തോടുകൾ എന്നിവയിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക. മൂക്കിലൂടെ വെള്ളം ഒഴിക്കാതിരിക്കുക. ചെവിയിൽ പഴുപ്പുള്ള കുട്ടികളെ കുളത്തിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ യാതൊരു കാരണവശാലും കുളിക്കാൻ അനുവദിക്കരുത്. ഏതെങ്കിലും കാരണവശാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിടയായവർ മുൻപ് പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം ഡോക്ടറോട് പറഞ്ഞു തന്നെ ചികിത്സ തേടേണ്ടതാണ്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ. ഏകോപനം അഞ്ജു ജി പ്രസാദ്. ശബ്ദ സന്നിവേശം ഡേവിസ്.

0: ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കിഷോർ കുമാറും സംഘവും പാടിയത് ചിത്രം മിസ്റ്റർ ഇന്ത്യ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ഈ ഗാനം അൽക്കയാഗ്നിക്കും കുമാർ സാനുവും ചേർന്ന് പാടിയത്, ചിത്രം മിസ്റ്റർ ആഷിഖ്.

ഗാനലോക വീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ മലയാള സിനിമകളിലേക്കും പ്രസ്തുത സിനിമകളിലെ ഗാനങ്ങളിലേക്കും ഇനി നാം കടന്നു ചെല്ലുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള വർണ്ണ ചിത്രമാണ് ടി ആർ സുന്ദരം നിർമ്മിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത കണ്ടം വെച്ചകോട്ട്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ടി ആർ സുന്ദരം അതിന്റെ നിർണായകമായ രണ്ട് ചരിത്ര സന്ദർഭങ്ങൾക്ക് വഴിയൊരുക്കിയ മഹാസാന്നിധ്യമാണെന്ന് കാണാം. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായ ബാലൻ നിർമ്മിച്ച അതേ ടി ആർ സുന്ദരം തന്നെയാണ് മലയാളത്തിലെ ആദ്യ വർണ്ണ ചിത്രമായ കണ്ടം വെച്ച കോട്ടും ഒരുക്കിയത്. സിനിമയുടെ പൂർവചരിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ സമഗ്രാധിപത്യ കാലമായിരുന്നുവല്ലോ. വർണ്ണങ്ങളുടെ വിസ്മയ ലോകത്തിലേക്ക് സിനിമയും പ്രേക്ഷകരും കടന്നെത്തുന്നത് മടിച്ചും അറച്ചും സമയമെടുത്തുമാണ്. മലയാളത്തിലെ ആദ്യ വർണ്ണ ചിത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് വർണ്ണ സിനിമകളുടെ ഹ്രസ്വമായ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് കടന്നുപോകാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്ക് നമ്മുടെയൊക്കെ ഗൃഹാതുരമായ ഓർമ്മകൾക്ക് വർണ്ണം പകരാനുള്ള ശേഷിയുണ്ടെന്നിരിക്കലും പരിമിതികൾ ഏറെയായിരുന്നു. സൌന്ദര്യബോധവും സൌന്ദര്യനിഷ്ഠയുമുള്ള പ്രതിഭാശാലികൾക്ക് ഇരുട്ടും വെളിച്ചവും കൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ ദൃശ്യവിസ്മയങ്ങൾ സൃഷ്ടിക്കാനായിട്ടുണ്ടെന്നതും ചരിത്രവസ്തുത തന്നെ. എന്നിരിക്കലും വർണ്ണചിത്രങ്ങളിലെ നേർപ്രതീതിക്ക് പകരം പ്രതിനിധാന പ്രതീതി സൃഷ്ടിക്കാൻ മാത്രമേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്ക് കഴിയുന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ രക്തത്തിന്റെ കടും ചുവപ്പിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ പ്രതിനിധീകരിക്കുന്നത് കറുപ്പ് നിറമാണ്. ഇലച്ചാർത്തുകൾ ഈ സിനിമകളിൽ കറുപ്പിന്റെയും വെളുപ്പിന്റെയും നേർപ്പിച്ച കലർപ്പായാണ് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ കറുപ്പിന്റെയും വെളുപ്പിന്റെയും വ്യത്യസ്ത രീതിയിലുള്ള വിഭിന്ന തലങ്ങളിലുള്ള സംയോജനങ്ങൾ ആസ്വാദനവേളയിൽ ദൃശ്യഭാഷയിലേക്ക് മൊഴിമാറ്റത്തിന് വിധേയമാകുന്നു. ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ വർണ്ണ സിനിമ എന്ന ആശയത്തിലേക്കുള്ള പരീക്ഷണങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. 1908 ഒരു നിശബ്ദ സിനിമയിലൂടെയാണ് കളർ സിനിമ എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത്. ബ്രിട്ടീഷ് ഫിലിം ഡയറക്ടർ ജോർജ് ആൽബർട്ട് സ്മിത്ത് സംവിധാനം ചെയ്ത എ വിസിറ്റ് ടു ദി സീ സൈഡ് എന്ന ഹ്രസ്വ സിനിമയുടെ ദൈർഘ്യം വെറും 8 മിനിറ്റ് മാത്രം. 6 വർഷങ്ങൾക്ക് ശേഷം 1914 ഒരു മുഴുനീള ഫീച്ചർ കളർ സിനിമ പുറത്തിറങ്ങി. ഇംഗ്ലണ്ടിലെ തന്നെ സംവിധായകൻ മാർട്ടിൻ തോൺസൺ സംവിധാനം ചെയ്ത ദി വേൾഡ് ദി ഫ്ലഷ് ആൻഡ് ദി ഡെവിൾ എന്ന സിനിമയാണ് ആദ്യം ഇറങ്ങിയ മുഴുനീള കളർ ഫീച്ചർ ഫിലിം. ഈ സിനിമയും ഒരു നിശബ്ദ സിനിമയായിരുന്നു. 1929 കളറിലുള്ള ലോകത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം റിലീസാകുന്നത്. അമേരിക്കയിലെ പ്രശസ്ത സിനിമാ നിർമ്മാതാക്കളായ വാർണർ ബ്രദേഴ്സ് നിർമ്മിച്ച് അലൻ ക്രോസ്ലാൻഡ് സംവിധാനം ചെയ്ത ഓൺ വിത്ത് ദ ഷോ എന്ന സംഗീത പ്രധാന ചിത്രമാണ് ആദ്യത്തെ കളർ ശബ്ദചിത്രം.

0: 1920 ഇതേ പേരിലിറങ്ങിയ ഒരു നിശബ്ദ സിനിമയുടെ റീമേക്കായിരുന്നു. മഹാഭാരതത്തിലെ പ്രശസ്തമായ കീചകവധം കഥയെ അടിസ്ഥാനമാക്കി ബാബുറാവു പെയിന്റർ സംവിധാനം ചെയ്ത നിശബ്ദ സിനിമയ്ക്ക് 1933 ഒരർത്ഥത്തിൽ ശബ്ദവും വർണ്ണവും പകർന്നുകിട്ടുകയായിരുന്നു. ശാന്താറാമിന്റെ സൈരന്ധ്രിയുടെ കളർ പ്രിന്റുകൾ പ്രോസസ് ചെയ്തത് ജർമ്മനിയിലായിരുന്നെങ്കിലും വേണ്ടത്ര ഗുണനിലവാരമോ വർണ്ണപ്പകർച്ചയോ പ്രിന്റുകൾക്ക് കൈവന്നില്ല. ചിത്രം ബോക്സ് ഓഫീസിലും വേണ്ടത്ര വിജയിച്ചില്ല. ലീല, ഗോവിന്ദറാവു ടെമ്പെ എന്നിവരായിരുന്നു മുഖ്യ കഥാപാത്രങ്ങൾ. ഇന്ത്യയിലെ പ്രഥമ ശബ്ദചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനുമായ അർദേശർ ഇറാനി 1937 ബോംബെയിൽ കളർ പ്രോസസിംഗ് സ്റ്റുഡിയോ സ്ഥാപിച്ചു. അതേ വർഷം സ്വന്തം സ്ഥാപനമായ ഇംപീരിയൽ ഫിലിം കമ്പനിയുടെ ബാനറിൽ ഇറാനി കിസാൻ കന്യ എന്ന വർണ്ണചിത്രം പുറത്തിറക്കി. അങ്ങനെ പൂർണമായും ഇന്ത്യയിൽ പ്രോസസ് ചെയ്ത ആദ്യ വർണ്ണചിത്രമായി മാറി കിസാൻ കന്യ എന്ന ഹിന്ദി ചിത്രം. പത്മാദേവി, ജില്ലുബായ്, നിസാർ മുതലായവർ അഭിനയിച്ച ഈ ചിത്രത്തിന്റെ സംവിധായകൻ മോത്തി ഗിദ്വാനിയായിരുന്നു. സംഗീതം രാം ഗോപാൽ പാണ്ഡെ. ചിത്രവും ഗാനങ്ങളും ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, പിന്നീടങ്ങോട്ട് വർണ്ണചിത്രങ്ങളുടെ നിർമ്മാണത്തിൽ നിന്ന് ഇന്ത്യൻ സിനിമാ രംഗം പൊതുവെ വിട്ടുനിൽക്കുകയായിരുന്നു.
1: इस संबंध को इतना मजबूत कर लिया जाए कि टूटने का डर न रहे।
2: मैं तुमको क्षमा किए दी थी।
0: 15 ഇടവേളയ്ക്ക് ശേഷം 1952 മെഹബൂബ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ആൻ എന്ന ടെക്നിക് കളർ ചിത്രമാണ് വർണ്ണചിത്രങ്ങളിലേക്ക് ഇന്ത്യൻ സിനിമാ രംഗത്തെ തിരിച്ചുകൊണ്ടുവന്നത്. മെഹബൂബ് ഖാൻ സംവിധാനം ചെയ്ത ആൻ വമ്പൻ സാമ്പത്തിക വിജയമാണ് നേടിയത്. ഗേവ കളർ ഫിലിമിൽ ചിത്രീകരിച്ച ഈ ചിത്രത്തിന്റെ നെഗറ്റീവ് പ്രിന്റ് സവിശേഷ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടെക്നിക് കളറിലേക്ക് മാറ്റുകയായിരുന്നു. ഗേവ കളർ ചിത്രങ്ങളെക്കാളും ദൃശ്യചാരുത ടെക്നിക് കളർ ചിത്രത്തിന് കൈവരുമെന്നതിനാൽ ഒരു രാജാറാണി കഥയുടെ ആർഭാടത്തിന് അനുയോജ്യമായ വിജയ പരീക്ഷണമായി മാറി ഈ സാങ്കേതിക മാറ്റം. ദിലീപ് കുമാർ, നദീറ, നിമ്മി, പ്രേംനാഥ് എന്നിവർ മുഖ്യവേഷങ്ങളിൽ അണിനിരന്ന ആൻ എന്ന ചിത്രത്തിന്റെ സംഗീത വിഭാഗവും സമ്പന്നമായിരുന്നു. നൌഷാദിന്റെ സംഗീത സംവിധാനത്തിൽ 100-piece ഓർക്കസ്ട്ര അണിനിരന്ന അപൂർവ സംഗീത വിസ്മയമായിരുന്നു ആൻ എന്ന ചിത്രത്തിലൂടെ ആസ്വാദകർ കേട്ടത്. ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയ ഒരു ഗാനം വർണ്ണ സിനിമയുടെ സകല സാധ്യതകളും ദൃശ്യാവിഷ്കാരത്തിൽ ഒരുക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തി. നിറങ്ങളുടെ ഉത്സവമായ ഹോളിയുടെ ഉത്സാഹവും പൊലിമയും ഈ നൃത്തഗാനരംഗം അതേപടി പിടിച്ചെടുത്തിട്ടുണ്ട്.

ഗാന നൃത്ത രംഗങ്ങൾക്കു പുറമെ വിദേശ ചിത്രങ്ങളോട് കിടപിടിക്കുന്ന യുദ്ധസാഹസിക രംഗങ്ങളും അഗ്നിബാധ പോലുള്ള ചങ്കിടിപ്പേറ്റുന്ന രംഗങ്ങളും ചിത്രത്തിലുണ്ട്. ഒരു കളർ സിനിമയുടെ സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്യുന്ന ഒരിതിവൃത്തം സിനിമയ്ക്കു വേണ്ടി കണ്ടെത്തിയതാണ് ചിത്രത്തിന്റെ ചരിത്ര വിജയത്തിന് വഴിതെളിച്ചത്. ഇന്ത്യയിൽ ബോക്സ് ഓഫീസ് വിജയം നേടിയ ആദ്യ കളർ ചിത്രമായി ആനിനെ കണക്കാക്കുന്നവർ

0: ഇന്ത്യയിലെ ആദ്യ ടെക്നിക്കളർ ചിത്രം 1953 റിലീസ് ആകുന്നത്. മിനർവ മൂവി ടോണിന്റെ ബാനറിൽ സൊറാബ് മോഡി സംവിധാനം ചെയ്ത ഝാൻസി കി റാണി എന്ന ചരിത്ര കഥാചിത്രമാണ് ആദ്യ ടെക്നിക്കളർ ചിത്രം.
1: ചൂട്ടി അഗർ ഹാസി കോ ലൽകാരേ, റായി അഗർ പർബത് കേ മുക്കാബലേ പർ ആ ജായേ, തോ തും ഉസ്സേ ക്യാ കഹോഗി റാണി.
0: സൊറാബ് മോഡിക്കൊപ്പം ഭാര്യ മെഹ്താബും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഝാൻസി റാണിയായി വെള്ളിത്തിരയിലെത്തിയ മെഹ്താബിന് ശോഭിക്കാനാകാത്തത് ചിത്രത്തിന്റെ പരാജയ ഹേതുവായി.
2: ഡയലോഗ് ഘബരായി ഹി മേ ആവാസ് മോട്ടി ബനായി ഖൂബ കോശിശ കരി ഏസ് എ ആർട്ടിസ്റ്റ് ഹാലി മേ വക്ത ബീവി തീ ബസ് ഏസ് എ ആർട്ടിസ്റ്റ് മേ ചാത്തി തീ മേ ഉൻകോ മാഫ് കരൂ ലേക്കൻ കർ നഹീ സകീ.

ആൻ ഗേവ കളറിൽ ചിത്രീകരിച്ച് ടെക്നി കളറിലേക്ക് പകർത്തിയ സിനിമയാണെങ്കിൽ ഝാൻസി കി റാണി ടെക്നി കളറായി തന്നെ ചിത്രീകരിച്ച സിനിമയാണ്. അമിത നിർമ്മാണ ചെലവും കളർ ലാബുകളുടെ എണ്ണക്കുറവും കളർ ചിത്ര നിർമ്മാണത്തിന് വിഘാതമായി. എങ്കിലും ഒറ്റപ്പെട്ട ചില സംരംഭങ്ങൾ തുടർന്നു. 1953 ഝാൻസി കി റാണിക്ക് ശേഷം 1954 മൂന്ന് കളർ ചിത്രങ്ങൾ ഹിന്ദിയിലുണ്ടായി. മയൂർ പങ്ക്, പ്രിസണർ ഓഫ് ഗോൽക്കൊണ്ട, ആലിബാബ ഔർ ചാലീസ് ചോർ എന്നിവയാണ് അവ. 1955 ശാന്താറാമിന്റെ വിഖ്യാതമായ നൃത്തപ്രധാന ചിത്രം കളറിൽ പ്രദർശനത്തിനെത്തി. ചിത്രം ജനക് ജനക് പായൽ ബാജേ.

56-ൽ ദുർഗേശ നന്ദിനി, ഹാത്തിം തായ് എന്നീ ചിത്രങ്ങളും 57-ൽ ഹമാര ഹജ്, മദർ ഇന്ത്യ, പരദേശി എന്ന സിനിമകളും വർണ്ണചിത്രങ്ങളായെത്തി. 60-കളുടെ അവസാനം കളർ ചിത്ര നിർമ്മാണം സാർവത്രികമായി. അതിനിടെ ഭാഗികമായി കളറിൽ ചിത്രീകരിക്കുന്ന സിനിമകളുടെ രംഗപ്രവേശവുമുണ്ടായി. ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗാനരംഗം അല്ലെങ്കിൽ ക്ലൈമാക്സ്, ഇവ കളറിൽ ചിത്രീകരിക്കുക എന്നത് ഒരു സമ്പ്രദായമായി മാറി. മുഗളെ അസം, ചോരി ചോരി, ആശ എന്നീ ചിത്രങ്ങൾ പാർട്ട്ലി കളർ ചിത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മുഗളെ അസമിലെ വിഖ്യാതമായ ഒരു ഗാനരംഗം ചിത്രീകരിച്ചത് കളറിലായിരുന്നു.

0: കളർ ചിത്രങ്ങളുടെ ദൃശ്യചാരുതയും ദൃശ്യ സമ്പന്നതയും ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളെയും പതിയെ ആ വഴി പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. 1944 റിലീസായ ഹരിദാസ് എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഒരു ഗാനരംഗം ചിത്രം റിലീസ് ചെയ്ത് പല ആഴ്ചകൾക്ക് ശേഷം കളറിലേക്ക് മാറ്റി പിന്നീട് ചിത്രത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഗാനരംഗത്ത് എം കെ ത്യാഗരാജ ഭാഗവതരും ടി ആർ രാജകുമാരിയും.
1: സ്വാമി.

1947 റിലീസായ എ വി എം ചിത്രം നാം ഇരുവർ സമാനമായ സംഭവം ആവർത്തിക്കുകയുണ്ടായി. ചിത്രത്തിൽ ഡി കെ പട്ടമ്മാൾ പാടിയ ചില ഗാനങ്ങൾ ഉൾപ്പെടുന്ന നൃത്തരംഗങ്ങൾ റിലീസിന് ശേഷം

0: ദക്ഷിണേന്ത്യയിലെ ആദ്യ വർണ്ണചിത്രം നിർമ്മിച്ചതും മറ്റാരുമല്ല മോഡേൺ തിയേറ്റേഴ്സ് ഉടമ ടി ആർ സുന്ദരം തന്നെയാണ്. മലയാളത്തിലെന്ന പോലെ തമിഴിലും ആദ്യ വർണ്ണചിത്രം ഒരുക്കിയത്. എം ജി രാമചന്ദ്രനെയും ഭാനുമതിയെയും മുഖ്യ കഥാപാത്രങ്ങളാക്കി ടി ആർ സുന്ദരം നിർമ്മിച്ച ആലിബാബയും 40 തിരുടർകളും 1955 റിലീസായി വൻ വിജയം കുറിച്ചു.
1: എല്ലോർക്കും മേലാണ് ഒരു തലവൻ ആണ്ടവൻ. അവരുടെ കട്ടളയ്ക്ക് നീയും നാനും മറ്റുമല്ല, അമീർ കാസിം ഖാൻ ഉൾപ്പെടെ നാനിലമേ തലവണങ്ങിത്താനാകുതൻ കത്തിയ.
0: ഈ ചിത്രം 54 വസന്ത് പിക്ചേഴ്സിന്റെ ബാനറിൽ ഹോമി വാഡിയ സംവിധാനം ചെയ്ത ആലിബാബ ആൻഡ് 40 തീവ്സ് എന്ന ഹിന്ദി ചിത്രത്തിന്റെ നേർപകർപ്പായിരുന്നു. ഹിന്ദി ചിത്രത്തിനായി എസ് എൻ ത്രിപാഠിയും ചിത്രഗുപ്തയും ചേർന്നൊരുക്കിയ ഗാനങ്ങളുടെ അതേ ഈണങ്ങളാണ് തമിഴ് സിനിമയ്ക്കായി സംഗീത സംവിധായകൻ എസ് ദക്ഷിണാമൂർത്തി സ്വീകരിച്ചത്.

മഹിപാൽ ഷക്കീല ജോഡി അഭിനയിച്ച ഹിന്ദി ചിത്രത്തിലെ ചില രംഗങ്ങൾ കളറിലായിരുന്നു. ആൻ എന്ന മുഴുനീള ഹിന്ദി വർണ്ണചിത്രത്തിന്റെ തമിഴ് മൊഴിമാറ്റ പതിപ്പ് 1952 റിലീസായിരുന്നതുകൊണ്ട് ആലിബാബയും 40 തിരുടർകളും എന്ന ചിത്രത്തിന് സാങ്കേതികമായ അർത്ഥത്തിൽ ആദ്യ തെന്നിന്ത്യൻ വർണ്ണചിത്രം എന്ന പദവി നഷ്ടമാകുന്നുണ്ട്. എങ്കിലും തമിഴിൽ നിർമ്മിച്ച ആദ്യ മുഴുനീള കളർ ചിത്രം എന്ന പദവി ഈ ചിത്രം നിലനിർത്തുന്നുമുണ്ട്. അതിനിടെ അതിശയപ്പെൺ പോലുള്ള തമിഴ് സിനിമകൾ ഭാഗികമായി കളറിൽ ചിത്രീകരിക്കുകയുണ്ടായി.

0: నా చేతులు ఎడబాసి నేను ఒక క్షణమైన జీవించగలనా? మీలో ఎవరైనా ఒకరు ఈ సింహాసనం అధిష్ఠించి నన్ను ఈ రాజభారం నుంచి విముక్తుని చెయ్యండి. అమంగళం శాంతించుగాక.
1: అన్న, సీతమ్మ ఎడబాటేమిటి, సింహాసనం త్యజించటమేమిటి? నీవేమో ప్రాంత చేతస్కుడమైనట్టున్నావు.
2: 1963 റിലീസായ ലവകുശ എന്ന പുരാണ ചിത്രമാണ് തെലുങ്കിലെ ആദ്യ വർണ്ണ ചിത്രം. എൻ ടി രാമറാവുവും അഞ്ജലി ദേവിയും അഭിനയിച്ച ഈ സിനിമ പിന്നീട് തമിഴിൽ റീമേക്ക് ചെയ്തു. ഈ തെലുങ്ക് സിനിമ കന്നഡ ഹിന്ദി ഭാഷകളിൽ ഡബ് ചെയ്യുകയും ഉണ്ടായി. മൂല തെലുങ്ക് ചിത്രവും ഭാഷാപതിപ്പുകളും ബോക്സ് ഓഫീസ് വിജയം കരസ്ഥമാക്കി. സംഗീതം കെ.വി. മഹാദേവൻ.

തെലുങ്കിലെ അലാവുദ്ദീൻ അത്ഭുതദീപം പോലുള്ള സിനിമകൾ ഭാഗികമായി കളറിൽ ചിത്രീകരിച്ചവയായിരുന്നു. 12-ാം നൂറ്റാണ്ടിലെ ഒരു ശില്പിയുടെയും നർത്തകിയുടെയും പ്രണയകഥ പറയുന്ന 64-ലെ അമരശില്പി ജക്കണ്ണാചാരിയാണ് കന്നഡയിലെ പ്രഥമ വർണ്ണചിത്രം. '1964 ചിത്രം റിലീസാകുന്നത്. സംഗീതം എസ് രാജേശ്വർ റാവു.

1955 കെ സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സ്ത്രീരത്ന എന്ന കന്നഡ ചിത്രത്തിലെ രണ്ട് റീലുകൾ കളറിൽ ചിത്രീകരിച്ചവയാണെന്ന് സിനിമാ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. '1970s മധ്യത്തോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ നിർമ്മാണം മന്ദഗതിയിലായി തുടങ്ങി. ജെമിനി, പ്രസാദ്, AVM തുടങ്ങിയ കളർ ഫിലിം പ്രോസസിംഗ് ലാബുകൾ പ്രവർത്തന സജ്ജമായതോടെ കളർ സിനിമാ നിർമ്മാണം ത്വരിതഗതിയിലായി. കളർ ഫിലിമിന്റെ വിവിധ വകഭേദങ്ങൾ ലഭ്യമായി തുടങ്ങിയെങ്കിലും ഈസ്റ്റ്മാൻ കളർ ചിത്രങ്ങൾക്കായിരുന്നു മുന്തിയ പരിഗണന കിട്ടിയിരുന്നത്. 1980s തുടക്കത്തോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രനിർമ്മാണം പൂർണ്ണമായി നിലച്ചു എന്ന് പറയാം. പിന്നീട് വന്നത് വർണ്ണചിത്രങ്ങളുടെ വസന്തകാലം. മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഗാനലോകവീഥികളിൽ ഇനി അടുത്തയാഴ്ച.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം വി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങൾ കേൾക്കാം. രമ്യ കെ വി പങ്കുവയ്ക്കുന്നു. തുടർന്ന് കപ്പയും കാന്താരിയും. രാത്രി 7:35 അങ്കണം പരിപാടിയിൽ റീജ മുകുന്ദന്റെ ചെറുകഥ മരണാനന്തരം, ഹരീന്ദ്രൻ നരപൂരിന്റെ കവിതകൾ, ലീലാ കൃഷ്ണദാസിന്റെ ചെറുകഥ ബൈക്കിനൊരു മണിമുത്തം എന്നിവ കേൾക്കാം 7:35 അങ്കണം പരിപാടിയിൽ. 8:00 ടൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുത്തഞ്ചേരി പാട്ടുകളിലൂടെ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി ആവണി എസ്, അനഘ മനോഹർ എന്നിവർ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി രഘുനാഥ്, പലേരി സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി. ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ ദന്തരോഗങ്ങളും മോണാരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. 12 മണിവരെയാണ് പരിപാടിയുടെ സമയം. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, 9495563321. മറ്റൊരു നമ്പർ 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും May 12 യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് പീഡിയാട്രിക്സ് ഗം ഹെൽത്ത് ഡേ അഥവാ മോണാരോഗ്യ ദിനം ആചരിക്കാറുണ്ട്. മോണരോഗങ്ങളെക്കുറിച്ചും അത് ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും പൊതുജനങ്ങളെ അവബോധം ഉണ്ടാക്കാനാണ് ഈ ദിനം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മോണരോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: എന്തുകൊണ്ടാണ് പല്ലുകളുടെ ആരോഗ്യത്തെക്കാൾ മോണകളുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത്?
2: പല്ലുകളുടെ ആരോഗ്യത്തെക്കാൾ മോണയുടെ ആരോഗ്യത്തിന്, അതായത് ഗം ഹെൽത്ത്, നാം പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് മോണയാണ് പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന അടിത്തറ എന്നതുകൊണ്ടാണ്. മോണയുടെ ആരോഗ്യം വായയുടെ ആരോഗ്യത്തിന് മാത്രമല്ല, മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യം, അതായത് ഓവറോൾ ഹെൽത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. വീടിനടിത്തറ എന്നതുപോലെ പല്ലുകൾക്ക് ഉറപ്പും താങ്ങും നൽകുന്നത് മോണയാണ്. മോണയ്ക്ക് അസുഖം ബാധിച്ചാൽ പല്ലുകൾ എത്ര വൃത്തിയുള്ളവയായാലും അവ നഷ്ടപ്പെടും. മോണയിലുണ്ടാകുന്ന അണുബാധ ചികിത്സിച്ചില്ലെങ്കിൽ പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ലുകളെ, അതായത് ബോൺ, അതിന് ചുറ്റുമുള്ള തരണാസ്ഥിയെ ദ്രവിപ്പിച്ച് കളയുന്നു. കൂടാതെ രക്തത്തിലേക്ക് ബാക്ടീരിയ എത്തുന്നു. മോണരോഗം കാരണം മോണയിൽ നിന്ന് വീക്കവും രക്തസ്രാവവും ഉണ്ടാകുന്നു. ഇത് വായിലെ അണുബാധ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കുവാൻ കാരണമാകുന്നു. ഈ നമ്മുടെ ഈ മോണ രോഗബാധിതമായാൽ, മോണയെന്ന് പറഞ്ഞത് വായിലുള്ള സുതാര്യമായ പാടയായ ഓറൽ മ്യൂക്കസ് മെംബ്രൈൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഈ മോണയിൽ നിന്നും മോണം വളരെയധികം ഗുരുതരമായ രോഗത്താൽ ദ്രവിച്ചതും പഴുക്കുകയും അതിൽ നിന്ന് രക്തസ്രാവം വരികയും ചെയ്താൽ ഇത് ശരീരത്തിൻ്റെ മറ്റുള്ള അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ ഇത് ബാധിക്കാം. ഇത് സ്ട്രോക്കിന് കാരണമാകാം, പ്രമേഹത്തിന് കാരണമാകാം, ശ്വാസകോശ സംബന്ധിയായ ചില അസുഖങ്ങൾക്കും എംഫിസിമയ്ക്കും ഇത് കാരണമാകാം. ഗർഭിണികളായ സ്ത്രീകൾ ഗുരുതരമായ മോണരോഗവുമായി പോവുകയാണ് ചികിത്സ എടുക്കാതിരുന്നാൽ, അവ ഒരുപക്ഷേ മാസം തികയാതെയും ഭാരക്കുറവുമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം.
1: സാർ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ,
3: ഹലോ.
1: ആ, ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് സ്ഥലം പറയാമോ?
3: നമസ്കാരം, പത്തനംതിട്ടയിൽ
1: നിന്ന് അനുശ്രീ. ആ, അനുശ്രീ സംസാരിച്ചോളൂ.
3: ഡോക്ടർ, എനിക്ക് 4 വർഷം മുമ്പ് റൂട്ട് കനാൽ ചെയ്തിട്ട് പിന്നെ ക്യാപ്പ് ഇട്ടിരുന്നു.
1: പറഞ്ഞോളൂ, പറഞ്ഞോ.
2: കേൾക്കുന്നുണ്ട് അനുശ്രീ, പറഞ്ഞോളൂ.
3: ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് അതിന്റെ ആ മേളത്തെ നിരയിലെ ആദ്യത്തെ അണപ്പല്ല, അന്നേരം അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. അന്നേരം അവിടെ ആഹാര സാധനങ്ങൾ കയറിയിരിക്കുകയും ഒരു ഇറിറ്റേഷൻ പോലെ. അതങ്ങനെ ആണോ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ?
2: ഇത് ആർ സി ടി ചെയ്തതിന് ശേഷം പല്ലിന് ക്യാപ്പിട്ടത് മുൻനിരയിലെ പല്ലുകൾക്കാണോ അതോ അണയിലെ പല്ലുകൾക്കാണോ?
3: മുൻനിരയിലെ ആദ്യത്തെ അണപ്പല്ല് തുടങ്ങും,
2: ഉള്ളിപ്പല്ലുകള്, മേൽത്തെ ഉള്ളിപ്പല്ലുകള്. അതെ, അത് നാലെണ്ണത്തിന്,
3: ഒരെണ്ണത്തിനെ ഇട്ടിട്ടുള്ളൂ.
2: ഒരു
3: പല്ല
2: ചെയ്തത്, അതെനിക്ക് കവറിട്ടത് ഒന്നിനല്ലേ ഉള്ളു?
3: അതിന്റെ മേളിൽ ആ മോണയോട് ചേർന്ന ഭാഗം കുറച്ച് ഗ്യാപ്പ് കാണുന്നു. അത് അവിടെ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ. ചില സമയം ഇങ്ങനെ ആഹാരം കയറിയിരുന്നിട്ട് നമ്മളൊന്നും എങ്ങനെയെങ്കിലും അതൊന്നും എടുക്കാൻ ശ്രമിച്ചാ ബ്ലഡ് വരികയും അങ്ങനൊരു.
2: ഇത് അനുശ്രീ ഈ പറയപ്പെടുന്ന ക്യാപ്പ് ഇട്ടിട്ട് എത്ര വർഷമായി കാണുന്നു പറയുമോ?
3: നാല്
2: വർഷമായി. ഓക്കെ, അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ നാല് വർഷത്തോളമായി പല്ലിൻ്റെ ക്യാപ്പിനും മോണയുടെ ഏറ്റവും പല്ലിൻ്റെ ഗളഭാഗം കഴുത്ത് ഭാഗം ആയിട്ട് ചേർന്നിരിക്കുന്ന പ്രദേശത്തുള്ള മോണയുടെ ഭാഗവുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഒരു നാല് വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എങ്കിൽ അതുപോലെ അതിനോടനുബന്ധിച്ച് ആ ഭാഗത്ത് മോണയ്ക്ക് ചെറിയതായിട്ടുള്ള ഒരു ക്രോണിക് നമ്മൾ ഈ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു മോണരോഗം ഏതാണ്ട് തുടങ്ങി എന്നുള്ളതിൻ്റെയാണ് താങ്കൾ പറയുന്ന പോലെ ഇടയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും ഫുഡ് ഭക്ഷണാംശങ്ങൾ അടിയുകയും എന്തെങ്കിലും ഇട്ടൊന്ന് എടുക്കാൻ നമുക്കൊരു എടുത്താൽ കൊള്ളാമെന്ന് തോന്നുകയും അല്ലേ, അവിടെ ആ കൂടെ ഒരു വല്ലാത്ത അസ്വസ്ഥത. ഒരു എന്തായാലും താങ്കൾക്ക് ഈ ക്രൗൺ ഈ ക്യാപ്പിട്ട് തന്നെ ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും ആ ഭാഗത്ത് ഒരു തരം പറഞ്ഞു കേട്ടിടത്തോളം അത് വെറും ജിഞ്ചിവൈറ്റിസ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യാം. അതല്ല അതിനകത്തൊരു ഒരു ഒരു മോണയുടെ ഉള്ളിലൊരു അറ അതായത് ഒരു പോക്കറ്റ് തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നതെങ്കിൽ ചികിത്സ അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. എങ്കിലും അതിന് ചികിത്സ ഉണ്ട്, വിഷമിക്കാനില്ല. ഒരു പക്ഷേ പുതിയൊരു ക്യാപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതെങ്ങനെ, ഇത് ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ താങ്കൾക്ക് അതൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി. എന്താ താമസിയാതെ തന്നെ അടുത്തുള്ള ഒരു ഡെന്റൽ സർജനെ സമീപിക്കുക പ്ലീസ്.
3: അത് പിന്നെ കൂടുതലായിട്ട് ഗുരുതരമായിട്ടുള്ള പ്രശ്നമില്ല, ചില സമയങ്ങളിൽ ഉള്ളൂ.
2: താങ്കൾക്ക് ഉപയോഗിക്കാവുന്ന നമ്മൾ ചില അതായത് പല്ലുകൾക്കിടയിൽ ഇന്റർ ഡെന്റൽ ഏരിയ പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ മറ്റും ക്ലീൻ ചെയ്യുന്നതിന് താങ്കൾക്ക് സാധാരണ ബ്രഷിങ് കൂടാതെ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാക്സ്ഡ് നൂലുണ്ട്. അതുപയോഗിച്ച് താങ്കൾക്ക് കുറച്ചൊക്കെ വൃത്തിയാക്കിയാൽ ഒരുപാട് വ്യത്യാസം വരും. അതും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഡെന്റൽ സർജനോടോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകരോടോ ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഒരു ആരോഗ്യമുള്ള മോണയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ നിറത്തിലും ഘടനയിലും മാറ്റം വരുന്നത് എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടാകാം?
2: നമ്മൾ ഈ ആരോഗ്യമുള്ള മോണയെന്ന് പറയുമ്പോൾ മോണ വളരെ നല്ല രീതിയിൽ പല്ലിന് ചുറ്റും ഇറുകി പിടിച്ചിരിക്കും, ഒരു കോളർ പോലെ. അത് നല്ല രീതിയിൽ വളരെ നന്നായി ഇറുകി പിടിച്ചിരിക്കുകയും അതിൻ്റെ പുറം നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിപ്പുറം അതായത് ഓറഞ്ച് പീലിൻ്റെ വെളിയിലുള്ള ഒരു പ്രത്യേകതരം സ്റ്റിപ്ലിംഗ് ഉണ്ട്, അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് മോണയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല നോർമലി നല്ല ആരോഗ്യമുള്ള മോണയിൽ നിന്നും ഒരിക്കലും രക്തം പൊടിയേല. ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ മോണയിൽ ജിഞ്ചിവൈറ്റിസിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മോണയിൽ നിന്നും ഒരു തരം മോണയുടെ ഒരു ചെറിയ ഒരു മോണയുടെ ഒരു തുടിപ്പ്, അതിനോടൊപ്പം മോണയുടെ നിറം ഏകദേശം രക്തവർണ്ണമാവുക, ചിലപ്പോൾ വീങ്ങി വരിക, ചിലപ്പോൾ ഒരു അരണ്ട ചൊറിച്ചിൽ തോന്നുക, എന്തെങ്കിലും ഒരു പിന്നോ അതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് മോണയുടെ ഇടയിൽ കുത്തി കുറച്ച് ബ്ലഡ് കളഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മളതിനെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. സാധാരണ ജിഞ്ചിവൈറ്റിസ് അല്ലാതെ ജിഞ്ചിവൈറ്റിസ് ഇത്രയും പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ ജിഞ്ചിവൈറ്റിസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോണയിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മോണ ഇങ്ങനെ കാണാൻ വളരെയധികം നല്ല പറ്റിച്ചേർന്നിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെ ഉയർന്ന് പുറവശം കൂടുതൽ ഷൈനി ആവും. അതായത് വെളിച്ചം കൊണ്ട് നമ്മൾ തട്ടുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് രോഗസാന്ദ്രമായി തുടങ്ങി. പല്ലിൻ്റെ നെക് പോർഷൻ, അതായത് അതിൻ്റെ ഗളഭാഗത്ത് മാത്രം ഈ മോണയിൽ പ്രയാസമുള്ള എങ്കിൽ അതിനുശേഷം ഇത് രോഗം ഉള്ളിലേക്ക് ബാധിച്ച് ആന്തരിക കലകൾ കോശങ്ങളിലേക്ക് വ്യാപിച്ച് പോവുകയും മോണയും പല്ലിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥി ക്യാൻസലസ് ബോൺ അത് ദ്രവിപ്പിച്ച് പോയി കഴിയുമ്പോൾ അത് അവിടെ ചില ചില അറകൾ, അതായത് ചില പോക്കറ്റ്സ് രൂപം കൊള്ളുകയും ഈ പോക്കറ്റിനുള്ളിൽ വീണ്ടും ബാക്ടീരിയയും പ്ലാക്കും കാൽക്കുലസും അടിഞ്ഞുകൂടുകയും മാത്രമല്ല മോണയിൽ നിന്നും ചില എൻഡോടോക്സിൻ എക്സോടോക്സിൻ എന്ന ചില ടോക്സിൻ വിഷപദാർത്ഥങ്ങൾ ബാക്ടീരിയ പുറപ്പെടുവിക്കുകയും അതിൽ നിന്ന് വീണ്ടും മോണരോഗം അതായത് കൂടുതൽ സങ്കീർണമാകുകയും അത് പെരിയോഡോണ്ടൈറ്റിസ് വിത്ത് പെരിയോഡോണ്ടൽ ആബ്സെസ് ഒരു മോണ പഴുപ്പിലേക്ക് പോകുന്ന രീതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ വഷളാവുകയാണ് ചെയ്യുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, കോൾ കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ സാർ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് എൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കട്ടെ, എന്താണ് പ്ലാക്ക് അല്ലെങ്കിൽ ടാറ്റാർ എന്നിവ, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതെങ്ങനെയാണ് മോണരോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയാമോ?
2: നമ്മുടെ വായിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ എന്തെങ്കിലും രോഗാവസ്ഥയിൽ നമുക്ക് പല്ല് നേരെ തേക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ പല്ലിലും മോണയ്ക്ക് ചുറ്റും നാവിലും പറ്റിപ്പിടിക്കുന്ന ലക്ഷക്കണക്കിന് ബാക്ടീരിയയുടെയും ആഹാരാവശിഷ്ടങ്ങളിൽ നിന്നും വരുന്ന ഒരുതരം ശ്ലേഷ്മത്തിൻ്റെയും വായിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ചില കോശങ്ങളുടെയും മറ്റു ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന ചില വിഷപദാർത്ഥങ്ങളുടെയും ഒരു കോളനി, ബാക്ടീരിയൽ കോളനിയാണ് ഈ പ്ലാക്ക് എന്ന് പറയുന്നത്. അത് ഉപാവജയ പ്രവർത്തനങ്ങളാൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെയധികം ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു കോളനിയാണ് ഇത്. ഈ പ്ലാക്ക് എന്ന് പറയുന്നതാണ് മോണരോഗത്തിനും പല്ലിൽ പോടുണ്ടാവുന്നതിനും കാരണമായിട്ടുള്ള വില്ലന്മാർ. ഇനി ടാറ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പെരിഡോണ്ടോളജി അല്ലെങ്കിൽ നമ്മുടെ ഡെന്റിസ്ട്രിയിൽ ടാറ്റാർ എന്ന ആ പദത്തിന് കാൽക്കുലസ് എന്നും പറയാറുണ്ട്. ഇതെന്ന് വെച്ചാൽ കാലങ്ങളോളം പല്ലിൻ്റെ പാർശ്വങ്ങളിലും പല്ലിൻ്റെ വേരും മോണയും ചേരുന്ന ഇടപ്രദേശങ്ങളിലും പല്ലുകൾക്കിടയിലുള്ള ഇൻ്റർഡെൻ്റൽ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കാലം ഒരു രണ്ട് മൂന്ന് നാല് അങ്ങനെ ദിവസങ്ങൾ കൂടിക്കൂടി ചിലപ്പോൾ ഒരാഴ്ചകളോളം വരുമ്പോൾ അത് ക്രമേണ കാൽസിഫൈ ചെയ്ത് കൂടുതൽ മിനറൽ കമ്പോണൻ്റ് അതിൽ വരികയും ആഡ് ചെയ്ത് അവസാനം അത് ടാറ്റാർ അഥവാ കാൽക്കുലസ് എന്ന പേരിൽ ഒരു കട്ടിയുള്ള സംയുക്തമായി മാറുകയും ചെയ്യുന്നു. ഇത് സാധാരണ ബ്രഷിങ് കൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർഡെൻ്റലായിട്ടുള്ള വേറെ ഏതെങ്കിലും ഡെൻ്റൽ ഫ്ലോസിങ് കൊണ്ട് നീക്കം ചെയ്യുക നമ്മളെക്കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഉടനെ തന്നെ ഒരു ദന്ത ചികിത്സകൻ്റെ ചികിത്സ തേടി അവരെ കൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ് അഥവാ സ്കെയിലിങ് ചെയ്യേണ്ടതാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി ഗോപകുമാർ ആണ് എന്റെ പേര്.
1: സംസാരിച്ചോളൂ, റേഡിയോ വോളിയം കുറച്ച് വെക്കണേ, സംസാരിച്ചോളൂ.
4: അപ്പൊ ഞാൻ 70 വയസ്സ് ആയ ഒരാളാണ്. ഹലോ,
2: കേക്കാം ഗോപകുമാർ.
4: എനിക്ക് എന്റെ അണപ്പല്ലുകൾ മുകളിലും താഴെയുള്ള അണപ്പല്ലുകൾ മൂന്നാല് പല്ലുകളെല്ലാം എടുത്തു കളഞ്ഞതാണ്. ഇപ്പൊ ചില പല്ലിന് ഈ മോണയ്ക്ക് ചെറിയ വീക്കം ഒക്കെ ഉണ്ടാവും. ഇതിന് മരുന്നൊന്നും ചെയ്തിട്ടില്ല. അത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മറ്റുള്ള പല്ലുകളും എടുത്തു കളയാൻ ഭയം, അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്.
2: ഗോപകുമാർ, ഇപ്പൊ ഏകദേശം താങ്കളുടെ വായിൽ ഏകദേശം എത്ര പല്ല് കാണും? എട്ട് പല്ലെടുത്തിട്ടുണ്ട്. ശരി, അപ്പൊ അതിൽ കുറഞ്ഞിട്ടുള്ള ബാക്കി എന്തായാലും ഒരു 10, 20, 24 പല്ലെങ്കിലും കാണുമല്ലോ.
4: തീർച്ചയായിട്ടും.
2: അപ്പോ താങ്കൾക്ക് ഡയബറ്റീസ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ?
4: ഡയബറ്റീസ് ഉണ്ട്.
2: എത്ര വർഷമായിട്ടുണ്ട്? തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രോബ്ലം നമ്മുടെ മോണരോഗം അഥവാ പെരിയോഡോണ്ടൈറ്റിസുമായിട്ട് വളരെയധികം ഇവ തമ്മിൽ വളരെയധികം ഒരു കൂടിച്ചേർന്നൊരു ബന്ധമുള്ളൊരു അസുഖമാണ്. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ താങ്കൾക്ക് ഒരു പക്ഷേ ചിലപ്പം നല്ല രീതിയിലാണ് പോയിരുന്നതെങ്കിൽ എല്ലാ പല്ലുകളും കാണേണ്ടത് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഡയബറ്റീസ് ഉള്ള രോഗികളിൽ അവരുടെ ഉമ്മിനീരിൽ ഷുഗർ അതായത് പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. ഈ കൂടുതലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ പറഞ്ഞോളൂ
4: പറഞ്ഞോട്ടെ, ഈ ഡയബറ്റീസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് എന്റെ മറ്റു പല്ലുകൾ എടുക്കേണ്ടത് വന്നിട്ടുള്ളത്.
2: യെസ്, അപ്പം വളരെ മുമ്പെയാണ് പോയത്. എന്നാലും പോയ സ്ഥലത്ത് താങ്കൾ പല്ല് വെക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. എന്തെന്നാൽ പല്ലുകൾ കുറേ ഭാഗത്ത് പല്ലുകൾ പോയിരിക്കുകയും ബാക്കിയുള്ള പല്ലുകൾ തിങ്ങി ഞെരിങ്ങി നല്ല ഒരു ടൈറ്റായിട്ട് തന്നെ ഡെൻ്റൽ ആർച്ചിൽ നിൽക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഫർദർ ഡാമേജ് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല ഡയബറ്റിക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് പോകും തോറും താങ്കളുടെ പല്ലുകൾക്ക് ചുറ്റുമുള്ള തരുണാസ്ഥി ഏകദേശം ദ്രവിച്ചു പോവുകയും അതിൻ്റെ ഇടയിൽ വീണ്ടും പോക്കറ്റ് ഫോം ഫോക്കറ്റ് വന്നുകഴിഞ്ഞാൽ അതിന് അറകൾ ഫോം ചെയ്യാനും അതിനുള്ളിൽ ബാക്ടീരിയൽ കളക്ഷനും ഈ നേരത്തെ പറഞ്ഞ പ്ലാക്ക് എന്ന് പറയുന്ന ആ വില്ലനായ ആ ബാക്ടീരിയകളുടെ ഒരു കോളനി വീണ്ടും വീണ്ടും ഉണ്ടാവുകയും താങ്കളുടെ മോണരോഗം കൂടുതൽ സിവിയർ ആവുകയും പല്ലുകൾക്കിടയിലെ വിടവ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ പല്ലുകൾക്ക് സ്ഥാനഭ്രംശം വരുന്നുണ്ട്. തീർച്ചയായിട്ടും വെക്കാം. അത് വെക്കുന്നത് പലതരത്തിൽ ഏത് തരം സംഗീതം ഉപയോഗിച്ചായിട്ടാണ് ആ പല്ല് വെക്കുന്നതെന്നുള്ളത്. അത് വേണമെങ്കിൽ ഇളക്കി മാറ്റി കഴുകാവുന്ന റിമൂവബിൾ പാർഷ് ഡെഞ്ചർ ആവാം, അതല്ല ഫിക്സ് ചെയ്യുന്ന ഈ ഫിക്സഡ് പാർഷ് ഡെഞ്ചറോ, അല്ലെങ്കിൽ താങ്കൾക്ക് ആവശ്യത്തിനുള്ള ബോൺ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇംപ്ലാന്റ് ഡെഞ്ചർ ഉപയോഗിച്ചോ. നല്ല ഒരു എക്സ്പെർട്ടിനെ ശരി ശരി ശരി, കുഴപ്പമില്ല. താങ്കൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളത് ചെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇളക്കി മാറ്റി വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഡെഞ്ചർ തന്നെ മതിയാകും.
0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മോണരോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, മറ്റൊരു നമ്പർ 9495956321. ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9495656321, മറ്റൊരു നമ്പർ 9495956321.
1: നമുക്ക് പരിപാടി തുടരാം. മോണയിൽ നിന്ന് രക്തം വരുന്നത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഗംസ് എന്ന് പറയുന്നൊരു അവസ്ഥ സാധാരണമാണോ? അത് ഏത് സമയത്താണ് നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടത്?
2: ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെയും മോണയിൽ നിന്ന് രക്തസ്രാവം അതായത് ജിങ്കം ബ്ലീഡിംഗ് ഉണ്ടാവാറില്ല. മോണയിൽ നിന്നുള്ള ബ്ലീഡിങ് ചില ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില വ്യത്യാസ സമയങ്ങൾ, ഉദാഹരണത്തിന് പെൺകുട്ടികൾ ഋതുമതികളാകുന്ന ആ ഒരു സമയത്ത്, അതിനോടൊപ്പം സ്ത്രീകളുടെ ഗർഭാവസ്ഥയിൽ ഈ അപ്പോൾ രണ്ടുതരം ഫിസിയോളജിക്കലായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രജൻ എന്നീ ഹോർമോണുകളുടെ പ്രവർത്തനത്താൽ മോണയിൽ രക്തചംക്രമണത്തിൻ്റെ തോത് കൂടുകയും ഒരു താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഒരു സ്വാഭാവികമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതുതന്നെ ഈ ഗർഭിണികളായ ഭാവം സ്ത്രീകളിൽ അവർക്ക് മോണരോഗം വന്ന് അതിനകത്ത് മോണരോഗം പോലെ ജിഞ്ചിവൈറ്റിസ് തന്നെ വന്ന് ഒരു ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായാലും, ഒരു പക്ഷേ ഇതിന് 3 ട്രൈമസ്റ്റർ ഘട്ടങ്ങളുണ്ടല്ലോ, അതിൽ പ്രത്യേകിച്ചും 2-ാമത്തെ ട്രൈമസ്റ്റർ ഘട്ടത്തിലായിരിക്കും അവർക്ക് ഇതൊക്കെ മിക്കവാറും മോണയിൽ നിന്ന് ബ്ലീഡിങ് തുടങ്ങുന്നത്. അത് 3-ാമത്തെ ട്രൈമസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടത് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഹോർമോണൊക്കെ തന്നെ പ്രസവത്തിന് ശേഷം ശരിയാവുകയാണെങ്കിൽ 90% കേസുകളിലും പൂർവ്വസ്ഥിതിയിലായി മോണ മാറുകയാണ്. ഇതൊന്നും അല്ലാതെ തന്നെ മോണയിൽ നിന്നും സാധാരണ രീതിയിൽ രക്തം വരുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ പോലെ ജിഞ്ചിവൈറ്റിസ്. ജിഞ്ചിവൈറ്റിസിനകത്ത് മോണരോഗം, അതായത് ചെറിയൊരു സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ, ചെറുതായിട്ടുള്ളൊരു ചെറിയൊരു എന്തെങ്കിലും പല്ല് കുത്തുന്ന ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ അല്ലെങ്കിൽ നാക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴോ മോണയിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡ് ചെയ്യാം. അത് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയാണ്. രണ്ട്, പെരിഡോണ്ടൈറ്റിസ്. ഇതൊന്നും അല്ലാതെ ചില പോഷകങ്ങളടങ്ങിയ ഭക്ഷണമില്ലാതെയുള്ള ജീവിതം, അതായത് വളരെ കഷ്ടം. അതിൽ വിറ്റമിൻ സി, വിറ്റമിൻ കെ, വിറ്റമിൻ ഡി, ബി കോംപ്ലക്സ്, ഈ വിറ്റമിനുകളുടെ അഭാവത്തിലും മോണയിൽ നിന്ന് രക്തം വരാം. വൈറ്റമിൻ സി കുറവായി വരുന്ന സ്കർവി എന്നുള്ള ഒരു രോഗത്തിലും നമുക്ക് മോണയിൽ രക്തം വരുന്നതായി കാണാം. അങ്ങനെ സ്കർവി ഉണ്ടാകുമ്പോൾ സ്കോർബ്യൂട്ടിക് അൾസേഴ്സ് എന്ന പേരിൽ മോണയിൽ ചെറിയ കുഞ്ഞു വ്രണങ്ങൾ വരുന്നതും നമുക്ക് കാണാം. ചില മോണ വളർച്ചകളിലും മോണത്തടിപ്പുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ രക്തജന്യമായ ചില രോഗങ്ങൾ, അതായത് ഹീമോഫീലിയ, ത്രോംബോസൈറ്റോപീനി പർപ്യൂറ, പ്ലേറ്റ്ലെറ്റിന് തകരാറുള്ള ചില പ്രത്യേക അസുഖങ്ങൾ, അങ്ങനെ ഉള്ളതും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതായത് ശരീരത്തിലെ രക്തം കട്ടിപിടിക്കുന്ന 1 മുതൽ 13 വരെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടറിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിൻ്റെ അഭാവത്തിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാം. കൂടാതെ ശരീരത്തിലെ ചില പ്രത്യേക ഓർഗൻസ്, അതായത് കരൾ രോഗം വന്നവർക്കും കിഡ്നിയിൽ കരൾ രോഗം വന്നവരിൽ മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നത് സ്വാഭാവികം തന്നെയാണ്. അതുപോലെ ചില അർബുദങ്ങൾ, രക്താർബുദം, അതായത് ലുക്കീമിയ പോലുള്ള കണ്ടീഷനുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ബ്ലീഡിങ്ങാണ്, അതായത് മോണയിൽ നിന്ന് രക്തം വരുന്നത് സാധാരണമായ രീതിയിലാണോ അതല്ല രോഗ ഏതെങ്കിലും രോഗത്തിനോട് ചേർന്നുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ അവയെ വളരെ യുക്തിയുക്തമായ ചിന്തയോടുകൂടി ഒരു ഡെന്റൽ വിദഗ്ധനെ പരിശോധിച്ചിട്ട് വേണ്ട ചികിത്സകൾ എടുക്കേണ്ടതാണ്.
1: നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നത് നോക്കാം. ഹലോ ഹലോ
5: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
5: ലളിത, കൊല്ലത്തുനിന്ന്.
1: ആ, റേഡിയോയുടെ വോളിയം കുറച്ച് വെക്കണേ, എന്നിട്ട് ഡോക്ടറോട് സംസാരിച്ചോളൂ.
5: ഹലോ
2: ഹലോ,
5: നമസ്കാരം.
2: നമസ്കാരം
5: സാർ. ഒരു പല്ലിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ടാൽ അത് എത്ര വർഷം വരെ നമുക്കത് നീണ്ടിട്ടേക്കാൻ പറ്റും? മറ്റേ മോണയ്ക്കൊന്നും വിഷയങ്ങളില്ല, പല്ലിന് ഒന്നും വിഷയമില്ല, നമ്മൾ മോണയൊക്കെ തൊട്ട് നോക്കും, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ആ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ആ ക്യാപ്പ് ഇട്ടേക്കുന്നത് ദീർഘനാൾ അങ്ങനെ ഇട്ടേക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്.
2: വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പല്ലിന് ക്യാപ്പിടുകയാണ്. ഈ ക്യാപ്പിടുന്ന മെറ്റീരിയൽ, എനിക്ക് തോന്നുന്നത് ക്യാപ്പിടുന്ന മെറ്റീരിയലിന് വിവിധ തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റും പൾപ്പെക്ടമി എന്ന് പറയുന്ന റൂട്ട് കനാലിൻ്റെ അതുപോലുള്ളൊരു ചികിത്സയുടെ മേളിൽ അവർക്ക് താൽക്കാലികമായി അവർക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഒരു ക്രൗൺ, ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. എന്നാൽ വലിയവർക്കാകുമ്പോൾ ചില സെറാമിക് ക്യാപ്പുകളും അതിനോടൊപ്പം ചില ലോഹനിർമ്മിതമായ ഉൾഭാഗങ്ങളുള്ള സങ്കര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത തന്നെ സിർക്കോണിയ, പ്യുവർലി സിർക്കോണിയ മാത്രമുള്ള സെറാമിക് ക്രൗണുകൾ, അവയ്ക്ക് ഒരല്പ അംശം പോലും അതിൽ മെറ്റൽ അടങ്ങിയിട്ടില്ല. അത് ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൗണുകളും വളരെ വളരെ മുന്തിയതരം ക്രൗണുകളാണ്. അതപ്പോൾ ഇതിൻ്റെ ഈ ഏത് തരത്തിലുള്ള ക്രൗണുകൾ വെക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തത്, നമ്മൾ ഈ ക്രൗൺ വെച്ച പല്ലിനെ എങ്ങനെ മാത്രം നമ്മളെങ്ങനെ പരിപാലിക്കുന്നു, കൃത്യമായ രീതിയിലുള്ള മോണരോഗമോ അതല്ലെങ്കിൽ ഫർദർ കുഴപ്പങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെ കൊണ്ട് പരിചരിക്കാൻ കഴിയുമെങ്കിൽ, മോണാരോഗ്യം കാത്തുരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഈ പറയപ്പെടുന്ന പല്ലിൻ്റെ ക്രൗൺ എങ്ങനെ ചുരുങ്ങിയാലും ഇരുപത് 25 വർഷവും ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് നമുക്കത് സേവനം ചെയ്തേക്കാം.
1: സാറ്, നമ്മുടെ വായനാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മോണരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, എങ്ങനെ പരിഹരിക്കാമെന്ന് പറയാം?
2: മാഡം ചോദിച്ചത് ഇതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗമാണ്. നമ്മുടെ വികസിത രാജ്യങ്ങളായ പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും വായനാറ്റം എന്ന് പറയുന്ന അതിന് ഹാലിട്ടോസിസ് അഥവാ ഫെറ്റർ ഓറിസ് അല്ലെങ്കിൽ ഓറൽ മാലോർഡർ എന്ന പല പേരുകൾ അറിയപ്പെടുന്നു. ഇത് ചില ദമ്പതികൾ തമ്മിൽ വേർപിരിയുന്നതിന് അതായത് അവരുടെ ഡിവോഴ്സിൽ വരെ കലാശിക്കുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ വായനാറ്റത്തിൻ്റെ നമുക്ക് ആദ്യം എന്താണ് കാരണങ്ങളെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. പറയട്ടെ, ഒന്ന്, വായ്ക്കുള്ളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സോഴ്സ് ഉറവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വായനാറ്റം ഒന്ന്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാക്കിൻ്റെയോ കാൽക്കുലസിൻ്റെയോ അതായത് ടാർട്ടാറിൻ്റെയോ അതിപ്രസരവും വാ വൃത്തിയാക്കാതെ നാക്കിൻ്റെ മേളിൽ വലിയൊരു കോട്ടിങ്ങോടുകൂടി ദിവസങ്ങളോളം കഴിയുന്ന വായ ശുചിയായി വെക്കാത്ത നാക്ക് ശുചിയായി വെക്കാത്ത മോണ നേരവെ സംരക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്നും വരാം. അതാണ് ഏറ്റവും കോമണായി കാണുന്ന വായനാറ്റം. എന്നാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ നാസാരന്ധ്രങ്ങളും മൂക്കിലെ പോളിപ്പുകളും തൊണ്ടയിൽ നിന്നും ടോൺസിലിൻ്റെ പഴുപ്പുകൾ മധ്യകർണത്തിൽ പഴുപ്പ് വരിക ശ്വാസനാളത്തെ സംബന്ധിക്കുന്ന ചില രോഗങ്ങളായ ബ്രോങ്കൈറ്റിസ് ബ്രോങ്കിറ്റൈസിസ് അതുപോലെ ശ്വാസകോശങ്ങളെ അറയെ ബാധിക്കുന്ന ലങ് ആപ്സിസ് അതുപോലെ രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ലുക്കേമിയ പോലുള്ള രോഗങ്ങൾ പിടിപെടുമ്പോൾ രോഗിക്ക് ഒരു തരത്തിലും വായ വൃത്തിയാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മോണയിൽ നിന്ന് രക്തം വരാം. ഇതൊന്നും കൂടാതെ തന്നെ ചില കരൾ രോഗങ്ങളിലും വായ്ക്കകത്തുനിന്ന് ദൂഷിച്ച ഗന്ധം വരാം. പിന്നെ ഏറ്റവും കോമണായി കാണുന്നത് വാ വരണ്ടുണങ്ങുന്ന ചില സിറ്റുവേഷൻ, അതിന് സെറോസ്റ്റോമി അഥവാ നിർജ്ജലീകരണത്തിന് വായിന് ദുർഗന്ധം വരാം. ഇതിലും പ്രധാനം പ്രമേഹ രോഗികളിൽ വായിലൊരു പ്രത്യേക തരത്തിലുള്ള അസിറ്റോൺ ബ്രത്ത് നാം കണ്ടുവരുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പ്യൂട്രിഫൈ ചെയ്യുക അതായത് ദ്രവീകരിക്കുമ്പോൾ സൾഫർ കോമ്പൗണ്ടുകൾ പുറത്തേക്ക് വരികയും ഹൈഡ്രജൻ സൾഫൈഡ് അതുപോലെ തന്നെ മെർക്യാപ്റ്റൻ ഈ വിവിധ തരത്തിലുള്ള ഓരോന്നിന് ചിലതിന് വളരെയധികം ദ്രവിച്ച് ഐ മീൻ ചീഞ്ഞ മുട്ടയുടെ ഗന്ധവും ചിലതിന് മത്സ്യഗന്ധവും വരാറുണ്ട്. വളരെ ഗുരുതരമായ സിറോസിസ് എന്ന കരൾ രോഗത്തിൻ്റെ അവസാന സ്റ്റേജുകളിൽ ഫെറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന പേരിൽ ഒരുതരം ചത്ത എലി ചീയുമ്പോഴുള്ള ദുർഗന്ധം വരെ വരുന്നുണ്ട്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
6: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
6: എന്റെ പേര് നഷീർ എന്നാണ്.
1: എവിടെ നിന്നാണ്? സൈമൺ മോറിസൺ നമ്മോട് കൂടെ ഉണ്ട്, സംസാരിച്ചോളൂ.
2: പറഞ്ഞോളൂ നസീർ.
6: നമസ്കാരം സാർ,
2: സ്വാഗതം.
6: സാർ, രണ്ടു വർഷത്തിന് മുന്നോട്ട് വരും എന്റെ മേവായില് ഉണ്ണാക്കിന് മുകളിലായിട്ട് ചെറിയ പൊള്ളല് പോലെ വരും. അത് എപ്പോഴുണ്ട്? വല്ലപ്പോഴും ഒക്കെ ചില ആഹാരങ്ങളെ കഴിക്കുന്നു. അതെന്തുകൊണ്ടാണ്?
2: അണ്ണാക്കിൻ്റെ ഭാഗത്തായിട്ട് അതായത് മുകളിൽ മുകൾ താടിയിൽ അണ്ണാക്കിൻ്റെ ഭാഗത്തായിട്ട് ചേരുന്ന ഭാഗത്ത് ചെറിയ പൊക്കൽ പോലെ വരും അല്ലേ?
6: അത് ചിക്കൻ കറി സാമ്പാർ കറി അങ്ങനെയൊക്കെയുള്ള കറികൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ വരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതങ്ങ് മാറും. പക്ഷെ അത് സ്ഥിരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നത്. പിന്നെ താഴത്തെ ചായ ഭാഗത്തുള്ള ചുണ്ടിലും ഉണ്ട് അങ്ങനെ.
2: പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾക്ക് ചില പ്രത്യേക കറികളിൽ നിന്നും കറികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു രീതി എന്ന് പറഞ്ഞു, അതിൽ തന്നെ അതുണ്ട്. അതായത് ശരീരത്തിലെ ത്വക്ക് എങ്ങനെ ചില പുറമേയുള്ള വസ്തുക്കൾ ഫോറിൻ ബോഡീസിനോട് പ്രതികരിക്കുമോ അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിൽ നമ്മുടെ വായ്ക്കുള്ളിലുള്ള സുതാര്യമായ പാട ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ പ്രതികരിക്കും. നമുക്ക് ആ ഭാഗങ്ങളിൽ ചിലപ്പോൾ ഉള്ള ചില സലൈവറി ഗ്ലാൻഡുകൾ, ഇൻട്രാ ഓറൽ മൈനർ സലൈവറി ഗ്ലാൻഡ്, വായ്ക്കുള്ളിൽ ഉമിനീര് പുറപ്പെടുവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളും അവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള കോശങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പറയപ്പെടുന്ന പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഒരു ഒരു ഹൈപ്പർ ആക്റ്റീവ് ഒരു അതിൻ്റെ ഒരു ഒരു ഒരു വർദ്ധിച്ച ഒരു പ്രതികരണ ശേഷിയുടെ ഭാഗമായിട്ട് മാത്രം അത് കണ്ടാൽ മതി. അത് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പരിശോധിപ്പിക്കുകയും യെസ് അതെങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പൊക്കൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ കാണിക്കണം. പിന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും താങ്കൾക്ക് മറ്റ് ഒരു അസുഖങ്ങളില്ലെന്ന് തീർച്ചപ്പെടുത്തണം. താങ്കൾക്ക് പുകവലിയുണ്ടോ?
6: പുകവലിയുണ്ട്, മറ്റ് അസുഖങ്ങളുണ്ട്.
2: മറ്റ് അസുഖങ്ങളുണ്ട്. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയുമോ?
6: ബിപി, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ്.
2: അപ്പം ഇതിനൊക്കെ തന്നെ വിവിധ തലങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള മരുന്നുകൾ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് കണിശമായും പറയാനുള്ളത്, മാസത്തിൽ ഐ മീൻ ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചുരുങ്ങിയത് 6 മാസത്തിലൊരിക്കലെങ്കിലും താങ്കൾ ഒരു വിദഗ്ധ ദന്ത പരിശോധന കൂടി ചെയ്യേണ്ടതാണ്. അതിനുള്ള സൗകര്യം നമ്മുടെ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളിലും ഗവൺമെൻറ് അധീനതയിലുള്ള നമ്മുടെ വലിയ വലിയ ആശുപത്രികളിലും ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നേരത്തെ പുകവലിയെ കുറിച്ച് തിരക്കിയായിരുന്നല്ലോ ഒരു ശ്രോതാവിനോട്. അപ്പോൾ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എങ്ങനെയാണ് മോണകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്ന് പറയാമോ?
2: നമ്മുടെ പുകവലി എന്ന് പറയുമ്പോൾ പുക, ബീഡി, സിഗരറ്റ്, ചുരുട്ട്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഹുക്ക, പൈപ്പ് വലി, അങ്ങനെ വിവിധ തരത്തിൽ ഈ പുകയിലെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചും അതിനെ സംസ്കരിച്ചെടുത്തും ഒക്കെ തന്നെ കത്തിക്കുകയാണ്. ഈ പുക വരുമ്പോൾ പുകയിലയിൽ തന്നെ അത് കത്തി അമരുമ്പോൾ ഏതാണ്ട് 600-ൽ പരം പോയിസണസായിട്ടുള്ള, അതും ക്യാൻസർ പുറപ്പെടുവിക്കാനുള്ള ചാൻസുകളുള്ള കാർസിനോജൻസ് പുറപ്പെടുവിക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ പുകവലിക്കാരനായിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ വായുടെ എല്ലാ പ്രദേശങ്ങളും, പ്രത്യേകിച്ചും മോണയുടെ ഭാഗം, അതിന് ഒരു പ്രത്യേക തരത്തിൽ കട്ടി ഉള്ളതാവുകയും രക്തക്കുഴലുകൾ, വളരെ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ ക്രമേണ അടഞ്ഞു പോവുകയും പുകവലിക്കാരകർക്ക് ആദ്യ ഘട്ടങ്ങളിൽ അവരുടെ മോണയിൽ നിന്ന് രക്തം വരികയില്ല. എന്താ

0: പുക ചവയ്ക്കുന്നവരിലും ഇതിനോട് അടക്കയോടും ചുണ്ണാമ്പും വേറ്റരയും ചേർത്തുള്ള ചവയ്ക്കുന്നതിനകത്തും നമുക്ക് എന്തൊക്കെയാണ്? ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന, പുകവലിക്കാരിൽ കൂടുതലായും ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു രോഗവും, പുകയിലെയും അടക്കയും ചേർത്ത് ചവയ്ക്കുന്നവർക്ക് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരു രോഗവും, അതുപോലുള്ള ഈ ഏതാണ്ട് വായിൽ നിന്നും പുറപ്പെടുന്ന വദനാർബുദത്തിൻ്റെ മുന്നോടിയായി വരുന്ന പല അസുഖങ്ങളും ഇതിൽ നിന്നും വരാം.
1: സാർ, നമുക്ക് അടുത്തൊരു കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, നമസ്കാരം, ആരാണ്?
2: മാഡം, ഞാൻ ഇത് അർക്കന്നൂരിൽ നിന്ന് ശ്രീകല
1: സംസാരിച്ചു.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം ശ്രീകല.
2: എനിക്ക് മോണ വീക്കവും മോണ പരിപ്പാണ് ഡോക്ടറെ. അത് ആശുപത്രി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടർ പ്രമേഹം ഉണ്ടോന്ന് ചോദിക്കും, അതുകൊണ്ടാന്ന് പറയാം. അവര് അല്ലാതെ ഒരു പരിശോധനയിലൂടെ അങ്ങനെ ഒന്നും പറയാറില്ല. ആ വേദനയ്ക്കുള്ള ഗുളിയെ എന്തെങ്കിലും തന്ന് വിടത്തേയുള്ളൂ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എപ്പോഴും ഈ തരിപ്പ് മോണയ്ക്ക് ഇങ്ങനെ വീക്കം ഉണ്ടാവുന്നതെന്ന്
0: പറയാറില്ല.
2: ശ്രീകല,
0: സ്ത്രീകളിലേക്ക് ഈ മോണ തടിപ്പ്, മോണ തരിപ്പുണ്ട്, അതിനോടൊപ്പം തന്നെ മോണ വീക്കമുണ്ട് അല്ലേ? ഈ രണ്ട് കാര്യങ്ങളല്ലേ
2: വീക്കമുണ്ട്.
0: അവര് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിപ്പോ താങ്കൾക്ക് എത്ര വയസ്സുണ്ട്?
2: 54 വയസ്സ്.
0: 54 വയസ്സുള്ള ഒരു സ്ത്രീ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഡയബറ്റീസ് കൂടി ഉണ്ടോ എന്നൊരു ചോദ്യം അവർ എല്ലാ ഡോക്ടർമാരും ചോദിക്കും. കാര്യം ഈ ഡയബറ്റീസും ഈ പറയപ്പെടുന്ന മോണരോഗമായിട്ട് വളരെയധികം ആഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അത് താങ്കൾ പറഞ്ഞതൊരു പോയിന്റാണ്. എന്ത് തരം, നമ്മൾ നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ചില സൈൻസ് ഉണ്ട്, അത് മാത്രമല്ല പേഷ്യന്റ് പറയുന്നത് അവരുടെ സിംറ്റംസ് ആണ്. ഈ രണ്ട് സംഭവങ്ങളും കൂടെ സമ്മേളിച്ച് നമ്മുടെ ക്ലിനിഷ്യൻ നോക്കുന്ന ഡോക്ടറിന്റെ കണ്ണിൽ മാത്രമല്ല, നമുക്ക് പരിശോധിക്കാനുള്ള മൗത്ത് മിററും പ്രോബും മറ്റുള്ള ഉപയോഗം നമുക്ക് ഉപകരണങ്ങളും ഉണ്ട്. അവ ഉപയോഗിച്ച് താങ്കളുടെ മോണത്തടിപ്പിന് അത് പോക്കറ്റാണോ, അതല്ല ആ തടിപ്പ് ഏതെങ്കിലും മാംസ വളർച്ചയാണോ, ഈ മോണത്തടിപ്പിൽ നിന്നും രക്തം വരുന്നുണ്ടോ, അതല്ലാതെ തന്നെ ദുഷിച്ച ഗന്ധമുണ്ടോ, ഭക്ഷണങ്ങൾ കയറിയിരുന്നത് കൊണ്ട് താൽക്കാലികമായി ഉണ്ടായ ഒരു ചെറിയൊരു ഒരു സൂഡോ പോക്കറ്റ് മാത്രമാണോ, അങ്ങനെ എന്ത് തരത്തിലുള്ള മോണ വീക്കമാണെന്ന് അത് കണ്ടെത്തണം. അത് ഏതൊരു ഡെന്റൽ സർജൻ്റെയും ശരിക്കും അവരുടെ കടമ തന്നെയാണ്. താങ്കളുടെ സ്ഥലം ഏത് ഭാഗമാണെന്നാണ് പറഞ്ഞത്? അല്ല, അത് മേലെ മോണയിലാണ് ചോദിക്കുന്നത്. താങ്കളുടെ സ്ഥലം എവിടാണ്
1: താമസിക്കുന്നത്?
2: കൊല്ലം ജില്ല അർക്കന്നൂർ. കൊല്ലം ജില്ലയിലെ അർക്കന്നൂർ എന്നാണ്
0: വിളിക്കുന്നത്. അർക്കന്നൂർ എന്ന് പറയുമ്പോഴേക്കും അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വലിയ ആശുപത്രി ഏതാണ്? അഞ്ചൽ അല്ലാതെ, അഞ്ചൽ അല്ലാതെ ഗവൺമെന്റ് ആശുപത്രി ഏതുണ്ട്?
2: ഗവൺമെന്റ് ആശുപത്രി പിന്നെ കൊല്ലത്ത് പുനലൂരുണ്ട്.
0: പുനലൂരുണ്ട്. പുനലൂർ ഒരു വളരെ നല്ല ആശുപത്രിയാണ്. അവിടെ താങ്കൾക്കൊന്ന് കാണിക്കാമെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഗവൺമെന്റ് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള മോണയുടെ തടിപ്പ് മേൽവായിൽ ഇത്രത്തോളമാണെന്നും അത് ഏത് തരത്തിലുള്ളതാണെന്നും നമുക്കൊന്നാമത് രോഗനിർണയം രോഗത്തിനെ ചികിത്സിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് റിക്കറന്റ് ആയിട്ട് തന്നെ തരിപ്പ് വരുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, താൽക്കാലികമായിട്ടുള്ള രീതിയിൽ ആശ്വാസത്തിന് മാത്രം താങ്കൾക്ക് തരിപ്പ് കുറയുന്നതിന് ആവശ്യമായിട്ടുള്ള ചില പ്രത്യേക മരുന്നടങ്ങിയ ചില സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്ന ചില പ്രത്യേക പേസ്റ്റുകൾ ഉപയോഗിക്കാം. എങ്കിലും ഒരു കൃത്യമായ ഒരു രോഗനിർണയം നടത്തുന്നതിന് ഒന്നുകിൽ ഈ പറഞ്ഞ അടുത്തുള്ള പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിലോ അതല്ലെങ്കിൽ ഒരു പീരിയോഡോണ്ടിസ്റ്റ് മോണയുടെ വിദഗ്ധനെയോ കണ്ട് ചികിത്സ എടുക്കുന്നത് നന്നായിരിക്കും.
1: സാർ, ഈ ഫ്ലോസിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. അപ്പൊ അത് മോണകളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് സാറ് പറഞ്ഞു. അത് ദിവസവും ചെയ്യണോ പിന്നെ ഒരു സംശയം കൂടെ ഉള്ളത്, ചില ആൾക്കാർ എന്ത് ഫുഡ് കഴിച്ചാലും കൂർത്ത വസ്തുക്കൾ ഇട്ടിട്ട് പല്ലിൻ്റെ ഇട ഇങ്ങനെ കുത്തുന്നുണ്ട്, കുത്തി കുത്തി അതിൽ നിന്ന് രക്തം വരെ വരുന്നത് പ്രവണതയും കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിനിടയിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കും. ഇപ്പോൾ ഫ്ലോസിങ് എത്ര തവണ ചെയ്യണം, അതുപോലെ ഈ ടൂത്ത് പിക്ക് പോലുള്ള സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതും.

0: എത്രത്തോളം ദോഷകരമാണ്?
1: നമ്മൾ ജനിച്ച് 6 മാസം മുതൽ 2.5 വരെ നമ്മുടെ വായിൽ പാൽപ്പല്ലുകൾ വരും, ക്ഷീരദന്തങ്ങൾ. അതിന് ശേഷം നമുക്ക് ക്രമേണ നമുക്ക് 6 വയസ്സ് മുതൽ നമുക്ക് ആദ്യത്തെ ഇൻസൈസർ പല്ലും ഉളിപ്പല്ലും അണപ്പല്ലും ഒക്കെ വന്നു തുടങ്ങും. അപ്പോൾ കുഞ്ഞുങ്ങൾ, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ മോണയുടെയും ഈ പറയപ്പെടുന്ന ഭക്ഷണ സാംശങ്ങളും മറ്റും കയറിയിരിക്കുന്നത് ഒരു ചെറിയ പ്രയാസമുണ്ടാകുന്ന ഒരു സമ്മിശ്ര ദന്താവസ്ഥ, ഒരു മിക്സഡ് ഡെൻഡിഷൻ സ്റ്റേജിലാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രോബ്ലം ആയിരിക്കും. അതത് വന്ന് അത് ഈ പറഞ്ഞ പോലെ അവർക്കും ചെറിയ രീതിയിൽ ഫ്ലോസിങ് ഒരു നേരം മാത്രം, അതും രാത്രി ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം എവിടെയെങ്കിലും ഫുഡ് ലോഡ്ജിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദന്ത പരിശോധന കാണിക്കുകയും നമുക്കതിട്ട് അതിൻ്റെ കറക്റ്റ് ചികിത്സ എടുക്കുകയും ചെയ്യാം. പക്ഷേ മനുഷ്യരായ നമുക്കെല്ലാം വയസ്സേറുന്തോറും ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ ചില സംഭവങ്ങൾ വന്നുപെടുന്നുണ്ട്. മോണയുടെ ഇടയിലുള്ള പെരിയോഡോണ്ടൽ സ്പേസ്, പല്ലുകൾക്കിടയിലുള്ള ഇൻ്റർഡെൻ്റൽ സ്പേസ്, അതുപോലുള്ള സ്ഥലങ്ങളിൽ മോണയുടെ ഇടയിലുള്ള വിടവിലൂടെയും ഈ ആഹാര സാധനങ്ങളും നാരുകളും മാംസ്യ മത്സ്യാദികൾ അവരുടെ അവശിഷ്ടങ്ങളും ഇൻവിഞ്ച് ചെയ്ത്, അതായത് ഇടിച്ച് കയറാറുണ്ട് ചവയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഫുഡ് ഇമ്പിഞ്ച്മെൻറ്റ്, ഫുഡ് ലോഡ്ജിങ്, ഫുഡ് ഇമ്പാക്ഷൻ, ഇത് മൂന്നും വ്യത്യസ്ത രീതിയിലുള്ള ആഹാരത്തിൻ്റെ വന്ന് തറയ്ക്കുന്ന, ശക്തിയായി വന്ന് തറഞ്ഞു കയറുന്ന ചില രീതികളാണ്. ഇവ സാധാരണ രീതിയിലുള്ള ടൂത്ത് ബ്രഷും അതിനോടൊപ്പമുള്ള നമ്മൾ ഈ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദിവസം 2 നേരം നല്ല രീതിയിലുള്ള ബ്രഷിങ്ങും, അത് 45 ഡിഗ്രി ആംഗുലേഷനിൽ തന്നെ നാരുകളെ പല്ലിൻ്റെ ക്രൗണിന് ചേർത്ത് പിടിച്ചിട്ട് തേക്കുകയും അതിനോടൊപ്പം രാത്രിയിൽ മാത്രം 1 നേരം ഡെൻ്റൽ ഫ്ലോസിങ് ചെയ്യുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതായിരിക്കും.
0: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഗുഡ്
1: മോർണിംഗ്
0: ഡോക്ടറോട് ചോദിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ഹരിപ്പാടി മായയാണ്.
0: സംസാരിച്ചോ.
2: എനിക്ക് 74 ഇയേഴ്സ് ആണ്. എനിക്ക് 2003 പിന്നെ ഒരു സമോസ കഴിച്ചപ്പോഴത്തേക്ക് അതിലൊരു കല്ലുണ്ടായിരുന്നു, അത് കടിച്ചിട്ട് പല്ലിന്റെ ഒരു ഭാഗം അടന്നു പോയി. താഴത്തെ പല്ലിന്റെ അമ്മോണയുടെ മൂന്നാമത്തെ പല്ല് അതിന്റെ കുറച്ച് ഭാഗം അടന്നു പോയി. എന്നിട്ട് പിന്നെ ഈ പുളിപ്പും അതും ഇതൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ടും ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കാണിച്ചത്. അപ്പോഴത്തേക്ക് ഡോക്ടർ പറയാം, അപ്പൊ മുകളിലത്തെ പല്ലിനും കേടുണ്ടെന്ന് പറഞ്ഞ്, 2-ാമത്തെ പല്ലിന് ആണ് പല്ലിന് കേടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത് ഒരു ചെറിയൊരു പൊട്ട് പോലെ ഒരു കറുപ്പ് പാടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. അപ്പൊ ഇടത് ഇതിന്റെ മോണയുടെ 2-ാമത്തെ 3-ാമത്തെ പല്ലാണ് കുറച്ച് അടന്നു പോയത്. അപ്പൊ അതിന് ആദ്യം പിന്നെ ഇത് അടച്ചായിരുന്നു, പിന്നെ പോയിട്ട് പിന്നെ അടച്ചൊന്നുമില്ല. ഇപ്പൊ ഒരു ചെറിയ കളർ വ്യത്യാസം തോന്നുന്നുണ്ട് അതിന്. അപ്പൊ അന്ന് മുതൽ വലതുവശത്തെ ഇത് വെച്ചാണ് ചവയ്ക്കുന്നത് ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നത്.
1: ഇത് ഇത് ഭാഗികമായിട്ട് അടന്നു പോയി എന്ന് പറയുന്നത് താഴത്താണേലെ അണപ്പല്ലാണോ അതോ മുൻവരിയിൽ നിന്ന് 3-ാമത്തെയാണോ?
2: 3-ാമത്തെ അണപ്പൽ മോളിൽ നിന്ന് താഴത്ത് 3-ാമത്തെ അണപ്പൽ താഴത്തെ ഇതില അതിലായിരുന്നു കുറച്ച് അടന്നു പോയത് ഒരല്പം. മറ്റതിന് കുഴപ്പമൊന്നും ഇല്ലാതെ, പക്ഷെ ഡോക്ടർ പറഞ്ഞ് അതിനൊരു ചെറിയ പൊട്ടുപോലെ ഒരു കറുത്ത പാടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത്, അതിനുമുമ്പ് എനിക്ക് പല്ലൊന്നും അങ്ങനെ എടുപ്പിച്ചിട്ടില്ല.
1: പിന്നെ ഇപ്പോ ഈ അടന്ന് കുറച്ച് ഭാഗികമായി അടന്നു പോയ പല്ലിന്റെ പല്ലുകൊണ്ട് തന്നെയാണോ ആ സൈഡ് ചവയ്ക്കുന്നത് ഇപ്പോഴും?
2: എന്തോ അല്ല, ആ വർഷം ഇടതുവശം കൊണ്ട് ഇപ്പൊ ചവയ്ക്കാറേയില്ല.
1: അപ്പം ആ ഇടതുവശത്തെ ആ പല്ലിന് ഒന്ന് കാണിക്കുന്നത്, ഏതെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധന ആ പല്ലിനെ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. അതിന് പല്ലിന് നിറഭേദമോ അല്ലെങ്കിൽ പുളിപ്പോ ചെറിയ വേദനയോ എങ്ങാനോ ഉണ്ടെങ്കിൽ പല്ലിൻ്റെ ഈ പറയപ്പെടുന്ന അടന്നുപോയ ഭാഗം ഇനാമലാണോ ഡെൻറ്റീനാണോ, അതല്ല ഇനാമലും ഡെൻറ്റീനും കഴിഞ്ഞ് ഡെൻ്റൽ പൾപ്പിലേക്ക് തന്നെ രോഗം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നിലവാരമനുസരിച്ചുള്ള ചികിത്സ എടുക്കുന്നത് ഉത്തമമായിരിക്കും.
2: പിന്നെ ഡോക്ടർ ഒന്ന് പറയട്ടെ, വലതുവശത്ത് എനിക്ക് പിന്നെ മുകളിലൊക്കെ പല്ലിനൊരു ചെറിയൊരു ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നാറുണ്ട്. വേദനയും കുളിപ്പൊന്നല്ല എന്തോ പോലെ എനിക്ക് തോന്നി. ഇടതുവശത്തിന് പക്ഷെ പ്രശ്നമില്ല, വലതുവശമായിട്ട് അവിടെ പല്ല് പോയതൊന്നുമല്ല.
1: ഇത് ഇന്നൊരു നമ്മുടെ ഒരു ഗം ഹെൽത്ത് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മളെ പല്ലുകൾക്ക് ചുറ്റുമുള്ള ആവരണ കലകൾ, നമ്മുടെ മോണ, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തായാലും അടുത്തുള്ള ഏറ്റവും നല്ല ഒരു ദന്ത ചികിത്സകനെ സമീപിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ്, അതായത് ഒരു സ്കെയിലിങ് താങ്കൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ആദ്യം അത് ചെയ്യുക എന്ന് പറയുന്നത് പല്ലുകൾക്ക് ഒരു പല്ലിനല്ല, പല്ലിന് ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളിലുള്ള കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാക്കും കാൽക്കുലസും മറ്റുള്ള വേണ്ടാത്ത വസ്തുക്കളും നിർമ്മാർജ്ജനം ചെയ്ത് വളരെ വ്യക്തി ശുചിത്വമുള്ള ഒരു വാ മെയിൻറ്റെയിൻ ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ.
2: ഈ ഒന്നര വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പിന്നെ ഒരു പിന്നെ ഇവിടെ ക്ലിനിക്കിൽ പോയി ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തായിരുന്നു പല്ല്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പല്ല് എടുത്താന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ വിടവ് കാണുന്നുണ്ട്. ക്ലീനിങ് ഇതിനു മുൻപ് ചെയ്തിട്ടില്ലാത്ത കാരണം ഈ പിന്നെ മുകളിലത്തെ വശത്ത് ഭയങ്കര നീറ്റൽ പോലൊക്കെ തോന്നിയായിരുന്നു, എന്തോ ഒരു ഭയങ്കര വെപ്രാളമൊക്കെ തോന്നി. അപ്പൊ ഈ പല്ലില്ലാത്തതിനാണ് പിന്നീടാണ് അറിഞ്ഞത് ആവശ്യത്ത്.
1: പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ചെറിയ, അതായത് പല്ലിലെ കാൽക്കുലസ്, അതായത് ഈ ടാർട്ടാറ്, പ്ലാക്കൊക്കെ പോയി കഴിയുമ്പോൾ പല്ലിൻ്റെ ഇടയിലെ സ്വാഭാവികമായി ചില വിടവ് വന്ന് നമുക്കൊരു സംശയം വന്നേക്കാം. കാലക്രമേണ അത് ഏകദേശം അത് കഴിഞ്ഞ് സുഖമാകുമ്പോൾ മിക്കവാറും നാം അതുമായിട്ട് പൊരുത്തപ്പെടാറാണ് പതിവ്. എങ്കിലും 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും പല്ല് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഒരു ഡോക്ടറിനെ സമീപിച്ച് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടും ഉത്തമം തന്നെ.
0: വിളിച്ചതിന് നന്ദി സാറ്. ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്ന പ്രവണത ആൾക്കാർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മോണയിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കുമോ, അത് നല്ലതാണോ ചീത്തയാണോ?
1: നമ്മുടെ ഗൃഹവൈദ്യങ്ങളിൽപ്പെട്ട ഏറ്റവും എവിടെയും ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഇതാണ് ഉപ്പുവെള്ളം. ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുക. ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, ഒന്ന്, അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, അതായത് അണുനശീകരണ ആ ഒരു ഇത് പ്രക്രിയയാണ് ഈ ഉപ്പുവെള്ളം വായിൽ കൊള്ളുമ്പോൾ നടക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പ്രാക്ടീസിൽ വായിൽ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങളോ പ്രത്യക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ പല്ലെടുക്കുന്നതുമായിട്ടോ മോണയിൽ സർജറി ചെയ്തതുമായിട്ടോ ഒരു ചെറിയ സർജിക്കലായിട്ടുള്ള ഒരു ഒരു ഒരു മുറിവ് അടഞ്ഞു വരാൻ താമസം വരികയാണെങ്കിലോ ചെറിയ ചൂടുവെള്ളം വായിൽ 2-3 മിനിറ്റ് നന്നായി നിർത്തി ഗാർഗിൾ ചെയ്ത് കളയുന്നത്, തൊണ്ട വരെ ഗാർഗിൾ ചെയ്ത് കളയുന്നത് ഈ മുറിവ് ഉണക്കുന്നതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട്. പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വളരെ കുറുകിയ ഉപ്പുരസം ഉപയോഗിച്ച് വാ കഴുകുമ്പോൾ അവർ ഏതെങ്കിലും വളരെയധികം രക്താതി സമ്മർദ്ദത്തിന് ഗുളിക കഴിക്കുകയും അതനുസരിച്ചുള്ള ഹൃദ്രോഗികളാണെങ്കിൽ മാത്രം ഉപ്പിന്റെ അളവ് ലേശം കുറച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും.
0: അപ്പോ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് സ്ഥലം
3: പറയാം.
0: എന്റെ പേര് ബാലസുബ്രഹ്മണ്യം. നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന്
3: ചോദിച്ചോളൂ. സംസാരിച്ചോളാം. എനിക്ക് 1 മാസത്തിന് മുമ്പ് വായിക്കത്ത് ചായ കുടിക്കുമ്പോൾ കുടിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വീടിനടുത്തുള്ള സർക്കാർ താലൂക്ക് ആശുപത്രി പോകൊണ്ട് കാണിച്ചിട്ട് അവര് എക്സ്റേ എടുക്കാൻ പറഞ്ഞു, എടുത്തിട്ട് പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ കാർഡിയോളജിസ്റ്റിനടുത്ത് കൺസൾട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ചെറിയ നെഞ്ചിരിപ്പുണ്ട് കോവിഡിന് ശേഷം. അപ്പൊ അത് എക്കോ 1.4 എന്നൊരു ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ ടെൻസാട്ടൻ 20 പ്രശ്നം കഴിക്കുന്നുണ്ട്. പിന്നെ ECOS-A1 എന്നുള്ളത് ഈ സ്ട്രോക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക്. ഗുരുതരമൊന്നും ആയില്ല, അതിന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറെ പറഞ്ഞപ്പോ ആ താലൂക്ക് ആശുപത്രി ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേറെ ജില്ലാ ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ന്യൂറോ ഫിസിസ്റ്റിന്റെ കാർഡിയോളജിസ്റ്റ് കൺസൾട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് ജില്ലാ ആശുപത്രി പോയി എങ്ങനെ സംസാരിച്ചത് ആ ഡോക്ടർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ചെന്നപ്പോ ആ ഡോക്ടർ പറഞ്ഞ വാക്ക് മാറി, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു സംസാരമൊക്കെ ഉണ്ടായി അവിടെ വെച്ച്. അവസാനം എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ PPGS എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് പ്രാവശ്യം ആദ്യം പറഞ്ഞു എന്നോട് 200 താഴെ വന്ന വരാനാണ് പറഞ്ഞത്. 200 താഴെ വന്ന വരൻ ചെന്നപ്പോഴാണ് ഈ സംസാരം ആയതുകൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞ അത് നിങ്ങൾക്ക് SPS വേണം, PPPS വേണമെന്ന് പറഞ്ഞു. ഇന്നലെ ചെന്ന് FPS എടുത്തു. FPS എനിക്ക് 111 റേഞ്ച് എന്ന് പറയുന്നത് 74-106, PPPS എന്ന് പറഞ്ഞത് എനിക്ക് 199. ഞാൻ നാളെ അടുത്ത ആഴ്ച പോയി കഴിഞ്ഞാൽ എനിക്ക് പല്ലെടുക്കും, എക്സ്ട്രാക്ട് ചെയ്യുമോ?
1: ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾ ഗുരുതരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ, അതായത് ഹൃദയ സംബന്ധമായും അധികരിച്ച രക്താതി സമ്മർദ്ദത്തിനും ബാക്കിയുള്ള രോഗങ്ങൾക്കും തമ്മിൽ ഒരുപാട് ഗുളികകൾ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ എളുപ്പമാർഗം പറഞ്ഞു. താങ്കളുടെ സ്ഥലം, എക്സാക്ട് സ്ഥലം ഒന്ന് പറയുമോ? ഞാനിപ്പം മറുപടി പറഞ്ഞു.
3: കല്ലിയൂർ
1: തിരുവനന്തപുരം ജില്ലയാണോ? ശരി, താങ്കളുടെ കയ്യിലുള്ള എല്ലാ റെക്കോർഡ്സും എടുത്തുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെ ഓറൽ സർജറി വിഭാഗം അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നോക്കി ചിലപ്പോൾ അവർ ചിലപ്പം താങ്കൾക്ക് ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ഗുളി എന്തെങ്കിലും മരുന്നുകൾ തരികയും അടുത്ത പ്രാവശ്യം എല്ലാവിധ മുൻകരുതലോടും കൂടി താങ്കളുടെ പല്ലെടുക്കുന്നതുമായിരിക്കും.
3: സാറേ, ഞാൻ ഇതിനു മുമ്പ് പല്ല അവിടുത്തെ എടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞത് അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് ഒരിക്കലും പറഞ്ഞത് അവിടുത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ഇത് നിങ്ങൾക്ക് താലൂക്ക് ആശുപത്രിയിൽ എടുക്കാം. താലൂക്ക് ആശുപത്രിയിലെ സർജൻ പറയുന്നത് അത് ഡെന്റൽ കോളേജിൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ പേഷ്യന്റിന് എന്നെ അങ്ങോട്ട് കൂടെ അടിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രിൻസിപ്പൾ അവസാനം എന്റെ അടുത്ത് ഒന്നേ കേട്ട എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയേണ്ട ഒരു സ്ഥിതി വിശേഷം വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പല്ലെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കറിയേണ്ടത് FPS ഇന്നലത്തെ FPS 111 റിസൾട്ട്, PPPS 199. ഇപ്പൊ ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് പോയിട്ട് അവര് ഡേറ്റ് തരും, എനിക്ക് അവരെടുക്കും. അല്ല പറയും ഇനി മറ്റേ ഡോർബെൽ എന്ന് പറയുമ്പോ 80-40 വരണമെന്ന് പറയുമോ? എനിക്ക് അതാണ് അറിയേണ്ടത്. PPPS 80-140 വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ ഡോക്ടർ പറയുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അതാണ് എനിക്കറിയേണ്ടത്. ഞാനിപ്പോ റിസൾട്ട് കിട്ടി എനിക്ക്
0: തോന്നുന്നു. അപ്പോ ഡെന്റൽ കോളേജിൽ പോയിട്ട് ഈ പേഷ്യന്റിന്
1: ചികിത്സ ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ തീർച്ചയായും ഇതിനെക്കുറിച്ച് നല്ല അനുഭവപ്രാപ്തിയുള്ള ഒരു ഓറൽ സർജൻ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ ഇട്ടിട്ട് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അത് ചെയ്യാം. എല്ലാവിധ മുൻകരുതലും വേണമെന്ന് മാത്രം.
0: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം പൊതുവിൽ പറയുകയാണെങ്കിൽ ദന്താരോഗ്യം കാത്തു സൂക്ഷിക്കാനും മോണരോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ഉള്ളത്?
1: നമ്മുടെ മിക്കവാറും ഉള്ള ദന്ത രോഗങ്ങളെയും മറ്റുള്ള ദന്ത പ്രശ്നങ്ങളെയും കുറിച്ച് നാം ബോധവാന്മാരാവുക, അറിവ് നേടുക. അതുപോലെ ഏറ്റവും യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ദിവസേനയുള്ള 2 നേരമുള്ള ടൂത്ത് ബ്രഷ്, ഐ മീൻ ബ്രഷിംഗ്, ഈ ബ്രഷ് കൊണ്ടുള്ള വൃത്തിയാക്കലും ഫ്ലോസിങ്ങും ചെയ്യുക. 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധന കണ്ടിട്ട് നിങ്ങൾ സ്കെയിലിംഗ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഈ ശാരീരികമായ പ്രോബ്ലങ്ങളുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ തീർച്ചയായും 3 മാസത്തിലൊരിക്കൽ തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് എടുക്കുക. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം, വരാതെ നോക്കുക. ഈ എപ്പോഴും നോക്കുമ്പോൾ പ്രതിരോധത്തിൽ ഊന്നിയ ഒരു ചികിത്സയിലൂടെ പോയി ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ നല്ല പല്ലുകളുമായി ഒരു പുഞ്ചിരി പ്രദാനം ചെയ്യാൻ കഴിയും.
0: അപ്പോ മോണരോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. പരിപാടിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാനായി വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

വാഴ ടു എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം പാർവതീഷ് പ്രദീപ്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്.

0: This is Akashvani, the news read by Abhishek Mukhopadhyay. In Tamil Nadu, the C. Joseph Vijay-led Tamilaga Vetri Kadagam TVK government won the floor test in the Tamil Nadu Assembly with 144 MLAs voting in favour. Meanwhile, 22 MLAs voted against the confidence motion and 5 abstained. All India NR Congress leader N. Rangaswamy was sworn in as the Chief Minister of Puducherry today for a record 5th term. At a ceremony held at the Lok Nivas, Puducherry, Lieutenant Governor K. Kailash Nathan administered the oath of office in secrecy. Maladi Krishna Rao of the All India NR Congress and A. Namasivayam of the BJP were also sworn in as ministers at the ceremony. Among those present were BJP National President Nitin Naveen, BJP National General Secretary Organization B.L. Santosh, State BJP President V.P. Ramalingam, officials and party leaders. Prime Minister Narendra Modi has significantly reduced the size of his convoy during recent domestic visits while retaining all essential security arrangements mandated under the Special Protection Group SPG protocols. According to sources, the reduction in the number of vehicles in the Prime Minister's convoy was implemented during his recent visit to Gujarat and Assam. The move comes in line with the Prime Minister's 7 appeals to citizens to contribute towards economic resilience by reducing dependence on imported fuel and adopting environmentally sustainable alternatives amidst West Asia crisis. Union Home Minister Amit Shah also downsized his convoy, reducing it to less than half. The Chief Ministers of Uttar Pradesh, Madhya Pradesh and Delhi have announced measures to reduce the use of official vehicles by ministers, MLAs and public representatives. Uttar Pradesh Chief Minister Yogi Adityanath has ordered a 50% reduction in the vehicle fleets of the CM, ministers and other officials and directed that unnecessary vehicles be removed from official convoys. The government has increased the import duty on gold and other precious metals effective today. In a statement, the Minister of Finance said the gold and silver findings will attract 5% duty while platinum findings will attract 5.4% duty. Furthermore, precious metal spend catalyst is set at 4.35% subject to the fulfillment of compliance criteria. The CBI team has arrived in Jaipur to probe the alleged leak of the NEET examination paper and question around 24 people who were rounded up by the Special Operations Group, SOG, of Rajasthan Police. Meanwhile, hundreds of people have been questioned by the SOG in Sikhar and nearby areas as part of the investigation. The Punjab government has decided to formulate a reservation policy for Agniveers in government jobs after the completion of the tenure in the Defence Forces. To finalise the modalities and framework in a time-bound manner, a high-powered committee comprising senior civil and police officers has been constituted. Chief Minister Bhagwan Singh Mann has given in-principle approval for extending reservation benefits to Agniveers. External Affairs Minister Dr. S. Jayashankar today met Minister of Foreign Affairs of Chile, Francisco Perez Marquena, this morning. In a social media post, he said that both sides held discussions on strengthening bilateral cooperation to diversify markets and sourcing and promote the export of priority items and facilitate the services economy. They agreed to work closely in a plurilateral and multilateral formats. Meanwhile, Indonesian Foreign Minister Sugiono has also arrived in New Delhi early this morning to participate in the two-day BRICS Foreign Ministers meeting starting tomorrow. In IPL cricket, Royal Challengers Bengaluru will take on Kolkata Knight Riders in Raipur this evening. The match will begin at 7:30 p.m. Earlier, Gujarat Titans defeated Sunrisers Hyderabad by 82 runs to take the top position in the points table with a compelling all-round show in Ahmedabad last night. Chasing the target of 169 runs, Sunrisers Hyderabad were bundled out for just 86 runs in 14.5 overs. Benchmark domestic equity indices paired the early losses and were trading moderately up in the forenoon session today. The Sensex rose 261 points to 74,820, while the Nifty added 92 points to 23,476 when reports last came in. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. മാനവിക വിഷയങ്ങളിൽ ജൂൺ മാസത്തിൽ യു ജി സി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. 10 ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0497 2 7 0 3 1 3 0 0 4 9 7 2 7 0 3 1 3 0. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടെക്നിക്കൽ സപ്പോർട്ട്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, സൂപ്പർവൈസർ, ഇന്റീരിയർ ഡിസൈനിംഗ്, ഓഫീസ് സ്റ്റാഫ്, സെയിൽസ് മാനേജർ തസ്തികകളിലേക്ക് ഈ മാസം 15-ാം തീയതി രാവിലെ 10 മണി മുതൽ 1 മണി വരെ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 300 രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിന് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0497 2 7 0 7 6 1 0 0 4 9 7 2 7 0 7 6 1 0. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷന്റെ 1 വർഷ പിജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, 6 മാസ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളുടെ ഓൺലൈൻ, റെഗുലർ, പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7 9 9 4 4 4 9 3 1 4 7 9 9 4 4 4 9 3 1 4. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കൾ, ഇന്ന് 12-40 ആരോഗ്യ ദീപ്തിയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സി രാജീവനുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. രണ്ട് 15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, വൈകിട്ട് 5 ഹിന്ദി പാഠം. വൈകിട്ട് 6:50 ഹരിതവേദിയിൽ കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു രമ്യ കെ വി. തുടർന്ന് കപ്പയും കാന്താരിയും. രാത്രി 7:35 അങ്കണം, ഇതിൽ റീജ മുകുന്ദന്റെ ചെറുകഥ, മരണാനന്തരം ഹരീന്ദ്രൻ നരവൂരിന്റെ കവിതകൾ. തുടർന്ന് ലീലാകൃഷ്ണദാസിന്റെ ചെറുകഥ, ബൈക്കിനൊരു മണിമുത്തം എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 7:35 അങ്കണ പരിപാടി. 8 ട്യൂണിംഗ് സ്റ്റാർസ് പുത്തഞ്ചേരി പാട്ടുകളിലൂടെ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി ആവണി എസ്, അനഘ മനോഹർ. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പല്ലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജൂബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഹദ് രാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എൻ കാർത്തികേയനെയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ട് കേൾക്കാം.
1: തച്ചോളിയോ മേനക്കുഞ്ഞൂതേനൻ.

0: എൻ കാർത്തികേയനും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. 5-ാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിൽ TVK ഗവൺമെന്റ് വിശ്വാസ വോട്ട് നേടി. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. സ്വർണവിലയിൽ വൻ കുതിപ്പ്. ഇന്നു മാത്രം പവന് വർദ്ധിച്ചത് 10,200 രൂപ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 5-ാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്നിവാസിലെ ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. NR കോൺഗ്രസിലെ മല്ലാടി കൃഷ്ണറാവു, BJPയിലെ എ നമശിവായും ഇതുവരെ ചടങ്ങിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, പാർട്ടി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് അടക്കം നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് 144 MLA വിശ്വാസ വോട്ട് നേടി. 107 അംഗങ്ങളാണ് TVK. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളായിരുന്നു ആവശ്യം. മുതിർന്ന നേതാക്കളുമായി ഏറെ നിർണായകമായ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയുടെ പേര് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തതിലെ ജനവികാരം AICC നേതൃത്വത്തെ വിശാല യോഗത്തിൽ ഗവൺമെന്റ് കേരള നേതാക്കൾ ഇന്നലെ അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുതിർന്ന പാർട്ടി നേതാവ് സോണിയാഗാന്ധിയും KPCC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. അതിനാൽ തീരുമാനം വൈകില്ലെന്നാണ് റിപ്പോർട്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇന്ന് അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിനാൽ ഭരണസ്തംഭനം ഉണ്ടാകുമെന്നും മികച്ച വിജയം നേടിയ മുന്നണിക്കെതിരായി ജനവികാരം ഉയർന്നാൽ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമായിരിക്കുമെന്നും ഘടകകക്ഷി നേതാക്കൾ AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന കാര്യം കോൺഗ്രസാണ് തീരുമാനിക്കേണ്ടതെങ്കിലും മുന്നണി നേതാക്കളുടെ അഭിപ്രായങ്ങൾ മാനിക്കണമെന്നാണ് ലീഗ് അടക്കം കക്ഷികളുടെ നിലപാട്. മലപ്പുറം പാണക്കാട് മുസ്ലിം ലീഗ് നേതൃയോഗം പൂർത്തിയായി. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുകയാണെന്നും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഹൈക്കമാൻഡിൽ നിന്നും നിലപാട് അറിഞ്ഞ ശേഷം മുസ്ലിം ലീഗിന്റെ തീരുമാനം സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 2 ദിവസത്തെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കോഴിക്കോട് പറമ്പ് ടെസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് പൊതുദർശനം ആരംഭിച്ചത്. ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ 7-അംഗ വിദ്യാർത്ഥി സംഘത്തിലെ 4 പേരാണ് മിന്നലേറ്റ് മരിച്ചത്. വെള്ളില സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇന്ധനച്ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിന്റെ എണ്ണം കുറച്ചു. അതേസമയം SPG പ്രോട്ടോകോളുകൾ പ്രകാരം എല്ലാ അവശ്യ സുരക്ഷാ ക്രമീകരണങ്ങളും നിലനിർത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറച്ചും പരിസ്ഥിതിക്ക് സുസ്ഥിര ബദലുകൾ സ്വീകരിച്ചും രാജ്യത്തിന് സാമ്പത്തിക ഭദ്രത നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ 7 അഭ്യർത്ഥനകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഇലക്ട്രിക് വാഹനങ്ങൾ വ്യൂഹത്തിൽ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹന വ്യൂഹത്തിന്റെ എണ്ണം പകുതിയായി കുറച്ചു. 1998 മെയ് 13 ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആണവ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തെ വെളിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. പരീക്ഷണങ്ങൾക്ക് ശേഷം ലോകം മുഴുവൻ ഇന്ത്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഒരു ശക്തിക്കും ഇന്ത്യയെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് നാം തെളിയിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കുറ്റകൃത്യ കാര്യങ്ങളിൽ പരസ്പര നിയമസഹായം നൽകുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായി ഒപ്പുവച്ച കരാർ ഇന്നലെ നേപ്പാളിലെ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി സോബിത ഗൌതമാണ് കരാർ അവതരിപ്പിച്ചത്. ഈ വർഷം ഫെബ്രുവരിയിലാണ് കരാർ ഒപ്പിട്ടത്. ഇരു രാജ്യങ്ങളിലെയും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം, കോടതി വ്യവഹാരം, ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ എന്നിവ നിയമപരമായ മാർഗ്ഗങ്ങളിലൂടെ കൂടുതൽ ഫലപ്രദവും എളുപ്പവുമാക്കുക എന്നതാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സോബിത ഗൌതം മന്ത്രിസഭയെ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 10,200 രൂപ കൂടി 1,23,120 രൂപയായി. 15,390 രൂപയാണ് ഒരു ഗ്രാമിന്റെ വില. 6% സ്വർണം വെള്ളി ഇറക്കുമതി തീരുവ 15% ഉയർത്തിയത് സ്വർണത്തിന്റെ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണിത്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ രാവിലെ ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കെന്നയുമായി കൂടിക്കാഴ്ച നടത്തി. വിപണികൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിനും മുൻഗണനാ ഇനങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും സേവന സമ്പദ്വ്യവസ്ഥ സുഗമമാക്കുന്നതിനുമായി ഉഭയകക്ഷി

0: പാലക്കാട് നെന്മാറ സ്വദേശിയായ കെ പി ആതിര. തൃശൂർ റഗ്ബി അസോസിയേഷന് കീഴിൽ പരിശീലിക്കുന്ന ആതിര ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റിൽ കാസ സെവൻസ് ടൂർണമെന്റിന്റെ ഇന്ത്യൻ ടീമിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ബാസ്കറ്റ്ബോളിൽ പരിശീലനം നേടാനാണ് ആതിര തൃശൂർ വിമല കോളേജിൽ എത്തുന്നത്. ഇവിടെ നിന്നാണ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച റഗ്ബിയിലേക്കുള്ള വഴി തുറക്കുന്നത്. കോളേജിനായി കാലിക്കറ്റ് സർവകലാശാല ഗെയിംസിൽ സ്വർണം നേടിയ ആതിര പിന്നീട് സർവകലാശാലയ്ക്കായി ദേശീയ സർവകലാശാല മീറ്റിൽ ജേഴ്സി അണിഞ്ഞു. തുടർന്ന് കേരളത്തിനായി കളത്തിലിറങ്ങി. മാസ്റ്റേഴ്സ് ടൂർണമെന്റിനായി പുറത്തെടുത്ത പ്രകടനമാണ് ഒടുവിൽ ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നത്. നിലവിൽ ഇന്ത്യൻ ക്യാമ്പിൽ വിദേശ കോച്ച് പോളിന് കീഴിലാണ് ആതിര പരിശീലനം നടത്തുന്നത്. 14-ന് താഷ്കണ്ടിലേക്ക് തിരിക്കും. 16-നും 17-നുമാണ് മത്സരം.
0: ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026-ന്റെ ഭാഗമായി കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ സാഹിത്യ നിരൂപകൻ കെ വി സജയ് സംസാരിച്ചു. കവി പി പി ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. അല്പസമയത്തിനകം പാട്ടിന്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ ഗായകൻ വി ടി മുരളി സംസാരിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗ ശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 5-ാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിൽ ടി വി കെ ഗവൺമെന്റ് വിശ്വാസവോട്ട് നേടി. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. സ്വർണവിലയിൽ വൻ കുതിപ്പ്. ഇന്ന് മാത്രം പവന് വർദ്ധിച്ചത് 10,200 രൂപ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.
3: ഭക്ഷണത്തിൽ സാധാരണ ഒരുപാട് നിയന്ത്രണങ്ങൾ പറയുന്ന ഒരു അസുഖമാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അത് ഒന്നും അതിന്റെ കാര്യമായ ആവശ്യമില്ല. ഉപ്പ് കൊടുക്കരുത്, മഞ്ഞൾ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ അതിലൊന്നും യാതൊരു കാര്യമില്ല. ഉപ്പ് നിർബന്ധമായും കൊടുക്കണം. അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് അധികം കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ ഇവർക്ക് ഛർദി വരാം. അതുകൊണ്ട് ഈ ബിരിയാണി ഫ്രൈ അങ്ങനത്തെ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതല്ലാതെ സാധാരണ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ.
4: വൈറൽ ഹെപ്പറ്റൈറ്റിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സി രാജീവനുമായുള്ള അഭിമുഖം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം.
5: ഈ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയായിരിക്കാം ഡോക്ടറെ?
3: നമ്മൾ സാധാരണ എന്തൊക്കെയാണ് നമ്മളെ വീട്ടിൽ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അത് ഒക്കെ കഴിക്കാം. എന്താണ് നമ്മുടെ സാധാരണ ഭക്ഷണം? അരിയാണ്. നമ്മൾ സാധാരണ രാവിലെ കഴിക്കുന്ന ദോശ, ഇഡലി അങ്ങനത്തെ ഭക്ഷണങ്ങൾ, ഉച്ചയ്ക്ക് ചോറ്. നോൺ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ മീൻ കഴിക്കാം, ബാക്കി പച്ചക്കറികൾ കഴിക്കാം.
5: കൂടുതലായിട്ട് ഉപ്പ്, എരിവും, പൊരിച്ചതും, കരിച്ചതും
3: അധികം അധികം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ.
5: ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഈ രോഗം കരൾ ക്യാൻസറിന് കാരണമാകുന്നുണ്ടോ?
3: ഉണ്ട്. അത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കരളിന് ക്യാൻസർ ഉണ്ടാകാൻ വേണ്ടി കാരണമാകുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി സി നമ്മൾ പറഞ്ഞല്ലോ, അത് ഈ ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് പോലെ പകരുന്ന ഒരു അസുഖമല്ല. അത് പകരുന്നത് ഒന്ന് രക്തത്തിലൂടെ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ, അതല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്, ഗർഭിണിക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ഡയറക്റ്റായി വരാം. ആ മൂന്ന് വഴികളിലാണ് ഇത് വരുന്നത്. രക്തത്തിലൂടെ എന്ന് പറഞ്ഞാൽ രക്തം സ്വീകരിക്കുമ്പോൾ വരാം, പക്ഷെ അത് താരതമ്യേന സാധ്യത കുറവാണ്. കാരണം നമ്മൾ രക്തം ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് സാധാരണ ഇപ്പോഴും രക്തം കൊടുക്കും. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതല്ലെങ്കിലും ചെറിയ അളവിലുള്ള രക്തം മതി ഇത് പകരാൻ. ഒരു ഒരു മില്ലി ലിറ്ററിന്റെ ഒരു 10,000-ലൊരു ഭാഗം മതി. അപ്പൊ ഇപ്പൊ കുറെ ഫാഷനായിട്ടുള്ള ടാറ്റൂയിങ്, അതുപോലെ പിയേഴ്സിങ്, എല്ലാ സ്ഥലത്തും പിയേഴ്സിങ് ആണ് ഇപ്പൊ. ഈ മൂക്കും ചെവിയും, ചെവിയിൽ തന്നെ മൾട്ടിപ്പിൾ പിയേഴ്സിങ്, അതിലൂടെയൊക്കെ വരാം.
5: ഉപയോഗിച്ച സൂചികൾ
3: പ്രോപ്പറായിട്ട് നമ്മളത് സ്റ്റെറിലൈസ് ചെയ്തതല്ല.

0: സൂചി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വരാം. അതുപോലെ ഒരേ സിറിഞ്ച് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതിന് കൂടുതൽ സാധ്യത ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ, അവരെ ഒരേ സിറിഞ്ച് തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ. അപ്പൊ അതിൽ ഒരാൾക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ വരാം, ചെറിയൊരളവ് രക്തം മതി ഈ ഹെപ്പറ്റൈറ്റിസ് ബി.
1: അപ്പൊ
0: ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇങ്ങനെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എയില് ഈ അസുഖം വന്നാൽ സാധാരണ ഒരു 4 മുതൽ 6 ആഴ്ച കൊണ്ട് മുഴുവനായി മാറും. വളരെ ചെറിയ ചുരുക്കം ചില ആൾക്കാർക്ക് കോംപ്ലിക്കേഷനിലേക്ക് പോകാം. എന്നിരുന്നാലും ഈ അസുഖം ഒരു 3 മാസം മുതൽ 6 മാസം കൊണ്ട് മുഴുവനായി മാറും. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വന്നാൽ ഈ വൈറസ് ഇവരുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കും, ദീർഘകാലം നിലനിൽക്കും,
1: ബിയിലും
0: സിയിലും. എന്നിട്ട് ലിവറിനെ ക്രമേണ ക്രമേണ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയില്ല, ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ശരീരത്തിനുള്ളിൽ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു 20-30 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ലക്ഷണങ്ങൾ വരിക. അപ്പൊ ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ അസുഖം വരാം, ലിവർ ക്യാൻസർ വരാം, അതൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉണ്ടാകും.
1: ഇതിന് വാക്സിനുകളുണ്ടോ?
0: ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എക്കും ഹെപ്പറ്റൈറ്റിസ് ബിക്കും വാക്സിൻ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ 2 ഡോസാണ് എടുക്കുന്നത്, 6 മാസത്തെ ഇടവേളയിൽ. അത് 1 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊടുത്തു തുടങ്ങാം. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നമ്മുടെ ദേശീയ പ്രതിരോധ പട്ടികയിൽ ഇല്ല. അതായത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് സാധാരണ കുട്ടികൾ കൊടുക്കുന്ന വാക്സിൻ ഉണ്ടല്ലോ, അതിലിത് ഉൾപ്പെട്ടിട്ടില്ല. കാരണം ഇത് കുറച്ച് ചെലവുള്ള വാക്സിനാണ്. അതുകൊണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് തന്നെ എടുക്കണം. 1 ഡോസിന് ഏകദേശം 1000 രൂപയുടെ അടുത്ത വിലയുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിന്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നമ്മുടെ പ്രതിരോധ പട്ടികയിലുണ്ട്. നമ്മൾ കുട്ടി ജനിച്ച ഉടനെ കൊടുക്കും, പിന്നെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച, അങ്ങനെ 4 ഡോസായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതുകൊണ്ടുള്ള സംരക്ഷണം കിട്ടും.
1: അപ്പോ ഡോക്ടർ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് എക്കും ബിക്കും വാക്സിനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള
0: അതായത് ഹെപ്പറ്റൈറ്റിസ് സിക്ക് നമുക്ക് വാക്സിൻ റിസർച്ച് നടക്കുന്നേ ഉള്ളൂ, ഇതുവരെ വാക്സിൻ. അപ്പൊ നമ്മൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ രക്തത്തിലൂടെ 1 സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, 2 രക്തത്തിലൂടെ പകരുന്ന വഴികൾ നമ്മൾ പറഞ്ഞു, സിറിഞ്ച് ഉപയോഗിക്കുന്നത്, അങ്ങനെ ടാറ്റൂയിങ്, അതൊക്കെ ഒരു വിശ്വസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ച്. പിന്നെ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്, അതായത് ഗർഭസ്ഥ ശിശുവിന് അമ്മയിൽ നിന്ന് കിട്ടാം. അപ്പൊ അങ്ങനെ പകരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മള് എല്ലാ അമ്മമാരെയും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി അസുഖം ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ ജനിച്ച ഉടനെ വാക്സിൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ഇങ്ങനെ പകരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ കൊടുക്കും.
1: ഈ ഹെപ്പറ്റൈറ്റിസ് എല്ലാം പൂർണ്ണമായി ഭേദമാക്കാനാവുന്നതാണോ ഡോക്ടറെ?
0: ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ തനിയെ തന്നെ മാറുന്ന ഒരു അസുഖമാണ്. നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ ചികിത്സയിൽ നമ്മൾ വൈറസിനെതിരായിട്ടുള്ള മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല. ഭക്ഷണക്രമവും റെസ്റ്റും ഒക്കെ കൊണ്ട് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, അതൊക്കെ കൊണ്ട് സാധാരണ ഒരു 4 മുതൽ 6 ആഴ്ച കൊണ്ട് മാറുന്ന ഒരു അസുഖമാണ്. പക്ഷെ വളരെ ചുരുക്കം ചില ആൾക്കാരിൽ, അതായത് ഒരു 1000 ആളെ ഇത് ബാധിച്ചാൽ ഒരാൾക്ക് ചിലപ്പോൾ സങ്കീർണതകൾ ഉണ്ടാവാം. അത് ലിവർ ഫെയിലർ, അതായത് ലിവറിന്റെ പ്രവർത്തനം മുഴുവനായി നിലച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് പോവാം. വളരെ അപൂർവമായി, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ചില ആൾക്കാർക്ക് അങ്ങനെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഈ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വന്ന് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ലിവർ ഫെയിലർ ഇല്ല. നമുക്കിപ്പോ ഒരാൾ നമ്മുടെ അടുത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആയി വന്നാൽ ഇയാൾക്ക് ലിവർ ഫെയിലറിലേക്ക് പോകാൻ പറ്റുമോ നമുക്ക് ആദ്യമേ പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാല് ഇതിലേക്ക് ഇയാൾ പോകുന്നുണ്ടോ എന്നുള്ള ചില ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാവും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ നമ്മളിപ്പോ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കണ്ടുപിടിച്ചാൽ ആളെ അഡ്മിറ്റ് ഒന്നും ചെയ്യുന്നില്ല, അവർ വീട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവർ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒന്ന്, ഈ ലിവർ ഫെയിലറിലേക്ക് പോകുമ്പോൾ ലിവർ നമ്മുടെ ശരീരത്തിലെ ഒരു ഫാക്ടറി പോലെയാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ്, വിഷപദാർത്ഥങ്ങൾ, അത് പുറമേ നിന്ന് ശരീരത്തിലേക്ക് കയറുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതിനെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യുന്ന, നിർവീര്യമാക്കുന്ന ഒരു ഫാക്ടറി പോലെയാണ് ലിവർ. അപ്പൊ ഈ ലിവർ ഫെയിലറിലേക്ക് പോകുമ്പോൾ ഈ ടോക്സിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടും, അത് നമ്മളെ തലച്ചോറിനെ ബാധിക്കും. അപ്പൊ നമുക്ക് ഓർമ്മക്കുറവ്, പിന്നെ ഉറക്കത്തിൽ വ്യത്യാസം, രോഗി പകലൊക്കെ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കും, ചിലപ്പോൾ പകൽ ഉറക്കം തൂങ്ങിയിട്ട് രാത്രി ഉറക്കം വരാതാവും, അത്തരം ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ബോധം മെല്ലെ മെല്ലെ കുറഞ്ഞു വരും, പൂർണ്ണമായ ബോധക്കേടിലേക്ക് തന്നെ പോവാം. അതിലേക്ക് പോകാൻ സമ്മതിക്കരുത്. അതിന് മുമ്പേ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇയാളെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം. കാരണം നമ്മൾ അവരോട് വീട്ടിൽ റെസ്റ്റ് പറഞ്ഞ ആളായിരിക്കും, പക്ഷെ ഈ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ നോക്കണം. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ഘടകങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കരളിലാണ്. അപ്പൊ കരൾ ഫെയിലാവുമ്പോൾ ഈ ഘടകങ്ങളൊക്കെ എന്താവുമ്പോൾ അതിന്റെ നിർമ്മാണം കുറയും. അപ്പോൾ രക്തം പെട്ടെന്ന് ബ്ലീഡിങ് വരും. അപ്പൊ തൊലിക്കടിയിൽ ചെറിയ പാടുകൾ പോലെ വരാം, അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ബ്ലീഡിങ് വരാം. വയറിനകത്താണ് ബ്ലീഡിങ് എങ്കിൽ കറുത്ത നിറത്തിൽ മലം പോകാം. അപ്പൊ ഇത്തരം ലക്ഷണങ്ങൾ രോഗിയിൽ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അത്ര ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പി ടി ഐ എൻ ആർ ടെസ്റ്റുകളാണ് സാധാരണ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഇയാൾ ലിവർ ഫെയിലറിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ ഈ ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ലിവർ ഫെയിലറിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ചികിത്സ വളരെ സങ്കീർണമാണ്. ചിലപ്പോൾ കരൾ മാറ്റി വെക്കേണ്ടി തന്നെ വന്നേ. അത്രയും സങ്കീർണമായ ചികിത്സകളാണ്. സാധാരണ ഒരു ടെർഷറി ലെവൽ ആ ഒരു സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് അതിനുള്ള ചികിത്സ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കാണ് ഇത് വരിക എന്നുള്ളത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന സാധ്യത മുമ്പേ കാരണം അസുഖമൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷെ ഒന്നുമില്ലാത്ത വളരെ ആരോഗ്യമുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ഇത് വരാം.
1: അവനവൻ
0: ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനം.
2: വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. ഡോക്ടർ കെ സി രാജീവനുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ.
1: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
3: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു. ഇന്ന് രാത്രി 8 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി ആവണി എസ്, അനഘ മനോഹർ. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയരുന്നു. പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. ഇതു സംബന്ധിച്ച ചർച്ചകൾ ന്യൂഡൽഹിയിൽ അവസാനഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. എംഎൽഎമാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞശേഷം മൂന്ന് നേതാക്കളുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. കെ പി സി സി മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും ഹൈക്കമാൻഡ് ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തീരുമാനം വന്നശേഷം മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ സോണിയാഗാന്ധി മുസ്ലിം ലീഗുമായി സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ലീഗിന്റെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്ക് മുൻഗണന ലഭിക്കുന്നതായാണ് സൂചനകൾ. അഞ്ചാം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ എ കെ എം അഷ്റഫിനെ പരിഗണിക്കാനാണ് സാധ്യത. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. വോട്ടെടുപ്പിൽ 144 എം എൽ എമാർ വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഡി എം കെ അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എ ഐ എൻ ആർ സി നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു.

0: ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: രംഗസ്വാമി കടവുളിന് പേരാൽ ഉറുതി കൂടുതാവത് നാൻ നേർമുഖമാകോ അല്ലെങ്കിൽ മറമുഖമാകോ ഒരുവർക്കോ അല്ലെങ്കിൽ പലർക്കോ ഇന്ത്യ ഒന്റിയത്തിൻ പുതുച്ചേരി ആഴ്ച പരപ്പിൻ മുതലമച്ചർ എന്ന മുറയിൽ എൻ കവനത്തിന് കൊണ്ടുവരപ്പെടും അല്ലെങ്കിൽ എനിക്ക് തെരുവരും എന്ത് ചെയ്തെയും മേർക്കൂറിയ മുതലമച്ചർ എന്ന വകയിൽ എന്നുടേ കടമകളെ മുറയാ ആറ്റുവതു തേവപ്പെട്ടവരൻ്റെ തെരുവിക്കവോ അല്ലെങ്കിൽ വെളിപ്പെടുത്തവോ മാറ്റേൻ.
0: അഞ്ചാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. വാഹനവ്യൂഹത്തിൽ സാധ്യമായ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹത്തിന്റെ വലുപ്പം പകുതിയായി കുറച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഔദ്യോഗിക വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികൾ പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ ഉത്തരവിട്ടു. മെട്രോ സർവീസുകൾ, പൊതുഗതാഗതം എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ആരംഭിച്ചു. കേസിൽ രാജസ്ഥാൻ പോലീസ് 15 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യപേപ്പർ വാങ്ങിയെന്ന് സംശയിക്കുന്ന ശുഭം ഖൈനാർ എന്ന വിദ്യാർത്ഥിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായെന്ന ആരോപണത്തെ തുടർന്ന് May 3 നടന്ന നീറ്റ് UG പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. വിശദാംശങ്ങളിലേക്ക്.
3: ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. യോഗത്തിന് മുന്നോടിയായി ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരേസ് മെക്കീനയുമായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഇന്ന് ചർച്ച നടത്തി. വിപണി വൈവിധ്യവൽക്കരണം, മുൻഗണനാ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്കായി ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നു. ഇന്ന് ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 19 മുൻപ് അപേക്ഷിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അപേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റായ KMY.gov.in സന്ദർശിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 269 പോയിന്റ് ഉയർന്ന് 74,828, നിഫ്റ്റി 99 പോയിന്റ് കൂടി 23,479 വ്യാപാരം തുടരും.

0: വരുന്നു. രാജ്യത്ത് ഈ ആഴ്ച അവസാനത്തോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്താൻ അനുകൂല സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന. 2017 ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. യുഎഇ യുഎസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ചർച്ച നടന്നു. ജമ്മുകശ്മീരിൽ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണരേഖയിൽ ഇന്നലെയുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. നടപടിക്കിടെ ഒരു ഭീകരനെ സൈന്യം വധിച്ചു. പ്രതിരോധ സേനയിലെ സേവന കാലാവധി പൂർത്തിയാക്കിയ അഗ്നിവീറുകൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനായി പ്രത്യേക നയം രൂപീകരിക്കാൻ തീരുമാനിച്ച് പഞ്ചാബ് സർക്കാർ. ഇതിനുള്ള രൂപരേഖയും ചട്ടങ്ങളും അന്തിമമാക്കുന്നതിനായി മുതിർന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല സമിതിക്കും രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 3rd day.
2: ആരാ? വന്നോളൂ.
3: മാഡത്തിന് എന്നെ മനസ്സിലായോ?
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
3: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിനെ സഹായിക്കുന്ന.
2: ഓ, അരുൺ.
3: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
2: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
3: അഡ്മിറ്റായിട്ട് 3 ആഴ്ചയായില്ലേ?
2: 3 ആഴ്ച.
3: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
2: ദാ, കണ്ടില്ലേ, ഒരനക്കും ഇല്ലാതെ ഒരേ കിടപ്പ. സംസാരിക്കാൻ കഴിയില്ല.
3: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
2: അതറിയാവുന്ന ഏക വ്യക്തി. ദാ, മിണ്ടാനാവാതെ കിടക്കല്ലേ.
3: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
2: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
3: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതും സാറിനെ പോലെ ഒരാൾക്ക്. വിശ്വസിക്കാൻ കഴിയുന്നില്ല.
2: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ. അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
3: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
2: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
3: മാഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേതൊരു പ്രൊഫഷണൽ ലോസാണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിന്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
2: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടാന്ന് ദൈവം കരുതി.

0: സാറിന്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രോജക്റ്റ്.
1: ഊണമുറക്കവുമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്നറിയുമ്പോഴാ
0: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രോജക്റ്റ് തുടർന്നു കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
1: പക്ഷേ അദ്ദേഹം
0: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലായിരുന്നു.
0: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
1: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
0: അതും ശരിയായിരിക്കാം.
1: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
0: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
1: മറ്റു ജോലി പോലെയല്ലോ നിങ്ങളുടേത്.
0: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
1: അറിയില്ല.
0: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
0: അത് പോട്ടെ, മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം

അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുമായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ്.

0: എന്താ ക്ഷീണിച്ചോ?
1: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ 3 മണി.
0: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. 1-2 വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു. എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
1: അതൊക്കെ ഇനിയും കാണാലോ. ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
0: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറിയുണ്ട്.
1: തിയറിയോ? അതെന്താ?
0: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
1: വിചാരിച്ചു.
0: നമ്മൾ പിറ്റേന്നും അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്ക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
1: ആയിരിക്കുമല്ലോ. എന്താ സംശയം?
0: അല്ല,
1: അത് കൊള്ളാം. അത് പിന്നെ ഏത് പുഴയാ?
0: നമ്മൾ ഇപ്പൊ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
1: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
0: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
1: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
0: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
1: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
0: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
1: ഓ, അങ്ങനെ
0: അങ്ങനെ. പിന്നെ ഒരേ പുഴയില്

0: രണ്ടു തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
1: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്ക.
0: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
1: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
0: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മൾ ഒരു ചെടി നടുകയാണെന്ന് വിചാരിക്കും.
1: ആ വിചാരിച്ചു.
0: ആ ഒരു മാസം കഴിഞ്ഞു നോക്കിയാ എന്താ കാണുക?
1: ഒരു മാസം പ്രായമായ ചെടി
0: സമ്മതിച്ചിരിക്കുന്നു.
1: എന്താ കളിയാക്കുക?
0: ഏയ്, കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
1: ഓ, ഇതിൽ എന്താപ്പ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
0: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
1: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
0: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ.
1: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
0: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടു നനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
1: ആ എനിക്കറിയില്ല.
0: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
1: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
0: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
1: ആണോ? ശരിക്കും?
0: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
1: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കുന്നേ.
0: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
1: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
0: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
1: ആണോ?
0: സംശയം എന്താ? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
1: അതെ.
0: എന്നിട്ടോ? പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
1: ഇല്ലേ.
0: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
1: ആ ചോദിക്കൂ.
0: പക്ഷികൾ എങ്ങനെയാ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
1: അത് ശരിയാണല്ലോ.
0: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ, ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുവോ?
1: ഇല്ല.
0: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
1: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
0: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
1: എന്താ എന്താ എന്താ എന്തോ പറഞ്ഞോ?
0: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
1: ചായത്തോട്ടോ? എവിടെ?
0: ദേ അവിടെ, കാണുന്നില്ലേ?
1: ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല, ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
0: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
1: അപ്പൊ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
0: മോളെ, തല വെയില് കൊള്ളാതെ നോക്കണേ.
1: എന്താ?
0: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
1: പിന്നെ
0: സംശയമുണ്ടെങ്കിൽ തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
1: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
0: നമ്മള് ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞാ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
1: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തുക?
0: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: ഈ സ്ത്രീയല്ല അവള് നോക്കും. മാർത്തകം, ഇങ്ങ വാ മാർത്തകം, മാഡം ഇരിക്ക്.
1: വണക്കം മാഡം.
2: വണക്കം. അപ്പോ എന്റെ പണിയോ?
0: ഈ ബംഗ്ലാവിൽ കൊച്ചമ്മമാർ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല മാഡം.
3: ഒരു സ്പൂൺ കീഴ വീണാൽ പോലും എടുക്കരുത്. സൂപ്പർവൈസർ അറിഞ്ഞാൽ നമ്മളെ ബാക്കി വെക്കില്ല.
2: തങ്കമ്മേ.
0: ഓ മാഡം.
2: അതിനെ ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനു ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
2: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
2: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടുക?
4: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും. അറിയോ
2: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
2: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
4: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
2: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ് എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നള്ളി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാ?
1: എന്നുവെച്ചാല് ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാ.
1: അവിടെ കൊതുകുകളില്ലാത്തതിന് കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നള്ളി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ച് കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ. ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല.
0: ആണോ?
1: കഴിഞ്ഞ തവണയെ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
0: ഓ,
1: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
1: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്റ്റ്.
0: അതിന് എത്ര കാലം വേണ്ടിവരും?
1: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ, ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
0: അപ്പോ
1: ഇതൊരു തപസ്സാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
0: മാധവ്.
1: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
0: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
1: ഞാൻ മാത്രല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
0: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
1: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
0: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
1: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
0: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
1: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ, സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ?

0: മാധവ്, അച്ഛനും അമ്മയും ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവെടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നു, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
0: എന്താ?
1: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും, എന്നെ കാക്കണ്ട.
0: മാധവ്,
1: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: എങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്ടിന്റെ ഫണ്ടിങ് 1 വർഷം കൂടി ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണം ഉണ്ട്.
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
2: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ലോകത്തിൽ ഒരു സ്ഥാപനവും അംഗീകരിക്കില്ല. തീർന്നു ആരുടെ കരിയർ.
1: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
2: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
2: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
2: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വിളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
1: സാരമില്ല. എത്ര വർഷമായി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവനൊരു ഭാരമാവില്ല.
2: നീ എന്തൊക്കെയായി പറയുന്നത്?
1: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ? അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
2: നളിനി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
1: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയൊരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
2: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവാന്ന് പറയുമ്പോ മനസ്സിൽ ഒരു ശൂന്യത.
1: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
2: അതൊന്നു ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
1: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്തു നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയറായ ഒരാൾ തന്നെക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്തോ ഇപ്പോ ഇങ്ങനെയൊരു സംശയം തോന്നാൻ.
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചു ഇത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായി ഇത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ടു മുതലേ ഉണ്ടല്ലോ. പറഞ്ഞോളൂ, ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം കുറയും. എന്താണെന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്. അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായ ഈ പാർക്കിലൂടെയുള്ള നടത്തം, എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാം? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തിളച്ചു മറിയുന്ന ലാവ. ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല.

0: തന്റെ പ്രൊജക്ട് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
1: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതമോ? മാധവ്, എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ്, വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗാണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എന്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
0: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
1: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിൽ രണ്ടുപേര്? നോക്ക്, ഏയ്, ആളുകൾ കാണുന്ന ചിന്ത പോലുമില്ല.
0: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്നെ ഞാനിപ്പോ.
1: ആരെങ്കിലും കാണുന്നേ? ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് പാറ്റന്റും കിട്ടും.
1: അപ്പോ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
1: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്ടുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിന്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
1: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
2: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
1: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
2: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
1: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
2: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
1: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
2: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രോജക്റ്റ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രോജക്റ്റ് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
1: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
2: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
2: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
1: പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
2: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
1: എന്നുവെച്ചാ?
2: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
1: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
2: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
1: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
2: മാഡം എന്തൊക്കെയാണ് പറയുന്നത്?
1: ചില സാധ്യതകൾ.

0: കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
1: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
0: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
1: എന്നിട്ട്
0: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
1: തീർച്ചയായും, ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
0: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
2: ഇതൊരു കുഗ്രഹമായത് കഷ്ടമായി പോയിട്ടോ.
0: എന്താ മാധവ്?
2: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
0: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
2: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
0: എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ?
2: അതൊക്കെ ഉണ്ട്.
0: പരീക്ഷണം വിജയിച്ചോ
2: എന്ന് പറയാറായിട്ടില്ല. ഇനി ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി ഉള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
0: ആണോ മാധവ്?
2: അതെ.
0: അതെവിടെയുണ്ട്? എനിക്കിപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
2: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
0: മാധവ്,
2: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
0: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണം എന്ന് വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
2: എന്തിനെ, നമ്മുടെ സന്തോഷം നമുക്ക് ഇവിടെ പങ്കുവെക്കാം.
1: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
0: പിന്നെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ. എനിക്കത് ഓർക്കുന്നത് പേടിയാണ്.
1: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
0: കണ്ടുപിടിച്ചിട്ടെന്താ, നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
1: ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
0: ആവോ, ആർക്കറിയാം.
1: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ.
0: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
1: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?
2: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. അതാലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളും ഉണ്ടായി.
0: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്. ഈ കണ്ടുപിടുത്തം

0: സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്യുന്നത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ദാ വന്നിട്ടേ മാഡം.
0: ആ, ഞങ്ങൾ എത്തി.
1: ഫ്ലൈറ്റ് ലേറ്റ് ആച്ചാ?
0: 15 മിനിറ്റ്. ആ, സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ഛണ്ണ ഇങ്ങ വാ, എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക്, സൂക്ഷിച്ച്.
0: തങ്കമ്മേ,
1: ഓ,
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മെതവാപ്പോ.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ, വേഗം പോയാരാം. 1 മണിക്കൂർ പ്ലാന്റേഷൻ കണ്ടില്ലെങ്കില് ഒരു സമാധാനവുമില്ല.
0: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ, 24 മണിക്കൂറും ചിന്ത.
2: ആ, അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
0: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്
0: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറയ്ക്കാതെ വന്നപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. അകത്ത് കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിന്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എന്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു, കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എന്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാമെന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയിലച്ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവിന്റെ സർവസ്വമായിരുന്ന തേയിലച്ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ, തേയിലച്ചെടികളുടെ ശവപ്പറമ്പായിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന മാധവ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല.

0: എനിക്ക് ബോധം വീണപ്പോ മാധ ഐ സിയുലാണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
1: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
0: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
1: ഓ മൈ ഗോഡ്.
0: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരാഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
1: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
0: ഇല്ല, വന്നിട്ടേയില്ല.
1: തിരക്കുകൊണ്ടായിരിക്കാം.
0: ആവോ, എനിക്കറിയില്ല. മാധവിന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോൻ വന്നപ്പോ കണ്ണുനിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
1: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
0: ശരി അരുൺ.
2: നളിനി എന്താ ആലോചിക്കുന്നത്?
0: ഒന്നുമില്ല.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
0: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല. മാധവ്, മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
2: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
0: അതൊന്നും ഇനി ഓർക്കണ്ട.
2: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതു, നമ്മൾ അവിടെ പോയതും ഒക്കെ.
0: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
2: എന്താണ്, ചോദിച്ചോളൂ.
0: മാധവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
2: ഇല്ലെന്നേ പറയൂ.
0: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
2: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലിരുട്ട് കയറിയതുപോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
0: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
2: അതെയോ, എങ്ങനെ?
0: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
2: ഓ,
0: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാൻ എത്തിയത്.
2: അതെയോ, ഡയറക്ടറോ? എന്നിട്ട്?
0: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
2: എന്നിട്ട്?
0: പിന്നെ മാധവ് വയലന്റായി, അതോടെ അയാൾ സ്ഥലം വിട്ടു.
2: ഓ ശരി.
0: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
2: അതെയോ.
0: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
2: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു, അതൊരു സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
0: അതൊക്കെ പോട്ടെ, പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
2: ശരിയാണത്.
0: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റും വാങ്ങിയെടുത്തില്ലേ?
2: ഓ കറക്റ്റ്.
0: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
2: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
0: അതൊക്കെ പോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
2: ഉണ്ടല്ലോ.
0: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
2: എവിടേക്കും പോകുന്നില്ല. എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
0: സത്യം പറയും.

0: മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യം ഇല്ലേ?
1: ദേഷ്യോ? ദേഷ്യല്ല എന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
2: നന്ദിയും കടപ്പാടോ?
1: അതെ, അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
2: ഹോ, അങ്ങനെ. എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മറത്ത്.
1: എന്ത് ബോർഡ്?
2: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം.

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: ആകാശവാണി കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
5: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
4: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
5: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
4: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
5: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
5: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
4: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
5: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
4: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
9: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
10: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
11: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
10: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
13: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
15: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
16: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
15: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
16: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
17: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ
0: മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
17: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
0: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
15: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
16: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
15: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
17: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
18: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
16: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
19: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
16: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
15: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
18: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
15: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
20: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
0: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
16: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
15: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
21: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

ഇന്ന് 2:15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്, ഡൽഹി റിലേ.

0: സെക്രട്ടറി ഓർഗനൈസേഷൻ ബി എൽ സന്തോഷ്, പുതുച്ചേരി ഇൻചാർജ് നിർമ്മൽ കുമാർ സുരാന, സ്റ്റേറ്റ് പ്രസിഡന്റ് വി പി രാമലിംഗം, ഡി എം കെ കൺവീനർ ആർ ശിവ, ഫോർമർ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ ആർ സെൽവം, ന്യൂലി ഇലക്ടഡ് എം എൽ എസ് ആൻഡ് അതർ പാർട്ടി ഫംഗ്ഷണറീസ് കെയിം ടു വിറ്റ്നസ് ദ സ്വയറിംഗ് ഇൻ സെറമണി. ആഫ്റ്റർ ദ സെറമണി മിസ്റ്റർ രംഗസ്വാമി വിസിറ്റഡ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് അറ്റ് പുതുച്ചേരി ലെജിസ്ലേറ്റീവ് അസംബ്ലി ബിൽഡിംഗ് ആൻഡ് ടുക് ചാർജ്. സ്പീക്കിംഗ് ടു റിപ്പോർട്ടേഴ്സ്, ദ ചീഫ് മിനിസ്റ്റർ സെഡ് ദറ്റ് ഗവൺമെന്റ് വുഡ് വർക്ക് ടുവേർഡ്സ് ഡെവലപ്പിംഗ് പുതുച്ചേരി ഓൺ ദ ലൈൻസ് ഓഫ് സിംഗപ്പൂർ. ദ ന്യൂ ഗവൺമെന്റ് മാർക്സ് ദ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് എൻഡിഎ ടേം ഇൻ ദ യൂണിയൻ ടെറിട്ടറി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് രംഗസ്വാമി. ദ റിമൈനിംഗ് മിനിസ്റ്റേഴ്സ് ഇൻ ദ ക്യാബിനറ്റ് ആർ എക്സ്പെക്ടഡ് ടു ബി ഇൻഡക്ടഡ് ലേറ്റർ. മിസ്റ്റർ രംഗസ്വാമി വിൽ ഓൾസോ ടെൻഡർ റെസിഗ്നേഷൻ ഫ്രം വൺ ഓഫ് ദ ടു കോൺസ്റ്റിറ്റ്യൻസീസ് ഫ്രം വിച്ച് ഹി വൺ എസ് എം എൽ എ. ഡിസ്കഷൻസ് ആർ അണ്ടർ വേ ഇൻ ഇന്ത്യ റിഗാർഡിംഗ് അതർ മിനിസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോസ് ആൻഡ് ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ദ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ആൻഡ് ഗവൺമെന്റ് വിപ്പ്. ബിബിനസ്താദ്, ആകാശവാണി ന്യൂസ്, പുതുച്ചേരി.
1: The oath-taking ceremony for the newly elected MLAs of the 18th West Bengal Legislative Assembly is underway in Kolkata. Chief Minister Subhendu Adhikari took oath from Bhavanipur seat as MLA and the Nandigram seat has been left vacant. Afterwards, five other cabinet ministers also took the oath. On the other hand, Humayun Kabir, the Aam Janata Unayan Party MLA, took oath for the Naoda seat. Kabir also won from the Rejinagar seat. The pro-time speaker Tapas Roy administered the oath. Prime Minister Narendra Modi has significantly reduced the size of his convoy during recent domestic visits while retaining all essential security arrangements mandated under the Special Protection Group SPG protocols. According to sources, the reduction in the number of vehicles in the Prime Minister's convoy was implemented during his recent visits to Gujarat and Assam. The move comes in line with the Prime Minister's 7 appeals to citizens to contribute towards economic resilience by reducing dependence on imported fuel and adopting environmentally sustainable alternatives amidst West Asia crisis. Sources further added that while the convoy size was reduced, all critical security components continue to remain in place to ensure the Prime Minister's safety. Following Prime Minister Narendra Modi's appeal, Union Home Minister Amit Shah downsized his convoy, reducing it to less than half. The chief ministers of Uttar Pradesh, Madhya Pradesh and Delhi have announced measures to reduce the use of official vehicles by ministers, MLAs and public representatives. Uttar Pradesh Chief Minister Yogi Adityanath has ordered a 50% reduction in the vehicle fleets of the CM, ministers and other officials. Chief Minister of Rajasthan Bhajan Lal Sharma has also emphasized the need to conserve petrol and diesel in the state. The Chief Minister has decided to reduce the number of vehicles in his own convoy and has directed ministers, public representatives and officials to exercise restraint in the use of vehicles. Prime Minister Narendra Modi has shared an article written by Union Minister of State for Railways Ravneet Singh Bittu, highlighting that in Punjab, modern railway stations and an improved network are paving the way for new avenues of progress. In a social media post, the Prime Minister said that this transformation is bringing many opportunities for the people of the region. He said the article illustrates how Punjab is transforming. Minister of State for Personnel, Public Grievances and Pensions Dr. Jitendra Singh today launched the 16th Pension Adalat in New Delhi. The minister chaired the Adalat for redressal of pension-related grievances. On the occasion, pensioners from all over the country participated through a hybrid mode. These Adalats aim to provide on-the-spot decisions for redressal of pension-related grievances, thus obviating the need to approach courts by the pensioners, saving both their time and money, and providing them an effective grievance redressing machinery. This is Akashwani giving you the news. For quick news updates around the clock, follow us on X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. The Central Board of Secondary Education, CBSE, today announced the Class 12th Board examination results. Students can check the results on the official website DigiLocker and Umang app by mentioning roll number. This year, the CBSE Class 12 exams were conducted between February 17th and April 10th, 2026, for lakhs of students across science, commerce and humanities streams. A CBI team has arrived in Jaipur to probe the alleged leak of the NEET examination paper and questioned around 24 people, rounded up by the Special Operations Group SOG of Rajasthan Police. Meanwhile, hundreds of people have been questioned by the SOG in Sikar and nearby areas as part of the investigation. The Minister of Environment, Forest and Climate Change will organize a series of special events across the country to highlight India's achievements in Big Cat

0: conservation and promote the goals of the International Big Cat Alliance, IBCA. We have more from a correspondent.
1: As precursor to the Cat Alliance Summit 2026, the program will focus on India's five major wild big cat species: tiger, Asiatic lion, leopard, snow leopard, and cheetah. The event will showcase conservation efforts, challenges, and cooperation between the central government and state governments. The thematic events will be held in different parts of the country, including Gujarat, Madhya Pradesh, Odisha, Sikkim, and Maharashtra. India will host the first Cat Alliance Summit on 1st June this year in New Delhi, with participation expected from heads of state and heads of government of member and observer countries. India is home to over 70% of the world's wild tiger population and has emerged as a global leader in tiger conservation through sustained efforts under Project Tiger and the National Tiger Conservation Authority. Aman Yadav, Akashvani News, Delhi.
0: Today, BRICS foreign ministers meeting will start tomorrow in New Delhi. External Affairs Minister Dr. S. Jayashankar today met Minister of Foreign Affairs of Chile, Francisco Perez Marquena, this morning. In a social media post, he said that both sides held discussions on strengthening bilateral cooperation to diversify markets and sourcing and to promote the export of priority items and facilitate the services economy. Indonesian Foreign Minister Sugiano also arrived in New Delhi early this morning to participate in the two-day BRICS Foreign Ministers meeting. The meeting will be chaired by External Affairs Minister Dr. S. Jayashankar. BRICS of foreign ministers and heads of delegation from member and partner countries will participate in the meeting. They will also call on Prime Minister Narendra Modi. Gold and silver prices today witnessed a sharp surge of up to 6%. In the futures market at the multi-commodity exchange, gold for the June contract was trading nearly 6% higher at 1,62,597 rupees per 10 grams, while silver for the July contract was trading around 6.4% higher at 2,96,821 rupees per kilogram, according to the latest reports. However, during intraday trade, gold and silver prices touched gains of up to 8%. The government has raised the import duty, including cess, on gold and silver from 6% to 15%. The import duty on platinum has also been increased from 6.4% to 15.4%. Benchmark domestic equity indices rebounded today and were trading over 0.5% up in the afternoon session. The Sensex advanced 403 points to 74,962, while the Nifty rose 146 points to 23,526 when reports last came in. The broader market at the National Stock Exchange also jumped. The mid-cap 100 was trading 1.3% higher, and the small-cap 100 added 0.7% a short while ago. On the sectoral front, metal, telecommunication and consumer durables stocks lifted the market higher, while selling pressure was witnessed in IT and auto stocks. India can witness early arrival of the southwest monsoon this week. The India Meteorological Department, IMD, said conditions are becoming favourable for the advance of southwest monsoon, likely over parts of South Bay of Bengal, Andaman Sea and Andaman and Nicobar Islands towards the end of this week. According to the Met Department, the southwest monsoon normally sets in over Kerala around 1st of June every year. Meanwhile, several districts of Rajasthan are currently reeling under severe heatwave conditions, with border districts being most affected.
2: The Met Center has issued a red alert for severe heatwave conditions in the border districts of Barmer, Jaisalmer and Phalodi for today. In addition, an orange alert has been issued for four western districts, while a yellow alert has been sounded for six southwestern districts of the state. Not only the days, but the nights are also witnessing intense heat, with temperatures remaining above 30 degrees Celsius at several places. The prevailing heatwave conditions have affected normal life across the region. According to the Met Department, similar weather conditions are likely to continue for the next 2 to 3 days. With Jitendra Divedi's report from Jaipur, Jigyasa Pandey, Akashvani News.
0: IMD has also predicted heat wave conditions over Gujarat, Maharashtra and West Madhya Pradesh till tomorrow. The weather agency has forecast hot and humid weather over coastal Karnataka for the day. US President Donald Trump has embarked on a highly anticipated three-day visit to China. He will hold a summit with Chinese President Xi Jinping in Beijing from tomorrow. President Draupadi Murmu today paid floral tributes to former President Fakhruddin Ali Ahmed at Rashtrapati Bhavan on his birth anniversary. Fakhruddin Ali Ahmed served as the fifth president of the country, holding the office from August 24, 1974, until his death on February 11, 1977. He was the first president to die in office. On to sports and IPL cricket, Royal Challengers Bengaluru will take on Kolkata Knight Riders in Raipur this evening. The match will begin at 7:30 p.m. Earlier, Gujarat Titans defeated Sunrisers Hyderabad by 82 runs to take the top position in the points table with a compelling all-round show in Ahmedabad last night. Chasing the target 169 runs, Sunrisers Hyderabad were bundled out for just 86 runs in 14.5 overs. For Gujarat Titans, Kagiso Rabada and Jason Holder scalped 3 wickets. Kagiso Rabada was declared player of the match. And in Thailand Open Badminton, India begins with a positive start today with PV Sindhu and Kidambi Srikant advancing to the pre-quarterfinals in Bangkok. Two-time Olympic medalist PV Sindhu defeated Chinese Taipei's Tung Ju Tong in straight games 21-9, 21-12 in just 33 minutes. The six-seeded Indian will next face Denmark's Emily Schultz in the round of 16. And now, before we end the bulletin, the headlines once again. In Tamil Nadu, C. Joseph Vijay-led TVK government wins floor test in State Assembly with comfortable majority and Rangaswamy sworn in as Chief Minister Puducherry for a record fifth term. Sentence states intensify fuel-saving measures following Prime Minister Narendra Modi's appeal amid global energy crisis triggered by West Asia conflict. CBSE declares All India Senior Secondary Class 12th results. Gold silver prices jump over 6% after government hiked import duty to around 15%. IMD says monsoon likely to arrive early this year. And in IPL cricket, Royal challenges Bengaluru to take on Kolkata Knight Riders in Raipur this evening. And with that, we end the midday news.
3: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 18-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ, വിഷ്ണുമോഹൻ വെള്ളനാട്. സംവിധാനം പി എ ബിജു.
4: പീറ്റേഴ്സ്ബർഗിലെ കൊലപാതക കേസിൽ പോലീസിന് വഴിതെറ്റിയിരിക്കുകയാണ്. അവരുടെ പിടിയിൽ പാവം പെയിന്റർ നിക്കോളയാണ്. ചോരകൊണ്ട് ചോപ്പ് പെയിന്റ് അടിച്ചയാൾ നിക്കോ അതെപ്പോഴേ തുടച്ചു കളഞ്ഞു. പക്ഷേ മനക്കണ്ണാടിയിൽ ചീറിത്തെറിച്ചു വീണ ചോരച്ചീളുകൾ റസ്കോൾനിക്കോവിനെ വരഞ്ഞു നീറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ദൂരെ നിന്ന് ഒരതിഥി വരുന്നത്. പെങ്ങളെ കെട്ടാൻ ഉറച്ചിരിക്കുന്ന പണക്കാരൻ ലൂഷിൻ. ദരിദ്രന്റെ പ്രതികരണങ്ങളോട് ലൂഷിന് പുച്ഛമാണ്. ആദർശം തലയ്ക്ക് പിടിച്ച നിക്കോവിന് ആദ്യ ദർശനത്തിൽ തന്നെ ലൂഷിനെ പിടിച്ചില്ല. നിക്കോവിന്റെ മുറിയിൽ അവരുടെ തർക്കങ്ങൾ തുടരുന്നു. കൂട്ടുകാരൻ ട്രസുംഹീനും ജോലിക്കാരി നസ്താസിയും കൂർമ്മ ബുദ്ധി ഡോക്ടർ സോസിമോവും ഒക്കെ രംഗത്തുണ്ട്. സമനില തെറ്റി അസംബന്ധ സ്വപ്നങ്ങളിലേക്കും നിക്കോവ് വഴുതി വീണേക്കുമോ?
5: എന്തായാലും എനിക്കിതിനെപ്പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായി താഴേക്കിടയിൽ കഴിയുന്നവരുടെ ഇടയിലാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത്. കൊലപാതകം, കൊള്ള, കൊള്ളിവയ്പ്, പിടിച്ചുപറി. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഉപരിവർഗത്തിലും ഇത്തരം കൊലപാതകങ്ങളും കൊള്ളയും നടക്കുന്നു എന്നതാണ്. ഈ അടുത്തൊരിടത്ത് ഒരു വിദ്യാർത്ഥി തപാൽ വാഹനം കൊള്ളയടിച്ചു.
6: അല്ല, കള്ളനോട്ടടിച്ചതിന് കലാലയ അധ്യാപകനല്ലേ അകത്തായത്?
5: അതെ, എന്താണ് ഇത് വിരൽ ചൂണ്ടുന്നത്? ധാർമ്മിക അധപതനം.
6: അല്ല, കള്ളനോട്ടടിച്ചത് എന്തിനാ?
5: നോക്കൂ, എല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ധനികരാകാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പണക്കാരനാകണം, എല്ലാം മേലനങ്ങാതെ കിട്ടണമെന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെല്ലാം അവരുടെ തനി നിറം കാണിച്ചു തുടങ്ങി.
7: നിങ്ങള് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് എന്തിന്?
5: അത് നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ. എല്ലാത്തിനും ഒരതിരുണ്ട്. സാമ്പത്തിക സിദ്ധാന്തങ്ങൾ എന്ത് തന്നെ ആയാലും കൊലപാതകത്തിന് പ്രേരിപ്പിക്കുകയില്ല.

0: ശരിയായ സിദ്ധാന്തം. നിങ്ങൾ ഭാവി വധുവിനോട് പറഞ്ഞത് പരമാർത്ഥമാണ്. അവൾ നിങ്ങളുടെ വിവാഹാഭ്യർത്ഥന സമ്മതിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അവളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവൾ ഒരു ദരിദ്രയാണെന്നുള്ളതാണ്. കാരണം ഒരു ഭാര്യയെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുന്നതൊരു നല്ല കാര്യമാണെന്നാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ നിങ്ങൾക്ക് അവളുടെ മേൽ പരിപൂർണ നിയന്ത്രണം ഉണ്ടാക്കാം. അതല്ലേ അതിന്റെ ശരി?
1: ദൈവമേ, ഈ വിധത്തിൽ എന്റെ വാക്കുകളെ വളച്ചൊടിക്കരുത്. നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. സത്യത്തിന്റെ ഒരംശം പോലും അതിലില്ല. നിങ്ങളുടെ സൽസ്വഭാവിയായ അമ്മ ഇങ്ങനെയാണ് കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് അല്ലേ, ദുർവ്യാഖ്യാനം ചെയ്തത്. ഓ, എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല.
0: നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് വ്യക്തമായി. തത്വങ്ങൾ അടിച്ചതും എന്തിനാണെന്ന് മനസ്സിലായി.
1: ഏയ്, ഇല്ല, ഒറ്റ വാക്കിൽ നിങ്ങളുടെ അമ്മ, അവരുടെ ഭാവനാ വിലാസമാണിത്.
2: നോക്ക്, ഇനിയും നിങ്ങൾ എന്റെ അമ്മയെ കുറിച്ച് നാവെടുത്ത് ഒറ്റ വാക്ക് പറയാൻ ധൈര്യപ്പെട്ടാൽ, അതെ, എന്റെ അമ്മയാണ് സത്യം, നിങ്ങളെ ഞാൻ താഴേക്ക് പിടിച്ചു
3: തള്ളും.
1: ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ആ, എന്നാ ഞാനൊന്ന് പറയട്ടെ. മര്യാദ ഇല്ലാത്ത വിധത്തിലാണ് നിങ്ങൾ എന്നെ കണ്ടത്, ഇത്രയും നേരം സംസാരിച്ചത്. എനിക്ക് മനസ്സിലായി. എങ്കിലും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഒരു രോഗിയോടെ ഒരുപാട് എനിക്ക് ക്ഷമിക്കാനാകും.
2: ഞാൻ രോഗിയല്ല.
1: മതി, ഇത്രയും മതി, നിറഞ്ഞു.
2: എവിടെയെങ്കിലും പോയി തൊലയെ, കൺവട്ടത്ത് കാണരുത്.

0: आश्वासवाई
1: നിക്കു, നിനക്ക് ഇതെങ്ങനെ കഴിയുന്നടാ?
0: റസമുഖീൻ, എനിക്ക് തനിയിരിക്കണം. ദേവി അത് എന്നെ ഒറ്റയ്ക്ക് വിട്. എല്ലാവരും എന്നെ ഒറ്റയ്ക്കൊന്ന് കിടക്കാൻ അനുവദിക്കും.
1: നസ്താസിയ, നമുക്ക് പോകാം. വന്നേ.
2: ശരി.

0: ഡോക്ടറെത്തിയോ?
1: കുഴപ്പമില്ലല്ലോ, ഞാൻ കയറണ്ടല്ലേ?
0: വേണ്ട, ഇപ്പോ ഒന്ന് ക്ഷോഭിച്ചു. ഇതേവരെ ഇല്ലാത്ത വിധത്തിൽ
1: ഈ അവസ്ഥയിൽ ഇയാളെ ദേഷ്യം പിടിപ്പിക്കരുത്.
0: ഡോക്ടർ, സത്യത്തിൽ ഇവൻ എന്താണ് കുഴപ്പം?
1: ഇപ്പോഴയാൾക്ക് എന്തെങ്കിലും സന്തോഷകരമായ മാനസിക നില അനുഭവപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾക്കറിയാമോ, അയാളുടെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നുകൂടിയിട്ടുണ്ട്. എന്തോ അലട്ടുന്ന ചിന്ത, അത് അയാളെ നിരന്തരം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
0: അത് വീട്ടുകാര്യങ്ങളായിരിക്കാം, ലൂഷിനായിരിക്കും, സഹോദരിയുടെ ഭാവി ഭർത്താവ് പണി കൊടുക്കുമെന്നാ തോന്നുന്നത്.
1: ഓ, ആ മാന്യൻ ലൂഷിൻ അയാളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ട് കാണില്ല, അതാവും പ്രശ്നം.
2: അയാള് വന്നപ്പോ മുതൽ ഇഷ്ടപ്പെടാതെയാണ് സംസാരിച്ചത്.
1: നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിക്കോ ഒന്നിലും താല്പര്യം എടുക്കുന്നില്ല, ഒന്നിലും പ്രതികരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം അയാൾ വികാരം കൊള്ളുന്നു, അത് കൊലപാതകത്തിന്റെ കാര്യത്തിലാണ്.
0: അതെ അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. അവൻ അക്കാര്യത്തിൽ അതീവ ഉത്കണ്ഠയുണ്ട്, ഭയവുമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുഖമില്ലാതായ ദിവസം അവനോട് ബോധം കെട്ട് വീണു.
1: ഇന്ന് വൈകുന്നേരം ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കണം. ഞാൻ ചിലത് നിങ്ങളോട് പറയാം.
0: ആ,
1: വളരെ കൗതുകകരമായ ഒരു കാര്യം. എന്തായാലും ഞാൻ അയാളെ ഒറ്റയ്ക്കൊന്ന് കണ്ടിട്ട് വരട്ടെ, അപ്പോൾ അവിടെ അയാളെ പ്രകോപിപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. നസ്താസേ, വരൂ.
2: ശരി. നിക്കോ,

0: ഞാൻ കുറച്ച് ചായ കൊണ്ടുവരട്ടെ, കുടിക്കാമോ?
1: പിന്നെ മതി, ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. ആ നീ പോയിക്കോ. ആ ഇതാരാ, ഡോക്ടറോ? എല്ലാവരും കൂടി എന്നെ രോഗിയാക്കുകയാണ്. എനിക്ക് രോഗമില്ല, ഇല്ല ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതാര്, സൂപ്പറുണ്ടോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇവര് എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
2: റസ്കോൾനിക്കോവ്, നിങ്ങൾ സുഖമായി ഉറങ്ങൂ, ശാന്തമായി. ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല, ഞങ്ങൾ മുറിവിട്ട് പോയേക്കാം.

0: ശീതളവും നിഷ്പ്രഭവുമായ ഇരുണ്ട ഈർപ്പമുള്ള ശിശിരകാല സായാഹ്നങ്ങളിൽ സകലതും സകലതും ഈർപ്പമുള്ളതായിരിക്കണം. കടന്നുപോകുന്ന എല്ലാ യാത്രക്കാരും ക്ഷീണിച്ചു വിളർത്ത മുഖമുള്ളവരാകുമ്പോൾ, മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ശക്തമായി മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിലൂടെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ,
1: എനിക്കറിയില്ല സാർ, എനിക്കൊന്നും അറിയില്ല, ക്ഷമിക്കൂ.
0: എന്റെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ എന്തെങ്കിലും പന്തികേടുണ്ടോ? ഞാനെന്താണ് ഇങ്ങനെ കാവ്യാത്മകമായി സംസാരിക്കുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ, കണ്ണൻ നായർ, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു രമ്യ കെവി. തുടർന്ന് കപ്പയും കാന്താരി. 8 ടൂണിൻ സ്റ്റാർസിൽ പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി അവണി എസ്, അനക്ക മനോഹർ. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം സർഗവസന്തം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1995 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം ചെയ്തത് അനിൽ ദാസ്. അഭിനയിച്ചവർ സിദ്ദിഖ്, സുധീർ, ജഗതി ശ്രീകുമാർ, നരേന്ദ്രപ്രസാദ്, ബൈജു സന്തോഷ്, ബാബു നമ്പൂതിരി, റിസബാവ, ഷമ്മി തിലകൻ, സൈനുദ്ദീൻ, ജോസ് പെല്ലിശ്ശേരി, ചിപ്പി, ടി ആർ ഓമന, വനിത കൃഷ്ണചന്ദ്രൻ. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ. പാടിയവർ യേശുദാസ്, ചിത്ര, ജയചന്ദ്രൻ.

സ്വർഗവസന്തം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. രചന കൈതപ്രം, സംഗീതം ഔസേ ബച്ചൻ. ഇനി പരിവർത്തനം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1977 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം ശശികുമാർ. അഭിനയിച്ചവർ പ്രേം നസീർ, അടൂർ ഭാസി, ശ്രീവിദ്യ, തിക്കുറിച്ചി, ജ്യൂസ് പ്രകാശ്, ബഹദൂർ, മണവാളൻ ജോസഫ്, ശ്രീപ്രിയ, ശ്രീലത നമ്പൂതിരി, പ്രതാപ് ചന്ദ്രൻ, രാധാകൃഷ്ണൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ. പാടിയവർ ജോളി എബ്രഹാം, യേശുദാസ്, ജയചന്ദ്രൻ.

എഫും പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. 144 എംഎൽഎമാരുടെ പിന്തുണയാണ് വിജയ്ക്ക് ലഭിച്ചത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. സിബിഎസ്ഇ 12 ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ മാതൃക പിന്തുടർന്ന് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരുമടക്കമുള്ള നിരവധി നേതാക്കൾ. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയരുന്നു. പവനവില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിച്ചത് ഉച്ചതിരിഞ്ഞ് 1,18,800 ആയി കുറഞ്ഞു. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതലയോഗം ചേർന്നു. കൊച്ചി ലക്ഷദ്വീപ് സിപിഐ സർവീസിന്റെ പരീക്ഷണ പറക്കൽ ഇന്ന് നടന്നു. കൊച്ചിയിൽ നിന്നും അഗത്തിയിലെത്തിച്ചേരാൻ വേണ്ടിവന്നത് 2 മണിക്കൂർ. ഈ മാസം 16 തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് നാളെ മഞ്ഞ ജാഗ്രത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. എഫ്എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ചിത്രപൂർണിമ.

പരിവർത്തനം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ചിത്രപൂർണിമ തുടരുന്നു. ഇനി ഭൂമിക എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. 1991 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം ചെയ്തത് ഐ വി ശശി. അഭിനയിച്ചവർ സുരേഷ് ഗോപി, നെടുമുടി വേണു, ഉർവശി, ജയറാം, എം ജി സോമൻ, മുകേഷ് ചങ്കരാടി, കുതിരവട്ടം പപ്പു, സായികുമാർ, മാള അരവിന്ദൻ, സബിത ആനന്ദ്, രസബാവ, കരമന ജനാർദ്ദനൻ നായർ. ഗാനരചന പി കെ ഗോപി, സംഗീതം രവീന്ദ്രൻ. പാടിയത് യേശുദാസ്, സി ഒ ആന്റോ, ചിത്ര, കൃഷ്ണചന്ദ്രൻ, സുജാത.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ഭൂമിക എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇതോടെ ചിത്രപൂർണിമ ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ സമാപിച്ചു. ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 പി ഭാഗേഷ് മാരാർ അവതരിപ്പിച്ച ഇടയ്ക്ക, 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6 മണിക്ക് ചലച്ചിത്ര ഗാനം, 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 ഹരിതവീഥിയിൽ കാസർഗോഡ് മായപ്പാടിയിലെ പുലരി ഫുഡ് പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു രമ്യ കെ വി, തുടർന്ന് കപ്പ്യം കാന്താരി, 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം പരിപാടിയിൽ റീജ മുകുന്ദന്റെ ചെറുകഥ മരണാനന്തരം, തുടർന്ന് ഹരീന്ദ്രൻ നരവൂരിന്റെ കവിതകൾ, ലീലാകൃഷ്ണദാസിന്റെ ചെറുകഥ ബൈക്കിനൊരു മണിമുത്തം, 8 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ്, ഇതിൽ പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി ആവണി എസ്, അനഖ മനോഹർ, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം, രചന ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു,

ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഹിന്ദി പാഠം കേൾക്കാം.

0: ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് മാർനല്ലൂർ ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ ശബരിനാഥ് വി പി. പഠിക്കുന്നവർ ആരാധനയും നിളയും.
1: നമസ്തേ അധ്യാപക് ജി.
2: നമസ്തേ ബച്ചോ. ആജ് ഹം അരവിന്ദ് ഗുപ്ത ദ്വാരാ ലിഖിത് പരി ലടക്കി നമക് പാഠിക്ക് അന്തിം ഭാഗ് കി ഓർ ജാതെ ഹൈ. तो जाने से पहले मैं आप लोगों से एक सवाल हरमन के स्वभाव के बारे में यानी हरमन के चरित्र के बारे में एक टिप्पणी तैयार कीजिए. ऐसा एक सवाल जरूर परीक्षा में पूछेगा. आराधना आप बताना हरमन के चरित्र.
1: जब हरमन 11 साल का था उसे जीवन की गंभीर परिस्थितियों का सामना करना पड़ा. उसे अपनी माँ से बिछड़ कर कैदी जीवन जीना पड़ा. इसलिए बचपन से ही वह बहुत अनुभवी हो गया था. पर वह बहुत भावुक भी था. उसे हमेशा अपनी माँ की याद आती रहती थी. वह आशावान था. वह सपने में माँ से मिलता है. हरमन कैदी शिविर से बाहर आकर भी निरंतर परिश्रम करता रहता है. वह स्वयं आत्मनिर्भर बनने का श्रम करता है. पर अपनी भावुकता के कारण अपने अतीत के बुरे अनुभवों के वह भूल नहीं पाता है. निरंतर अध्ययन करते रहने उसे अमेरिका में नया जीवन जीने का अवसर मिलता है. वह अपनी परी लड़की को भी नहीं बोलता है. वह लड़की की उसी कैदी शिविर में रोज सेब देती है. उस लड़की के प्रति वह अपनी कृतज्ञता भी व्यक्त करता है. इस तरह हम देख सकता है कि हरमन का चरित्र सद्गुणों से भरा हुआ है.
2: जी अच्छा, बहुत खूब. तो आज की कक्षा हम शुरू करते हैं नीला पटना.
3: जब मेम एक जवान आदमी बन गया तो मेम अमेरिका में एक नए जीवन जीने के लिए चला गया. मेम न्यूयॉर्क पहुंचा. वहां सब कुछ नया अपरिचित था. पुराने जीवन की यादें मेम चारों ओर लिपटी हुई थी. उन्होंने मुझे कसकर जगड़ लिया. मेम अक्सर सोचता था कि मैंने
2: क्या पाया और क्या खोया.
3: मेम अक्सर माम के बारे में सोचता था. एक रात माम सपने में मेरे पास आए.
2: वैसा ही सपना जो मैंने सालों पहले कैदी शिविर में देखा था. अच्छा, जब मैं एक जवान आदमी बन गया तो मैं अमेरिका में एक नए जीवन जीने के लिए चला गया. यानी युवा आयपोल ഒരു പുതു ജീവിതം നയിക്കാനായി അമേരിക്കയിലേക്ക് പോയി. മേ ന്യൂയോർക്ക് പഹുഞ്ചാ. ഞാൻ ന്യൂയോർക്കിൽ എത്തി. വഹാം സബ് കുച്ച് നയ അപരിചിത ഥാ. അവിടെ പുതിയതും അപരിചിതമായിരുന്നു. പുരാനെ ജീവൻ കെ യാദേ മേരെ ചാരോ ഓർ ലിപ്പട്ടി ഹുയി ഥി. പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ എന്നെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ഉന്നോനെ മുഛേ കസ്കർ ജഗഡ് ലിയ. മേ അക്സർ സോച്താ ഥാ കി മേനെ ക്യാ പായ ഓർ ക്യാ ഖോയാ. ഞാൻ മിക്കവാറും ചിന്തിക്കുമായിരുന്നു ഞാൻ എന്ത് നേടി, ഞാൻ എന്ത് നഷ്ടപ്പെടുത്തി. മേ അക്സർ മാം കെ ബാരമേ സോച്താ ഥാ. ഞാൻ മിക്കവാറും അമ്മയെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ഏക് രാത് മാ സപ്നേമേ മേരെ പാസ് ആയി. അങ്ങനെ ഒരു നാൾ രാത്രി സ്വപ്നത്തിൽ അമ്മ എന്റെ മുന്നിലെത്തി. വൈസാ ഹി സപ്ന ജോ മേനെ സാലോ പെഹ്ലെ കൈദി ശിവർമേം ദേഖാഥ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തടവറയിലായിരുന്ന സമയത്ത് കണ്ടതുപോലുള്ള ഒരു സ്വപ്നം അപ്പോഴും കണ്ടു. അപ്പോ ഇതര ഏക് സവാൽ ഹെ മേനെ ക്യാ പായ ഓർ ക്യാ ഖോയ. ഹർമൻ നെ ക്യോ ഏസാ സോച്ചാ ഹോക. മേനെ ക്യാ പായ ഓർ ക്യാ ഖോയ. ഞാൻ എന്ത് നേടി, ഞാൻ എന്ത് നഷ്ടപ്പെടുത്തി. ഹർമൻ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചത്. ഇപ്പോ ബച്ചപ്പൻ മേ ക്യാമ്പ് മേ മുസീബത്തെ സഹകർ രഹേ ഹർമൻ ജവാൻ ആദ്മി ബൻകർ ന്യൂയോർക്ക് ബഹുജ. കുട്ടിക്കാലത്ത് ക്യാമ്പിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിതം നയിച്ച ഹർമൻ യുവാവായി ന്യൂയോർക്കിൽ എത്തി. വഹാം നയേ ജീവൻ ബിതാത്തെ വക്ത ഭീ ഉസ്കെ മന്മേ പുരാനെ ജീവൻ കി യാദേന്തി. അവിടെ പുതിയ ജീവിതം നയിക്കുമ്പോഴും അവന്റെ മനസ്സിൽ പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. ആരാധന അബത്താ സക്കി ഹെ മേനെ ക്യാ പായ ഓർ ക്യാ ഖോയ. हरमन ने क्यों ऐसा सोचा होगा.
1: युद्ध के समय हरमन कैदी जीवन बीता रहा था. युद्ध के बाद वह कैदी शिविर से मुक्त हो गया. सालों बीत गए. वह अब जवान आदमी बन गया था. उसने अच्छी तरह पढ़ा और नया जीवन जीने के लिए अमेरिका चला गया. पर पुराने जीवन की यादें अब भी उसके मन में है. इसलिए वह सोचता है कि मैंने क्या पाया और क्या खोया.
2: जी अच्छा.
3: चिंता मत करो हरमन, माम की कोमल आवाज ने मुझे शांत किया. एक परी तुम्हें बचाएगी. दो दिन बाद एक दोस्त ने मुझे एक दावत पर आमंत्रित किया. वहां एक लड़की आएगी. तुम्हें वो लड़की पसंद आएगी. उसने डिनर के लिए जाते समय कर में कहा. मुझे वह पसंद आई. एक नर्स दयालु होशियार हरी आंखों जीवन से
2: भरी हुई. चिंता मत करो हरमन, माम की कोमल आवाज ने मुझे शांत किया। വിഷമിക്കേണ്ട ഹർമൻ, അമ്മയുടെ മൃദുവായ ശബ്ദം എന്നെ ശാന്തനാക്കി. ഏക് പരി തുമേ ബച്ചായേകി, ഒരു മാലാഖ നിന്നെ രക്ഷിക്കും. ദോ ദിൻ ബാദ് ഏക് ദോസ്തിനെ മുച്ചേ ഏക് ദാവത് പർ ആമന്ത്രിതിക്കുക, രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒരു കൂട്ടുകാരൻ എന്നെ ഒരു വിരുന്നിന് ക്ഷണിച്ചു. വഹാ ഏക് ലഡ്കി ആയേകി, അവിടെ ഒരു പെൺകുട്ടി വരും. തുമേ ഓ ലഡ്കി പസന്ദ് ആയേകി, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാകും. ഉസ്നെ ഡിന്നർ കെലിയെ ജാത്തേ സമയ് കാർമേ കഹ, ഡിന്നറിനായി പോകുന്ന സമയത്ത് കാറിൽ വെച്ച് അവൻ പറഞ്ഞു, മുചേ വഹ് പസന്തായി, എനിക്കവളെ ഇഷ്ടപ്പെട്ടു. ഏക് നേഴ്സ് ദയാലു ഹോഷിയ, ദയാലുവും സമർത്ഥിയുമായ ഒരു നേഴ്സ്. ഹരി ആംഖേം ജീവൻ സേ ഭരി ഹുയി, ജീവൻ നിറഞ്ഞ പൂച്ച കണ്ണുകളുള്ള ഒരു പെൺകുട്ടി.
1: റോമാ ഹെ അതീത് ഓർ യുദ്ധ കെ ദൗരാൻ അപ്നേ ജീവൻ കെ ബാരേ മേ ബതായ. खेत पर काम करती थी. अपने परिवार की पहचान छिपाने के लिए वो जर्मनी के एक छोटे से गांव में काम करती थी. मैं उस गांव को जानता था. मैं वहां एक शिविर में कैदी था. मैंने रोमा से कहा, मैं उस कैंप में एक लड़के के लिए रोजाना सेब लेकर जाती थी. रोमा ने मुझे बताया कि कैसे मैं दिन ब दिन महीने बर महीने बाट के पास जाती थी.
2: ഉന്മേം ഏക് ഐസാ ഥാ ജോ മുഝേ ജാനാ പെഹ്ചാനാ ലഗാ, ഓ ഡിന്നർ കേ ലിയേ ഗയാ ഥാ ഉന്മേം കുച്ച് ഐസാ ഥാ ജോ മുഝേ ജാനാ പെഹ്ചാനാ ലഗാ, അവിടെ ഉണ്ടായിരുന്ന ചിലരെ എനിക്ക് പരിചയമുള്ളതായി തോന്നി. ഉസ്നേ കഹാ കി ഉസ്കാ നാം റോമാ ഹെ, അവളുടെ പേര് റോമ എന്നാണെന്ന് അവൾ പറഞ്ഞു. ഉസ്നേ അതീത് ഔർ യുദ്ധ കെ ദൗറാൻ അപ്നേ ജീവൻ കെ ബാരേ മേം ഭീ ബതായ, അവൾ യുദ്ധസമയത്തെ കുറിച്ചും തന്റെ പൂർവ്വകാല ജീവിതത്തെ കുറിച്ചും പറഞ്ഞു. ഓ ഏക് ഖേത് മേ കാം കർതീതി, അവൾ ഒരു വയലിൽ ജോലി ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പനെ പരിവാർക്കി പേച്ചാൻ ചിപ്പാനേക്കിലേ ഓ ജർമ്മൻക്ക് ഏക്ക് ഛോട്ടേസേ ഗാവുമേയും കാം കർത്തീതി, അവരുടെ കുടുംബം തിരിച്ചറിയാതിരിക്കാനായി അവൾ ജർമ്മനിയിൽ ഒരു ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്നു. മേ ഉസ് ഗാവുക്കോ ജാൻതാ ഥാ, എനിക്ക് ആ ഗ്രാമം അറിയാമായിരുന്നു. മേ വഹാം ഏക്ക് ശിവർ മേ കൈദീ ഥാ മേനെ റോമാസേ കഹ, ഞാൻ അവിടെ ഒരു തടവറയിൽ ബന്ദിയായിരുന്നു, ഞാൻ റോമയോട് പറഞ്ഞു. മേ ഉസ് ക്യാമ്പുമേയും ഏക്ക് ലഡുക്കെ കേലിയെ റോസാന സേബ് ലേക്കർ ജാത്തീതി, ഞാൻ അവിടെ ക്യാമ്പിൽ ഒരു ആൺകുട്ടിക്ക് വേണ്ടി എന്നും ആപ്പിളുമായി പോകുമായിരുന്നു. റോമാനെ ഉച്ച ബത്തായക്കി കെയ്സേ വഹ് ദിൻ ബ ദിൻ മഹീനേ ദർ മഹീനേ ബാഡ് കെ പാസ് ജാത്തീതി, ദിവസങ്ങളോളം മാസങ്ങളോളം വേലിയുടെ അടുക്കൽ പോയിരുന്ന് അയാൾക്ക് ആപ്പിൾ നൽകിയിരുന്നു. റോമ എന്നോട് പറഞ്ഞു,
1: മേനെ ക്യാമ്പ് കെ ഉസ് ലംബേ ദുബ്ലെ പതലെ ലഡ്കെ കെ ബാരേ മേ സോചാ ജോ മേക്ക് കബി ഥാ. मैंने अपनी माँ के बारे में भी सोचा जिसने वादा किया था कि एक परी आकर मुझे बचाएगी. क्या वो बहुत पहले की मेरी परी लड़की हो सकती है? डिनर के बाद रोमा और मैं रेत पर चले. समुद्र की जाग, डूबता सूरज, मुझे जानना था कि क्या वह वही थी. अनिश्चित, भयभीत, आशावान, स्थायी.
2: मैंने कैंप के उस लंबे दुबले पतले लड़के के बारे में सोचा जो मैं खुद कभी था. ഞാൻ ക്യാമ്പിലെ പൊക്കമുള്ള മെലിഞ്ഞ ആൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ചു. അന്ന് ഞാൻ അങ്ങനെ ആയിരുന്നു. മേനെ അപ്നി മാം കെ ബാരേമേ ഭീ സോച്ച ജിസ്നെ വാദാ കിയാ ഥാ കി ഏക് പരി ആകർ മുഝേ ബച്ചായേഗി, ഒരു മാലാഖ വന്ന് എന്നെ രക്ഷിക്കും എന്ന് വാക്ക് നൽകിയ എന്റെ അമ്മയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ക്യാ വോ ബഹുത്ത് പെഹലേക്ക് മേരി പരി ലടുക്കി ഹോ സക്തി ഹെ. ഡിന്നർ കെ ബാദ് റോമാ അവർ മേ രേത് പർ ചലേ, രേത് സമുദ്ര കേ ഛാഗ്. ഡിന്നറിന് ശേഷം ഞാനും റോമയും മണലിലേക്ക് നടന്നു. സമുദ്രത്തിന്റെ പത, അസ്തമയ സൂര്യൻ, അവൾ എന്നെ തന്നെ ആയിരുന്നോ എനിക്കറിയണമായിരുന്നു. ആശങ്ക, പേടിയുള്ള, ആഗ്രഹമുള്ള ഉറച്ച റോമ, നീ ആപ്പിൾ കൊണ്ടുപോയി കൊടുത്തിരുന്ന ആൺകുട്ടിയുടെ അവസാന വാക്കുകൾ നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ് എന്നതായിരുന്നു. മുച്ചേ ജാൻതാതാക്കി വഹ് വഹീധി അനിശ്ചിത് ഭയഭീത് അവർ ആശാവാൻ തോ ഇധർ ഹർമൻ കോ യഹ് ശങ്ക ഹോത്താ ഹെ കി റോമ വഹി ലഡ്കി ഹെ ജിസ്നെ ഉസേ കൈദി മേം രഹത്തെ വക്ത് ഉസ്കേ ലിയേ സേബ് ദിയാ ഥാ.

0: तो शंगा उसे होता है। तो पढ़ो।
1: रोमा जिस लड़के के लिए तुम सेब ले आई थी, क्या उस लड़के के आखिरी शब्द थे तुम मेरी परी लड़की हो? रोमा मुस्कुराई, जैसे ही मेरे उसकी आंखों में देखा मुझे एक आंसू दिखाई दिया। तुम मेरी परी लड़की हो, मैंने रोमा से धीरे से कहा, और मैं तुम्हारा
0: लड़की हूं। तुम्हारा लड़का हूँ। रोमा जिस लड़के के लिए तुम सेब ले गई थी, क्या उस लड़के के आखिरी शब्द थे तुम मेरे परी लड़की हो? तो हरमन पूछता है कि रोमा നീ ആപ്പിൾ കൊണ്ടുപോയി കൊടുത്തിരുന്ന ആൺകുട്ടിയുടെ അവസാന വാക്കുകൾ നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ് എന്നതായിരുന്നു? രോമ മുസ്കുരായി, രോമ പുഞ്ചിരിച്ചു. വൈസേഹി മേനെ ഉസ്കി ആങ്കോമേ ദേഖ, ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മുച്ചേക്ക് ആസു ദിഖായി ദിയ, എനിക്ക് കാണാൻ കഴിഞ്ഞ ആ മാലാഖ പെൺകുട്ടിയുടെ കണ്ണീർ പോലെ അത് തോന്നി. തും മേരി പരി ലഡ്കി ഹോ മേനെ രോമാസേ ധീരേസേ കഹ, നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ്, ഞാൻ രോമയോട് പതിയെ പറഞ്ഞു. ആർ മേ തുമാരാ ലഡ്ക്കാഹും, ഞാൻ നിന്റെ ആൺകുട്ടിയുമാണ്. യഹ് കഹാനി ഇധർ സമാപ്ത് ഹോത്തി ഹേ. തോ പാഠ്യാംശ കാ അവതരൺ മേനെ അബ് ലോഗോങ്കോ വ്യാഖ്യാ ദിയാ ഹേ. തോ പ്രകാശ് കി ഓർ നമക് ഇക്കായിക്ക് പരി ലഡ്കി നാമ കഹാനി ലോരി ബി ബ്രാഡ്മാൻ ദ്വാരാ ലിഖിത് മാലാഖ പെൺകുട്ടി ജിസ്ക അനുവാദ് അരവിന്ദ് ഗുപ്താനെ കിയാഥ. അപ്പൊ യുദ്ധം എല്ലാവരെയും ഭീതിയിലും ദുരിതത്തിലും ആഴ്ത്തുന്നതാണ്. യുദ്ധസമയത്ത് ക്യാമ്പിൽ അനുഭവിച്ച പട്ടിണിയും വിഷമങ്ങളും പിന്നീട് നല്ല ജീവിതം കിട്ടിയിട്ടും മറക്കാൻ കഴിയാത്ത ഹർമന്റെ കഥ, അവനെ സഹായിച്ച റോമയുടെയും കഥയാണ് നമ്മളിവിടെ പഠിച്ചത്. പാഠഭാഗക്ക് ആധാർ പർ ഹർമൻ ഔർ റോമാ കെ ബീച്ച് ഏക് ബാത്ചീത് യാനി സംവാദ് തയ്യാർ കരോ ഏസ ഏക് സവാൽ പരീക്ഷാമേ പൂച്ഛേഗ. ഹർമൻ ഔർ റോമാ കെ ബീച്ച് കാ വാർത്താലാപ് ആരാധന ആപ് ഹർമൻ ഔർ നിള ആപ് റോമാ കെ രൂപ മേം ഇസ് ബാത്ചീത് കർണാ ഹേ. തോ ശുരു കരോ ഹർമൻ.
2: റോമാ മുജെ തും പരിചിത് സി ലഗ്തി ഹോ.
1: പരിചിത് വഹ് കേസേ?
2: കൈ വർഷ് പഹലെ ക്യാ തും ഏക് ലഡ്കി കേ ലിയേ സേബ് ദീതി തി?
1: ക്യാ?
2: ഏക് കൈദി ശിവർ കേ പാസ്?
1: ഹാ ഹാ, കൈദി ശിവർ കേ ഏക് ലഡ്കി കേ ലിയേ.
2: ക്യാ ഉസ്നേ യഹി കഹാ താ കേ തും മേരി പരി ലഡ്കി ഹോ?
1: ഹാ, മുജെ അച്ഛി തരഹ യഹാ ഥാ.
2: वही लड़का मैं हूँ, तुम मेरी परी लड़की हो.
1: यह तो बड़ी आश्चर्य की बात है.
0: जी अच्छा, तो मैंने क्या पाया और क्या खोया? हरमन ने ऐसा क्यों कहा होगा? तो अंतिम भाग के एक सवाल है, ഞാൻ എന്ത് നേടി, ഞാൻ എന്ത് നഷ്ടപ്പെടുത്തി, ഹർമൻ എന്ത് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇപ്രകാരം പറഞ്ഞത് എന്നുള്ളതാണ്. ബച്ചപ്പൻമേയും ക്യാമ്പുമേയും മുസീബത്തെ സഹകർ രഹെ ഹർമൻ ജവാൻ ആദ്മി ബൻകർ ന്യൂയോർ പഹുഞ്ച വഹാ നയേ ജീവൻ ബിതാത്തെ വക്ത് ഭി ഉസ്കെ മന്മേ പുരാനി ജീവൻ കി യാദ് ഭരീ ഥി. ഇപ്പൊ കുട്ടിക്കാലത്ത് ക്യാമ്പിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിച്ച ഹർമൻ യുവാവായി ന്യൂയോർക്കിലെത്തി. അവിടെ പുതിയ ജീവിതം നയിക്കുമ്പോഴും അവന്റെ മനസ്സിൽ പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തോ ഹംനെ ഈസ് പാഠസെ സംബന്ധിത് പാഠ്യപുസ്തകത്തെ ജോ പ്രശ്ന ഓർ ഉത്തർ പഠേ ഉസ്കി വ്യാഖ്യാ ഭി മേനെ ദിയാ ഹെ. मैं सोचता हूँ कि आपको कोई शंका भी नहीं है कि अच्छी तरह आप पढ़ चुके हैं. तो अगर आपको कोई शंका है तो मुझसे पूछना.
2: अध्यापक जी, मुझे कुछ शंका है कि तो इस कथा में परी लड़की किस बात का प्रतीक है?
0: तो इस पाठ में परी लड़की यानी रोमा, परी लड़की उम्मीद सहानुभूति और इंसानियत का प्रतीक है.
2: तो मेरा अगला एक प्रश्न ये है.
0: पूछो बेटा.
2: इस कहानी में सेब सिर्फ एक फल नहीं है बल्कि कुछ और भी है, आपके हिसाब से वह क्या दर्शाता है?
0: बिल्कुल सही, यहाँ सेब उम्मीद और प्यार का प्रतीक है. यह दर्शाता है कि नफरत से भरे युद्ध के बीच भी प्यार और इंसानियत जिंदा रह सकती है.
2: फिर इस कहानी का शीर्षक परी लड़की क्यों रखा गया है? क्या वह सच में कोई परी थी?
0: बेटा, यह कोई काल्पनिक परी नहीं थी बल्कि एक साधारण इंसान थी. लेकिन जब कोई किसी के सबसे बुरे वक्त में सहारा बनता है तो वो उसके लिए किसी फरिश्ते या परी से कम नहीं होती. ये कहानी हमें दयालुता की शक्ति सिखाती है. तो इसी के साथ हमारी आज की कक्षा हम इधर समाप्त करते हैं. धन्यवाद.
2: धन्यवाद अध्यापक जी.
3: ഇതുവരെ കേട്ടത് ഹിന്ദി പാഠം. പഠിപ്പിച്ചത് മാർനല്ലൂർ ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ ശബരിനാഥ് വിപി. പഠിച്ചവർ ആരാധനയും നിളയും.

ഇനാറെൺപതിന് ഹരിതവീഥി കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു രമ്യ കെ വി. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം.

രാത്രി 7:35 അങ്കണം. ഇതിൽ റീജ മുകുന്ദന്റെ ചെറുകഥ മരണാനന്തരം, ഹരീന്ദ്രൻ നരവൂരിന്റെ കവിതകൾ, ലീലാ കൃഷ്ണദാസിന്റെ ചെറുകഥ ബൈക്കിനൊരു മണിമുത്തം ഇന്ന് രാത്രി 7:35 അങ്കണം പരിപാടിയിൽ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പി ഭാഗേഷ് മാരാർ അവതരിപ്പിച്ച ഇടക്ക കേൾക്കാം.

0: പി ഭാഗേഷ് മാരാർ അവതരിപ്പിച്ച ഇടക്കയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണ്?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
9: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
11: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
12: ഓ ലവ്ലി, വെൽ ഡൺ,
11: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും, പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ.
12: നോ,
11: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കൂന്നേ. നീ ആരാ?
13: RBI പറയുന്നു,
11: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
14: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
15: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
16: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
15: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
17: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
18: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
17: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
18: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
19: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
20: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
19: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
17: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
18: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
17: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
20: നാട്ടിലെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
21: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
18: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
22: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
18: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
17: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
21: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
17: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?

0: ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. കമുകര പുരുഷോത്തമൻ പാടിയത്. ഇത്തിരി തീർത്ഥവും പൂവും പ്രസാദവും എന്നാരംഭിക്കുന്നു.

0: കമുകര പുരുഷോത്തമൻ പാടിയ ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രായോജക പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഫലവൃക്ഷങ്ങളുടെ പരുദീസ തീർത്ത കൃഷിയിടത്തിലാണ് ഇന്ന് ഞാറ്റുവേല.

നമുക്ക് പരിചിതമായതും ഒപ്പം നാം കേൾക്കാത്തതും രുചിക്കാത്തതുമായ 50 ഫലവർഗ്ഗങ്ങൾ സമൃദ്ധമായി നിൽക്കുന്ന ഈ കാഴ്ച മറ്റെവിടെയുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ. മാവ് തന്നെയുണ്ട് 10 ഇനങ്ങൾ, പിന്നെ ഫലവൃക്ഷങ്ങളിൽ ഇല്ലാത്തതായി ഒന്നുമില്ല.

0: ഇത് ചിറയിൻ കീഴിലെ അനിൽദേവിന്റെ പുരയിടമാണ്. അച്ഛനൊപ്പം കൃഷിയിലെ ബാലപാഠങ്ങൾ പഠിച്ച് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന കോർപ്പറേഷനിൽ ജോലി ലഭിച്ചു കഴിഞ്ഞും കൃഷിയെന്ന ഇഷ്ടവിനോദം കൈവിടാതെ ഒപ്പം കൂട്ടുകയും യാത്രകളിൽ കാണുന്ന വ്യത്യസ്ത ഫലവൃക്ഷങ്ങൾ വാങ്ങി സ്വന്തം കൃഷിയിടത്തെ മധുരമൂറുന്ന ഉദ്യാനമാക്കി മാറ്റിയതിന്റെ പിന്നിൽ കൃഷിയോടുള്ള ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പകലന്തിയോളം സജീവമായി ആരോഗ്യത്തോടെ ഓടി നടക്കാൻ സാധിക്കുന്നത് കൃഷി ജീവിതത്തിനൊപ്പം കൂട്ടിയതുകൊണ്ടാണ്. ഫലവൃക്ഷങ്ങളിലൊതുങ്ങാതെ നിരവധി ഇനം പച്ചക്കറികൾ ജൈവരീതിയിൽ ഇദ്ദേഹം കൃഷി ചെയ്തു പോരുന്നു. തനത് രീതിയിൽ തയ്യാറാക്കുന്ന ജൈവമിശ്രിതങ്ങളാണ് ഇവിടുത്തെ പച്ചക്കറികൾക്കും ഫലവൃക്ഷങ്ങൾക്കും കരുത്തുപകരുന്നത്. നമുക്ക് ശ്രീ അനിൽദേവിന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: താങ്കൾ ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം?
2: സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഉറക്കാണിരിക്കുമ്പോ കാണുന്നത് അച്ഛൻ നമ്മട്ടിയായിട്ട് ആ പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നതാണ്. അച്ഛന് ജോലിയുണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അത് കണ്ടാണ് രാവിലെ ഇറങ്ങുന്നത്. ഒത്തിരി വലുതായപ്പോ അച്ഛനെ സഹായിക്കാനായിട്ട് ഞങ്ങളും കൂടെ ഇറങ്ങി, എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും ഇറങ്ങുമായിരുന്നു. അതൊരു പ്രചോദനമായി. പിന്നെ എനിക്ക് ജോലി കിട്ടി, 2017 റിട്ടയർഡായി. അതിനുശേഷം ഒരു സമ്പൂർണ്ണ ജൈവ കർഷകനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ജൈവ നെല്ലും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു.
1: ഇപ്പൊ പ്രധാനമായിട്ടും ഈ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളുമാണുള്ളത് അല്ലേ? വാഴയുണ്ട്. നമ്മൾ എത്ര സ്ഥലത്താണ് ഇപ്പം കൃഷി ചെയ്തിരിക്കുന്നത്?
2: എന്റെ വീട്ടുവളപ്പിൽ ഒരു 40 സെന്റോളം ഉണ്ട്. അപ്പൊ അതിനകത്താണ് ഈ ഫലവൃക്ഷങ്ങൾ വന്നേക്കുന്നത്. ഒരു 60 പരത്തോളം ഫലവൃക്ഷങ്ങൾ ഉണ്ട്. പ്രധാനമായിട്ടുള്ളത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ആത്തകളുണ്ട്. മുന്തിരി ആത്ത, ചക്ക ആത്ത, മുള്ളാത്ത, അമൃതം കായ്, പിന്നെ ചെറുനാരകം തന്നെ ഒരു 5 വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ചക്ക നാരകം 12 വെറൈറ്റിയോളം മാവുണ്ട്. മാവ് ഒരു 7-8 എണ്ണം കായ്ക്കുന്നുണ്ട്. പിന്നെ ലിപ്പോട്ട്, റംബൂട്ടാൻ, മരമുന്തിരി, പേര, പേര ഒരു 7-8 വെറൈറ്റി പേരയുണ്ട്. ജാമ്പ, അബിയു, മാതളം, ചൈനീസ് ഓറഞ്ച്, സപ്പോട്ട, ബേർ ആപ്പിള്, മൾബെറി, ഫുലാസ, അവക്കാട, ഒരു 60 പരത്തോളം വെറൈറ്റികള് ഇതുണ്ട്.
1: വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫലവൃക്ഷത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ തൈകളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്?
2: തൈകള് എറണാകുളത്ത് ഒരു ഓഫീസ്, MBED. അതിനടുത്ത് തന്നെ ഒരു നല്ല നഴ്സറി AVT. അവിടെ ഇമ്പോർട്ടഡ് വരുന്നുണ്ട്. തായ്ലൻഡിന്റെ ഫ്രൂട്ട്സുകൾ വരുന്നുണ്ട്. ഫ്ലവേഴ്സ് ഉണ്ട്, ഹോം ഗ്രൗണ്ടിന്റെ ഫ്രൂട്ടുകളൊക്കെ. അതൊരൊക്കെ 10-20 വർഷത്തിന് മുമ്പേ അവിടെ നിന്ന് പലപ്പോഴായിട്ട് ഞാൻ ട്രെയിനിൽ വരുമ്പോൾ എന്റെ കയ്യിൽ 2 കിറ്റ് തൂക്കിയായിരിക്കും വരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് നട്ട് നട്ട് ഒരുവിധമുള്ള നല്ല ഫ്രൂട്ട്സുകൾ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. അത് നടുകയും ചെയ്തു. അതൊക്കെ ഇപ്പോൾ വിളവെടുത്ത് തുടങ്ങി. ഏകദേശം
1: നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നന്നായിട്ട് വളരുന്നുണ്ടോ? അത് കാലാവസ്ഥ ഒരു പ്രശ്നമുണ്ടോ ഇതിന്?
2: കാലാവസ്ഥയിൽ വളരുന്നതുമുണ്ട്, വളരാത്തതുമുണ്ട്. ഇപ്പൊ അത് നട്ട് കഴിഞ്ഞിട്ട് ചിലതൊന്നും പൂക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം മുറിച്ചു മാറ്റിയിട്ട് നമുക്ക് കുറെ കൂടെ അനുയോജ്യമായുള്ള വെറൈറ്റികള് നമ്മളെ നാട്ടിന്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള അത് വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്.
1: അപ്പൊ എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിന് നൽകുന്നത്?
2: 1 ലോഡ് ചകിരിച്ചേർ. ചകിരിച്ചേറിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം ബെഡായിട്ട് ഒരു 2 ഇഞ്ച് കനത്തിൽ നിരത്തും. ആ നിരത്തിയതിനു ശേഷം അതിൽ മൈക്രോബ്സ്, ജീവാണു, ഒമേഗേഡ, കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. അത് 200 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ ശർക്കരയായിട്ട് ലയിപ്പിച്ച് ആ ലായനി ഇതിന്റെ പുറത്ത്

0: കഴിക്കും. അതിന് മുകളിൽ കോഴിക്കാട്ടം നിലത്തുനിന്ന് അതിൻ്റെ മുകളിൽ മൂന്ന് കുട്ട മേൽമണ്ണ്, അതിന് മുകളിൽ റോക്ക് ഫാസ്ഫേറ്റ്, അതിന് മുകളിൽ 100 ലിറ്റർ വെള്ളം തളിക്കുന്നു. പിന്നും ഈ ചകിരിച്ചേർ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. ലായനി ഉണ്ടല്ലോ, മൈക്രോസ്റ്റീവാണ് 1 കിലോയുടെ ഉള്ളത്. 1 കിലോ ശർക്കരയും 200 ലിറ്ററുമായിട്ട് അതൊഴിക്കുന്നു. അതിൻ്റെ മുകളിൽ ആട്ടുംകാട്ടം, മേൽമണ്ണ്, റോക്ക് ഫാസ്ഫേറ്റ്,
1: അങ്ങനെ ഓരോ
0: ലെയറായിട്ട് അങ്ങനെ തീർത്ത് ഇതെല്ലാം തീരുന്നതിന് ശേഷം പൊതയിട്ട് 35-40 ദിവസം വയ്ക്കുമ്പോൾ ഇത് മുഴുവനും പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റായിട്ട് വരും. ആ കമ്പോസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഈവൻ നിലത്തിന് പോലും ഈ വളമാണ് ഇട്ടു കൊടുത്തോണ്ടിരുന്നത്.
1: ഇപ്പോൾ 12 ഇനം മാവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥയുമായി അനുയോജ്യമായ ഫലവൃക്ഷങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവൊക്കെ എങ്ങനെയാണ്, നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ടോ, അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാം.
0: എൻ്റെ മാവുകൾ പലതും കാച്ചി
1: ഈ കോട്ടൂർക്കോണം, അങ്ങനെ
0: കോട്ടൂർക്കോണം ഉണ്ട്, കർപ്പൂര മാങ്ങ, കോട്ടൂർക്കോണം, പിന്നെ സേലം മാങ്ങയുണ്ട്, പിന്നെ ചക്ക പോലെയുള്ള വലിയ പുളിയുള്ള മാങ്ങയുണ്ട്. ഇപ്പം അതും കോതി നിർത്തിയിട്ട് അതിൻ്റെ അടുത്ത് വേറെ കുറേ കൂടെയുള്ള ഇപ്പോൾ വെളിയിലത്തെ മാവുകൂടെയൊക്കെ വെയിലുള്ള സ്ഥലത്ത് നടാനുള്ള ഇതുണ്ട്. ജപ്പാൻ്റെ മാവുണ്ടല്ലോ, റംബൂട്ടാനൊക്കെ നല്ല വിളവാണ് കിട്ടുന്നത്. 10-30 കിലോയൊക്കെ നമുക്ക് കിട്ടി.
1: വിൽപ്പനയ്ക്കായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടോ?
0: വീട്ടിലിപ്പോ പച്ചക്കറികളെല്ലാം വാങ്ങാനായിട്ട് എനിക്ക് സാധനം ഇല്ലാത്തതിന്റെ കുറവേ ഉള്ളൂ.
1: ഈ ഫ്രൂട്ട്സിന്റെ കാര്യമാണ് ഞാൻ,
0: ഫ്രൂട്ട്സും ഇതിന്റെ കൂട്ടത്തിൽ അവർ നല്ല ഡിമാൻഡായിട്ട് ചോദിക്കുന്നുണ്ട്. ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അവർ വാങ്ങിക്കുന്നുണ്ട്.
1: അതെങ്ങനെ നമുക്ക് ഈ ഫ്രൂട്ട്സ് വിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്നാണ്, നമുക്കിത് വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
0: വന്ന് തന്നെ വാങ്ങുന്നുണ്ട്. പിന്നെ ഈ തണൽ എന്നുള്ള സംഘടന കബടിയാറുള്ള അവർ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്.
1: വിൽപ്പനയ്ക്ക് നമുക്ക്
0: ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല വിലയും കിട്ടുന്നുണ്ട്.
1: നമുക്ക് ഈ കൃഷിക്ക് എന്തെങ്കിലും ഈ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ?
0: കൃഷിഭവനിൽ നല്ല പ്രചോദനമാണ്. ഇപ്പൊ നമ്മളും അതോടുകൂടി കൃഷിക്കൂട്ടങ്ങൾ വന്ന് ആ കൃഷിക്കൂട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാനും മുന്നോട്ട് അവരെ കൂടെ നിന്ന് ഇപ്പൊ ഒരു 8 കൂട്ടമുണ്ട്. അത് അടുത്തവണ ഒരു 20 കൂട്ടമെങ്കിലും ആക്കി വിഷമില്ലാത്ത ആഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പലരെയും മുന്നിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് മുന്നിട്ട് വരുന്നുണ്ട്.
1: ഈ കൃഷി കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൃഷിഭവന്റെ നല്ല പിന്തുണയുണ്ട്.
0: കൃഷി അസിസ്റ്റന്റുമാരായാലും കൃഷി ഓഫീസറായാലും AID ആയാലും അവരെല്ലാം നല്ല രീതിയിലുള്ള ഇതുണ്ട്.
1: ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: സാമ്പത്തിക സഹായം ഇപ്പൊ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയുള്ള സഹായം ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ സ്റ്റാൻഡ് അടിച്ച് ആണ് ഈ ഗ്രോ ബാഗ് എല്ലാം വെച്ചത്.
1: വ്യത്യസ്തമായ ഒരു കൃഷി രീതിയിൽ താങ്കൾ നിരവധി ഫ്രൂട്ട് പ്ലാന്റ്സുകൾ കൃഷി ചെയ്ത് താങ്കൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ പച്ചക്കറി കൃഷിയും ഇതുപോലെ നല്ല നിലയിൽ നടത്തുന്നുണ്ടല്ലേ?
0: അതെ അതെ, പച്ചക്കറി കൃഷി ആണ് ആദ്യം തുടങ്ങിയത്. അതിന്റെ കൂടെ സൈഡായിട്ടാണ് ഇതെല്ലാം ചെയ്തത്.
1: ഇതെല്ലാം സ്വന്തമായിട്ടുള്ള സ്ഥലമാണോ അതോ പാട്ടത്തിന്?
0: സ്വന്തമായ സ്ഥലങ്ങൾ.
1: മൊത്തത്തിൽ ഇപ്പൊ നമുക്ക് എത്ര സ്ഥലത്ത് കൃഷിയുണ്ട് ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉൾപ്പെടെ?
0: എന്റേതായിട്ടുള്ളത് ഒരു 85 സെന്റോളം ഉണ്ട്. പിന്നെ എന്റെ അനന്തരവരുള്ളതുണ്ട്. അവിടെയും നമ്മൾ വാഴ, ചേന തന്നെ 10,500 പൗണ്ടോളം.
1: മൊത്തത്തിൽ 2 ഏക്കറിന്
0: രണ്ടരയോളം കൃഷി ചെയ്തിരുന്നു.
1: ഈ പച്ചക്കറിക്കും നമുക്ക് വിൽപ്പനയ്ക്ക് പ്രയാസമുണ്ടോ? അത് നന്നായിട്ട് പച്ചക്കറി വീട്ടിൽ വന്ന് വാങ്ങുമോ?
0: പച്ചക്കറി വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്. നേരത്തെ പറഞ്ഞ തണൽ വന്ന് വാങ്ങുന്നുണ്ട്. വീട്ടിൽ വരുന്നവർക്കൊന്നും നമുക്കിപ്പോൾ കൊടുക്കാനുള്ള സാധനം അത്രയും പ്രൊഡക്ഷൻ ഇല്ല. നേരത്തെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിന് ജൈവ സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട്. വീട്ടിലുള്ളതിന് ഒരേ ദിവസം ബുക്കിംഗാണ്. ഇപ്പം
1: സർക്കാർ ഉദ്യോഗത്തിൽ നിന്നൊക്കെ വിരമിച്ചു വന്ന ഒരാളാണ്. ഇതിനോടുള്ളൊരു പാഷനും നമ്മൾ കുട്ടിക്കാലം മുതലേ കൃഷി കണ്ടു വളർന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ രാവിലെ എത്ര മണിക്കാണ് ഇതിൻ്റെ ഈ പരിചരണത്തിനായി ഇറങ്ങുന്നത്? ബാക്കി കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
0: ഇപ്പം രാവിലെ എണീച്ച് ഈ നമ്മുടെ കൃഷി സ്ഥലങ്ങളെല്ലാം കണി കാണുന്ന അവരെയാണ്. ഇന്നലത്തേന്നും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളതൊക്കെ നോക്കിയതിനു ശേഷം വെള്ളവും കൊടുക്കും. വെള്ളവും കൊടുത്തിട്ട് വൈകിട്ട് അതിനുവേണ്ടിയുള്ള പ്രതിരോധവും എല്ലാം ചേർന്ന് രാവിലെ എല്ലാ സ്ഥലവും ഒന്ന് കറങ്ങി നോക്കിയിട്ടാണ്. അതിനും ഒരു സന്തോഷമായിരിക്കും. നമ്മൾ ഇന്ന് ഒന്ന് തട്ടുമ്പോൾ ആ ചെടികൾക്കൊക്കെ ഒരു ഉണർവുണ്ടാകും.
1: പൊതുവെ നമ്മൾ ഈ കൃഷിയിൽ ഇറങ്ങിയപ്പോൾ മാനസികമായിട്ടും നമുക്ക് ശാരീരികമായിട്ടൊക്കെ വളരെ സന്തോഷവും ആരോഗ്യവും ഉണ്ട് അല്ലേ?
0: പിന്നെ മാനസികമായിട്ടുള്ള സന്തോഷമാണ് ഉള്ളത്. അത് മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് ഇതിൽ.
1: കുടുംബസമേതമുള്ള കൃഷി,
0: ഞാനും മക്കളും ഉണ്ട്. അവർക്ക് ജോലി ഉണ്ടെങ്കിലും സമയത്ത് ഇവർ വരുന്നുണ്ട്. കൊച്ചുകുട്ടിയുണ്ട്, എന്റെ കൂടെ കൊച്ചുകുട്ടിയും കൂടെ കൂടെ വരുന്നു. വൈഫ് PSSCയിലായിരുന്നു ജോലി, ഉഷാദേവി. ഇപ്പോഴും
1: കൃഷിയിലേക്ക്
0: ഇറങ്ങിയിട്ടുണ്ട്.
1: അപ്പൊ തീർച്ചയായിട്ടും താങ്കൾക്ക് കൃഷി നല്ലതായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
0: ഇതിന് എന്നെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന

അറിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം, ഈ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ പോലെയുള്ള മാരകാസുഖങ്ങൾ, അപ്പം അതിനൊരറുതി വരുത്താനും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ പകുതിയെങ്കിലും നമുക്ക് ഈ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നല്ല പച്ചക്കറികൾ, നല്ല ആരോഗ്യം, പുതിയ തലമുറയ്ക്ക് അവർക്കൊരു നല്ല പൂർണ്ണ ആരോഗ്യമുള്ള വരാക്കി ഒരു പൂർണ്ണ ആരോഗ്യ കേരളം സൃഷ്ടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി.

തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ആതിരയിൽ ശ്രീ അനിൽദേവ് വി എൽ ആണ് തന്റെ കൃഷിരീതികൾ ഞാറ്റുവേലയുമായി പങ്കുവച്ചത്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 14 ഖാരിഫ് വിളകളുടെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി അനുമതി നൽകി. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. സംരക്ഷിത പട്ടികയിലുള്ള കടൽജീവികളുടെ നിയമവിരുദ്ധ വ്യാപാരം തടയാൻ മത്സ്യത്തൊഴിലാളി പങ്കാളിത്ത സമീപനം അനിവാര്യമെന്ന് വിദഗ്ധർ. കൊച്ചി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടങ്ങിയ ത്രിദിന ദേശീയ ശില്പശാലയിലാണ് ആവശ്യം ഉയർന്നത്. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കും. രാവിലെ 7:30 കവടിയാർ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2026 ദേശീയ ക്വിസ് മത്സരത്തിന് തുടക്കമായി. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവാക്കൾക്ക് ജൂണിൽ നടക്കുന്ന അതിർത്തി ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ 1983 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് നൽകിയ AC ഹാൾ എയർ മാർഷൽ B മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഈ ആഴ്ച അവസാനത്തോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം ശ്രീ ഗുരുവായൂരപ്പൻ. ONV യുടെ വരികൾക്ക് V ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: This is Akashvani, the news read by Valsa Williams. The Cabinet Committee on Economic Affairs, CCEA, has approved increase in minimum support prices, MSP, for 14 kharif crops for marketing season 2026-27. Addressing media after the Union Cabinet meeting in New Delhi, Information and Broadcasting Minister Ashwini Vaishnav said the government has increased the MSP of kharif crops to ensure remunerative prices to the growers for their produce. He said, for the kharif season, the estimated payout to the farmers will be 2,60,000 crore rupees.
1: किसानों के लिए आज एक बहुत बड़ा फैसला लिया गया.
2: टुडे अ मेजर डिसीजन वाज टेकन फॉर फार्मर्स फॉर ऑल खरीफ क्रॉप. द एमएसपी हैज बीन फिक्स्ड एट कॉस्ट प्लस 50% और इवन हायर. विद दिस डिसीजन फार्मर्स विल रिसीव अ टोटल पे आउट ऑफ 2,60,000 करोड़ रुपीज. द एनुअल खरीफ प्रोक्योरमेंट फॉर दिस ईयर विल बी 824 लाख मेट्रिक टन.
1: खरीफ प्रोक्योरमेंट होगा 824 लाख मेट्रिक टन.
0: Mr. Vaishnav added that the MSP amount paid to 14 kharif crop growing farmers during the period 2014-15 to 2025-26 was 18.99 lakh crore rupees against the payment of 4.75 lakh crore rupees during the period 2004-5 to 2013-14. The Union Cabinet has approved a scheme for promotion of surface coal and lignite gasification projects with a financial outlay of 37,500 crore rupees. Mr. Vaishnav said the scheme will generate revenue of 6,300 crore rupees per year only from mining and will also support Atmanirbhar Bharat and Make in India initiative amid current geopolitical situation. Air India has decided to reduce international flights, temporarily suspending services on some overseas routes. The decision has been taken in the wake of airspace curbs and high jet fuel prices. Air India said rationalization of international services will be in place for June to August this year. Air India to temporarily suspend services to on Delhi-Chicago, Mumbai-New York, Delhi-Shanghai and Chennai-Singapore and two other routes. The Assam government will introduce the Uniform Civil Code UCC bill in the State Legislative Assembly on the 26th of this month. Chief Minister Hemanta Biswa Sarma made the announcement while addressing the media after chairing the first cabinet meeting of the new term. Dr. Sarma took oath as the Assam Chief Minister for his second consecutive term yesterday. The government of West Bengal has lifted all restrictions on the interstate movement of potato, onion, fruits, vegetables, oil seeds, food grains, animal products and other essential products. Earlier restrictions were placed by the erstwhile TMC government. It is learnt huge losses were incurred by the potato farmers and other entities by this restriction. Before coming to power, the BJP had assured the farmers for the lifting of the restriction. On the other hand, West Bengal decided to hand over the cases related to the teachers' recruitment, municipal recruitment and cooperative services recruitment scams to the Central Bureau of Investigation. Gold and silver prices today witnessed a sharp surge of up to 6%. In the futures market at the multi-commodity exchange, gold for the June contract was trading nearly 6% higher at 1,62,597 rupees per 10 grams, while silver for the July contract was trading around 6.4% higher at 2,96,821 rupees per kilogram, according to latest reports. The government has raised the import duty, including cess, on gold and silver from 6% to 15%. Prime Minister Narendra Modi has significantly reduced the size of his convoy during recent domestic visits while retaining all essential security arrangements mandated under the Special Protection Group SPG protocols. According to sources, the reduction in the number of vehicles in the Prime Minister's convoy was implemented during his recent visits to Gujarat and Assam. Prime Minister Narendra Modi will embark on a six-day visit to the United Arab Emirates, UAE, the Netherlands, Sweden, Norway and Italy on Friday. Briefing media in New Delhi this evening, Secretary West of the Ministry of External Affairs, Sibi George, informed that on the first leg of his five-nation visit, Mr. Modi will reach UAE on Friday, where he will meet President Sheikh Mohammed bin Zayed Al Nahyan. He said the two leaders will exchange views on bilateral issues, in particular energy cooperation. And with that, we end this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
4: കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനായില്ല. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിച്ചു കയറി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം കൂടുതലായി 3 സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് വിജയിച്ചു കയറാനായത്. ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ യു ഡി എഫ് വിജയം കണ്ടത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽ ഡി എഫ് തന്നെ വിജയിച്ചു. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺ എയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം നൽകുന്നത് ഔദാര്യമായി ഉദ്യോഗസ്ഥർ കാണരുതെന്നും അത് ജനങ്ങളുടെ അവകാശമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ. തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ സംഘടിപ്പിച്ച വിവരാവകാശ ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. അപേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്നതിനും വ്യക്തമായ മറുപടി നൽകാതിരിക്കുന്നതും നിയമത്തിനെതിരാണ്. ഇത്തരം പ്രവർത്തികൾക്കെതിരെ കമ്മീഷൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥരും അപേക്ഷകരും വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിയാകണം പെരുമാറേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അപേക്ഷ ലഭിച്ചാൽ വിവരങ്ങൾ കൃത്യതയോടെ സമയബന്ധിതമായി കൈമാറാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും അപേക്ഷകർ ഓഫീസ് പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണവും ദൈർഘ്യമേറിയതും അവ്യക്തമായതുമായ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും കമ്മീഷണർ സൂചിപ്പിച്ചു. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എയർ കൂളറുകൾ സംഭാവനയായി നൽകി. കേരള എക്സൈസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 2, കൊടകര സഹൃദയ കോളേജ്, തൃശൂർ അഗ്രോഫിൻ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഓരോന്നും വീതവുമാണ് കൂളറുകൾ നൽകിയത്. കേരള എക്സൈസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ മനാഫ്, സഹൃദയ കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, അഗ്രോഫിൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർ മെൽവിൻ ചിറമൽ എന്നിവർ ചേർന്ന്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി കെ സജികുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം എം മിനിമോൾ എന്നിവർക്ക് എയർ കൂളറുകൾ കൈമാറി. ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുന്നാളിന് ഭക്തജന പ്രവാഹം. പുലർച്ചെ മുതൽ രാത്രി വൈകിയും വരെ തീർത്ഥാടകർ പള്ളിയിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. രാവിലെ 10 ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം നൽകി. തുടർന്ന് ഊട്ടുനേർച്ച ആശീർവദിച്ച് ഇടുക്കി കട്ടപ്പനയിൽ നിന്നെത്തിയ ബേസിൽ മാത്യുവിനും കുടുംബത്തിനും ആദ്യ നേർച്ച വിളമ്പിക്കൊടുത്തു. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടന്നു. സർക്കാർ ആശുപത്രികളിൽ വരി നിൽക്കാതെ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ഇ ഹെൽത്ത് കേരള പോർട്ടലിന്റെ പ്രവർത്തനം സാങ്കേതിക തടസ്സങ്ങൾ നീക്കി പുനരാരംഭിച്ചു. ഒരാഴ്ചയായി സെർവർ പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു. ഓൺലൈനായി ടോക്കൺ എടുത്ത് പണം അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആയിരുന്നു തകരാറുകൾ കണ്ടെത്തിയത്. പിന്നീട് പ്രശ്നം പരിഹരിച്ച് പോർട്ടൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമായി. കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഓട്ടോ കാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിലെ ഓൺലൈൻ പരിശീലനം കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ബിനു പി ബോണി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ സി കെ യാമിനി വർമ്മ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്ന പരിശീലനം ഈ മാസം 15 സമാപിക്കുക. ബ്രിട്ടനിലെ പ്രാദേശിക കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലണ്ടൻ ബോറോ ഓഫ് ബാർനെറ്റ് കോർപ്പറേഷനിലെ ഫിഞ്ചലി വാർഡിൽ നിന്ന് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി ഗുരുവായൂർ സ്വദേശി അജിത് ദാസ് എം മേനോൻ വിജയിച്ചു. 2200 വോട്ടുകൾ നേടിയാണ് വിജയം നേടിയത്. ന്യൂയോർക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയ അജിത് ദാസ് ആമസോണിന്റെ ഉദ്യോഗസ്ഥനാണ്. ദേശീയപാതയിലെ പുഴയ്ക്ക് കുറുകെയുള്ള തൃശൂർ ദിശയിലെ പാലം അറ്റകുറ്റപ്പണികൾക്ക് അടച്ചിട്ടിട്ട് ഇന്നേക്ക് 5 പണികൾ പുരോഗമിക്കുകയാണ്. ഇരുദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടുന്ന പുതിയ പാലത്തിലൂടെ ഒറ്റവരിയായി കടത്തിവിടുന്നതിനാൽ മുൻ ദിവസങ്ങളിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ കുരുക്കിന് കുറച്ചയവുണ്ട്. പണികൾ പുരോഗമിക്കുന്ന സമയത്ത് തന്നെ ചെറിയ വാഹനങ്ങൾ പഴയ പാലത്തിലൂടെ പല സമയത്തുമായി കടത്തിവിട്ടതും കുരുക്ക് കുറയാൻ കാരണമായി.
3: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.
5: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 ഹരിതവീഥി. കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു രമ്യ കെ വി. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം. ഇതിൽ റീജ മുകുന്ദന്റെ ചെറുകഥ മരണാനന്തരം, ഹരീന്ദ്രൻ നരവൂരിന്റെ കവിതകൾ, ലീലാ കൃഷ്ണദാസിന്റെ ചെറുകഥ ബൈക്കിനൊരു മണിമുത്തം എന്നിവ കേൾക്കാം. 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി ആവണി എസ്, അനഘ മനോഹർ. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാസോൾ, തിരുമല രാമചന്ദ്രൻ, തമന്നാസോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഹദ് റാസ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1:00. 10:30 നിശാസുരഭി. 11:00 സ്പോട്ട്ലൈറ്റ്.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. MLA നിന്നും അഭിപ്രായം ആരാഞ്ഞശേഷം 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലീം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി തീരുമാനം വന്ന ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള AIADMK MLA വിജയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 22 AIADMK MLA എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 85.2% വിജയശതമാനം. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 17,68,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,07,000 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. CBSE ഔദ്യോഗിക വെബ്സൈറ്റുകൾ, ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലൂടെയും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി A.J. തിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. LPGയിൽ നിന്ന് PNG മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: LPG ഉപയോഗവും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സംവിധാനത്തിലേക്കുള്ള മാറ്റവും സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. PNG ലഭ്യത ഉറപ്പാക്കിയാൽ പൊതുജനങ്ങൾ മാറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31-നകം പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. June 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നലപകടത്തിൽ 4 യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം

0: അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിനാണ് ഇന്ന് രാവിലെ അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയാത്രയുടെ ഭാഗമായി. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും.
1: സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറെ ലോക്ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നടയടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 7 അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് വില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ AC ഹാൾ എയർ മാർഷൽ B മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഐപിഎൽ

0: ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ.

യേശുദാസും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ശ്രീമുരുകൻ. ഇനി എസ് ജാനകിയും സംഘവും പാടിയ ഗാനം, ചിത്രം അപരാധി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൗധരി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് സ്വാഗതം. കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രോഡക്ട്സ് രമ്യ എന്ന യുവ സംരംഭകയുടെ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ്. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും നേടിയ പരിശീലനത്തിന്റെ പിൻബലത്തിൽ ഇതിനകം 90 ഉൽപ്പന്നങ്ങൾ രമ്യ ഉണ്ടാക്കി കഴിഞ്ഞു. 50 ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വിപണനം ചെയ്യുന്നുമുണ്ട്. രാസവസ്തുക്കൾ അധികം ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കണം എന്ന നിർബന്ധമുള്ളതുകൊണ്ട് രമ്യ നേരിട്ടാണ് ഇവ വിൽപ്പന നടത്തുന്നത്. സ്ത്രീ സംരംഭകത്വത്തിന്റെ ഉത്തമ ഉദാഹരണമായ പുലരി ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം കാസർഗോഡ് മായിപ്പാടിയിലെ KV രമ്യ.
2: രമ്യ വലിയൊരു സംരംഭകയാണ്. അപ്പൊ എന്താണ് ചെയ്യാത്തത് എന്നാണ് ഇപ്പൊ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കേണ്ട. കാരണം എല്ലാം ചെയ്യുന്ന ഒരാളാണ്. ഈ കൃഷിയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്?
3: കൃഷിയോട് മുൻപേ താല്പര്യം ഉണ്ടായിരുന്നു. TVയില് റേഡിയോയിലെല്ലാം വരുന്ന കൃഷി പരിപാടികൾ, റേഡിയോയിൽ വരുന്ന പരിപാടികളെല്ലാം കേൾക്കാറുണ്ട്. അത്രയും താല്പര്യമാണ്. പിന്നെ ഞങ്ങൾക്കൊരു പ്ലാന്റ്സ് നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കൃഷി വിജ്ഞാന കേന്ദ്ര കാസർഗോഡിൽ ഒരു ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗിന്റെ ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നുണ്ടായിരുന്നു.
2: ഏത് വർഷമായിരുന്നു?
3: അത് ഒരു 2015. ആ ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി. പിന്നെ നഴ്സറി ഉണ്ടായതുകൊണ്ട് നഴ്സറി അമ്മയും ഞാനും കൂടിയാണ് നോക്കുന്നുള്ളത്. അങ്ങനെ ചെടിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ പോയി. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തു. കാരണം നഴ്സറി ഉള്ളത് കൊണ്ട് നഴ്സറിയിലേക്ക് നമുക്ക് ഇത് ആവശ്യമുണ്ടായിരുന്നു, ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗിന്റെ ക്ലാസ്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കൃഷി വിജ്ഞാന കേന്ദ്രയിൽ ഉണ്ടായിരുന്ന ഒരു ലീന മാഡം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെട്ട് വന്നത് കൊണ്ട് അതിനുശേഷം ഇവിടെ ഒരു തേനീച്ച കൃഷിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിനെ ഞങ്ങൾ വിളിച്ചു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയ ശേഷം അതിന്റെ ഹണി ബി വാക്സ് കൊണ്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുകയുണ്ടായി. അങ്ങനെ അമ്മയും ഞാനും വന്നിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ആ ക്ലാസ്സിൽ നിന്ന് ഒരു 10 വെച്ചിട്ട് ഞങ്ങളിവിടെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു. മെലീസ ഹണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ തേനുകൊണ്ടും ഈ തേനീച്ചയുടെ മെഴുകുകൊണ്ടുള്ള ഒരു 10 പ്രോഡക്റ്റുകൾ ചെയ്യാൻ തുടങ്ങി.
2: ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്തിട്ടാണോ?
3: ഞങ്ങൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഈ കൃഷി വിജ്ഞാന കേന്ദ്രയിൽ തന്നെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പൊ തേനുകൊണ്ടുള്ള ഫേസ് പാക്ക്, തേനീച്ചയുടെ വാക്സ് കൊണ്ടുള്ള കാല് വിണ്ടുകീറുന്നതിനുള്ള ബാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാരംബോള എന്ന് പറയും, സ്റ്റാർ ഫ്രൂട്ട്, അതുകൊണ്ടുള്ള ഹണി ബി വാക്സ് ചേർത്തിട്ടുള്ള പെയിൻ ബാം. പിന്നെ കരിനൊച്ചി എന്ന് പറഞ്ഞ മെഡിസിനൽ പ്ലാന്റ്സ് ചേർത്തിട്ടുള്ള ഒരു പെയിൻ ബാം ചെയ്യുന്നുണ്ട്. തേനീച്ചയുടെ വാക്സ് കൊണ്ടുള്ള ഒരു ചുണ്ട് വിണ്ടുകീറുന്നതിനുള്ള ലിപ് ബാം ചെയ്യുന്നുണ്ട്. പിന്നെ വിർജിൻ കോക്കനട്ട് ഓയില് ചേർത്തിട്ടുള്ള, വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഉരുക്ക് വെളിച്ചെണ്ണ, അത് ചേർത്തിട്ട് ബോഡി ബാം, അതായത് കുട്ടികൾക്ക് കൊതുക് അടിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ബാക്കിയെല്ലാ പ്രോഡക്റ്റിൽ കോക്കനട്ട് ഓയിലാണ്. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയും തേനീച്ചയുടെ വാക്സും കറ്റാർവാഴ ജെല്ലും ചേർത്തിട്ടുള്ള ഫേസ് ക്രീം ചെയ്യുന്നുണ്ട്. തലവേദനക്കുള്ള ബാം ചെയ്യുന്നുണ്ട് തേനീച്ചയുടെ മെഴുകൊണ്ട് തന്നെ. തേനീച്ചയുടെ മെഴുകൊണ്ട് ഒരു കൊതു കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്, മൊസ്കിറ്റോ ബാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 10 പ്രോഡക്റ്റുകൾ തേനീച്ചയുടെ മെഴുകൊണ്ടും തേനുകൊണ്ടും ചെയ്യാൻ തുടങ്ങി. അത് ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് CP7KVK ഒരു കൃഷിമേള ഉണ്ടായിരുന്നു 2015. ആ പരിപാടിയിൽ ഞങ്ങൾ ഈ പ്രോഡക്റ്റുകൾ നല്ല രീതിയിൽ ഞങ്ങൾ ഗ്രൂപ്പിലെല്ലാവരും ചേർന്നിട്ട് ചെയ്തു വെക്കുക, നല്ല രീതിയിൽ വിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ചെയ്യാനുള്ള ആത്മവിശ്വാസം കൂടി. അതിനുശേഷം പിന്നീടുള്ള കൃഷിമേളകളിൽ നമ്മൾ സീസണൽ ഫ്രൂട്ട്സ്, അതായത് ഓരോ സീസണിലും നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് കൊണ്ട് സ്ക്വാഷ് സിറപ്പുകൾ ചെയ്യാൻ തുടങ്ങി. അതിപ്പോൾ മുന്തിരി കൊണ്ടുള്ളത് ചെയ്യുന്നുണ്ട്. പിന്നെ പുണാർപുളി, കോക്കം നിറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടുണ്ട്. ആ ഫ്രൂട്ടിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ബ്ലഡ് കൂടാൻ നല്ലതാണ്, ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ നല്ല ചൂടുള്ള സമയത്ത് ഇതിന്റെ ജ്യൂസ് കുടിച്ചാൽ ബോഡി നല്ല കൂളാവുന്നുണ്ട്. പിന്നെ ഇതിന്റെ തോല് തന്നെ നമ്മൾ ഉണക്കി വെച്ചിട്ട് അതും നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ജ്യൂസാക്കി കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. രസം വെക്കുന്നതിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ സ്ക്വാഷിൽ നമ്മൾ ആംല സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. ആംലയിൽ നെല്ലിക്കയിൽ തന്നെ നമ്മൾ ഇഞ്ചിയും പിന്നെ ചെറുനാരങ്ങയും ചേർത്തിട്ടുള്ള സ്ക്വാഷാണ് ചെയ്യുന്നുള്ളത്. പിന്നെ കരിക്കൻ വെള്ളത്തിൽ തന്നെ ചെറുനാരങ്ങ പിന്നെ ഇഞ്ചി പുതിന ഇങ്ങനെ മൂന്ന് ഐറ്റം ചേർത്തിട്ടുള്ള ടെൻഡർ കോക്കനട്ട് വാട്ടർ സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. ചക്ക സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. ഏത് ചക്കയാണോ കിട്ടുന്നത് അതുകൊണ്ട്, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുള്ളത് കൂഴച്ചക്കയാണ്, അതുകൊണ്ടുള്ള സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. മാങ്ങ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാർ ഫ്രൂട്ട് ക്യാരംബോള എന്ന് പറയും, അതുകൊണ്ടുള്ള സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കൊണ്ടുള്ള സ്ക്വാഷ്, പാഷൻ ഫ്രൂട്ട്, ചെറുനാരങ്ങ സ്ക്വാഷ്, ചെറുനാരങ്ങയും പിന്നെ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും നമ്മൾ വേറെ കളറുകളോ പ്രിസർവേറ്റീവ്സോ അങ്ങനെ ചേർക്കുന്നില്ല. ഫ്രഷ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങയും ബാർലി അരിയും ചേർന്നിട്ടുള്ള സ്ക്വാഷ്. ഇപ്പൊ അവസാനമായിട്ട് സ്ക്വാഷ് നമ്മൾ ചെയ്തു നോക്കി. അത്
2: ചെറുനാരങ്ങ
3: ചെയ്തുകൊണ്ടുണ്ട് സ്ക്വാഷിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ചെറുനാരങ്ങയും ബാർലി അരിയും ചെമ്പരത്തിപ്പൂവും ചേർത്തിട്ടുള്ളത്, പിന്നെ ശംഖുപുഷ്പവും ചെറുനാരങ്ങയും ചേർത്തിട്ടുള്ള സ്ക്വാഷ്, പച്ചമാങ്ങ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്, പൈനാപ്പിൾ സ്ക്വാഷ്, അങ്ങനെ ഒരു 10-20 ഫ്രൂട്ട്സുകൾ കൊണ്ടുള്ള സ്ക്വാഷ് സിറപ്പുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
2: ഇതിനൊക്കെയുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ എവിടെയാണ് എവിടെന്നാണ് ലഭിക്കുന്നത്?
3: ഇതെല്ലാം നമ്മൾ ഹോൾസെയിലായിട്ട് കടകളിൽ നിന്ന് എടുത്ത് നമുക്ക് ട്രെയിനിങ് കിട്ടിയ പ്രകാരം അത്ര വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മൾ ചെയ്യുന്നുള്ളത്.
2: എവിടെന്നാണ് ഇത് ചെയ്യുന്നത്?
3: ഞങ്ങൾ ഗ്രൂപ്പ് തുടങ്ങിയ ഇടയ്ക്ക് കൃഷി വിജ്ഞാന കേന്ദ്രയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾ ചെയ്യുകയും അത് നമുക്ക് ഇവിടുന്ന് വരുന്ന പരിപാടികൾ പിന്നെ കൃഷിമേളകൾ അങ്ങനെ എല്ലാ പരിപാടികളും ഞങ്ങൾ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ സെയിൽ ചെയ്യാനും ഓർഡർ വരാനും തുടങ്ങിയ ശേഷം ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെയാണ്. കാരണം ഞങ്ങൾ ഈ 10 എന്ന് പറയുന്നത് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അത് ചിലർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പലരും അതിൽ നിന്ന് പിന്നെ ഗ്രൂപ്പ് മാറി. അപ്പൊ
2: അതിനുശേഷം
3: അവരിൽ സ്വന്തമായിട്ട് യൂണിറ്റ് തുടങ്ങി ചെയ്യുന്നവരുണ്ട്, മതിയാക്കിയവരുണ്ട്. വരാനുള്ള ദൂരം കൊണ്ടും പിന്നെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുമാണ് അവർക്ക് കൃഷിയുള്ളവരുണ്ട്. ചിലരൊക്കെ വേറെ മേഖലകളിലേക്ക് തിരിഞ്ഞു. അപ്പൊ എനിക്ക് ഞങ്ങൾ ഈ പരിപാടിയിൽ മുമ്പ് പ്രോഡക്റ്റ് ഉപയോഗിച്ചവർ നല്ല പ്രോഡക്റ്റ് ആണ് മനസ്സിലായി, ഇങ്ങോട്ട് ഓർഡർ വരാൻ തുടങ്ങിയപ്പോൾ ഞാനും അമ്മയും ചേർന്നിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഇപ്പൊ സ്ക്വാഷ് ആണ് ചൂട് സമയമായതുകൊണ്ട്. മാത്രമല്ല കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ ഫ്രഷ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് ആൾക്കാർ എടുക്കാൻ റെഡിയുണ്ട്. ഇപ്പോൾ ഉപയോഗിച്ചവരെന്നെ തീരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് തന്നെ വിളിച്ച് ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ അവര് വേറെ ആൾക്കാരോട് പറഞ്ഞിട്ട്
2: ഇപ്പം
3: ഇപ്പോ അത് ഇപ്പം മുന്തിരി സ്ക്വാഷാന്ന് ഞാനിപ്പോ കൂടുതൽ ചെയ്യുന്നുള്ളു. അതെല്ലാം ഞാൻ ഇപ്പോ മുന്തിരി മാത്രം ചില ആൾക്കാർക്ക് ഇപ്പൊ അത് കെമിക്കൽ ചേർത്തിട്ടെല്ലാം വരുന്ന ഫ്രൂട്ട് അങ്ങനെ മരുന്നടിക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് കുറച്ച് വാങ്ങാൻ മടി കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് ഇവിടെ ട്രെയിനിങ് കിട്ടിയ പ്രകാരം ഉപ്പ് വെള്ളത്തിലെല്ലാം കൃത്യസമയം ഇട്ട് വെച്ചിട്ട് അത്രയും വൃത്തിയായി കഴുകിയിട്ട് തന്നെയാണ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഉപയോഗിച്ചവരാരും ഇതുവരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഈ സ്ക്വാഷുകൾ ഉപയോഗിക്കുമ്പോൾ
2: ആ വരുന്ന ഓർഡറുകൾ ഇപ്പം വലിയ രീതിയിലുള്ള ഓർഡറുകൾ വരുന്നുണ്ടോ?
3: വലുതെന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അവരെ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. കാരണം പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത ഫുഡ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ 5 10 അങ്ങനെ വേണമെങ്കിൽ ഞാനിപ്പോൾ അവർക്ക് ലൂസായിട്ട് ബോട്ടിലാക്കി കൊടുക്കും.
2: അപ്പൊ നേരത്തെ അറിയിക്കണ്ടേ ഇതിപ്പോ അങ്ങനെ ചെയ്യാൻ?
3: നേരത്തെ വലിയ ഓർഡർ എന്ന് വെച്ചാൽ ഇപ്പൊ 5 10 അങ്ങനെയല്ല. അപ്പൊ കുറച്ച് നേരത്തെ വിളിച്ച് പറയുമ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് അവർക്ക് റെഡിയാക്കി കൊടുക്കും. ഇതിപ്പോ ജ്യൂസാക്കി കഴിക്കുമ്പോഴത്തേക്ക് ഇപ്പോ 1 സിറപ്പിന് ഇപ്പൊ 3 വെള്ളം ചേർത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ 5 ചേർത്ത് ഉപയോഗിക്കും. മുന്തിരിയൊക്കെ ആണെങ്കിൽ 1 ഇപ്പൊ 1/2 ഈ സിറപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ 1/2 വെള്ളം മിക്സ് ചെയ്യുക. വേറെ പഞ്ചസാരയൊന്നും അതിൽ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വെള്ളം മാത്രം ചേർത്തിട്ട് ജ്യൂസാക്കി കൊടുത്താൽ മതി. വേറെ അതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
2: മധുരം ഉണ്ടാവും.
3: മധുരം നമ്മൾ പാകത്തിന് ട്രെയിനിങ് കിട്ടിയ പ്രകാരം ചേർത്തിട്ട് തന്നെയാണ്. കൂടുതലൊന്നും ചേർക്കുന്നില്ല, കുറവും ആവുന്നില്ല. കാരണം വേറെ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് പഞ്ചസാരയൊക്കെ കറക്റ്റ് പറഞ്ഞ പ്രകാരമുള്ള പാകത്തിന് ചേർത്തിട്ടാണ് ചെയ്യുന്നുള്ളത്.
2: ഈ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് ഇത് എത്ര കാലം നിൽക്കും? ഇപ്പൊ ഒരു മുന്തിരി സ്ക്വാഷ് ഒക്കെ ആണെങ്കിൽ
3: 6 കണക്ക്. ഇപ്പൊ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് നമ്മൾ അവരോടെല്ലാം ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ പറയുന്നുണ്ട്. പുറത്ത്
2: ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ
3: കൂടുതലും നിൽക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ 6 വരെ എന്തായാലും നിൽക്കുന്നുണ്ട്. പുറത്തായാലും വെക്കാം, ഉടനെയൊന്നും കേടാവുന്നില്ല. നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അത്ര പെട്ടെന്ന് കേടാവുന്നില്ല. പിന്നെ
2: വിവിധ തരത്തിലുള്ള സ്ക്വാഷുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ഒരു സീസണിൽ പോകുന്നത്

0: പുണാർപ്പുളിയാണ് കൂടുതൽ ഇപ്പോ ഇപ്പൊ ഈ സീസണിൽ പോകുന്നുള്ളത് പുണാർപ്പുളിയാണ്. അത് കുറച്ച് പുളിയും മധുരമായിട്ടുള്ള ടേസ്റ്റാണ്. നമുക്ക് ഫ്രൂട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫ്രൂട്ട് ഇപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ അതിലൊരു മഞ്ഞ ഗമ്മ പോലെ ഉണ്ട്, അത് നമ്മള് പല്ലിൽ പറ്റി പിടിക്കുന്നുണ്ട്. പിന്നെ പല്ല് മഞ്ഞ കളറാവുന്നുണ്ട്. നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ട്.
1: മാർക്കറ്റിൽ എങ്ങനെ കിട്ടുന്നതാണ്
0: ആ ഫ്രൂട്ട്? നമുക്ക് മാർക്കറ്റിൽ എവിടെയും കിട്ടുന്നതായി കണ്ടിട്ടില്ല. ആ ഫ്രൂട്ട് എല്ലാവർക്കും അറിയുന്നുമില്ല, എല്ലാ സ്ഥലങ്ങളിലും അറിയുന്നില്ല. ഇപ്പൊ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ ഉള്ളില് കൂടുതലും വേസ്റ്റ് ആണ് വരുന്നുള്ളത്, സീഡും കുറച്ചിങ്ങനെ പൾപ്പ് പോലെ. അപ്പോ ആ വിത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. സിറപ്പിലായാലും സ്ക്വാഷിലായാലും നമ്മൾ ഈ ഫ്രൂട്ട് ഉണക്കി വെക്കുന്നതിൽ ഈ കട്ട് ചെയ്ത് രണ്ട് വശത്തുള്ള തോല് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളത്. അപ്പൊ നമ്മൾ പഞ്ചസാര ഇതില് ഇത് ഇങ്ങനെ ഇട്ട് വെക്കും. ഒരു ഉടനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഉള്ള സ്ഥലത്തുനിന്ന് നമ്മൾ മരത്തുനിന്ന്.
1: എവിടെയാ കൂടുതലായിട്ടുള്ളത്?
0: ഈ കർണാടക അങ്ങോട്ടെല്ലാം കൂടുതലായിട്ട് ഫ്രൂട്ട് ഉണ്ട്. ഞങ്ങൾക്കിപ്പോ കാസർഗോഡ് ബോവിക്കാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട്. അപ്പൊ അവിടുന്ന് നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന്, അവർ മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് ഏജ് ആയതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഫ്രൂട്ട് ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ അറിയിക്കും. അപ്പൊ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് അവിടെ പോയിട്ട് ഫ്രഷ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അതിനെ അപ്പൊ തന്നെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ അതിന്റെ ഈ രസം ഇതെല്ലാം പോവും. അപ്പൊ അത് അവിടുന്ന് തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് അവിടുന്ന് തന്നെ ക്ലീൻ ചെയ്ത ശേഷം അതിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നുള്ളത്.
1: ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്?
0: ഫ്രഷ് പറിച്ചെടുത്തിട്ട് ഇത് സിറപ്പാണെങ്കിൽ നമ്മൾ പഞ്ചസാര ലൈൻ ഇതിൽ ഇട്ട് വെക്കും. ഇതിന്റെ തോലും പഞ്ചസാര ഇട്ട് അതിന്റെ പാകത്തിന് ചേർത്ത് മിക്സാക്കി വെക്കും. പിന്നെ നമ്മളത് ഒരു 3 മാസത്തോളം വെയിലിൽ ഇങ്ങനെ വെച്ചിട്ട് പഞ്ചസാര ഏകദേശം അത്ര നമ്മൾ ഈ അരിഷ്ടം ചെയ്യുന്ന പോലെയുള്ള ഒരു ഇതാണ് പ്രോസസ്സ്. കാരണം ഈ പഞ്ചസാര ലായനിയിൽ ഇതിന്റെ ഈ ഫ്രൂട്ടിന്റെ സത്ത് ഫുള്ള് ഇറങ്ങാനുണ്ട്. എന്നാൽ മാത്രമേ അതിന്റെ ഗുണം കിട്ടുള്ളൂ. അല്ല, നമ്മളിപ്പോ ഇട്ട് വെച്ചിട്ട് ഉടനെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് ശരീരത്തിൽ കിട്ടില്ല. അപ്പോൾ പഞ്ചസാര ഇതിൽ ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു 3 മാസത്തിന് ശേഷമാണ് നമ്മളത് ബോട്ടിൽ ചെയ്തിട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ സിറപ്പിന് നല്ല ഡിമാൻഡ് ഉണ്ട്. എല്ലാ സമയത്തും നമുക്ക് സിറപ്പ് ഉണ്ടാവുന്നില്ല, അങ്ങനെ കൊടുക്കുന്ന ഓർഡർ ഉള്ളത്ര കൊടുക്കാനുണ്ടാവുന്നില്ല. ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവുന്നുണ്ട്, നമ്മൾ പറയേണ്ടി വരുന്നില്ല. 1.5 ലിറ്റർ ബോട്ടിലിന് തന്നെ ഏകദേശം ഒരു 350 രൂപയിൽ കൂടുതൽ വില വരുന്നുണ്ട് സിറപ്പിനാണെങ്കിൽ. നമ്മളതിന്റെ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ സിറപ്പിലാണെങ്കിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവുന്നില്ല. സ്ക്വാഷ് ചെയ്യുന്നത് നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സിൽ ചെയ്യുന്നതാണ്. അത് 1.5 ലിറ്ററിന് 150 രൂപയെല്ലാം വില ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം സിറപ്പ് ഇങ്ങനെ കൊടുക്കും, ചോദിക്കുന്നവർക്ക് സിറപ്പ് കൊടുക്കും. സ്ക്വാഷ് ഇടയിലിടയിൽ അതും പ്രോഗ്രാമെല്ലാം വരുമ്പോൾ അതും ചെയ്ത് വെക്കുന്നുണ്ട്. സിറപ്പിനാണ് കൂടുതൽ ഡിമാൻഡ്. വില കൂടുതലാണെന്ന് ആരും നോക്കുന്നില്ല, കാരണം അത്രയും ഗുണം ഉണ്ടായാലും ഒരു തുള്ളി പോലും വെള്ളമില്ല, അത്രയും തിക്കായിട്ടുള്ളതാണ്. സിറപ്പ് നമുക്ക് ചോദിക്കുന്നത്ര കൊടുക്കാൻ ഉണ്ടാവുന്നില്ല. പിന്നെ ഈ ഉണക്കി വെച്ചത് എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ ഉണക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കും. നമുക്ക് ഈ ഉള്ള അവരും ഉണക്കി വെച്ച് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പരിപാടിയെല്ലാം വരുന്ന സമയത്ത് പാക്ക് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ നമുക്കത് വെള്ളത്തിലിട്ടിട്ട്, ഇപ്പോൾ സിറപ്പിലും സ്ക്വാഷിലും പഞ്ചസാര ഉണ്ടല്ലോ, അപ്പോൾ പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ ഇതിനെ ഈ കോക്കം ഡീഹൈഡ്രേറ്റഡ് കോക്കം റിൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോഡക്റ്റ് കൊടുക്കുന്നുള്ളത്, ഉണക്കിയ പുണർപ്പുളിയുടെ തോട്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ജ്യൂസാക്കി കഴിക്കുക, അല്ലെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെള്ളം കുടിക്കുക. ഡൈജഷന് നല്ലതാണ്, ബ്ലഡ് കൂടാനെല്ലാം നല്ലതാണ്. പിന്നെ ഈ ബോഡി കൂളാവുന്നുണ്ട് ഈ ചൂട് സമയത്ത്. പിന്നെ രസം വെക്കുമ്പോഴത്തേക്ക് അതിലേക്കെല്ലാം ഇതിന്റെ തോല് ചേർത്തിട്ട് അങ്ങനെ രസം വെക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ പുണാർപ്പുളി അങ്ങനെ ചെയ്യുന്നുണ്ട്.
1: ഇതിനൊക്കെ വീട്ടിൽ എന്തൊക്കെ മെഷീൻസാണ് ഉള്ളത്?
0: മെഷീൻ വലിയ വലിയ മെഷീനറീസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ ചില പ്രോഡക്റ്റ് ചെയ്യാൻ ഉണക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാന് ഒരു ബയോമാസ് ആസ്ട്രാ ഡ്രയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രയർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതില് വിറക് കത്തിച്ചിട്ടാണ് ഉപയോഗിക്കുന്നുള്ളത്. ഇപ്പൊ ഞാൻ
1: നല്ല വിലയുള്ള മെഷീൻ,
0: വില ഇപ്പോ ഞാൻ 5 ട്രേ ആണ് അതിനകത്തുള്ളത്. ഒരു 75,000 വരുന്നുണ്ട് ആ ഡ്രയറിന്. അപ്പോ അതില് നമ്മള് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഉണങ്ങാൻ വെക്കും.
1: ഇപ്പോ ഈ ഡ്രയർ എങ്ങനെയാണ് ഇപ്പൊ വാങ്ങിച്ചത്? എങ്ങനെയാണ് ഇത്രയും സബ്സിഡി ആയിട്ട് എങ്ങനെയെങ്കിലും കിട്ടിയിട്ടുണ്ട്?
0: കൃഷിഭവൻ ആത്മയുടെ ഇതിലൊരു ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിത് ചെയ്യുന്നത് ആദ്യമൊന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇടയിൽ ഇങ്ങനെ നമ്മൾ അവരുടെ പഞ്ചായത്തിൽ കൃഷിഭവൻ പരിധിയിൽ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതെന്ന് കൃഷിഭവൻ ഇങ്ങനെ അറിയാനിടയായി. അപ്പോൾ ഒരു ആത്മയുടെ കൃഷിഭവന്റെ ഇതിലൊരു മീറ്റിംഗ് വന്നപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അവരിരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മഴ സമയത്ത് ഇത് ഉണക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ ചില പ്രോഡക്റ്റിന് ഇത് വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ മഴക്കാലത്ത് ഇത് ഉണക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇതിൻ്റെ കുറവുണ്ട്. അപ്പോൾ ആ വന്ന ഫണ്ട് ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ അത് ഉപയോഗിച്ചിട്ട് ഡ്രയർ എടുക്കുകയും ചെയ്തു. അതെടുത്തത് കൊണ്ട് ഇപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നല്ല ഉപകാരം ഉണ്ടാവുന്നുണ്ട്.
1: ഒരുപാട് പദ്ധതികൾ ഇപ്പോ കൃഷിഭവനിൽ വരുമ്പോ, അല്ലെ കൃഷിഭവൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ കെ വി കെയിൽ ആയിക്കോട്ടെ, അപ്പോ പദ്ധതികളൊക്കെ പെട്ടെന്ന് തന്നെ രമ്യ അറിയും അല്ലെ?
0: അറിയിക്കാറുണ്ട് അവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ.
1: വളരെ എന്താ പറയാ, അതിനോട് അത്രയും താല്പര്യം എടുത്ത് ഏത് പദ്ധതിയും നടപ്പിലാക്കാനുള്ള ഒരു മനസ്സ് രമ്യക്കുണ്ട്.
0: ഉണ്ട്. അതുകൊണ്ട് അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാറുണ്ട് ആദ്യം. ഞങ്ങളുടെ ഇപ്പൊ കൃഷിഭവൻ പരിധിയിൽ ഇപ്പൊ ഇത്രയും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന വേറെ ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം വിളിച്ച് അന്വേഷിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അവർ വിളിച്ച് ചോദിക്കാറുണ്ട് ആദ്യം. അപ്പൊ അത് ആവശ്യമാണെങ്കിൽ അത് ഉപകാരപ്പെടുത്താൻ നോക്കുന്നുണ്ട്.
1: മറ്റ് ഒരുപാട് പ്രോഡക്ട്സ് ഇനിയും ഉണ്ട് വരാൻ.
0: പിന്നെ പപ്പടം ചെയ്യുന്നുണ്ട്. അത് നമ്മള് പച്ചച്ചക്ക കൊണ്ടുള്ള പപ്പടം, അത് നമ്മൾ കുറച്ച് വേവിച്ച ശേഷം അരച്ച് കല്ലിൽ അരച്ചെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി പിന്നെ കുറച്ച് എള്ള് ജീരകം എല്ലാം ചേർത്തിട്ട് പരത്തിയെടുത്ത് പപ്പടം ഉണ്ടാക്കുന്നുണ്ട്.
1: ഇത് ഒരു സമയത്ത് ഉണ്ടാക്കുമ്പോൾ അപ്പൊ എത്ര ക്വാണ്ടിറ്റിയിൽ ഇത് ഉണ്ടാക്കും? നമുക്ക് ഇപ്പൊ കല്ലിൽ അരച്ചെടുക്കുന്ന പറഞ്ഞു, ഇപ്പം ഒരു ചക്കയുടേത് ആയിരിക്കില്ലല്ലോ ചക്ക, ഇപ്പം ഒരുപാട് ചക്കയുടേതായിരിക്കില്ലേ? ഇപ്പം
0: അത് ഞങ്ങൾക്ക് കിട്ടുന്നത് പോലെ എത്ര കിട്ടുന്നോ അതുകൊണ്ട് അത് നമ്മൾ വേസ്റ്റ് ആക്കാതെ.
1: പുറത്തു നിന്നാണോ ചക്ക എടുക്കുക?
0: വീട്ടിൽ ചക്കയില്ല, ചക്ക ഞങ്ങൾക്ക് എത്ര കിട്ടുന്നോ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം ഒന്നും
1: സ്ഥലങ്ങളിൽ പോയിട്ട് ചക്ക കളക്ട് ചെയ്യുക
0: അല്ലേ? മറ്റ് സ്ഥലങ്ങളിൽ വീടിന്റെ അടുത്തുള്ളവർക്ക് ഇപ്പൊ എവിടെയെങ്കിലും വേസ്റ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് അന്വേഷിച്ച് അറിഞ്ഞിട്ട് അതിനെ നമ്മൾ എടുത്തിട്ട് പ്രോഡക്റ്റ് ആക്കി മാറ്റും.
1: ചക്കക്ക് വില കൊടുത്തെടുക്കാറുണ്ടോ?
0: ചക്ക ഇല്ല, വില കൊടുത്തിട്ട് ഇതുവരെ എടുത്തിട്ട്. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ വില കൊടുത്തിട്ടെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചില സ്ഥലത്ത് ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആയി പോകുന്നുള്ളത് കൊണ്ട് അവരിങ്ങനെ അല്ലാതെ തന്നെ തരുന്നുണ്ട്. വെറുതെ വേസ്റ്റ് ആയി പോകണ്ട, നിങ്ങൾ അത്
1: പ്രൊഡക്ട്. വരിക്ക ചക്കയും അതുപോലെ തന്നെ പഴഞ്ചക്കയും ഒക്കെ
0: ഏത് ചക്ക ഉപയോഗിക്കാറുണ്ട്? അതിപ്പോ പപ്പടം അല്ലെങ്കിൽ വേറെ പ്രോഡക്റ്റിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കപ്പ, മരച്ചീനി, ടപ്പിയൊക്കെ കൊണ്ടുള്ള പപ്പടം ചെയ്യുന്നുണ്ട്. മധുരക്കിഴങ്ങ് കൊണ്ടുള്ള പപ്പടം, പിന്നെ റാഗി പൊടി കൊണ്ട് പപ്പടം ചെയ്യുന്നുണ്ട്. ചക്കക്കുരുവിന്റെ പൊടി കൊണ്ട് പപ്പടം ചെയ്യുന്നുണ്ട്. പപ്പടം ഇത്ര ഐറ്റമാണ് ചെയ്യുന്നുള്ളത്. പിന്നെ അച്ചാറുകൾ ചെയ്യുന്നുണ്ട്. അതിപ്പോ
1: ഈ പപ്പടമൊക്കെ എവിടെയാണ് വിറ്റു പോകുന്നത്?
0: ഞങ്ങൾക്ക് കൂടുതലും ഈ കൃഷിമേളകൾ ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാറുണ്ട്.
1: ഫെസ്റ്റിവൽ സീസണിലൊക്കെ അല്ലേ ഈ കൃഷിമേളകളൊക്കെ നടക്കുന്നത്? അല്ലാതെ മാസം നടക്കുന്ന അങ്ങനെ എന്തെങ്കിലും മേളകളുണ്ടോ?
0: മാസം ഇപ്പൊ സ്ഥിരമായിട്ടൊരു മേള ഉണ്ടാവുന്നില്ല. ഇപ്പൊ വർഷത്തിലൊരിക്കൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നടക്കുന്ന മേളകള്, പിന്നെ വേറെന്തെങ്കിലും പ്രോഗ്രാംസുകൾ, വേറെന്തെങ്കിലും ഫെസ്റ്റിവല്, അങ്ങനെ എല്ലാ സ്ഥലത്തും നടക്കുന്ന പരിപാടികൾ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് കൂടുതൽ മാർക്കറ്റ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്.
1: പിന്നെ അതല്ലാതെ വേറെ ഷോപ്പുകളായിട്ട് എങ്ങനെയാണ് സെയിൽ ആകുന്നത്?
0: ഷോപ്പുകളിൽ എവിടെ അങ്ങനെ കൂടുതൽ കൊടുക്കുന്നില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഞാൻ തന്നെയാണ്, ഇത് ഞാനും അമ്മയും കൂടിയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത്രയും വൃത്തിയായിട്ട് കസ്റ്റമറിലേക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കണം, ഇങ്ങനെ കൂടുതൽ സമയം വെച്ചിട്ട് പഴകിയ ശേഷം കിട്ടാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധമുണ്ട് ഏത് പ്രോഡക്റ്റ് ആയാലും. അതുകൊണ്ട് ഈ 2015 തുടങ്ങിയപ്പോൾ മുതൽ ഇത്രയും സമയവും ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഫ്രഷ് ആയിട്ട് തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ ഈ പരിപാടികൾ വരുമ്പോൾ കുറച്ചുകൂടി ബൾക്കായിട്ട് ചെയ്തു വെക്കും. അത് ചിലപ്പോൾ 10 ദിവസത്തെ പരിപാടി, പിന്നെ 4 ദിവസത്തെ പരിപാടി, അങ്ങനെ ഓരോ സ്ഥലത്തും. പിന്നെ കൃഷിഭവൻ വഴി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർ അറിയിക്കാറുണ്ട്. വേറെ ദൂരസ്ഥലത്തെല്ലാം പോയി പരിപാടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മേളകൾ ഒരുപാട്, കിസാൻ മേള.
1: ഈ മേളകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സ്റ്റാളില് രമ്യ പല സ്റ്റാളുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ആ ഒരു ഇപ്പൊ 10 ദിവസം സ്റ്റാളില് നിൽക്കണമെങ്കിൽ 10 ദിവസം അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ വീട്ടിലുള്ള ബാക്കി പണികളൊക്കെ അവിടെ
0: അത് ഞാൻ
1: എന്താ ചെയ്യാ, നിന്ന് പോവില്ലേ?
0: ഇല്ല, അത് നമ്മൾ അതനുസരിച്ചിട്ട് തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് വെക്കും. അപ്പൊ ആരെങ്കിലും അങ്ങനെ ചോദിച്ചു വന്നാല് കൊടുക്കുന്നുണ്ട്.
1: അതെങ്ങനെയാ അപ്പൊ കൊടുക്കാൻ പറ്റിയ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ
0: വീട്ടില് വന്ന് എടുക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് പോകുന്നുള്ളത്. അപ്പോ ആവശ്യക്കാര് വീട്ടിലേക്ക് വന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പരിപാടിയുള്ള സ്ഥലത്ത് ഞാൻ ഇടക്ക് സാധനം തീർന്നു പോയാല് വീണ്ടും വന്ന് എടുത്തിട്ട് പോകും. ഇപ്പൊ ഓരോരോ സ്ഥലത്തുള്ള സെയിൽ ഓരോ രീതിയിലായിരിക്കും.
1: എങ്ങനെ ഈ ഫെസ്റ്റുകൾ നടക്കാറുണ്ടല്ലോ, അപ്പൊ അങ്ങനെ നടക്കുമ്പോ എത്രത്തോളം ആൾക്കാര് ഇതിനെ താല്പര്യത്തോടെ സമീപിക്കുന്നുണ്ട്?
0: ഞങ്ങൾ ഈ പരിപാടി ഓരോ മേളകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമൊന്നും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനം വിറ്റു പോവുമോ എന്നൊക്കെ ഉള്ള പേടി ഞങ്ങൾക്ക് ആദ്യകാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ കാണാൻ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായാലും എല്ലാ പരിപാടികളും ഇങ്ങനെ കാണാൻ പോകാറുണ്ട്. സ്റ്റാളുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ ദൂരസ്ഥലത്ത് നിന്ന് പോലും അറിഞ്ഞു വരുന്നുണ്ട്. പരിപാടികൾ അറിഞ്ഞ് കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല.
1: അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം ഇപ്പം പാഴായി പോയിട്ടുണ്ടോ, ഇപ്പം വിൽക്കാതെ, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
0: അങ്ങനെ
1: വലിയ പ്രോഡക്റ്റ് വിറ്റുപോവാതെ വന്നില്ല,
0: വിറ്റുപോവാതെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആത്മവിശ്വാസം.
1: 11 വർഷമായിട്ടും ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല.
0: അങ്ങനെ

0: വലിയ രീതിക്ക് വന്നിട്ടില്ല. അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളത് വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് വേസ്റ്റ് ആയി പോകുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ചിലപ്പോൾ അത് കൊണ്ടുപോയവർ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ വാട്സപ്പിലോ അങ്ങനെയെല്ലാം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും.
1: തീർച്ചയായും ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗം ഇതിനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലേ?
0: ഉണ്ട്. യൂട്യൂബ് ചാനൽ അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ ഇപ്പോൾ വാട്സപ്പ് വഴി സ്റ്റാറ്റസുകൾ കണ്ട് മുമ്പ് വാങ്ങിയവർ വിളിച്ച് ഓർഡർ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തുനിന്ന്. പിന്നെ കൊണ്ടുപോയവർ ഈ ഹണിബി വാക്സ് പ്രോഡക്റ്റ് എല്ലാം പറഞ്ഞല്ലോ, അത് ഞങ്ങൾ ആ ഫേസ് പാക്ക് ഫുഡ് ക്രീം ഇപ്പോഴും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർ നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ഇടയിലായിട്ട് വിളിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്.
1: പിന്നെ മറ്റ് പ്രൊഡക്റ്റില് ഇപ്പം അരിഷ്ടം ഉണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ അരിഷ്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിനും ഇവിടെ ക്ലാസ് കിട്ടിയിട്ട് അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്?
0: അരിഷ്ടം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക കൊണ്ടുള്ള അരിഷ്ടം ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾ നെല്ലിക്ക, പിന്നെ കറുത്ത ശർക്കര, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, അങ്ങനെ സ്പൈസസുകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മരുന്ന് നെല്ലിക്ക എന്ന് പറയും, ചെറിയ നെല്ലിക്ക, അതിന് ഗുണം കൂടുതലാണ്. പക്ഷെ ആ നെല്ലിക്ക നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നില്ല. വലിയ നെല്ലിക്ക കൊണ്ടാണ് നമ്മൾ ആദ്യം പരിശീലനം ലഭിച്ചത്. ഞാനിപ്പോൾ ചെറിയ നെല്ലിക്ക കിട്ടിയാൽ അതുകൊണ്ടും അരിഷ്ടം ചെയ്യുന്നുണ്ട്. ഈ നെല്ലിക്കയിലേക്ക് നമ്മൾ കറുത്ത ശർക്കര, പിന്നെ സ്പൈസസ്, അതായത് പട്ട, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, അതെല്ലാം ചേർത്ത് പാകപ്പെടുത്തി ഒരു 3 മാസത്തോളം വെക്കും. ആ 3 മാസം വെച്ചാലേ നമുക്ക് അതിൻ്റെ നെല്ലിക്കയുടെ ഫുൾ അതിൻ്റെ ഗുണങ്ങൾ അതിലേക്ക് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ അത്ര സമയം വെച്ച ശേഷം അരിച്ചെടുത്തിട്ട് ബോട്ടിലാക്കി വിൽപ്പന നടത്തുന്നുണ്ട്. കൊറോണ സമയത്ത് നമുക്കറിയാം ഒരു ഇമ്മ്യൂണിറ്റി കുറയുന്ന, പിന്നെ എപ്പോഴും തൊണ്ടയ്ക്കെല്ലാം അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, കഫക്കെട്ട്, അങ്ങനെ നമ്മളെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും ബുദ്ധിമുട്ടുകൾ. ഞങ്ങൾ തന്നെ അത് ഉപയോഗിച്ചു.
1: കൊറോണ സമയത്ത് എല്ലാവർക്കും ഉണ്ടായതാണല്ലോ അല്ലെ ആ ഒരു ബുദ്ധിമുട്ട്, ചുമ ശ്വാസം മുട്ട് ഇതുപോലെയുള്ള അസുഖങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഈ ഒരു അരിഷ്ടത്തിന്റെ ഉത്ഭവം അല്ലെ?
0: ശരിക്കും കൊറോണ സമയത്ത് ആയത് കാരണം ഞങ്ങൾ നെല്ലിക്ക കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ്. 100 കിലോ നെല്ലിക്ക വാങ്ങി ഞങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊറോണ ആർക്കോ പിടിപെടുകയും ഇവിടെ അടച്ചിട്ടു ഓഫീസ്, അങ്ങനെ കുറച്ച് ദിവസം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയെല്ലാം ആയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടു. എന്നാലും ഞങ്ങൾ അതിനെല്ലാം തരണം ചെയ്ത് അതിനുശേഷം ഓഫീസ് തുറന്നപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ പിന്നെ ചെയ്തു. ചെയ്തിട്ട് ഞങ്ങൾ ഈ 3 മാസം വെച്ച ശേഷം ഇതിനെ അരിച്ച് ബോട്ടിലാക്കി സെയിൽ ചെയ്യാൻ തുടങ്ങി. ആ സമയത്തും കൊറോണ കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ സ്ഥലത്തും ഇതുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെ ഇടയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചുമയും തൊണ്ടവേദന അങ്ങനെയുള്ള അസ്വസ്ഥത വരുമ്പോൾ കൊറോണ പിടിച്ചു അങ്ങനെയെല്ലാം പേടിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അരിഷ്ടം ഞങ്ങൾ തന്നെ ഉപയോഗിച്ച് നോക്കി. ഉപയോഗിച്ച് നോക്കുമ്പോൾ 2 ദിവസം ഉപയോഗിക്കുന്ന തന്നെ നമുക്ക് ഈ കഫക്കെട്ടെല്ലാം മാറുന്നുണ്ട്, ചുമ, ജലദോഷം, തൊണ്ടവേദന, അങ്ങനെ എല്ലാ അസ്വസ്ഥതയും നമുക്ക് തന്നെ മാറി നല്ലൊരു ആശ്വാസം ലഭിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. അപ്പോൾ അവരും കൊണ്ടുപോയി ഉപയോഗിച്ച ശേഷം ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുകയും പിന്നെ അരിഷ്ടത്തിന് കൂടുതലായി ഓർഡർ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ 100 കിലോ നെല്ലിക്ക കൊണ്ടുണ്ടാക്കിയ അരിഷ്ടം നമ്മൾ എല്ലാവരും ചേർന്ന് വിജയകരമായിട്ട് തന്നെ വിറ്റു. പിന്നെ ഞങ്ങൾ നെല്ലിക്ക കൊണ്ട് തന്നെ ലേഹ്യം ചെയ്തു, അതും നല്ല ഗുണമുള്ളത് തന്നെയാണ്. അപ്പം ഞങ്ങൾ പരിശീലനം ലഭിച്ച സമയത്ത് വലിയ നെല്ലിക്കയൊന്നും ഉപയോഗിച്ചെങ്കിലും ഇപ്പോൾ മരുന്ന് നെല്ലിക്ക കിട്ടിയാൽ അതുകൊണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്, എല്ലാ സ്ഥലത്തുനിന്നും ലഭിക്കുന്നില്ല. മരുന്ന് നെല്ലിക്ക കൊണ്ടുള്ള അരിഷ്ടത്തിന് ഒരുപാട് ഗുണമുണ്ട്. നമ്മൾ 1.5 ലിറ്ററിന്റെ ബോട്ടില്, 1.5 ലിറ്ററിന്റെ ബോട്ടില് അങ്ങനെ ആക്കിയാണ് കൊടുക്കുന്നുള്ളത്. 1.5 ലിറ്റർ ആണെങ്കിൽ 250 രൂപ അങ്ങനെ കൊടുക്കുന്നുണ്ട്, 1.5 ലിറ്ററിന് 125 അങ്ങനെയാണ് അരിഷ്ടം. സ്വന്തമായിട്ട് ഇപ്പൊ മരുന്ന് നെല്ലിക്ക കിട്ടിയാൽ അത് കൊണ്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എല്ലാ മേളകളിലും എല്ലാ പരിപാടികളിലും ഇങ്ങനെ വിൽക്കുന്നുണ്ട്. നമ്മൾ എല്ലാ സമയത്തും ഇട്ട് സ്റ്റോക്ക് വെക്കുന്നുണ്ട്, പരിപാടി വരുന്ന സമയത്ത് ബോട്ടിലാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്.
1: എത്ര വരെ ഇത് നിൽക്കും?
0: അത് 1 വർഷം 2 വർഷം വെച്ചാലും ഒന്നും ആവുന്നില്ല. ഒരു ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമോ ഒന്നും തന്നെ വരുന്നില്ല.
1: ലേഹ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇതിന് പണി കിടക്കുന്നുണ്ടല്ലോ അല്ലെ?
0: ലേഹ്യം എല്ലാം നമ്മള് വെള്ളത്തിന്റെ അംശം ഒട്ടും ഇല്ലാതെ നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് നമ്മൾ ഈ ചക്ക വരട്ടിയെല്ലാം ചെയ്യുന്നവരുപോലെ സമയം എടുക്കുന്നുണ്ട്. അതിന്റെ വെള്ളം അംശം ഫുൾ വരട്ടി എടുത്തിട്ട് നല്ല കുറുക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. വെള്ളത്തിന്റെ അംശം ബാക്കി നിന്നാല് ചെയ്യാനൊരു 8 മണിക്കൂർ വരുന്നുണ്ട്. അടുപ്പിലെല്ലാം വെച്ച് കുറുക്കി എടുത്തിട്ട് ചെയ്യുന്നതാണ്. വെള്ളം ഒട്ടും അതിൽ ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തിന്റെ അംശം ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും.
2: കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം KV രമ്യ. ഇതിന്റെ തുടർന്നുള്ള ഭാഗം നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ കേൾക്കാം.

0: സീമേ സീമേ,
1: ആ ഷീനേച്ചി വാ ഇരിക്ക്.
0: അല്ലടി, നീയല്ലേ പറഞ്ഞത് മാങ്ങ മുറുക്കാൻ പോകാ കുന്നം പുറത്തുനിന്ന്.
2: ഓ, ഞാനത് മറന്നുപോയി. 5 മിനിറ്റ് ഞാൻ ഈ ചോറൊന്ന് വാർക്കട്ടെ.
0: അല്ല, ഇന്ന് പിന്നെ ചോറ് കൊണ്ടുപോയില്ലേ?
2: എന്റെ ഷീനേച്ചി എന്നും എന്തേലും ആയിട്ടുണ്ടാവും, ഒന്നുകിൽ കല്യാണം അല്ലെങ്കിൽ വീട്ടിൽ കൂടല്. അതുകൊണ്ട് ഞാനിപ്പ ലേറ്റ് ആയിട്ടാ വെക്കല്.
0: നീ വർത്താനം പറഞ്ഞത് ചോറ് വാർക്കുമ്പോ ശ്രദ്ധിക്കണേ. ഇതെന്താടി ഇത്ര ചെറിയ കാലത്തിൽ വെച്ചത്?
2: എനിക്കല്ലേ വേണ്ടു.
0: അപ്പൊ രാത്രിയിലോ?
2: രാത്രിയിലെ ചോറ് ഞങ്ങൾ രണ്ടാളും നിർത്തി.
0: പിന്നെ എന്താ കഴിക്കുക?
2: പഴങ്ങളും കക്കിരിയും ഒക്കെ ചേർത്ത് ഒരു സാലഡ് ആക്കി അങ്ങ് കഴിക്കും.
0: ഈ ചൂടിന് അതൊക്കെ തന്നെയാ നല്ലത്. ചപ്പാത്തി ഒക്കെ കഴിച്ചാ ഉറങ്ങാൻ പറ്റൂല.
2: അന്തേ,
0: എനിക്കത് കഴിച്ചു കഴിഞ്ഞ പിന്നെ ഭയങ്കര ദാഹമായിരിക്കും.
2: സത്യം. എന്നാ വാ ക്ഷീണിച്ചു പോകാലോ.
0: എടി, കാടുണ്ടാ? പാമ്പ് ഇങ്ങനെ പാഞ്ഞു നടക്കുന്നുണ്ട്.
2: കാടുണ്ട്, എന്നാലും ആള് സ്ഥിരം നടക്കുന്ന ഒരു വഴിയുണ്ട്. നല്ല വഴിയാ.
0: എന്നാലും ശ്രദ്ധിക്കണേടി. മാറ്, ഞാൻ മുമ്പിൽ നടക്കാം.
2: അതെന്തിന്?
0: ആ, നിന്റെ കണ്ണ് മരത്തിന്റെ മേലെയായിരിക്കും. വഴിയിലൊന്നും നീ നോക്കുകയേയില്ല. ഇതാ, ഈ ചപ്പിന്റെ അടിയിലൊക്കെ എന്തേലും കാണൂ. ഈ വേനൽക്കാലത്ത് നടക്കുമ്പോ അവിടെ എവിടെയും നോക്കാണ്ട് ശരിക്കും നോക്കി നടക്കണോ?
2: എന്നാ ക്ഷീണിച്ച് നടക്ക്. എനിക്ക് ഈ മരത്തിലെല്ലാം പക്ഷീനെ അണ്ണാനെ എല്ലാം നോക്കിട്ട് നടക്കാൻ നല്ല ഇഷ്ടാ.
0: പഴുപ്പെടുക്കാൻ മാത്രമുള്ള മാങ്ങ കിട്ടുവാ സീമേ?
2: ഇഷ്ടം പോലെ ഉണ്ടെന്നാ കേട്ടത്. ഇന്നലെ നമ്മളെ കുഞ്ഞാമിനെ താത്തിയില്ലേ, ഒരു കൊട്ട നിറയെ കൊണ്ടുവന്നത് കണ്ടു.
0: ശരിക്കും?
2: ആ, ക്ഷീണിച്ചി ക്ഷീണിച്ച് എങ്ങനെ ഈ മാങ്ങയുടെ പഴുപ്പെടുക്കുന്നത്?
0: ഓ, അതിന് വലിയ പണിയൊന്നും ഇല്ലടി.
2: ക്ഷീണിച്ച് കഴിഞ്ഞ വർഷം തന്നതുണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും ഫ്രിഡ്ജിലുണ്ട്. തീർന്നിട്ടില്ല.
0: എന്റെ കയ്യിലുള്ളത് തീർന്നിട്ട് ഒരു 1-2 ആഴ്ചയായി.
2: അതെയാ? ക്ഷീണിച്ച് ഇതെങ്ങനെ എടുക്കുക?
0: ഇതിന്റെ പഴുപ്പെടുക്കുമ്പോ തോല് പൊളിച്ചങ്ങ് കളയണം.
2: നാട്ടുമാങ്ങയാണെങ്കിലല്ലേ?
0: ഏത് മാങ്ങയാണെങ്കിലും.
2: ഓ,
0: എന്നിട്ട് നന്നായി കത്തിക്കൊണ്ട് ഇങ്ങനെ ചെത്തിയെടുക്കണം. എന്നിട്ട് ഒരു കുക്കറിൽ വേവിക്കണം.
2: ഓ, ഇത് കുക്കറിൽ വേവിക്കണം അല്ലേ?
0: ആ, ഒരു 2 വിസിൽ വരുന്നവരെ വേവിക്കണം. സീമേ നോക്കണേ, ഇതാ ഇതിന് മുള്ള് മുഖത്ത് തട്ടിപ്പോകണ്ട.
2: ഓ, ഇത് വല്ലാതെ അലോസരപ്പാടാകുന്നുണ്ടല്ലോ ഷീനേച്ചി. അതാ ഷീനേച്ചിന്റെ മാക്സിയിൽ അതാ കൊളുത്തി വലിച്ചിട്ടാ.
0: ഒന്ന് പിടിച്ചേ.
2: ഒരു കത്തി എടുക്കായിരുന്നല്ലേ.
0: ശരിയാ, നല്ല തണുപ്പോ. ശ്രദ്ധിക്കണേടി,
2: ശരിക്കും കാട്ടിലേക്ക് കയറിയപ്പോ എന്താ തണുപ്പല്ലേ. എന്നിട്ട് കുക്കറിൽ വേവിച്ചിട്ട്?
0: എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം.
2: അരിക്കണം? എന്നിട്ട്
0: തോല് പൊളിച്ചത് കൊണ്ട് അരിക്കൊന്നും വേണ്ട. എന്നിട്ട് അടികട്ടിയുള്ള ഒരു പാത്രത്തില് 1/5 സ്പൂണ് പഞ്ചസാരയും 1/3 നാരങ്ങയുടെ നീരും ചേർത്ത് കൈവിടാതെ അങ്ങളക്കണം.
2: എത്ര മാങ്ങയ്ക്ക് ഈ 5 സ്പൂണ് പഞ്ചസാര?
0: ഒരു 10-30 നാട്ടു മാങ്ങക്ക്.
2: സാധാരണ മാങ്ങയാണെങ്കിലോ?
0: സാധാരണ മാങ്ങയാണെങ്കിൽ 15 മാങ്ങക്ക്. ആ, പിന്നെ മധുരം വേണമെങ്കിൽ പിന്നെ ജ്യൂസ് ആക്കുന്നത് സമയത്ത് ചേർക്കാലോ. എന്നിട്ട് കൈവിടാതെ ഇളക്കുക. പാത്രത്തിന്റെ അടിഭാഗം കാണുന്ന പരുവാകുമ്പോ ഓഫ് ആക്കുക.
2: അതായത് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ അടിഭാഗം കാണുന്ന അല്ലേ? ഇത്ര പണിയുള്ളൂ പൾപ്പ് റെഡിയൊക്കെ.
0: എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എത്ര നാള് വേണേലിരിക്കും.
2: അതെ, ക്ഷീണിച്ച് കഴിഞ്ഞ വർഷം എനിക്ക് തന്നതുണ്ടല്ലോ, അതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് തണുത്ത വെള്ളം ഒഴിച്ച് 1 സ്പൂണ് തേനും ചേർത്ത് കഴിച്ചപ്പോഴുണ്ടല്ലോ, ഓ എന്താ ടേസ്റ്റ്. അതാ മാവ്.
0: എടി, ഇതിന് ചോട്ടിൽ നിറയെ മാങ്ങിണ്ടല്ലോ.
2: സത്യം, ചാക്കെടുക്കായിരുന്നല്ലേ.
0: ഒന്ന് കൂടിയായിരുന്നു, അത്രക്കൊന്നുമില്ല. ഇന്ന് ആരും പെറുക്കില്ലെന്ന് തോന്നുന്നു.
2: ശരിയാ, മാങ്ങ പെറുക്കുന്ന തിരക്കിന് പാമ്പുണ്ടെന്ന് നോക്കണം ക്ഷീണിച്ച്.
0: പേടിപ്പിക്കല്ലേ.

0: കപ്പിൻകാന്താരി.
1: അവതരണം കെ ആർ ശ്രീജ, കെ കെ ശ്രീജ. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 26,667 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 26,730 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 14,000 രൂപ, തലശ്ശേരി 13,200 രൂപ, കാസർഗോഡ് 16,000 രൂപ, തളിപ്പറമ്പ് 13,500 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,600 രൂപ, തലശ്ശേരി 4,500 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 12,000 രൂപ, കാസർഗോഡ് 13,500 രൂപ, തലശ്ശേരി 13,300 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 42,500 രൂപ, കാഞ്ഞങ്ങാട് 46,000 രൂപ, കാസർഗോഡ് 52,500 രൂപ, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 3,900 രൂപ, തലശ്ശേരി 4,200 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ, കാഞ്ഞങ്ങാട് കാസർഗോഡ് എന്നിവിടങ്ങളിൽ 4,300 രൂപ വീതം. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 570 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 590 രൂപ. അടയ്ക്ക പഴുത്തത് 1,000ത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.

ഇന്ന് 7:35 അങ്കണം. ഇതിൽ റീജ മുകുന്ദന്റെ ചെറുകഥ മരണാനന്തരം, ഹരീന്ദ്രൻ നരവൂരിന്റെ കവിതകൾ, ലീല കൃഷ്ണദാസിന്റെ ചെറുകഥ ബൈക്കിനൊരു മണിമുത്തം ഇന്ന് 7:35 അങ്കണം പരിപാടിയിൽ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന്

0: കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി ടി വി കെ സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ സീസണിൽ 824,00,000 മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: खरीफ के लिए जो फैसला लिया गया उसमें जितने भी खरीफ के क्रॉप्स हैं उन सब में कॉस्ट प्लस 50% या 50 से अधिक टोटल 2,60,000 करोड़ रुपए किसानों को पे आउट जाएगा इस पूरे फैसले से. और इस साल का एनुअल खरीफ प्रोक्योरमेंट होगा 824,00,000 मेट्रिक टन LMT.
0: 37,500 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതമുള്ള ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഏകദേശം 75,00,000 ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ ലക്ഷ്യമിടുന്ന പദ്ധതി പ്രകാരം 3,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും ശ്രീ വൈഷ്ണവ് അറിയിച്ചു. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് സത്യനാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നടന്നു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഭവാനിപൂർ സീറ്റിൽ നിന്ന് MLA സത്യപ്രതിജ്ഞ ചെയ്തു. 5 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 2 സെഷനുകളിലായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഈ മാസം 21 റീപോളിംഗ് നടക്കുന്ന ഫാൽറ്റ മണ്ഡലം ഒഴികെയുള്ള 157 അസംബ്ലി മണ്ഡലങ്ങളിലെ MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹം പകുതിയായി കുറച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളുടേത് 82.13%. 17,00,000ത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,00,000ത്തിലധികം വിദ്യാർത്ഥികൾ വിജയിച്ചതായി CBSE പ്രസ്താവനയിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഡിജി ലോക്കറിലും ഉമാങ് ആപ്പിലും ഫലം പരിശോധിക്കാം. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റ് 2 പേരെ ഗുരുഗ്രാമിൽ നിന്നും നാസിക്കിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ പൂനെയിൽ നിന്ന് ഒരു സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ CBI കൈമാറി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ സയ്ദ് നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2026 ദേശീയതല ക്വിസ് മത്സരത്തിന് തുടക്കമായി. ഈ മാസം 20 വരെയാണ് ഓൺലൈൻ ക്വിസ് മത്സരം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അടുത്ത മാസം സംഘടിപ്പിക്കുന്ന അതിർത്തി ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. മൈ ഭാരത് പോർട്ടൽ വഴി രാജ്യത്തെമ്പാടുമുള്ള യുവാക്കൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന 500 യുവ വോളണ്ടിയർമാർ ലേ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാന അതിർത്തി പ്രദേശങ്ങളിൽ സാമൂഹിക വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. അതിർത്തി ഗ്രാമങ്ങളുടെ വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം രാഷ്ട്രനിർമ്മാണത്തിലും അതിർത്തി സംരക്ഷണ പ്രവർത്തനങ്ങളിലും യുവജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എൽപിജിയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവർത്തികൾ എന്നിവയും യോഗം വിലയിരുത്തി. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം മഴമൂലം വൈകുന്നു. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈ ഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിനാണ് അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീപ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തി. ഉച്ചതിരിഞ്ഞ് 1,18,800 രൂപയായി കുറഞ്ഞു. ഒരു മേഖല ഒരു ദൌത്യം എല്ലാവർക്കും പുതുക്കിയ ആധാർ പദ്ധതിയുടെ ഭാഗമായി ആധാർ എൻറോൾമെന്റ് പുതുക്കൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കായി കേരള സർക്കിളിലെ കൊച്ചി സെൻട്രൽ റീജ്യൻ ശില്പശാല സംഘടിപ്പിച്ചു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി TVK സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴമൂലം വൈകുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി കണ്ണൂർ.

മരണാനന്തരം. ഈയിടെയായി ഞാൻ എൻ്റെ മരണത്തെ സ്വപ്നത്തിൽ കാണുന്നു. നടുക്ക് വെള്ള പുതച്ച് നിശബ്ദയായി ഞാനിങ്ങനെ കിടക്കും. പരിചിതരും അപരിചിതരുമാണ് ചുറ്റിലും. കൂടെ കൂടെയായി ഈ സ്വപ്നം തന്നെ കാണുന്നുണ്ട്. എന്താണാവോ അത് എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ടാവുക? ഇന്നലെ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് വടക്കേലെ ദേവേച്ചിയുടെ വരവ്. നിറമങ്ങിയ കൈലി മടക്കി കുത്തി, ചളി പിടിച്ച പാവാട കാണിച്ച്, അമ്മിണി പശുവിൻ്റെ കയർ കയ്യിൽ പിടിച്ചും പച്ചപ്പുല്ല് കെട്ടി തലയിൽ വെച്ച് കൈപിടിക്കാതെ സർക്കസുകാരിയെ പോലെയാണ് വരവ്. പശുവിനോട് ഉറക്കെ പരിഭവിച്ചും കലമ്പിയും നടന്നു വരുന്നതിനിടയിലാണ് മുന്നിൽ പെട്ടത്. ദേവീച്ചയുടെ ഈ വരവ് വർഷങ്ങളായുള്ള കാഴ്ചയാണ്. മക്കളെയൊന്നും ആശ്രയിക്കാതെ സ്വന്തം ഇഷ്ടങ്ങളുമായി അവരിങ്ങനെ വയലിലൂടെ യാത്ര ചെയ്യും. ഒറ്റക്ക് ഒരു പെണ്ണിന് ജീവിക്കാൻ കഴിയുക എന്നത് എത്ര വലിയ സ്വാതന്ത്ര്യമാണ്! ഒരു ദിവസം ഒറ്റക്ക് ആയപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷമുണ്ട്. ഉറക്കെ കൂവി വിളിക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷികളോടൊന്ന് വേണ്ട സകല ജീവജാലങ്ങളോടും മിണ്ടിയും പറഞ്ഞും കലഹിച്ചും നടക്കുന്ന അവരോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പശുവിനും പൂച്ചക്കും ഒക്കെ പ്രത്യേക പേരുകളുണ്ട് ദേവീച്ചിക്ക്. വിളിക്കുന്നത് കേട്ടാൽ കുട്ടികളോടാണെന്ന പോലെ തോന്നുകയുള്ളു. അത്ര സ്നേഹത്തിൽ അവർ ഓരോരാളെയും ഓമനിക്കും. തിരിച്ച് അവയുടെ സ്നേഹപ്രകടനവും അങ്ങനെ തന്നെ. ഓ, എൻ്റെ മോക്ക് 100 ആയുസാ. ദാ, അമ്മിണിയോട് ഞാൻ ഇപ്പം പറഞ്ഞതേയുള്ളൂ. ജീവിക്കാൻ എൻ്റെ മോൾ പെടുന്ന പെടാപ്പാട് ദേവീച്ചിക്ക് നന്നായി അറിയാം. ഞാൻ ചിരിച്ചു. അമ്മിണി പശുവിനോട് എന്താവും ദേവീച്ചി എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക? 100 ആയുസാണെന്ന് ഇന്നലെയല്ലേ പറഞ്ഞത്. അപ്പോ സ്വപ്നത്തെക്കുറിച്ച് അങ്ങനെ ഭയക്കണ്ട. ചിരി വന്നു. ആ, എന്തേലും ആവട്ടെ. അല്ല, സ്വന്തം മരണം ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റുന്നതും ഒരു ഭാഗ്യമല്ലേ? കുറെ കഴിയുമ്പോൾ അങ്ങനെ കാണാനുള്ള വല്ല സംവിധാനവും കണ്ടെത്തുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നന്ദനം സിനിമാ സ്റ്റൈലിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അടുക്കള എന്ന മഹാസാമ്രാജ്യത്തിലേക്ക് ചേക്കേറി. അപർണ എന്ന് പേരിട്ട് കഥയുടെ തുടക്കം എഴുതി വച്ചു. ബാക്കി നാളെയാവാം. പുലരാൻ അധിക നേരമില്ല. ഉറക്കമിളച്ചുള്ള ഈ എഴുത്ത് തൻ്റെ ശരീരത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അറിയിപ്പ് വന്നു, പക്ഷേ എഴുതാതെ എങ്ങനെ? മറ്റൊരു സമയം എനിക്കില്ലല്ലോ. എല്ലാവർക്കും വീതം വെച്ച് ഒടുക്കം. രാത്രിയുടെ നിശബ്ദതയിൽ അല്ല, അത് ചുമ്മാ പറയുന്നത് മാത്രം. രാത്രി നിശബ്ദയല്ല. ചീവീടുകളും അവയുടെ കലവിലകളും കുറുക്കൻ്റെ കൂവലും ഒക്കെ ഉണ്ടാവും. പക്ഷേ രാത്രിയെ കാണാൻ നല്ല ഭംഗിയാണ്. ഇന്ന് നേരത്തെ പെയ്തു മടങ്ങിയ മഴയുടെ വിതുമ്പലുകൾ കേൾക്കുന്നുണ്ട്. എഴുതിക്കൊണ്ടിരിക്കുന്ന പേജിൽ പേന വെച്ച് പുസ്തകം അടച്ചു. ചിലപ്പോൾ മുഴുവനായി പകർത്താതെ ഉറക്കം വന്നിന്നു വരില്ല. അപ്പോൾ വീണ്ടും എഴുതണം. അദ്ദേഹം പോയ ശേഷം എഴുതിക്കൂട്ടിയ കഥകളാണല്ലോ ഞാൻ. അതുവരെ എവിടെയും ഞാനുണ്ടായിരുന്നില്ല. അയാൾ എന്നെ സ്നേഹിച്ചിരുന്നു എന്നതാണോ ശരി എന്നുപോലും എനിക്കറിയില്ല. അതോ തോന്നിപ്പിച്ചിരുന്നു എന്നതോ ശരി? കടമയാണെന്ന് മനസ്സിലാക്കിയില്ല. ഈ ചെയ്തു തന്നതൊക്കെ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. അയാൾ വിളമ്പിയത് സ്നേഹത്തിൻ്റെ ചോറ്റുപാത്രമാണെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചു. അല്ല, വിശ്വസിപ്പിച്ചു. ആരും ഞാൻ പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കാതെയായി. സ്നേഹം അഭിനയിച്ച് ചിലർ കുരുക്കിടും. അങ്ങനെ ഞാനും ആ കുരുക്കിൽ. അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അതൊക്കെ മാത്രമായി ഞാൻ. ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, രുചികൾ എല്ലാം ഒളിച്ചുവെച്ചു. പിന്നീട് എല്ലാം മറവിയിൽ മറഞ്ഞു. അച്ഛനും മക്കളും മാത്രമായിരുന്നു ഞാൻ. ആരും കേൾക്കാത്ത, അല്ല, കേൾക്കാൻ ശ്രമിക്കാത്ത ചില ശബ്ദങ്ങളുണ്ട് വീടിൻ്റെ കോണുകളിൽ. അത് എൻ്റേത് മാത്രമായിരുന്നു. സമയാസമയങ്ങളിൽ തീൻമേശയിലെ ഭക്ഷണത്തിലെ രുചികളിൽ അവർ എന്നെ തിരയും. ഉപ്പ് കൂടിയാൽ, മധുരം കുറഞ്ഞാൽ രൂക്ഷമായി നോക്കാനും പിറുപിറുക്കാനും ഒരു രൂപം. മീനിൻ്റെ നാറ്റം മാറാത്ത പോലെ ഞാൻ. മക്കൾക്കിടയിൽ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒന്ന് പതറി. വെച്ചും വാങ്ങിയും വിളമ്പിയും ശീലിച്ചവൾക്ക് എന്ത് ചെയ്യാനാകും? വായിച്ചു തുടങ്ങി, എഴുതി തുടങ്ങി.

കോളേജ് മാഗസീനപ്പുറം കടക്കാത്ത എഴുത്തുകൾ ഉറവ പോലെ അല്ല പേമാരി പോലെ പെയ്യുകയായിരുന്നു. ഒറ്റപ്പെട്ടപ്പോൾ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. കുടുംബം കൊണ്ടുപോവുക എന്നതായിരുന്നില്ല ബുദ്ധിമുട്ട്. ചൂണ്ടുവിരൽ തുമ്പിൽ എൻ്റെ ജീവിതം വിടരും മുൻപേ

0: പുരുഷന്മാർക്ക് ഏകദേശം ഒരേ മുഖമാണോ? പലപ്പോഴും സംശയിച്ചു പോയിട്ടുണ്ട്. പെണ്ണിൻ്റെ ശരീരത്തെ മാത്രം കാണുന്ന വൃത്തികെട്ട മുഖം. കുടുംബ ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങി ആരെയും വിശ്വാസമില്ലാതായി. അതുകൊണ്ടാവാം പിന്നീട് അങ്ങോട്ട് ശക്തയായി. എത്ര നോവൽ വേണമെങ്കിലും എഴുതാവുന്നത്ര അനുഭവമുണ്ടാകും മിക്ക സ്ത്രീകൾക്കും. പലപ്പോഴും സുഹൃത്തുക്കൾ പലരും പറയും. മക്കൾ കിടക്കുന്ന മുറിയുടെ വാതിൽ പതിയെ തുറന്നു. അവരുടെ അച്ഛന് രാത്രി വെളിച്ചം കണ്ടാൽ ദേഷ്യം വരും. അലോസരപ്പെടുത്തുന്നു എന്ന് ഒച്ചയെടുക്കും. ചിലപ്പോൾ ഇവർക്കും അങ്ങനെ വല്ലതും ഇല്ല. രണ്ടുപേരും നല്ല ഉറക്കമാണ്. വാതിലടിച്ചു. എഴുതി പാതിയിൽ വെച്ച കഥയിൽ ഞാൻ കൂട്ടിച്ചേർത്തു. വീട്, അടുക്കള, ഓരോ പെണ്ണിൻ്റെയും യുദ്ധക്കളങ്ങളാണ്. പുറത്തേക്ക് കുതിക്കാൻ ശ്രമിക്കുന്ന പോരാളികളാണ് അവർ. എൻ്റെ കഥാപാത്രങ്ങൾ അടുക്കളയിൽ ചുരുണ്ടുപോകരുത്. മരണത്തെ സ്വപ്നം കാണാതെ ജീവിതത്തെ കാണൂ. ഞാൻ കഥകളിലൂടെ നിങ്ങളെ ലോകം കാണിക്കും. ഒരുപാട് എഴുതണം. ഇവിടെ ആരെക്കുറിച്ചാണ് എനിക്ക് എഴുതാതിരിക്കാനാവുക? മദ്യപിച്ച് അടിച്ചും തെറിവിളിച്ചും നടന്നിട്ടും കഷ്ടപ്പെട്ട് മക്കളെ പോറ്റിയ ശാന്ത ഇന്നു രാഘവൻ്റെ ഓള് മാത്രം. കാൽക്കാശിന് വകയില്ലാഞ്ഞിട്ടും കള്ളു കുടിച്ച് രോഗം വരുത്തി വച്ചപ്പോൾ നോക്കാൻ അവളും മാത്രം. കൂട്ടിന് കടങ്ങളും. ജീവിക്കാതെ പോയ നിരവധി സ്ത്രീകളിൽ ഒരാൾ മാത്രമായിരുന്നു അവൾ. ശോഭനേച്ചിയുടെ ജീവിതം എഴുതാൻ പലപ്പോഴും തോന്നാറുണ്ട്. ഒരു മരണം കൊണ്ട് ഒരു കുടുംബം എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് കണ്ടത് അവരിലൂടെയാണ്. സർക്കാർ സർവീസിലിരിക്കെ മദ്യപിച്ച് ഭാര്യയെയും മക്കളെയും അടിച്ചും ചീത്ത വിളിച്ചും നടന്ന മനുഷ്യൻ അപകടത്തിൽ മരിക്കുന്നു. അങ്ങനെ അവരുടെ ജോലി കിട്ടിയ ശോഭേച്ചിയും കുടുംബവും പിന്നങ്ങോട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. എന്തും അർഹിക്കുന്നവൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. ആരെക്കൊണ്ടും നല്ലതൊന്നും പറയിക്കാതെ ഒരു മനുഷ്യജന്മം വെറുതെ ഭൂമിയിൽ വന്നുപോയി. അയാളെ ആരും ഓർക്കുന്നു പോലുമില്ല, ഉണ്ടാവില്ല. മതി, ചിന്തകളെ മാറ്റി നിർത്തി ഉറങ്ങാം. രാവിലെ ചെയ്യാൻ നൂറുകൂട്ടം ജോലികളുണ്ട്. കണ്ണുകൾ ഇറുക്കിയടച്ച് ഉറക്കത്തെ കാത്തു കിടന്നു. ചുറ്റും പരിചിതരും അപരിചിതരും നിറഞ്ഞു. ചുവന്ന കസേരകൾ നിരന്നു. ഞാൻ വെള്ള പുതച്ചു കിടക്കുന്നു. ഓ സ്വപ്നം. ചെറുചിരിയോടെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. പരമാവധി ശക്തിയോടെ ശ്രമിച്ചു. ഇല്ല, പറ്റുന്നില്ല. ഞാൻ മരിച്ചിട്ടില്ല. ഉറക്കെ അലറി വിളിക്കാൻ തോന്നി. എനിക്ക് ഇനിയും ഒരുപാട് എഴുതണം. ഒരുപാട് ജീവിതങ്ങൾ എഴുതണം. ഞാൻ മരിച്ചിട്ടില്ല. എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കൂ. ഉറക്കെ അലറി. ആരും കേട്ടില്ല. വലിയൊരു ബാനറിൽ പ്രിയ എഴുത്തുകാരിക്ക് യാത്രാമൊഴി എന്ന് എഴുതിയതിനു മുന്നിൽ പകച്ചു നിൽക്കുന്നു മക്കൾ. എപ്പോൾ, എങ്ങനെ, അമ്മയോ എന്ന് ചിന്തിക്കയാവാം. അവർക്കെന്തറിയാം അമ്മയെക്കുറിച്ച്? നിസ്സഹായതയോടെ അവരെ നോക്കി പുഞ്ചിരിച്ചു. പെട്ടെന്ന് ആരോ വന്ന് കണ്ണുകളെ പൂർണ്ണമായും അടച്ചു. അപ്പോൾ സ്ത്രീകൾ ചുറ്റും നിന്ന് അവരെക്കുറിച്ച് എഴുതാത്തതിന് പരിഭവം പറഞ്ഞുകൊണ്ടേയിരുന്നു.
1: മരണാനന്തരം റീജ മുകുന്ദൻ അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇനി ഹരീന്ദ്രൻ നരവൂർ ചൊല്ലുന്ന കവിതകളാണ്. ആദ്യം അഭയം എന്ന കവിത.
2: സന്ധ്യ മയങ്ങുന്നേരം ചാച്ചൽ മഴ നനഞ്ഞൊരു പെൺകുട്ടി വന്നു. നീ ആരാണ്? എന്തു വേണം? വഴിതെറ്റി വന്നവളല്ല, അന്തിയുറങ്ങാൻ അനുവദിക്കണം. ഞാൻ ഒറ്റക്കാണ്, തിരിച്ചു പോകാം. വേറെയൊരിടവും വഴിയുമില്ല. അഭയം നൽകിയവൻ ആപത്തു വരും. വാക്കുകൾക്ക് വഴി ആയിരമാണ്. നാളെ എന്നെ അറിയുക നിന്നിലൂടെയാകും. പകൽ മാത്രം അനുവദനീയമായൊരിടം. വെളുക്കു മുമ്പേ തിരിച്ചു പോകാം. രാത്രി അവിടെ സുരക്ഷിതമല്ല. ഇവിടെയും അങ്ങനെയല്ലെന്നുണ്ടോ? കേൾവിയിലൂടെ ഞാൻ കണ്ടെത്തി. വാടക വീട്ടിൽ നിന്ന് ഒഴിവായപ്പോൾ വേലക്ക് നിർത്തി പോയതാണമ്മ. എവിടെ പോയെന്നറിയില്ല. ഈ ഒറ്റമുറി വീട്ടിൽ ഒരു അടുക്കള മാത്രമേ ഉള്ളൂ. അവിടെയാണെൻ്റെ ജീവിതവും. ആദിത്യൻ ഉണരുന്നേയുള്ളൂ. കാപ്പിയുമായി വന്ന് വിളിച്ചുണർത്തി. വിഷാദത്തിൽ പൊതിഞ്ഞ ചെറുമന്ദഹാസം. ചുരുൾമുടിയിൽ ഇറ്റുവീഴുന്ന ജലകണങ്ങൾ. കണ്ണിൽ പ്രതീക്ഷയുടെ തിളക്കം. മുഗ്ധ സൗന്ദര്യത്തിൽ കണ്ണുകളുടക്കി. ഞാൻ പോകുന്നു. ഇരുൾ പരക്കുമ്പോൾ വരും. നിശ്ചലതയിൽ നിന്ന് മുക്തി നേടുമ്പോൾ അവൾ കണ്ണിൽ നിന്ന് മറഞ്ഞു. ഓരോ ദിനാന്ത്യവും കാത്തിരിപ്പിൻ്റേതായി. ഓരോ പ്രഭാതവും പ്രതീക്ഷയോടെ വിടരുന്നു. തകർത്ത് പെയ്യുന്ന

0: മഴയുള്ള രാത്രി. നാളെ കുറച്ച് പച്ചമാങ്ങ കൊണ്ടുവരണം. അകതാരിൽ ഒരു വെള്ളിടി വെട്ടി. തളർച്ചയിൽ പൊതിഞ്ഞ മൂളലിൽ മറുപടി. അന്തിവെയിൽ ചാഞ്ഞ നേരം അടഞ്ഞ വാതിൽപ്പടിയിൽ അവൾ കാത്തിരുന്നു. കനത്ത മൂകതയിൽ കാലം കോഴിയുടെ കൂവൽ. നിരാശയുടെ മടക്കത്തിൽ പാതിരാ കാറ്റിലലിഞ്ഞുപോയി. വിഷാദക്കണ്ണീർ കാഴ്ചയുടെ നിറം കെടുത്തി. പ്രലോഭനങ്ങളുടെ തടവറയിൽ വാക്കിൻ അടരുകൾ പൊഴിയുന്നു. പൊള്ളുന്ന മൊഴികൾ കേട്ടാണ് തണൽ മരത്തിന്റെ ഇലകൾ പൊഴിഞ്ഞത്. മധുരശബ്ദം വീണിടത്താണ് ഉറുമ്പുകൾ നുണയാൻ വന്നത്. മുല്ലപ്പടർപ്പിൽ മുട്ടുകൾ വിരിയാത്തത് കള്ളക്കണ്ണിന്റെ കാഴ്ച കൊണ്ടാണ്. നിറമുള്ള വർണ്ണന കൊണ്ടാണ് മേഘങ്ങൾ കറുത്തുപോയത്. അകലത്തിനതിരില്ലാതായത് ഓർമ്മകളുടെ സഞ്ചാരം കൊണ്ട്. മറവിയിൽ ഉറങ്ങിയ വാക്കുകൾ തികട്ടി വന്ന് ചെവിയിൽ മൂളുന്നു. നമുക്ക് വനത്തിലേക്ക് പോകാം. കാട്ടരുവിയുടെ തീരത്ത് കുടിൽ കെട്ടാം. തെളിനീരിൽ നീന്തിത്തുടിക്കുന്ന മീനുകളെ പിടിക്കാം. പലതരം കായ്കനികൾ പറിക്കാം. കുടിലിന്റെ മുറ്റത്ത് മാൻപേടയെ വളർത്തണം. കുയിലിന്റെ പാട്ടിനൊപ്പം നീയും പാടണം. ആ നാദനിഗ്ധരിയിൽ ലയിച്ച് നിർവൃതിയടയണം. വനജ്യോത്സ്നകൾ കൊണ്ട് മെറ്റ ഒരുക്കണം. പാലൊളി തൂവുന്ന രാവിൽ നമ്മളൊന്നാവണം. കാട്ടാറിൽ നീരാടി ഈറനരയിൽ ചുറ്റി ആദ്യ കിരണം മേനി തഴുകിയ അസുലഭ നിമിഷത്തിൽ തലോടിപ്പോയ ഇളങ്കാറ്റിൽ നമ്രമുഖിയായി നിൽക്കുമ്പോൾ എന്റെ കരവലയം നിന്നെ പുണർന്നിരിക്കും. ഓർമ്മകൾ മനസാഴത്തിൽ വേരൂന്നിയ വടുക്കൾ ശിലയിൽ കൊത്തിയ ശില്പമായി മായാതെ മഴയായി പെയ്തുകൊണ്ടിരുന്നു.
1: അടുത്ത കവിത, കവിയുടെ ചോദ്യം.
0: കാറ്റിനോട് കവി ചോദിച്ചു, എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? പൂക്കളിൽ നിന്ന് ഗന്ധമെടുക്കാൻ. പുഴ പറഞ്ഞു, അമ്മയുടെ അടുത്തേക്ക്. ചന്ദ്രൻ പറഞ്ഞു, ചൂടിനെ ആവാഹിച്ച് ഭൂമിക്ക് കുളിരു പകരാൻ. കാടു പറഞ്ഞു, തെളിച്ചൊടുങ്ങുന്നതുവരെ നിനക്ക് ജീവവായു നൽകാൻ. കിളികൾ പറഞ്ഞു, ഞങ്ങളുടെ ആവാസം മരങ്ങളല്ലേ. മണ്ണു പറഞ്ഞു, അലഞ്ഞു തിരിഞ്ഞൊരു അവസാനമുണ്ടല്ലോ, നിനക്കെന്റെ ഗൃഹം നൽകും.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് ഹരീന്ദ്രൻ നരവൂർ. അങ്കണം പരിപാടിയിൽ ഒരു ചെറുകഥ കൂടി കേൾക്കാം. ബൈക്കിനൊരു മണിമുത്തം. കഥ പറയുന്നു ലീല കൃഷ്ണദാസ്.
2: കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കണ്ണിൽ തുള്ളി മരുന്നുകളും മുറ്റിച്ച് ബെഡ്റൂമിലെ കട്ടിലിൽ ഒരു തലയിണ കൂടി അധികം വെച്ച് ചാരിക്കിടക്കുകയാണ്. ഇനി 15 ദിവസം സ്വസ്ഥം. പരക്കം പാച്ചിലില്ല. പൊടിയും പുകയും ഏൽക്കേണ്ട. പീടികയിലും മറ്റു സ്ഥലങ്ങളിലും ഒന്നും പോകേണ്ട. മണിക്കൂർ കഴിയുന്നതിനനുസരിച്ച് കണ്ണിൽ മരുന്നുകളും മുഴിച്ച് കണ്ണും പൂട്ടിക്കിടന്നു മനക്കോട്ടകൾ പലതും കെട്ടിക്കൊണ്ടിരുന്നാൽ മതി. കെട്ടുന്നതിനേക്കാൾ വേഗത്തിൽ അവ പൊളിഞ്ഞു വീഴുകയും ചെയ്യും. 65 വർഷത്തെ ജീവിതത്തിനിടയിൽ എന്തെല്ലാം ആഗ്രഹിച്ചു, ഒന്നും നടന്നില്ല. സ്വപ്നത്തിലെ വിചാരിക്കാത്തത് പലതും നടന്നു. നല്ല സൗകര്യമുള്ള ഒരു വീട് കിട്ടണേ എന്ന് മോഹിച്ചു. ഒരു സൗകര്യവുമില്ലാത്ത ഒരു കൊച്ചു വീട് കിട്ടി. ഒന്നിച്ച് PSC പരീക്ഷ എഴുതിയ കൂട്ടുകാരിക്ക് ടെലിഫോൺ ഓഫീസിൽ ജോലി കിട്ടി. ക്ലാസ്സിൽ ഒന്നും പഠിക്കാത്ത പിള്ളേരോട് ചാലാക്കും അടിച്ചു നടക്കുന്ന സുനിക്ക് ഇലക്ട്രിക് ഓഫീസിൽ ജോലി കിട്ടി. ക്ലാസ്സിൽ ഒന്നാം തരമായി പഠിക്കുന്ന ഇവരുടെ സുഹൃത്ത് സോമൻ വെറും ഒരു ഫിലിം ഓപ്പറേറ്ററായി മാറി. എന്തൊരു വിധി വൈപരീത്യം! സോമന്റെ വീട് ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലകയിലും 2 പെങ്ങന്മാരെ പഠിപ്പിക്കാൻ അച്ഛനമ്മമാർക്ക് ഗതിയില്ലാത്തതിനാൽ അവരെ നേരത്തെ കാലത്തെ സർക്കസിൽ അയച്ചു. സത്യത്തിൽ അവരുടെ വീട് പുലരുന്നത് പെൺകുട്ടികളുടെ സർക്കസിലെ വരുമാനം കൊണ്ട് മാത്രം. അച്ഛനമ്മമാർ നേരത്തെ രോഗികളായി മാറിപ്പോയി. അവരുടെ മൊത്തം പ്രതീക്ഷകളും അവർ തങ്ങളുടെ ഒറ്റ മകനിൽ അർപ്പിച്ചിരുന്നു. പക്ഷേ മകന്റെ ഗതി മാറിപ്പോയി. അച്ഛനമ്മമാരോടും വീടിനോടും ഒരു സ്നേഹവുമില്ലാത്ത പെരുമാറ്റം. ദുശ്ശീലങ്ങൾ ഒന്നുമില്ല. ലഹരി ഉപയോഗിക്കില്ല. പുകവലിയില്ല. ഒരു ദുശ്ശീലം മാത്രം.

സ്വന്തം കുടുംബക്കാർ ഉപദേശം നൽകുന്നത് ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടം മാത്രം നടക്കണം. വടക്കേതിലെ സൗമിനി ഏച്ചിക്ക് അവിലിടിക്കലാണ് ജോലി. അവർ ചാണകം മെഴുകിയ കുട്ടയിലാക്കി അതിലൊരു നാഴിയും വെച്ച് കുട്ട ഗ്ലാസ് പേപ്പർ കൊണ്ട് മൂടി അവിൽ വേണോ എന്ന് ചോദിച്ച് വീടുകളിലും പീടികകളിലും കയറിയിറങ്ങി വിൽക്കും. അതുകൊണ്ട് വീട് പുലർത്തും. അവൽ അല്പം ബാക്കി വന്നാൽ അതിൽ അല്പം പൊടി അവലും കൂട്ടിയിളക്കി സോമന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കും. അവരുടെ ഒരു നേരത്തെ ഭക്ഷണം അതായിരിക്കും. ബാക്കിയുള്ള അവൽപ്പൊടി സൗമിനിയേച്ചി വിളിച്ചുകൂവി മുറ്റത്തേക്കെറിയും. സൗമിനിയേച്ചിയുടെ കൂവൽ കേട്ടാൽ ഒരു സംഘം കുഞ്ഞാറ്റക്കിളികൾ മുറ്റത്തേക്ക് പറന്നെത്തും. ക്ഷണനേരം കൊണ്ട് അവൽപ്പൊടിയെല്ലാം കൊത്തിപ്പെറുക്കി തിന്ന് കിളികൾ അപ്രത്യക്ഷരാകും. പിന്നെ സൗമിനിയേച്ചി അകത്ത് പോയി ഡ്രസ്സ് മാറി അടുക്കളപ്പണി തുടങ്ങും. സൗമിനിയേച്ചിയുടെ മണം കേട്ടാൽ മതി തൊഴുത്തിൽ നിന്ന് ശെൽവി ഉമ്പാ എന്ന് നീട്ടിക്കരയും. അത് കേൾക്കേണ്ട താമസം സൗമിനിയേച്ചി പിണ്ണാക്ക് കുതിർത്ത വെള്ളമെടുത്ത് ശെൽവിയുടെ അടുത്തേക്കോടും. ശെൽവിക്ക് പുല്ലും വെള്ളവും കൊടുത്താൽ അടുക്കളപ്പണി തുടങ്ങും. സന്ധ്യയായാൽ കുളിച്ച് വിളക്കും കൊളുത്തി രാമനാമം ജപിച്ച് വിളക്കെടുത്തു വെച്ച് ടി വി തുറന്ന് അതിലെ സീരിയൽ, പാട്ട് എന്നിവ കണ്ടുകൊണ്ടും നേരം പോക്കും. പത്തുമണിയാകുമ്പോഴേക്കും അത്താഴം വിളമ്പിക്കൊടുത്ത് സൗമിനിയേച്ചിയും അത്താഴം കഴിച്ച് അടുക്കള ബന്ദാക്കി കിടക്കയിൽ ചാർന്ന് വീണ് നാളത്തെ വീട്ടുകാര്യങ്ങൾ ആലോചിക്കും. രാവിലെ ഭക്ഷിക്കാൻ എന്തുണ്ടാക്കണം, ഉച്ചക്കറി എന്തു വെക്കണം. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ സൗമിനി ചേച്ചിയെ നിദ്രാദേവി തലോടും. പിന്നെ ഒന്നും അറിയില്ല. രാവിലെ 5 മണിക്ക് ശെൽവിയുടെ കരച്ചിൽ കേട്ടാണ് സൗമിനിയേച്ചി എഴുന്നേറ്റ് കിഴക്കുവശത്തെ വാതിൽ തുറക്കുന്നത്. അച്ഛനും മകളും നല്ല ഉറക്കമായിരിക്കും. അവർ 8 മണിക്കേ ഉണരുകയുള്ളൂ. അപ്പോഴേക്കും സൗമിനിയേച്ചി കുക്കിംഗ് ജോലിയൊക്കെ തീർത്ത് രസോയി ഗർ പൂട്ടി അവിലിടിക്കൂടയിലേക്ക് എത്തിച്ചേരും. അയൽ വീട്ടിലെ രവി അവിൽക്കണ ചവിട്ടിക്കൊണ്ട് അവിലിടിക്കുമ്പോൾ സൗമിനിയേച്ചി നെല്ല് വറുത്ത് ഇടിയമ്മിയിൽ ഇട്ടുകൊടുക്കും. അങ്ങനെ അവരുടെ ജോലി അവർ നിർവിഘ്നം തുടരും. ഇതിനിടയിൽ സോമന്റെ മൂത്ത പെങ്ങൾ സർക്കസിലെ ട്രപ്പീസ് കമ്പിയിൽ നിന്നും വീണ് കണ്ണിനാപത്ത് പറ്റി. അനുജത്തി രാധ എന്തു ചെയ്യണമെന്നറിയാതെ ജ്യേഷ്ഠത്തിയെ മുതലാളിയിൽ നിന്നും ചികിത്സക്കുള്ള പണവും വാങ്ങി ബജാറിലെ മാഷിന്റെ സഹായത്തോടെ വീട്ടിലെത്തിച്ചു. പരിശോധനയിൽ ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. 1 ആഴ്ച കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു വീട്ടിൽ വന്നു. കട്ടിലിൽ കിടന്ന് വിശ്രമിക്കുമ്പോൾ ജാലകം തുറന്ന് മറ്റേ കണ്ണുകൊണ്ട്, അതായത് ഓപ്പറേഷൻ ചെയ്യാത്ത കണ്ണുകൊണ്ട് പുറത്തേക്ക് നോക്കി. തെക്കുവശം ബാങ്കാണ്. ധാരാളം ഇടപാടുകാർ ഗതാഗതം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബാങ്ക് മുറ്റം നിറയെ വാഹനങ്ങൾ, കാറുകൾ, മോട്ടോർ ബൈക്കുകൾ, സ്കൂട്ടികൾ, സാധാ സൈക്കിളുകൾ, ഓട്ടോറിക്ഷകളും കുറവല്ല. ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ രതിച്ചേച്ചിക്ക് ഒരു ഓമനക്കാഴ്ച ഒറ്റക്കണ്ണുകൊണ്ട് കാണാൻ പറ്റി. നിർത്തിയിട്ട സ്കൂട്ടികളുടെ കണ്ണാടിയിൽ ഓരോ കുഞ്ഞാറ്റക്കിളികളും ഓടി വന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കി അതിനെ പല പ്രാവശ്യം കൊത്തി നോക്കുന്നു. ഇതേപോലെ മറ്റ് സ്കൂട്ടി കണ്ണാടിയിലും ഓരോ കുഞ്ഞാറ്റക്കിളികളും സ്റ്റൈൽ നോക്കി ഓരോ നിമിഷ വ്യത്യാസത്തിന് എല്ലാവരും പറന്നുപോയി. 1.5 മണിക്കൂർ കഴിഞ്ഞ് പോയ കിളികളെല്ലാം തിരിച്ചു വന്നു. വീണ്ടും ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ കിളികളുടെ കളികൾ ഫോട്ടോ എടുത്ത് വണ്ടികളുടെ ഉടമകളെ കാണിക്കാമായിരുന്നു. ഒറ്റക്ക് കണ്ട് ആസ്വദിക്കാനല്ലാതെ അമ്മയെപ്പോലും കാണിക്കാൻ പറ്റിയില്ല. ജോലി തിരക്കിനിടയിൽ അമ്മയെ വിളിച്ചാൽ ദേഷ്യപ്പെടും. ഇവരുടെ കളികൾ ആരെയും കാണിക്കാൻ പറ്റാത്തതിൽ ഏറെ ദുഃഖവും നിരാശയുമുണ്ടായി. കിളികൾ അവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ഇടക്കിടക്ക് അവരവർ സ്ഥാനം പിടിച്ച വണ്ടിയിൽ നിന്ന് ഓരോ കിളിയും വെള്ളം കുടിക്കാനായി ബാങ്കിലെ വെള്ളം ഇറ്റി വീഴുന്ന പൈപ്പിനടിയിൽ ചെന്നു നിന്ന് വെള്ളം കുടിക്കും. വീണ്ടും പറന്നോടി വന്ന് എല്ലാ കാറുകളുടെയും ഓട്ടോറിക്ഷകളുടെയും മുകളിൽ കയറി നിന്ന് കലപില കലപില എന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും. പിന്നീട് എല്ലാവരും ആകാശത്തേക്ക് പറന്നുയരും. ഉച്ചഭക്ഷണ സമയത്ത് ബാങ്ക് ജോലിക്കാരും ഇടപാടുകാരും അവരവരുടെ വണ്ടിക്കരികിലെത്തുമ്പോൾ ഒരു കിളി പോലും അവിടെ ബാക്കിയുണ്ടാവില്ല. പിന്നെ പിറ്റേ ദിവസം 10 മണി സമയമാകുമ്പോൾ വണ്ടികളിൽ നിന്നും വണ്ടികളിലേക്ക് തുള്ളിച്ചാടാൻ നമ്മുടെ കുഞ്ഞാറ്റക്കിളിക്കൂട്ടം. ഒരു ദിവസം പോലും വണ്ടികളുടെ കണ്ണാടി കൊത്തി നോക്കി മുടി ചെയ്യാനും പൗഡർ ഇടാനും കൺമഷി എഴുതാനും പൊട്ടുകുത്താനും കിളികൾ മറക്കാറേയില്ല.
ഞായറാഴ്ചയായാൽ പാവങ്കിളികൾ പാങ്ങു നോക്കാനായി സ്കൂട്ടികൾ ലക്ഷ്യം വെച്ച് ബാങ്കിൽ വരുമ്പോൾ ബാങ്ക് മുറ്റമെല്ലാം ശൂന്യമായിരിക്കും.

0: ഒരു വണ്ടി പോലും അവിടെ ഉണ്ടാവില്ല. തിങ്കളാഴ്ചയായാൽ കിളികൾ ഉത്സാഹത്തോടെ പറന്നെത്തുമ്പോഴേക്കും എല്ലാ വണ്ടികളും വേഗമുറ്റത്ത് നിറഞ്ഞിട്ടുണ്ടാകും. എല്ലാവരും വന്ന് സൗന്ദര്യ സംരക്ഷണമൊക്കെ കഴിഞ്ഞ് പൈപ്പിലെ വെള്ളവും കുടിച്ച് ദൂരേക്ക് പറന്നുപോകും. ഈ ഡ്യൂട്ടി കിളിക്കൂട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ബാങ്കിലെ വാച്ച്മാൻ കിളികളുടെ ഈ സ്വൈര്യ വിഹാരം കാണാനിടയായി. അയാൾ വണ്ടിയുടെ ഉടമകളെ വിളിച്ച് ഈ ആരോമൽ കാഴ്ച കാണിച്ചു കൊടുത്തു. എല്ലാവരും അവരവരുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഈ മനോഹര കണ്ണാടി മുത്തക്കാഴ്ച പകർത്തി. പിറ്റേ ദിവസം എല്ലാ ബാങ്ക് ഉദ്യോഗസ്ഥരും തങ്ങളുടെ വണ്ടികൾ സ്ഥലം മാറ്റിവെച്ചു. കുഞ്ഞാറ്റക്കെട്ടികൾ അവിടെയും എത്തി തങ്ങളുടെ കണ്ണാടി നോക്കൽ ജോലി തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് എപ്പോഴും വണ്ടിയുടെ ഉടമകൾ തങ്ങളുടെ വണ്ടി ഇടയ്ക്കിടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കിളികളുടെ കളികൾ കണ്ട് അവർ ചിരിച്ചുകൊണ്ട് തിരിച്ചുപോകും. അന്ന് ഒരു ആഗസ്ത് 15 ദിവസമായിരുന്നു. കൊടി ഉയർത്തലും കഴിഞ്ഞ് ബാങ്കുകാരെല്ലാം അവരവരുടെ വണ്ടികളും കൊണ്ട് 10 മണിക്ക് മുമ്പേ സ്ഥലം വിട്ടു. വാച്ച്മാന്റെ ഒരു വണ്ടി മാത്രമേ 10 മണിക്ക് സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. 10:30 കിളികളെല്ലാം വണ്ടിക്കണ്ണാടികൾ കാണാതെ പറന്നുപോയി. ഒരു കിളി മാത്രം വൈകുന്നേരം 5:30 വാച്ച്മാൻ വരുന്നത് വരെ സ്കൂട്ടി കണ്ണാടിയിൽ കൊക്കും കുത്തി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. വാച്ച്മാൻ ആ കാഴ്ച ഞങ്ങളെ കാണിച്ചു തന്നു. എന്റെ ബൈക്ക് കണ്ണാടിയിൽ ഒരാൾ മുത്തം വെക്കുന്നത് കണ്ടോ എന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ആ കിളിക്ക് അനക്കമുണ്ടായിരുന്നില്ല. വെയിൽ കൊണ്ട് തളർന്നതോ അതോ ചത്തതോ? ബൈക്ക് കണ്ണാടിയിൽ തന്നെ പോലെ ഒരാളുണ്ടല്ലോ എന്നോർത്ത് ദുഃഖിച്ചുറങ്ങിപ്പോയതോ ആവോ. വാച്ച്മാൻ വണ്ടിയെയും കിളിയെയും അനക്കാതെ അവിടെ തന്നെ വെച്ചു. രാത്രി 7 മണിക്ക് നോക്കുമ്പോൾ കിളിയെ അവിടെ കണ്ടില്ല. മണിമുത്തക്കാരിക്ക് അവസാനം എന്തു സംഭവിച്ചു എന്നറിയാൻ എല്ലാവർക്കും ജിജ്ഞാസയായി.
1: ബൈക്കിനൊരു മണിമുത്തം. ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് ലീല കൃഷ്ണദാസ്. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാസോൾ, തിരുമല രാമചന്ദ്രൻ, തമന്നാസോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഹദ് റാസ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

0: ആകാശവാണി കണ്ണൂർ.
1: ടൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം.
2: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി,
1: അക്ഷര നക്ഷത്രങ്ങൾ കോർത്ത ജപമാല കയ്യിലേന്തി മലയാള സാഹിത്യത്തിന്റെയും മലയാള സിനിമ ഗാനരചനയുടെയും ശ്രീകോവിലിൽ നറുനെയ്യൊഴിച്ച് വിളക്കു തെളിയിച്ച പ്രതിഭ ഗിരീഷ് പുത്തഞ്ചേരി. മെയ് 1-നാണ് പുളിക്കൽ കൃഷ്ണപ്പണിക്കരുടെയും മീനാക്ഷി അമ്മയുടെയും മകനായി ഇദ്ദേഹം ജനിച്ചത്. പഞ്ചേന്ദ്രിയങ്ങൾക്കും അനുഭവവേദ്യമായ ബിംബങ്ങളാൽ സമ്പുഷ്ടമായതും പാടിയാലും കേട്ടാലും മതിവരാത്തതുമായ ഗാനങ്ങൾ, നർമ്മത്തിൽ പുതപ്പിച്ച ചില സിനിമകളുടെ കഥകൾ, തിരക്കഥകൾ, അങ്ങനെ എത്രയെത്ര സർഗാത്മക സംഭാവനകൾ. അദ്ദേഹത്തിന്റെ സർഗാത്മകതയുടെ ആവനാഴിയിൽ നിന്ന് ഓരോ അമ്പുകൾ കൊണ്ടപ്പോഴും ആസ്വാദനത്തിന്റെ പരകോടിയിൽ എത്തി നമ്മൾ ശ്രോതാക്കൾ.

ശ്രോതാക്കളെ, ഇന്ന് ആവണി എസും അനഘ മനോഹരനും ചേർന്ന് ട്യൂണിംഗ് സ്റ്റാർസിൽ പാടുന്നു പുത്തഞ്ചേരി നമുക്കു തന്ന ചില മഞ്ചാടിമണികൾ. പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ആവണിയോടും അനഘയോടുമൊപ്പം കീബോർഡിൽ നിത്യപ്രകാശ്. അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ എന്ന ഗാനത്തിന് ആമുഖമെന്തിന്? പാടുന്നു ആവണി.

ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങൾ പ്രിയദർശൻ സംവിധാനം ചെയ്ത കാലാപാനി എന്ന ചിത്രത്തിന് മാറ്റേകി. ആറ്റിറമ്പിലെ കൊമ്പിലെ ഈ പാട്ടിലെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ഒരു തത്തമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പറന്നുപോകുന്നത് പോലെ. ഇതാ അനഘ.

നിറഞ്ഞ കഥകളും ഉള്ളുലച്ച കഥകളും അദ്ദേഹം പറഞ്ഞു. മേലേപ്പറമ്പിൽ ആൺവീട്, മിന്നാമിനുങ്ങിന്റെ മിന്നുകെട്ട്, ഊട്ടിപ്പട്ടണം, കിന്നരിപ്പുഴയോരം, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, വടക്കുംനാഥൻ പോലുള്ള സിനിമകളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. കേൾക്കാം "താമരപ്പൂവിൽ വാഴും" എന്ന ഗാനം. ചിത്രം ചന്ദ്രലേഖ, പാടുന്നത് ആവണി.

കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഈ പുഴയും കടന്ന്. ചിത്രം തുടങ്ങുന്നത് തന്നെ ഒരു പാട്ടിന്റെ പശ്ചാത്തലത്തിലാണ്. ദേവകന്യക സൂര്യതമ്പുരു മീട്ടുന്നു. ഒരു ഉറക്കം കഴിഞ്ഞ് ഗ്രാമമെന്ന അതിസുന്ദരി പതുക്കെ പുലരിയിലേക്ക് കണ്ണു തുറക്കുകയാണ്. വരികളിൽ നിറയെ അവളുടെ വിശുദ്ധിയാണ്. കേൾക്കാം ദേവകന്യക സൂര്യതമ്പുരു മീട്ടുന്നു.

ഇന്ത്യൻ പെർഫോമൻസ് റൈറ്റ് സൊസൈറ്റിയുടെ മലയാള വിഭാഗം ഡയറക്ടറായും കേരള കലാമണ്ഡലം, കേരള ലളിത കലാ അക്കാദമി എന്നിവയുടെ ഭരണസമിതി അംഗമായും ഇദ്ദേഹം പ്രവർത്തിച്ചു. നീ ഉറങ്ങിയോ നിലാവേ സിനിമ ഹിറ്റ്ലർ ആലപിക്കുന്നു ആവണി.

എൻക്വയറി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയാണ് പുത്തഞ്ചേരി സിനിമയിലെത്തിയതെങ്കിലും ജയരാജന്റെ ജോണി വാക്കറിൽ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനമാണ് പുത്തഞ്ചേരിയുടെ കരിയർ ഗ്രാഫിന് തുടക്കമിട്ടത്. 7 തവണ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1995 അഗ്നിദേവൻ, 97 കൃഷ്ണഗുഡിൽ ഒരു പ്രണയകാലത്ത്, 99 പുനരധിവാസം, 2001 രാവണപ്രഭു, 2002 നന്ദനം, 2003 ഗൌരീശങ്കരം, 2004 കഥാവശേഷൻ. രാവണപ്രഭു എന്ന ചിത്രത്തിലെ അറിയാതെ അറിയാതെ എന്ന ഗാനമാണ് ആവണി ഇനി പാടാൻ പോകുന്നത്.

ഗാനഗന്ധർവൻ സാക്ഷാൽ യേശുദാസനെ പോലെ പാട്ടുപാടാൻ മോഹിച്ച പുത്തഞ്ചേരിക്ക് എഴുത്തിന്റെ ഗന്ധർവനാകാനായിരുന്നു നിയോഗം. സ്വർണത്തിന് സുഗന്ധം ലഭിച്ച പോലെയാണ് പുത്തഞ്ചേരിയുടെ സാഹിത്യബോധവും സംഗീതാഭിരുചിയും അപാര പാണ്ഡിത്യവും. ട്യൂൺ ഇൻസ്റ്റാസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. തന്റെ ബാങ്ക് ബാലൻസ് വളരെ കുറവാണെങ്കിലും ഒരിക്കലും അക്ഷരത്തിന്റെ ബാങ്ക് ബാലൻസ് കുറയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു എഴുത്തുകാരൻ ഗിരീഷ് പുത്തഞ്ചേരി. പുത്തഞ്ചേരിയുടെ പിറന്നാൾ ഇതാ ഈ മെയ് മാസമാണ്. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ പുത്തഞ്ചേരിയുടെ പാട്ടുകളിലൂടെ കേൾക്കുകയായിരുന്നു ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ ഇന്ന്. പുത്തഞ്ചേരിയുടെ പാട്ടുകളിലൂടെ വീണ്ടും സഞ്ചരിക്കാം അടുത്ത ആഴ്ച. ആലപിച്ചത് ആവണി എസ്, അനഘ മനോഹരൻ, കൂടെ കീബോർഡിൽ നിത്യപ്രകാശ്. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ഉഷ വിനീത്, ആതിര

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഹരിശങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത് ചിത്രം തീവണ്ടി. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് കൈലാസ് മേനോന്റെ സംഗീതം.

0: ഹരിശങ്കർ, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം തീവണ്ടി. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. CBSE 12 ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികൾ ഉപരിപഠന

0: പഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളുടേത് 82.13%. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഡിജി ലോക്കറിലും ഉമാഗ് ആപ്പിലും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DG ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റു 2 പേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാതാ വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈഹോപ്പ് കമ്പനിയുടെ VTS-HE സീ പ്ലെയിനാണ് അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീ പ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഈഡി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് നട അടയ്ക്കുക. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തെരഞ്ഞെടുത്തു. മഴ മൂലം മത്സരം വൈകിയാണ് ആരംഭിച്ചത്. ഇടുക്കി കുമാരമംഗലം പീഡന പരമ്പരയിലെ 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ 2-ാമത്തെ കേസിൽ പ്രതി വിനീഷിന് 12 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. തൊടുപുഴ 1-ാം അഡീഷണൽ സെഷൻസ് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 12 വർഷം തടവിന് പുറമെ 75,000 രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. മാനവിക വിഷയങ്ങളിൽ ജൂൺ മാസത്തിൽ UGC നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. 10 ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 04972703130. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടെക്നിക്കൽ സപ്പോർട്ട്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, സൂപ്പർവൈസർ, ഇന്റീരിയർ ഡിസൈനർ, ഓഫീസ് സ്റ്റാഫ്, സെയിൽസ് മാനേജർ തസ്തികകളിലേക്ക് ഈ മാസം 15-ന് രാവിലെ 10 മുതൽ 1 മണിവരെ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 300 രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയ്

44 93 44. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പന്ന്യന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ സ്റ്റാഫ്സ് നഴ്സിനെ നിയമിക്കുന്നു. പി എസ് സി അംഗീകരിച്ച ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ബി എസ് സി, എം എസ് സി നഴ്സിംഗ് യോഗ്യതയുള്ളവർ 15 രാവിലെ 11 മണിക്ക് പി എച്ച് സി കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്. പറ്റ്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, ബോട്ടണി, സുവോളജി, അറബിക് തസ്തികകളിലേക്ക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 മണിക്കും കൊമേഴ്സ് വിഭാഗത്തിലേക്ക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 1:30 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 98 47 44 75 63. ബളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള എച്ച് എസ് എസ് ടി കൊമേഴ്സ്, ഇക്കണോമിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി തസ്തികകളിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 26 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94 95 46 11 96. നീലേശ്വരം നഗരസഭയുടെ അയ്യങ്കാളി തൊഴിലുറപ്പ് സ്കീമിൽ നിലവിലുള്ള ഓവർസിയർ തസ്തികയിലെ ഒഴിവിലേക്കായി 18 രാവിലെ 11 മണിക്ക് നഗരസഭാ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ഫോൺ നമ്പർ 04 672 28 03 60. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11 കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. കാസർഗോഡ് ജില്ലയിലെ പെർണടുക്ക വിജ്ഞാൻവാടിയിൽ കോർഡിനേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കും. പ്രായപരിധി 21-45. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള അതാത് തദ്ദേശ സ്ഥാപന പരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 15 രാവിലെ 11:30 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 04 99 4 2 5 6 1 6 2. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലേക്ക്.

0: on India BRICS chairship. Senior officials from Iran, Kazakhstan, Nigeria and Uzbekistan have arrived in New Delhi to attend the two-day BRICS foreign ministers meeting beginning tomorrow. U.S. President Donald Trump arrived in Beijing today for a high-stakes summit with his Chinese counterpart Xi Jinping. During their two-day talks beginning tomorrow, the two leaders are expected to discuss a range of critical issues, including the war involving Iran, U.S. arms sales to Taiwan, trade and artificial intelligence, and tariff amid growing economic and technological rivalry between the world's two largest economies. The U.S. president has brought along several top business and technology executives on his visit to China, underscoring the importance of economic and technological issues in bilateral relations. In weightlifting, India's Gyaneshwari Yadav bagged two medals, a silver and a bronze, at the Asian Senior Championships in Gandhinagar today. Gyaneshwari won a silver in the snatch section in the 53-kilogram category and then an overall bronze medal in the event with a combined lift of 194 kilograms. In Thailand Open Badminton, star shuttlers PV Sindhu, Lakshya Sen and Kidambi Srikanth progressed to the pre-quarterfinals of singles events in Bangkok. In women's singles, the two-time Olympic medalist PV Sindhu defeated Tung Siu Tong of Chinese Taipei 21-9, 21-12. She will take on Amalie Schultz of Denmark in the round of 16 tomorrow. Young Devika Sehag outclassed world number 26, Natsuki Nedera of Japan. She will meet Thai player Pichamon Opatniput. In another match, Malvika Bansod beat Wen Yu Tsang of Canada. She will meet Chan Yufei of China. The India Meteorological Department, IMD, has forecast heat wave to severe heat wave conditions over West Madhya Pradesh and West Rajasthan for the next 2 days. East Rajasthan, Gujarat and Maharashtra are expected to reel under heat wave conditions tomorrow. The weather agency also predicted heavy to very heavy rainfall over Arunachal Pradesh, Assam and Meghalaya tomorrow. And now, before we end the bulletin, the headlines once again. Union Cabinet increases minimum support prices, MSP of 14 Kharif crops for marketing season 2026-27. Cabinet also gives nod for promotion of surface coal and lignite gasification projects worth 37,500 crore rupees. CBI arrests 5 persons in connection with NETUG 2026 paper leak case. Raids continue in several states. Prime Minister Narendra Modi reduces his convoy size, prompting BJP chief ministers and other leaders to adopt austerity measures. West Bengal government decides to hand over recruitment scam probes to CBI, lifts all interstate restrictions on the movement of essential products. And in weightlifting, India's Gyaneshwari Yadav bagged silver and bronze at Asian Senior Championships in Gandhinagar. That is all in the news at 9. Good night.
1: Akashavani. Akashavani. വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ. ഇങ്ങനെയും പഠിക്കാം.
2: ശിവൻ സാറേ, ഈ 10-ാം ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. സയൻസും കണക്കുമൊക്കെ പഠിപ്പിച്ചു തീർത്തു, പക്ഷേ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു എല്ലാം മറന്നു പോകുന്നുവെന്ന്. എന്തോ ബ്രെയിൻ ഫോഗോ എന്നൊക്കെ പറയുന്നു. സാറ് കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലത്രേ.
3: പിന്നെ കേട്ടിട്ടുണ്ട് സാറേ, ഇപ്പോൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 30 സെക്കൻഡ് റീൽസ് കാണുന്ന സ്പീഡിലാണ് അവരുടെ മനസ്സ് ഓടുന്നത്. ആ സ്പീഡിൽ നമുക്ക് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. സാങ്കേതികമായി പറഞ്ഞാൽ അവരുടെ സിസ്റ്റം ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്യേണ്ടി വരും.
4: എന്റെ പൊന്ന് സാറന്മാരെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നമ്മൾ കുട്ടികളെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പ്രശ്നം ലളിതമായിട്ട് പരിഹരിക്കാം. ഇതിനെയാണ് ന്യൂറോ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്.
2: ഹാക്കിംഗോ ടീച്ചറെ? ഇതെന്താ വല്ല സൈബർ ക്രൈമോ ആണോ? പിള്ളേരുടെ തലച്ചോറിൽ ആരെങ്കിലും നുഴഞ്ഞു കയറുമോ?
4: അതല്ല സാറേ, നമ്മുടെ തല

0: ചോറിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ചില ശാസ്ത്രീയ വിദ്യകളാണത്.
1: ഓഹോ,
0: പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ തലച്ചോറിന് മാറാനുള്ള ഒരു കഴിവുണ്ട്, അതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ?
2: ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആ കേട്ടിട്ടുണ്ട്. ഇതെന്തോ നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് നേരത്തെ ഉണ്ടായിരിക്കുന്ന ബ്രെയിൻ സർക്യൂട്ടുകളെ റീവയർ ചെയ്യാമെന്നോ മറ്റോ അല്ലേ ടീച്ചറെ?
0: കറക്റ്റ്. നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ തലച്ചോറിലെ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് തമ്മിൽ പുതിയ പാതകൾ രൂപപ്പെടും. നമ്മൾ ഈ കാട്ടിലൂടെ സ്ഥിരമായിട്ട് നടന്നാൽ അവിടെ ഒരു വഴിയുണ്ടാകില്ലേ, അതുപോലെ. പക്ഷെ കുട്ടികൾക്ക് പ്രശ്നം തുടങ്ങുന്നത് അമിഗ്ഡാല എന്ന ഭാഗത്ത് നിന്നാണ്.
1: അമിഗ്ഡാലയോ? അതൊരു വല്ലാത്ത പേരാണല്ലോ. ഇതാണോ ഈ കുട്ടികളെ മടിയന്മാരാക്കുന്നത്?
0: മടിയന്മാരാക്കുന്നതല്ല സാറേ, പേടിപ്പിക്കുന്നതാണ്. നമ്മുടെ തലച്ചോറിലെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഗാർഡാണ് അമിഗ്ഡാല. വലിയൊരു പുസ്തകമോ കഠിനമായ ടാസ്കോ കാണുമ്പോ അമിഗ്ഡാല വിചാരിക്കും ഇതൊരു വലിയ അപകടമാണെന്ന്.
1: ആണോ?
0: ആ, ഉടനെ അത് തലച്ചോറിനെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലേക്ക് മാറ്റും. അപ്പൊ കുട്ടികൾക്ക് സ്ട്രെസ് കൂടും. ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെന്താ ചെയ്യുക? അവർ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഇതിനെയാണ് നമ്മൾ മടി എന്ന് തെറ്റിദ്ധരിക്കുന്നത്.
2: കൊള്ളാമല്ലോ. അപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡിനെ പറ്റിക്കാൻ വല്ല എളുപ്പ വഴിയുണ്ടോ? ഈ ITയിലേക്ക് നമ്മൾ ഫയർ വാൾ ബൈപാസ് ചെയ്യുന്നത് പോലെ.
0: ഉണ്ട്, അതിനാണ് 2-മിനിറ്റ് റൂൾ. കുട്ടികളോട് പറയുക, നീ വെറും 2 മിനിറ്റ് മാത്രം പഠിച്ചാ മതിന്ന്. ആ 2 മിനിറ്റ് എന്നത് അമിഗ്ഡാലയെ സംബന്ധിച്ചൊരു ഭീഷണിയല്ല. നമ്മൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗം ആ പ്രവർത്തനം ഏറ്റെടുക്കും. ശീലങ്ങൾ ഓട്ടോമാറ്റിക്കായി മാറുന്നത് അവിടെ വെച്ചാണ്.
1: പക്ഷേ ആന ടീച്ചറെ, പല കുട്ടികളും 5 മിനിറ്റ് പഠിക്കുമ്പോഴേക്കും ഫോൺ എടുക്കും. ഈ ഇൻസ്റ്റന്റ് മെസ്സേജുകളും വീഡിയോകളും ഒക്കെ അവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ തടയും?
0: അതിനെയാണ് ഡോപ്പമിൻ ഹൈജാക്കിംഗ് എന്ന് വിളിക്കുന്നത്. സന്തോഷം നൽകുന്ന രാസവസ്തുവായ ഡോപ്പമിൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് ധാരാളമായി ലഭിക്കും. ഇത് തടയാൻ ഫ്രിക്ഷൻ എന്ന വിദ്യ ഉപയോഗിക്കണം.
1: അതെന്നതാ?
0: പഠിക്കുമ്പോ ഫോൺ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഫോൺ എടുക്കാൻ എഴുന്നേറ്റ് പോകണമെന്ന മടി വന്നാ തലച്ചോറ് ആ പണി വേണ്ടെന്ന് വെക്കും. പിന്നെ ഫോണിലേക്കുള്ള ദൂരം കൂടുമ്പോ പഠനത്തോടുള്ള ശ്രദ്ധ കൂടും.
2: ഫ്രിക്ഷൻ, അതായത് ചെറിയൊരു തടസ്സം ഉണ്ടാക്കുക, അത് ശരിയാണ്. ITയിലേക്ക് നമ്മൾ ഒരു പ്രോസസ്സ് സ്ലോ ആക്കാൻ ലേറ്റൻസി കൂട്ടുന്നത് പോലുള്ള ഒരു പരിപാടി. പിന്നെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ ടീച്ചറെ, ഈ ശീലങ്ങളൊക്കെ സ്ഥിരമാക്കണ്ടേ?
0: അതിനാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. നിലവിലുള്ള ഒരു ശീലത്തിന്റെ കൂടെ പുതിയൊരു പഠനശീലം ചേർക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകിയാലുടൻ ഞാൻ 10 മിനിറ്റ് മാത്തമാറ്റിക്സ് ഫോർമുലകൾ ഓർത്തു നോക്കും എന്ന് തീരുമാനിക്കുന്നു. കൈ കഴുകുക എന്നത് തലച്ചോറിന് അറിയാവുന്ന ഒരു ശീലമാണ്. അതിന്റെ കൂടെയുള്ള പുതിയ കാര്യത്തെ തലച്ചോറ് പെട്ടെന്ന് സ്വീകരിക്കും.
1: ആ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ടീച്ചറെ, ഈ കുട്ടികൾ രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുന്നത് നല്ലതാണോ? പലരും ഉറക്കം ഒഴിച്ചാണ് പഠിക്കുന്നത്.
0: ഒരിക്കലും അല്ല സാറേ, അതൊരു വലിയ അബദ്ധമാണ്. നമ്മുടെ തലച്ചോറിൽ സിനാപ്റ്റിക് പ്രൂണിംഗ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. പകല് പഠിച്ച കാര്യങ്ങളിൽ ആവശ്യമില്ലാത്തവ കളഞ്ഞ് പ്രധാനപ്പെട്ടവ മാത്രം സേവ് ചെയ്യുന്ന സമയമാണത്. 8 മണിക്കൂറെങ്കിലും ഉറക്കം ലഭിച്ചില്ലെങ്കിൽ തലച്ചോറിലെ ഈ ഡേറ്റ മാനേജ്മെന്റ് നടക്കില്ല. അപ്പൊ പഠിക്കുന്ന ഒന്നും തലേ നിൽക്കില്ല.
2: ചുരുക്കത്തിൽ, രാത്രി ഉറക്കം എന്നത് കമ്പ്യൂട്ടറിൽ ഡാറ്റ ബാക്കപ്പ് എടുക്കുന്നത് പോലെയാണല്ലേ? ബാക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഡാറ്റ പോവും.
0: കറക്റ്റ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഇടവേളകൾ എടുക്കുന്നത്. 25 മിനിറ്റ് പഠനം, 5 മിനിറ്റ് വിശ്രമം എന്ന പൊമോഡോറോ ടെക്നിക് തലച്ചോറിലെ ഡോപ്പമിൻ അളവ് നിലനിർത്താൻ സഹായിക്കും. പഠനം ഒരു ഭാരമായി കുട്ടികൾക്ക് തോന്നുകയില്ല.
1: ആന ടീച്ചറെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ വലിയ ആശ്വാസം തോന്നുന്നു. നമ്മൾ ഈ കുട്ടികളെ വെറുതെ വഴക്കൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ കുറച്ച് ശാസ്ത്രീയ വിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്താൽ എത്ര നന്നായിരിക്കും.

0: അതെ സാറേ, നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ പഴയ അധ്യാപന രീതികളൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു. കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, IT അറിയാം, സാങ്കേതികവിദ്യ അറിയാം. ഇനി അവർക്ക് അവരുടെ ബ്രെയിൻ സർക്യൂട്ടുകളെ കുറിച്ചൊക്കെ അറിയണം. നമുക്ക് ഉടനെ തന്നെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാം.
1: തീർച്ചയായിട്ടും സാറേ, നമുക്ക് ഉടനെ തന്നെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാം. ഇതൊക്കെ പിള്ളേർ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ.
2: പിന്നെന്താ, അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ HMനെ പോയി കണ്ട് കാര്യം ഇങ്ങോട്ട് അവതരിപ്പിക്കാം.
1: ഓക്കെ സാർ.
3: ഇങ്ങനെയും പഠിക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്.

നവതിയുടെ നിറവിൽ ആകാശവാണി. ആയിരത്തി തൊള്ളായിരത്തി 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. രാജ്യത്തിന്റെ സാംസ്കാരിക വിവരവിനിമയ പ്രക്ഷേപണ ചരിത്രത്തിൽ തലമുറകളിലൂടെ അലയടിക്കുന്ന ഒരു ശബ്ദം പിറവിയെടുത്ത സുവർണ നിമിഷമാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. അക്കാലത്തെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഔദ്യോഗിക മാസികയായിരുന്ന ദ ഇന്ത്യൻ ലിസ്ണർ 1936 ജൂൺ 7 അതിന്റെ മുൻപേജിലൂടെ ഈ വലിയ മാറ്റത്തെ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചു. ആകാശം തൊടുന്ന ആ മാന്ത്രികത തുടങ്ങുന്നതിന് തലേദിവസം കുറിക്കപ്പെട്ട ആ നിമിഷം ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ആകാശവാണിയുടെ ഡൽഹി സ്റ്റേഷൻ ശബ്ദങ്ങൾക്ക് ചിറകുകൾ നൽകി. ആ ശാന്തമായ ചുവരുകൾക്കുള്ളിൽ നിന്നുയർന്ന ശബ്ദ തരംഗങ്ങൾ പിന്നീട് ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യാനന്തരം ആകാശവാണി അതിവേഗം വളരുകയും 1956 ആകാശവാണി എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന ആകാശവാണിക്ക് 591 സ്റ്റേഷനുകളുണ്ട്. 25 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷകളിലുമായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നു. ആകാശവാണിയുടെ എക്സ്റ്റേണൽ സർവീസ് ഡിവിഷൻ 100+ രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ ശബ്ദം ആഗോളതലത്തിൽ എത്തിക്കുകയും പ്രവാസികളുമായുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്തു. ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന ഉദാത്തമായ ലക്ഷ്യം മുൻനിർത്തി ആകാശവാണിയുടെ ന്യൂസ് സർവീസസ് ഡിവിഷൻ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കുമുള്ള ജനങ്ങൾക്ക് 24 വാർത്തകളും വിശകലനങ്ങളും എത്തിക്കുന്നു. വിദ്യാഭ്യാസത്തിന് വളരെ സൌകര്യപ്രദവും ഉപയോഗപ്രദവുമായ ഒരു മാധ്യമമാണ് റേഡിയോ. ശ്രോതാക്കളുടെ ബൌദ്ധിക ചക്രവാളത്തെ വികസിപ്പിക്കുക എന്നതാണ് റേഡിയോയിലൂടെ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. കുട്ടികളെ തങ്ങളുടെ പ്രധാന ശ്രോതാക്കളായി തിരിച്ചറിയാൻ ആകാശവാണിക്ക് കുറച്ച് സമയമെടുത്തു. ഓൾ ഇന്ത്യ റേഡിയോയിലെ ആദ്യത്തെ കുട്ടികളുടെ പരിപാടി 1930 ഏപ്രിൽ 1 മദ്രാസിൽ നിന്നാണ് പ്രക്ഷേപണം ചെയ്തത്. അത് തമിഴിലുള്ള പ്രൈമറി ക്ലാസ് പാഠങ്ങളായിരുന്നു. കൊൽക്കത്ത സ്റ്റേഷനിലെ ശിശുമഹൽ, ഗൽപാദാദൂർ അസർ എന്നിവ കുട്ടികൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കി. തുടക്കകാലത്ത് തത്സമയ പരിപാടികളിൽ കുട്ടികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ പ്രയാസമായിരുന്നതിനാൽ പിന്നീട് പരിപാടികൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും തുടങ്ങി. സംഗീതവും കഥകളും മാത്രമല്ല

പഞ്ചതന്ത്രം, ഹിതോപദേശം തുടങ്ങിയ ധാർമ്മിക കഥകളും കുട്ടികൾ ആകാശവാണിയിലൂടെ ഇന്നും താൽപര്യത്തോടെ കേൾക്കുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പണ്ട് പണ്ട് പണ്ട് എന്ന ജനപ്രിയ പരിപാടി ഇതിന് ഉദാഹരണമാണ്.

0: അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ താൽപര്യപ്രകാരം 1967 ജൂലൈ 21 ഡൽഹി സ്റ്റേഷനിൽ നിന്ന് യുവവാണി പ്രക്ഷേപണം ആരംഭിച്ചു. യുവാക്കൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ സ്പോർട്സ്, സംഗീതം, വാർത്തകൾ തുടങ്ങിയ പരിപാടികൾ യുവവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തുവരുന്നു. കൂടാതെ തൊഴിലവസരങ്ങൾക്കും കരിയറിനും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു. സ്കൂളുകളിലോ കോളേജിലോ നേരിട്ട് പോകാതെ ഏത് പ്രായത്തിലും പഠിക്കാൻ കഴിയുന്ന രീതിയാണ് ഓപ്പൺ ലേണിംഗ്. 1966 സെപ്റ്റംബർ 7 ഡൽഹി ആകാശവാണി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെ സഹായിക്കാനായി യൂണിവേഴ്സിറ്റി ഓഫ് ദി AIR ആരംഭിച്ചു. ഇന്നത്തെ കാലത്ത് ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവ പഠിതാക്കളുടെ അധ്യയനം മെച്ചപ്പെടുത്തുന്നതിനായി റേഡിയോ ഉപയോഗിക്കുന്നു. അച്ചടിച്ച പാഠപുസ്തകങ്ങളെക്കാൾ വേഗത്തിൽ കേൾവിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് റേഡിയോയുടെ പ്രത്യേകത. ഗാന്ധിജി റേഡിയോയെ ഒരു അത്ഭുത ശക്തി എന്നാണ് വിശേഷിപ്പിച്ചത്. സാധാരണക്കാരെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിലും അവരെ ബോധവൽക്കരിക്കുന്നതിലും റേഡിയോയ്ക്ക് വലിയ പങ്കുണ്ട്. കേരളത്തിലെ എറണാകുളം ജില്ല ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയതിലും തുടർന്ന് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതിലും ആകാശവാണി വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ജയ്പൂർ, നാഗ്പൂർ, ഷിംല, ശ്രീനഗർ, തിരുച്ചിറപ്പള്ളി എന്നീ സ്റ്റേഷനുകൾ യുവാക്കൾക്കായി അനൌപചാരിക വിദ്യാഭ്യാസ പരിപാടികൾ ഇപ്പോഴും സംപ്രേക്ഷണം ചെയ്തുവരുന്നു. ചുരുക്കത്തിൽ, ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90 പിന്നിടുമ്പോഴും ആകാശവാണി വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നേറുകയാണ്.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം.
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ

0: നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
1: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
0: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
1: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
0: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
1: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശു വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായി.
0: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിളവണ്ട. ഈ സ്കീമിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ.
1: സോറി മിസ്റ്റർ കേരളദേശം, തൽക്കാലം എനിക്ക് നിങ്ങളോട് വാദിക്കാനോ വിവരിക്കാനോ സമയമില്ല. ഈ സ്കീമിനെ പറ്റി പത്രത്തിൽ ഞാൻ നടത്തിയ പ്രസ്താവന കണ്ടുവന്ന ചിലരുണ്ട്, എനിക്ക് അവരോട് സംസാരിക്കണം. നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഓക്കെ.
0: ഹലോ ഹലോ ഹലോ.
2: സർ. ആ,
1: എത്ര പേരുണ്ട്?
2: 4 പേരുണ്ട് സർ, 3 ആണും 1 പെൺകുട്ടിയും.
1: ശരി, ആദ്യം ആ പെൺകുട്ടിയെ വിളിക്കൂ. ഞങ്ങൾക്ക് ചായ വേണം, ബാക്കി അവിടെ ഉള്ളവർക്കും ചായ കൊടുത്തേക്കൂ.
2: ആ ശരി സാർ.

0: Good morning, sir.
1: Please, have a seat.
0: Thank you.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷെ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ വല്ലാത്തൊരു തിരിച്ചറിവ്. വയസ്സായവർ, ചെറുപ്പക്കാർ, എന്തിന് കൊച്ചുകുട്ടികൾ വരെ മരണം കാത്തു കിടക്കുന്നു. ചിലർക്ക് 6 മാസം, ചിലർക്ക് 6 ദിവസം, ചിലർക്ക് 6 മണിക്കൂറുകൾ മാത്രം. അതുവരെ അവരെ കാർന്നു തിന്നുന്നത് കടുത്ത വേദനയാണ്. പരിഹാരമില്ലാത്ത, കണ്ണീരുറഞ്ഞുപോയ കടുത്ത വേദന.
0: ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവും?
1: അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നവർക്ക്. ഞാൻ ആ അസുഖത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയവരുടെ കഥയാണ് പറയുന്നത്.
0: മനസ്സിലായി സർ. അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ.
1: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
0: അതെങ്ങനെ?
1: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിൽ അവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
0: ക്രൂരമായ സത്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
1: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത്, എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം.

0: ഇത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
1: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
2: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീ, ഐ ആം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കാനൊന്നും എനിക്ക് സമയമില്ല.
1: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
2: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
1: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
2: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകം കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
1: എന്റെ രമേ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിനെ പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന 1 മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവെടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോ 1-2 ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞെന്നിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്ക് പ്ലീസ്.
2: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
3: ഞാനും
2: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
3: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
1: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
3: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
2: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
3: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: യെസ്. ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ലാ,

0: നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
1: ഞാൻ ദേവിക, കളക്ടർ പറഞ്ഞിട്ട്.
2: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെപ്പറ്റി?

0: എപ്പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുഹുദിനുണ്ണി സാറിന്റേതാണ്.
1: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക, സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
2: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛന് അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
2: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
2: വരൂ, അച്ഛനകത്തുണ്ട്, അങ്ങോട്ട് പോ.
0: സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
3: ആരാ?
0: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
3: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
0: ഉണ്ടായിരുന്നു സർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
3: ഓഹോ, അവർക്കാർക്കോ സമയമില്ലാത്തതുകൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ? ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
0: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സർ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
3: ജസ്റ്റ് എങ്ങനെയെന്ന്? See, you seems like an educated lady. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
0: സർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിന്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
3: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
0: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സർ. അവൾ ഇവിടുന്ന് മാറി ഹോസ്റ്റലിലാണെന്ന് അറിഞ്ഞപ്പോ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ അലോട്ട്. നല്ല കമ്പനിയായിരുന്നു ഞങ്ങള്.
3: യെസ്, എന്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തു നിന്ന് പോയി. നൗ ഐ ആം എലോൺ, എ ലോൺലി ഹാർട്ട്.
0: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
3: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്ന് ന്യായാധിപന്റെ കസേരയിൽ ഇല്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. ദാറ്റ്സ് ദ ട്രൂത്ത്. ദാറ്റ്സ് ദ ട്രൂത്ത്. ദാറ്റ്സ് ദ ട്രൂത്ത്.
0: നോ സർ, ഒരിക്കലുമല്ല. സാറിന്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
3: മതി. സ്റ്റോപ്പ് ഇറ്റ്.
0: സർ, സർ, പക്ഷേ
3: എന്ത് സോറി? എന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ എന്റെ ചേമ്പറിലേക്ക് കയറാൻ ആരെയും നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി. ഐ ഡോണ്ട് നീഡ് യു ഹിയർ. ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപതി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐ സേ.
0: സർ, സർ, പക്ഷേ
3: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ, മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ്, ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിത്തൗട്ട് ഐസ്.
2: ഓക്കെ മാഡം.
0: തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഒരു ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ്റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റൂ.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആധി പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. ഹി ഈസ് ഫൈറ്റിംഗ് സംതിങ് ഫ്രം ദ പാസ്റ്റ്. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേ ഇടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: ആ രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പം മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി. അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാൽ ഇപ്പം എങ്ങനെയാ?
1: അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു ആ കുട്ടി വരില്ലേ എന്ന്.
2: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
0: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ വഴക്കു കൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്കു കൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
1: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
0: അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുന്ന എനിക്ക് തോന്നുന്നത്.
1: ഡേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയല്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
3: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോലെ?
1: അച്ഛൻ,
0: രമേ പെട്ടെന്ന് ഇറങ്ങ്. എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ്.
1: അപ്പൊ ശരി അച്ഛാ. ശരി ശരി ശരി, വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്.

0: മുജ്ജന്മത്തിലെ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണി കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയില് യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്.
1: അതൊക്കെ, പക്ഷേ എന്നാലും
0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തു നിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എന്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പ അകലെയാ, ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ എം ആസ്കിംഗ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എന്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയേ, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പ യാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ, പേര് നിലമാൻകുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽ മഞ്ഞ് പതിവാ. ഇന്നിപ്പോൾ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും, ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ.
0: അങ്ങനെ കരുതണ്ട, എന്ത് സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെയൊരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
1: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
0: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
1: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ടാ തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്തു പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്നേ ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
1: നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റൂ?
0: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
1: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ?
0: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ. ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: എങ്ങനെയുണ്ട്, യാത്രക്ക് സുഖമുണ്ടോ?
1: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാ, എവർലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
0: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്ന് നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നും പകുതി തമിഴിൽ ഊരു വിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പി എന്ന് പേരുള്ള ഒരു 17-കാരി.
1: തുമ്പി, സൂപ്പർ പേരാണല്ലോ സാർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
0: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
1: എന്തു പറ്റി സാർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
0: 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ 2 ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരുചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നുമില്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തു പറ്റി? എന്താ തുമ്പിക്കത്തെ സങ്കടം?
1: അത് പെരിയ വാർത്തയൊന്നും അല്ലയ്യാ. ഇന്ത തുമ്പിയുടെ ജീവിതമേ സങ്കടം. താ എനിക്ക് വന്ന് എനിക്ക് പിറന്നാൾ, അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറുക്കയ്യാ. എന്നെ പെറ്റിട്ട് പിറകെ താൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
0: ഏ, പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
0: ഓഫീസറെ കൊന്നോ? എന്തിന്?
2: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
0: താനാരാ? മനസ്സിലായില്ല.
2: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിലെവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാൻ പറ.
0: എന്താ കാര്യം?
2: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൌൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
2: അറിയാം സാർ. സത്യം പറഞ്ഞാ സാർ ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
0: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
2: സാറിപ്പോ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
0: ജയിലിലോ? അതെങ്ങനെ?
2: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സാർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ, അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളില് സർക്കാരിന്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൌസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകന്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവ വേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോ കനകൻ നാലു പേരെയും കൂട്ടി കയറ്റുകെട്ടിൽ ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നേഴ്സിന്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, നാലു പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. രണ്ടുപേരെ അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പൊ തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും രണ്ട് ഗാർഡുകളും മദ്യപിച്ച് ചീട്ട് കളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടുമൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റ് 3 ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലെക്ക് കിട്ടിരുന്ന ഓഫീസർ തല ഇടിച്ചു വീണു മരിച്ചുപോയി.
0: എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
2: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവര്. സാറാ, അവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
0: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
2: ആര് പറയാനാ സാർ. പിറ്റേന്ന് ഊരിലുള്ളവർ കണ്ടത് കാട്ടുവഴിയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
0: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സാർ, സാർ സൂക്ഷിച്ച്, ഞാൻ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്ക സാർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സാർ. സാറിനൊട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എന്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്ന് മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിന്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വെക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് നടത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിന്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപ സ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു ഞാൻ. നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ട് ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എന്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സാർ. സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ ആ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നു. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന്

0: റോഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടില്?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് എന്നെയാണ്. കുറച്ചു കാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ. പരിചയപ്പെടുത്താം. തുമ്പി.
2: തുമ്പി? തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
2: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദനുണ്ണി, ക്യാൻസർ പേഷ്യന്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലീ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിന്റെ ഭാര്യയെ കാണാൻ.
0: ആരെ? തുമ്പിയെയോ? അതെന്താ കാര്യം, മനസ്സിലായില്ല.
1: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സർ, പ്ലീസ്.
3: എന്നെ അങ്കെ, എന്നെ കൂപ്പിട്ടാരാ?
2: തുമ്പി.
3: അയ്യാ.

ഒരച്ഛനും മകളും ഒരുപാട് നാള് കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തുകയായിരുന്നു.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാണ്? ഇത് അച്ഛനെയും കാണുന്നില്ലല്ലോ. ഇവിടെ
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം. ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്ക, അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുന്ന് പറഞ്ഞ നിങ്ങൾ ഇതാദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
2: വീട്ടിൽ നിന്നാണല്ലേ. ഫോണിങ്ങത്താ, ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
1: ഷേ, എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നേ? അങ്ങേരിതറിയുമ്പോ എന്നോട് എന്ത് പറയും?
2: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എന്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
0: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സാർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
2: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും, അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എന്റെ അവസാന നിയോഗവും കഴിഞ്ഞു, ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
0: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ.

0: പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മൂഡില് മരണത്തെ കുറിച്ച് പറയുന്നത്.
1: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിന്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
0: കൊള്ളാം സാർപ്പോ, ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ അഞ്ചാം ദിനമായ നാളെ രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഹിറ്റ്ലർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ. നിശാസുരഭിയിൽ ഇന്ന് സംഗീതപ്രേമിയായ എം ഉമ്മർ അവതരിപ്പിക്കുന്ന തലത് മെഹമൂദ് ഗാനങ്ങൾ.
1: ഞാൻ ഒരു സംഗീതം ഇഷ്ടപ്പെടുന്ന ആളാണ്, പ്രത്യേകിച്ച് മെലഡീസ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ തലത് മെഹമൂദാണ്. അദ്ദേഹം പാടിയ ഗസൽസും, ഗസൽ മീൻസ് പ്രണയഗാനങ്ങൾ, വിരഹഗാനങ്ങൾ, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ. അദ്ദേഹം ഗസൽസ് ആദ്യം ഹിന്ദി സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഗായകനാണ്, ഗസൽ ടൈപ്പ്. അപ്പോൾ കിങ് ഓഫ് ഗസൽസ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കൂടാതെ അദ്ദേഹം 13 സിനിമകളിൽ നായകനായി പാടി അഭിനയിച്ചിട്ടുണ്ട്. 800 പരം ഗാനങ്ങൾ മാത്രമേ അദ്ദേഹം ആലപിച്ചിട്ടുള്ളൂ, പക്ഷേ അതൊക്കെ വളരെ പ്രസിദ്ധമായ ഗാനങ്ങളാണ്. മിക്കവാറും അന്നത്തെ 1947 മുതൽ 1960 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ് ടൈം. ആ സമയത്ത് മിക്കവാറും എല്ലാം അന്നത്തെ ഹീറോ ദിലീപ് കുമാർ, രാജ് കപൂർ, ദേവാനന്ദ്, ഷമ്മി കപൂർ, അങ്ങനെ എല്ലാ ഹീറോകൾക്കും കൊണ്ട് അദ്ദേഹം പാടിയിരുന്നു. അതൊക്കെ വളരെ പ്രസിദ്ധമായ പാട്ടുകളാണ്. എനിക്ക് തലത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് 1959 സുജാത എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടാണ്, ജൽതേ ഹേ ജിസ്കേ ലിയേ.

ഹജ്റോ സുൽത്താൻപൂരി എഴുതി, എസ് ഡി വർമ്മൻ സംഗീതം നൽകി. ഈ പാട്ടിൻ്റെ പുറകിലൊരു ഒരു വലിയ കഥയുണ്ട്. അന്നത്തെ പ്രമുഖരമായ എല്ലാ പാട്ടുകാരോടും, മുഹമ്മദ് റാഫി, മന്നട, മുകേഷ്, ഹേമന്ത് കുമാർ, ഇവരൊക്കെ ട്രൈ ചെയ്തിരുന്നു ഈ പാട്ട് പാടാൻ വേണ്ടി. എസ് ഡി വർമ്മൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ജേതാവായിരുന്നു അവസാനം തലത്ത് മെഹമ്മൂദിൻ്റെ പേര് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ തലത്തിനെ വിളിച്ചു, അതിൽ റിഹേഴ്സലൊക്കെ കൊടുത്ത് അതിൽ പാടി. എങ്കിലും എസ് ഡി വർമ്മന് പൂർണ്ണമായിട്ടൊരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് റാഫി തന്നെ

പാടണം എന്നുള്ള നിർബന്ധമായിരുന്നു. ഈവണ് പറയുന്ന പറഞ്ഞു കേട്ടത് റെക്കോർഡിങ്ങിന് സ്ഥലത്ത് കയറുന്ന സമയത്ത് വരെ എസ് ഡി ബർമൻ എൻ്റെ പാട്ട് കുളമാക്കരുതെന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമൊന്നും അറിയില്ല. പക്ഷെ ആ പാട്ടുപാടി അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ അതൊരു ചരിത്രമാകുന്നു. എന്നും ഈ തലമുറ വരെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണത്. സുനിൽ ദത്താണ് ആ പാട്ടിൻ്റെ രംഗത്ത് ടെലിഫോണിൽ കൂടി പ്രിയ കാമുകിക്ക് വേണ്ടി പാടിക്കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫീലിംഗ്, ആർക്കു വേണ്ടി ഞാൻ ജനിച്ചുകൊണ്ടിരിക്കുന്നു, നിൻ്റെ കണ്ണിന് വേണ്ടി, നിൻ്റെ അധരത്തിന് വേണ്ടി, നിൻ്റെ എന്താ പ്രണയിനിയോട് എന്തൊക്കെ പറയും അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടാണ്. അത്രയ്ക്കും സോഫ്റ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു അത്. പ്രണയിനിയായിട്ട് അഭിനയിച്ചത് നൂതൻ അഭിമൽ റോയിൻ്റെ ഫിലിമായിരുന്നു അത്.

സംഗീത ലോകത്ത് എനിക്ക് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ജി വേണുഗോപാൽ. അദ്ദേഹത്തിന് തലത് മഹബൂദിൻ്റെ പാട്ട് വളരെ ഇഷ്ടമാണ്. കണ്ണൂരിൽ എന്തോ ഒരു പ്രോഗ്രാമിൽ വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് സന്ദർശിച്ചിരുന്നു. വന്ന പാട് അദ്ദേഹം പറഞ്ഞത് റെക്കോർഡിൽ ജൽത്തി ഹേ ജിസ്കിലേ കേൾക്കാൻ വേണ്ടിയാണ്. ഞാൻ ആ പാട്ട് വെച്ചു കൊടുത്തു. അദ്ദേഹം പാട്ട് തീരുന്നവരെ കണ്ണുമടച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ചെറുപ്പത്തിൽ അമ്മ അദ്ദേഹത്തിന് പാടിക്കൊടുക്കുമായിരുന്നു ഒരു പാട്ട്, ഉറക്കു പാട്ടായിട്ട്.

അറുപതിനു ശേഷം അദ്ദേഹം കുറച്ച് സിനിമാ ഗാനങ്ങളിൽ നിന്ന് മുന്നോട്ട് പോയി ഗസലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം 60 ശേഷം ഹിന്ദി സിനിമകളുടെ ട്രെൻഡ് മാറിയിരുന്നു. ഓർക്കസ്ട്രേഷനൊക്കെ വളരെ ഹെവി ഓർക്കസ്ട്രേഷൻ, പിന്നെ ലിറിക്സിൻ്റെ ഒക്കെ ഒരു കച്ചവടത്തിലേക്ക് പോയ ഒരു സമയം.

ആയിരുന്നത്. പിന്നെ പുതിയ ഹീറോകളൊക്കെ വന്നു, ജമ്പിങ് ഹീറോസ് എന്ന് പറയും. അപ്പോൾ അതിനോട് അദ്ദേഹത്തിന് അങ്ങനെ കൂടുതൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. പിന്നെ ഗസൽസ് ആൻഡ് പ്രൈവറ്റ് കൺസേൺ, അതിനൊക്കെ അദ്ദേഹം പുറത്തു പോകാൻ തുടങ്ങി. വെസ്റ്റ് ഇൻഡീസ്, യു എസ് എ, ഹോളണ്ട്, ഗൾഫ് കൺട്രീസ്, അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ്. പിന്നെ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയത്, ബാബുരാജിൻ്റെ സംഗീതത്തിൽ കടലേ നീലക്കടലേ എന്ന പാട്ട് അദ്ദേഹം പാടിയിരുന്നു. മിക്കവാറും ഇന്ത്യൻ എല്ലാ ഭാഷകളും അദ്ദേഹം പാടിയിട്ടുണ്ട്. അടുത്ത ഗാനം 1956 ഇറങ്ങിയ കാർവാൻ എന്ന സിനിമയിൽ എസ് മൊഹീന്ദർ സംഗീതം നൽകി തൻവർ നഖ്വി രചിച്ച ആജാ തുജെ മൊഹബത് എന്ന പാട്ടാണ്. അത് ഇതേപോലെ റൊമാൻറ്റിക് സോങ്ങാണ്, പ്രണയിനോട് സല്ലപിക്കുന്ന ഒരു ഗാനമാണത്.

ആദ്യത്തെ ഇന്ത്യൻ ആദ്യത്തെ സിംഗിങ് സ്റ്റാർ കെ എൽ സേകളായിരുന്നു. അദ്ദേഹം പാടി അഭിനയിച്ചുകൊണ്ടിരുന്നത് 1940s തലത്ത് മുഹമ്മദ് കൽക്കത്തയിലേക്ക് ഗായകൻ എന്ന നിലയിലേക്ക് പോകുന്ന എച്ച്എമ്മിൻ്റെ പാട്ട് പാടാൻ വേണ്ടി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തപൻ കുമാർ എന്നായിരുന്നു. ഒന്നോ രണ്ടോ സിനിമകളും കൂടി അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബോംബെയിലേക്ക് വരുന്നത്. ബോംബെയിൽ വന്ന് അനിൽ ബിശ്വാസ് അദ്ദേഹമാണ് ആദ്യമായി അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കുന്നത് ദിലീപ് കുമാറിന് പാടാൻ വേണ്ടി. അയൊരു ഗാനത്തോടു കൂടി പോപ്പുലറായി. കൂടുതൽ ഗാനങ്ങൾ പാടിയിരിക്കുന്നത് ദിലീപ് കുമാർക്ക് വേണ്ടിയാണ് തോന്നുന്നു. പക്ഷെ എല്ലാ ഗായകന്മാർക്കും വേണ്ടി പാടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഉപയോഗിച്ചത് മദൻ മോഹൻ, ജയദേവ്, സി രാമചന്ദ്ര ഇവർ മൂന്ന് പേരാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് പാടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വാഗേശ്രീ രാഗത്തിൽ പാടുന്ന പാട്ടുകളാണ് ഇവർ കൂടുതൽ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഇവർ രണ്ടുപേരും. അടുത്ത പാട്ട് മദൻ മോഹൻ സംഗീതം നൽകിയ ഒരു ഗസലാണ്.

ആയി തലത്ത് മുഹമ്മദിനെ അദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നു. ദേഖ് കബീര റോയ എന്ന സിനിമയ്ക്ക് വേണ്ടി 1957 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ഹംസേ ആയാന ഗയ തുംസേ ബുലാ യാന ഗയ എന്ന ഗാനം കേൾക്കും. ഒരു കാത്തിരിപ്പിന്റെ ഗാനം. നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ പറയാതെ വന്നു, എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ പറയാതെ പോയി. ഇതാണ് ഈ ഗാനത്തിൻ്റെ

അടുത്തതൊരു ഗസലാണ്. 1947 ഫയാസ് ആസിമി എഴുതി കമൽദാസ് ഗുപ്ത സംഗീതം നൽകിയ തസ്വീർ തേരി ദിൽമെര ബഹലാന സഖ്യയ്ക്ക് തലത്ത് മെഹ്മൂദിൻ്റെ ആദ്യത്തെ ഹിറ്റ് ചാർട്ടിൽപ്പെട്ട ഒരു പാട്ടാണിത്. അന്ന് റെക്കോർഡ് ബ്രേക്കായി, എൻ്റെ റെക്കോർഡ് ചിലവായി എന്നാണ് കേട്ടത്. ലക്ഷക്കണക്കിന് റെക്കോർഡുകൾ ചിലവായിരുന്നു. ഈ ഗാനം പോപ്പുലറിന് ശേഷമാണ് അദ്ദേഹം ബോംബെയിലേക്ക് വന്നത് സിനിമയിൽ പാടാൻ വേണ്ടി.

0: ഒരിക്കൽ ഞാൻ തരത് മെഹമ്മൂദിൻ്റെ ബംഗ്ലാവ് സന്ദർശിച്ചിരുന്നു. ബാന്ദ്രയിൽ സൺബീം എന്നാണ് ആ ബംഗ്ലാവിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകനെ കോണ്ടാക്ട് ചെയ്തു. പ്രത്യേകിച്ച് വിളിച്ചത് കുറച്ച് പാട്ടുകളുടെ കളക്ഷന് വേണ്ടിയായിരുന്നു. അദ്ദേഹം തരാമെന്ന് പറഞ്ഞു. ഞാനവിടെ പോയി. അദ്ദേഹത്തിൻ്റെ തരത് മെഹമ്മൂദിൻ്റെ ഒരു ലൈബ്രറി ഉണ്ട്, മ്യൂസിക്കൽ ലൈബ്രറി, കാണേണ്ടതാണ്. ഇത്ര അദ്ദേഹം പാടിയ എല്ലാ പാട്ടുകളുടെ റെക്കോർഡ്സ് വളരെ നീറ്റായിട്ട് നല്ല ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്, എങ്ങനെയാണെന്നൊക്കെ എഴുതിയിട്ട് കംപ്ലീറ്റ് എല്ലാ പാട്ടുകളും ഉണ്ട്. അദ്ദേഹം ഉപയോഗിച്ച ഹാർമോണിയം, മറ്റുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സാധാരണ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാച്ചുകൾ, ഇതൊക്കെ തന്നെ മകൻ വളരെ വളരെ വൃത്തിയായി സൂക്ഷിച്ച് വെച്ചു, നല്ലൊരു മ്യൂസിയം ആക്കി വെച്ചിട്ടുണ്ട്. ആ കണ്ടിട്ട് അതിശയപ്പെട്ടു പോയി. എന്തായാലും നല്ലൊരു ഭാഗ്യമുള്ള ഒരു നല്ലൊരു മകനെ കിട്ടിയത് അതൊരു വലിയ കാര്യമാണ്. അതൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞത് ആ മകനോട് എനിക്ക് വളരെയേറെ ആദരവ് തോന്നി.
1: അടുത്തതായ 1964 ചാന്ദ് കി ദീവാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഭാരതഭൂഷണും നൂതന അഭിനയിച്ച സിനിമയാണ് ഷാഹിർ ലുധിയാൻവി എഴുതി എൻ ദത്ത സംഗീതം നൽകിയ അഷ്കോ മേ ജബ് ആയാ ഹേ.

വളരെ യാഥാസ്ഥികമായ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വന്നിരുന്നത്. കുടുംബത്തിൻ്റെ എതിർപ്പ് വളരെ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ഗാന രംഗത്ത് വരുന്നതിൽ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് അദ്ദേഹം സക്സസ്സായ സമയത്ത് കുടുംബം അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. അറിയപ്പെടുന്നൊരു, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നൊരു പാട്ടുകാരനായി മാറി. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ചെറുതിലേ പാടുമായിരുന്നു. ആ പാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവിയോ അവരൊക്കെ ശ്രദ്ധിച്ചിട്ടാണ്, അവരാണ് അദ്ദേഹത്തെ എൻകറേജ് ചെയ്തത്. അദ്ദേഹം അവരുടെ നിർബന്ധപ്രകാരം അദ്ദേഹം മ്യൂസിക് കോളേജ് ചേർന്നതും ഈ സംഗീതം പഠിച്ചതുമൊക്കെ. അങ്ങനെ അദ്ദേഹം സംഗീത കോളേജ് ചേർന്നു. സംഗീത കോളേജിൽ അവിടെ തിയറിയും പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു. വോക്കൽ തിയറിയിൽ അദ്ദേഹം ഫെയിലായി. പക്ഷേ വോക്കലിൽ, അദ്ദേഹത്തിൻ്റെ വോക്കലിൽ അവർ കേട്ട സമയത്ത് പിന്നെ വേറൊന്നും നോക്കിയില്ല അവർ. ഉടനെ അദ്ദേഹത്തെ അഡ്മിഷൻ ചെയ്തു. അത് പാട്ടുകാരനായി മാറി. അവിടെ അറിയപ്പെടുന്ന പാട്ടുകാരനായി. 1954 പുറത്തിറങ്ങിയ ഹാർജിത് എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. പണ്ഡിറ്റ് ശിവദയാൽ സംഗീതം നൽകിയ കാമോഷിയെ എന്ന പാട്ടാണ്

അവസാനമായി തലത്ത് മഹമ്മൂദിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഗസൽ. ഈ ഗാനത്തിൻ്റെ രംഗത്തിൽ അഭിനയിച്ചത് ദിലീപ് കുമാറാണ്. ഈ ഗാനം ആദ്യം ഈ സിനിമയിൽ ചേർക്കാൻ പറ്റില്ല എന്ന് പ്രൊഡ്യൂസർ നിർബന്ധം പിടിച്ചപ്പോഴും ദിലീപ് കുമാറാണ് ഈ ഗാനം ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നിർബന്ധിച്ചത്. ആ പാട്ട് ഇന്നും വളരെ പോപ്പുലറായി നിൽക്കുകയാണ്. ആ സിനിമയുടെ വിജയത്തിനും ഈ പാട്ട് വളരെ ഒരു ഘടകമായി തീർന്നു. 1953 പുറത്തിറങ്ങിയ ഫുട്പാത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി മജ്റു സുൽത്താൻപുരി എഴുതി, ഖയ്യാം സംഗീതം നൽകി, തലത്ത് മഹമ്മൂദ് പാടിയ ശ്യാമേ ഗം കി കസം എന്ന മനോഹരമായ ഈ ഗസലോടുകൂടി ഇന്നത്തെ നിശാസ്വരബി അവസാനിപ്പിക്കുന്നു.

നിങ്ങൾ കേട്ടത് സംഗീതപ്രേമിയും തലത് മെഹമൂദിന്റെ കടുത്ത ആരാധകനുമായ എം ഉമ്മർ അവതരിപ്പിച്ച തലത് മെഹമൂദ് ഗാനങ്ങൾ. നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

0: ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ സമയം 11 മണി. അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിക്കുന്ന സുഭാഷിതം.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

യേശുദാസ് പാടിയ ഗാനം, ചിത്രം നോവൽ. ഗാനരചന വിജയൻ ഈസ്റ്റ് കോസ്റ്റ്, സംഗീതം ഉംബായി.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഒരു ഗാനമാണിനി. ചിത്രം പത്മരാഗം.

ഇനി ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം മഹായാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഔസേപ്പച്ചൻ.

ആകാശവാണി കണ്ണൂർ. സമയം 11:15:10. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി ആശംസകളോടെ ജയ് ഹിന്ദ്.